ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 23, കൊല്ലവർഷം 1201, മിഥുനം 30, 2026 ജൂലൈ 14 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 53 മിനിറ്റും 23 സെക്കൻഡും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: സുഭാഷിതം.
1: ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരാളുടെ മനോഭാവമാണ് ഒരാളെ രൂപപ്പെടുത്തുന്നത് എന്ന് പറയാം. നമുക്ക് ശാന്തിയോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കാൻ വളരെ കുറച്ചു കാര്യങ്ങളെ ആവശ്യമുള്ളൂ. രാവിലെ ഉണരുമ്പോൾ മനസ്സുകൊണ്ടിങ്ങനെ പറയുക: ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും സൗഖ്യമുണ്ടാകട്ടെ. എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും സ്നേഹാദരത്തോടെ നന്ദി പറയുന്നു. എല്ലാറ്റിനും എല്ലാവരോടും നന്ദി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു ദിനം ആരംഭിക്കുമ്പോൾ തന്നെ അന്നത്തേക്ക് വേണ്ട ഒരു പോസിറ്റീവ് എനർജി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഒരു കഥ പറയാം. ഒരിക്കൽ ഒരിടത്ത് നായ്ക്കളുടെ ഓട്ടമത്സരം നടത്താൻ തീരുമാനിച്ചു. ഒരു രസത്തിനു വേണ്ടി സംഘാടകർ ഒരു ചീറ്റയെയും ഈ മത്സരത്തിൽ ഉൾപ്പെടുത്തി. മത്സരം തുടങ്ങി. നായ്ക്കൾ സർവശക്തിയുമെടുത്ത് ഓടാൻ തുടങ്ങി. അവസാനം അതിലൊരു നായ വിജയിച്ചു. മറ്റെല്ലാ നായകളും ആ നായയെ അഭിനന്ദിച്ചു. അഭിനന്ദനമെല്ലാം കഴിഞ്ഞപ്പോൾ വിജയിയായ നായ വന്ന് ചീറ്റയോട് ചോദിച്ചു: എന്താണ് മത്സരത്തിൽ പങ്കെടുക്കാതിരുന്നത്? ചീറ്റ പറഞ്ഞു: നിങ്ങളോടൊപ്പം മത്സരത്തിൽ ഞാൻ പങ്കെടുത്താൽ തീർച്ചയായും ഞാനാണ് ജയിക്കുക. അതെനിക്ക് പ്രകൃതി നൽകിയിട്ടുള്ള കഴിവാണ്. അങ്ങനെയുള്ള ഞാൻ നിങ്ങളോടൊപ്പം മത്സരിച്ച് ജയിച്ചാൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന അപരാധമാണ്. ഈ കഥ നമ്മൾക്കും ബാധകമാണ്. എല്ലായിടത്തും സ്വയം തെളിയിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് മാത്രം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉത്തരം അവിടെ മിണ്ടാതിരിക്കുക എന്നതാണ്. ചിലർ ബോധപൂർവം നമ്മളെ കുറ്റപ്പെടുത്താനും താഴ്ത്തിക്കെട്ടാനും ശ്രമിക്കും. അവരെയൊക്കെ ആ രീതിയിൽ കണ്ട് ഒഴിവാക്കുക. അവരേക്കാൾ നമ്മൾ വലുതാകുമോ? നമ്മളെ മറ്റുള്ളവർ അവരേക്കാൾ കൂടുതൽ

0: ശ്രദ്ധിക്കുമോ എന്നൊക്കെയുള്ള ഭയം മൂലമാണ് അവരീ പ്രഹസനം നമ്മളോട് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മളെയും നമ്മുടെ കഴിവുകളെയും തിരിച്ചറിയേണ്ടവർ അതറിയുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ആ ബോധ്യത്തിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ കൂടുതൽ കൂടുതൽ മികവ് പുലർത്തുക. എന്തെന്നാൽ നമ്മുടെ വില നമുക്ക് പോലും മനസ്സിലാകാത്തതാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ വെറും ഒരു നീർത്തുള്ളി പോലെയാണ്, എന്നാൽ അകമേ നിന്ന് നോക്കുമ്പോൾ ഒരു മഹാസമുദ്രവും. അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു മത്സരങ്ങളിൽ നിന്നും താൻ പൊരിമയിൽ നിന്നും മാറി നിൽക്കുക, സ്വന്തം സത്തയോട് സംവദിക്കുക. അപ്പോൾ നിർമ്മലമായ കണ്ണാടിയിൽ മുഖം കാണും പോലെ നമുക്ക് നമ്മെ തന്നെ കാണാൻ കഴിയും. കൊച്ചു കൊച്ചു വാശികൾക്ക് പിന്നാലെ പോകാതിരിക്കുക, അവയെ ഒഴിവാക്കുക. നമ്മുടെ സമാധാനം ആന്തരികമാണ്, അതാർക്കും നമ്മിൽ നിന്ന് എടുത്തു കളയാനാവില്ല. ഈ ദിനം കൂടുതൽ സുന്ദരമാകട്ടെ.
1: സുഭാഷിതം. അവതരിപ്പിച്ചത് റോസി തമ്പി.

0: സമയം 6 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. 6 പേരെ ഇനിയും കണ്ടെത്താനായില്ല. പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. റവന്യൂ വകുപ്പിന്റെ ആദ്യ ജില്ലാതല അവലോകന യോഗത്തിൽ കാസർകോട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. കോഴിക്കോട്ട് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാൻ സംവിധാനം സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ നടപ്പാക്കുന്നു. മലയോര പഞ്ചായത്തായ കണിച്ചാറിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം വരുന്നത്. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ R. സുഗതൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയൂർ ജയിലിൽ രാവിലെ 11:00 സത്യപ്രതിജ്ഞ. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, NN കക്കാടിന്റെ സഹ്യന്റെ കാൽക്കൽ എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ,

0: നാട്ടുവിശേഷം, 7 മണിക്ക് മഹിതം മലയാളം, തുടർന്ന് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇന്ന് രാവിലെ 7:35 FM ഡയറിയുടെ രണ്ടാം ഭാഗത്തിൽ സമകാലികം, ലോകകപ്പ് ഓളപ്പെരുക്കം 2026, 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം എന്താകണം, 8 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി, 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, സൈനസൈറ്റിസ് കാരണങ്ങളും ചികിത്സയും, ENT വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ കണ്ണനുണ്ണിയുമായി അഭിമുഖം, 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം ചിന്താശകലം, 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, തുടർന്ന് ആകാശവാണി FM വാർത്തകൾ, 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലുജാലകം, 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചിന്തുപാട്ട്, കുമ്പളം ശ്രീമുരുക ചിന്തുപാട്ട് സംഘം അവതരിപ്പിച്ചത്, 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്, ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാരയിൽ സോറിയാസിസും ആയുർവേദവും, ഡോക്ടർ സുനീഷ് സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ, ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു പാരന്റിംഗ് അഥവാ കുട്ടികളുടെ രക്ഷാകർത്തൃത്വം എങ്ങനെ ഉത്തരവാദപൂർണമാക്കാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ യു വിവേക് മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
3: This is Akashvani. The news read by Neena Arakel. The mortal remains of 15 Indian tourists who lost their lives in a boat tragedy near Phu Quoc Island in Vietnam arrived in Mumbai last night. The victims were flown from Ho Chi Minh City on a Vietnam Airlines flight after Indian diplomatic missions coordinated the repatriation process with Vietnamese authorities. State governments of Tamil Nadu, Andhra Pradesh and Kerala have been asked to coordinate with the bereaved families for the onward transportation of the bodies to their hometowns. Indian Embassy in Vietnam also expressed gratitude to the Vietnamese authorities for their support during the rescue, identification and repatriation process following the tragedy. A speedboat carrying 32 Indian tourists and 4 local crew members capsized off Phu Quoc Island in Vietnam on Friday, leaving 15 tourists dead. 16 survivors have also returned to India and one tourist remains hospitalized in Vietnam. A fishing trawler that had gone missing off the West Bengal coast earlier this month has been found capsized in the Bay of Bengal, with 9 fishermen confirmed dead and 6 others still missing. The trawler had left Sankarpur Sea Harbour on the 2nd of July with 15 fishermen on board. Contact with the vessel had been lost since the 5th of July. A joint search operation by the Coast Guard, Indian Navy and state agencies located the capsized trawler in the Bay of Bengal on Sunday. 9 decomposed bodies were recovered from the cabin of the vessel. 6 persons are still missing. The bodies have been brought to Sitarampur in South 24 Parganas district and kept at Katapukur morgue for identification. Blood samples have been collected from family members for DNA matching. State Fisheries Minister Rajesh Matho said the state government stands with the bereaved families and assured that the bodies will be handed over after DNA identification and completion of legal formalities. President Draupadi Murmu, Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have expressed grief over the tragedy. They conveyed condolences to the families.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: പ്രഭാതഗീതത്തിൽ ഇനി ദീക്ഷിതർ കൃതിയായ അന്നപൂർണെ, ആലപിച്ചത് സംഗീത ശിവകുമാർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
3: ചിത്രപാടിയ സുബ്രഹ്മണ്യ ഭാരതി കൃതി, വരുവായി കണ്ണ.

പ്രഭാതഗീതമാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ 27 മിനിറ്റും 23 സെക്കൻഡും. കാർഷിക വാർത്തകൾ. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്കായി റബ്ബർ ബോർഡ് 2011-12 വർഷത്തിൽ ആരംഭിച്ച ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് കം ടെർമിനൽ ബെനിഫിറ്റ് പദ്ധതിയിൽ ചേർന്നിട്ടുള്ളവർ അതത് പ്രദേശത്തെ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ ഈ വർഷത്തെ വിഹിതമടച്ച് പോളിസി

പോളിസി പുതുക്കേണ്ടതാണ്. പോളിസി പുതുക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. അപേക്ഷാ ഫോം ലഭിക്കാത്തവർ അതത് റീജിയണൽ ഓഫീസുകളുമായി ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 04812 30 12 31, 04812 30 12. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഡയറക്ടറേറ്റിൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി പ്രോഗ്രാമിന് കീഴിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ തസ്തികയിലെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 60 വയസ്സ്. പ്രതിഫലം പ്രതിമാസം 50,000 രൂപ. കാലാവധി 1 വർഷമാണ്. കൃഷി, കൃഷി വിപണനം, അഗ്രോണമി, ഹോർട്ടികൾച്ചർ, ഫിഷറീസ്, മണ്ണുശാസ്ത്രം, കാർഷിക സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ കൃഷി അനുബന്ധ മേഖലകളിലെ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഡോക്ടറേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് കോർഡിനേഷൻ, ആസൂത്രണം എന്നിവയിൽ കുറഞ്ഞത് 10 വർഷത്തെ പ്രവൃത്തി പരിചയവും ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് 20 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. സർക്കാർ മേഖലയിലെ സേവന പരിചയം അഭിലഷണീയം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ സഹിതം ഈ മാസം 20-നകം ഡയറക്ടർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് വികാസ് ഭവൻ തിരുവനന്തപുരം 6950333 എന്ന വിലാസത്തിലേക്കോ NODALATMAKERALA@gmail.com എന്ന മെയിൽ ഐഡിയിലേക്കോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയെ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുന്നതാണ്. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ PMFBY.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോയെന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ 5 ദിവസത്തെ പരിശീലനം നൽകുന്നു. മോൾഡഡ്, എക്സ്ട്രൂഡഡ്, കാലൻഡേർഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, റബ്ബർ കോമ്പൌണ്ടിംഗ്, പ്രോസസ് കൺട്രോൾ, വൾക്കനൈസേറ്റ് പരിശോധനകൾ, MSME പദ്ധതികൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനം ഈ മാസം 27 മുതൽ 31 വരെ നടത്തും. പരിശീലന മാധ്യമം ഇംഗ്ലീഷായിരിക്കും. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 94 97 48 72 09 എന്ന നമ്പറിലേക്ക്. 94 97 48 72 09. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടപ്പാക്കുന്ന 6 മാസ ദൈർഘ്യമുള്ള തേനീച്ച വളർത്തൽ പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 31-ന് മുമ്പ് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 97 47 32 17 60, 97 47 32 17 60. കാർഷിക വാർത്തകളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടത്. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 22,500 രൂപ, കൊപ്ര 13,700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,600 രൂപ, അൺഗാർബിൾഡ് 69,600 രൂപ, റബ്ബർ RSS 4 27,800 രൂപ, RSS 5 27,300 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ്. പ്രധാന പത്രവാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഇറാനും യുഎസും തമ്മിൽ തർക്കം രൂക്ഷമാകുന്നു. പാതയിലൂടെ കപ്പലുകൾ കടത്തിവിടാൻ യുഎസ് സേന 20% ടോൾ ഏർപ്പെടുത്തുമെന്നും ഇറാനെതിരായ നാവിക ഉപരോധം പുനഃസ്ഥാപിച്ചെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. അയോധ്യ ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സുപ്രീംകോടതി നിർദ്ദേശം.

0: പി എസ് സി പരീക്ഷാക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളിയെന്ന ചരിത്ര നേട്ടം കുറിക്കാൻ നാസ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അനിൽ മേനോൻ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:17 യാത്ര തിരിക്കും. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശം കലാരൂപങ്ങളിലൂടെ സമൂഹത്തിൽ എത്തിക്കുന്നതിനായി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഓൾ കേരള ക്രിയേറ്റീവ് കൊറിയോഗ്രാഫി മത്സരം ഈ മാസം 24 രാവിലെ 10 സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി രമേശ് ചെന്നിത്തല വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എൻ എസ് ഐസക് അന്തരിച്ചു. ലോകകപ്പിന്റെ ആദ്യ സെമി ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള മത്സരം രാത്രി 12:30. ആദ്യ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിനെതിരെ 270 റൺസിന് ഇന്ത്യയുടെ ജയം. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ. സമയം 6 കഴിഞ്ഞ് 33 മിനിറ്റും 48 സെക്കൻഡും. ആകാശവാണി കൊച്ചി FM 102.3 പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേൾക്കാം
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: എൻ എൻ കക്കാടിന്റെ സഹ്യന്റെ കാൽക്കൽ എന്ന കവിതയാണ് ഇന്ന് കാവ്യധാരയിൽ.
2: മിഴികൾ തുറന്നാലും മുത്തച്ഛ,

കലമുടച്ചു പിന്തിരിയാതെ പോവാൻ. പണ്ട് രുഗ്ണമാം കാലങ്ങളിൽ അനാഥനായി.

ൂക്കളിറുത്ത് എൻ കിനാവിനെ ചൂടിച്ച് ഒരു യുവരാജാവായി തിരികെ പോന്നേനല്ലോ. പിന്നെ ശക്തനായി പതിനാലു വത്സരം

0: പോട്ടേ വിട മാസ്തു പുനർദർശനായ, പോട്ടേ വിട മാസ്തു പുനർദർശനായ.
1: എൻ എൻ കക്കാടിന്റെ സഹ്യന്റെ കാൽക്കൽ എന്ന കവിതയാണ് കവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അലപനം ധന്യ മുകുന്ദൻ.

0: പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ.
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു. പാരന്റിംഗ് അഥവാ കുട്ടികളുടെ രക്ഷാകർത്തൃത്വം എങ്ങനെ ഉത്തരവാദപൂർണമാക്കാം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ യു വിവേക് മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക. 0484-242-6397, 0484-242-6387, 944-55-88. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. നമ്പറുകൾ ആവർത്തിക്കാം: 0484-242-6397, 0484-242-6387, 944-55-88. അറിയിപ്പ് കഴിഞ്ഞു.

ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മണിക്ക് മഹിതം മലയാളം, 7:30 ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം,

7:35 FM ഡയറിയുടെ രണ്ടാം ഭാഗത്തിൽ സമകാലികം ലോകകപ്പ് ഓളപ്പെരുക്കം 2026. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 SNIMS FM ഹെൽത്ത് ലൈനിൽ സൈനസൈറ്റിസ് കാരണങ്ങളും ചികിത്സയും. ENT വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ കണ്ണനുണ്ണിയുമായി അഭിമുഖം.

രാവിലെ 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

ചില്ല ജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല ജാലകം പ്രത്യേക.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 43 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തിരിച്ചെത്താം ഈ നിലയത്തിലേക്ക് 6:55 FM ഡയറിയുടെ ആദ്യ ഭാഗവുമായി.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും.
1: ജനങ്ങളുടെ വിവിധ
0: സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. 2027 വേവ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 സംഘടിപ്പിക്കുന്നു. മാധ്യമ വിനോദ മേഖലയിൽ പ്രതിഭകളെ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക, നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. മികച്ച പ്രപ്പോസലുകൾക്ക് 1 കോടി രൂപ വരെ ഒറ്റത്തവണ ഗ്രാന്റായി ലഭിക്കും. നിർമ്മിത ബുദ്ധി, അനിമേഷൻ, VFX, ഓൺലൈൻ ഗെയിമിംഗ്, ഇ-സ്പോർട്സ്, ഡിജിറ്റൽ ആന്റ് സോഷ്യൽ മീഡിയ തുടങ്ങി 50-ലധികം ചലഞ്ചുകളാണ് ഇത്തവണ സീസണിലുള്ളത്. wavesbazaar.com എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 31-നകം അപേക്ഷ സമർപ്പിക്കണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽകുമാർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം 8:17 കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്ട്രോമയിൽ നിന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. സോയൂസ് 2.0 റോക്കറ്റിലാണ് പേടകം വിക്ഷേപിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2020

ത്യാറിന് ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ മൂന്നാം പതിപ്പാണിത്. വസ്ത്രധാരണം, സുസ്ഥിരത, സാങ്കേതിക വിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തര മേള. നാല് ദിവസത്തെ മേളയിൽ 20,000-ത്തിലധികം വസ്ത്ര ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങിയെത്തുന്നവരുടെ പാർപ്പിട പുനരധിവാസ ആവശ്യങ്ങൾക്കായി കൂടാരങ്ങൾ ഇന്ത്യ അഫ്ഗാൻ അഭയാർത്ഥി പുനരധിവാസ മന്ത്രാലയത്തിന് കൈമാറി.

0: ഇന്ത്യ അഫ്ഗാൻ അഭയാർത്ഥി പുനരധിവാസ മന്ത്രാലയത്തിന് കൈമാറി. അഫ്ഗാൻ ജനതയ്ക്ക് ഇന്ത്യ നൽകിവരുന്ന മാനുഷിക സഹായത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി എ പി അനിൽകുമാർ നിർദ്ദേശിച്ചു. റവന്യൂ വകുപ്പിന്റെ ആദ്യ ജില്ലാതല അവലോകന യോഗത്തിൽ കാസർകോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: വേഗത്തിലും സുതാര്യമായും പരിഹരിക്കണമെന്നും പരാതി തീർപ്പാക്കുന്നതിലുപരിയായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ഇതിനകം തന്നെ നിരവധി പരാതികൾക്ക് നടപടികളുണ്ടായിട്ടുണ്ട്. ഭൂമി തരംമാറ്റം, പട്ടയ പ്രശ്നം, മറ്റ് ഭൂപ്രശ്നങ്ങൾ എന്നിവ ജില്ലയിൽ കുറേയേറെ പരിഹരിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ മുഖമായി കാണുന്ന വില്ലേജ് ഓഫീസുകൾ ജനസൌഹൃദമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാതൃകാ പോലീസ് സ്റ്റേഷൻ പോലെ പ്രാധാന്യമുള്ളതാണ് വില്ലേജ് ഓഫീസുകളും. അതിനാൽ വില്ലേജ് ഓഫീസ് ജനസൌഹൃദമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിയമത്തിന്റെയും മാർഗനിർദ്ദേശങ്ങളുടെയും പരിമിതിക്കുള്ളിൽ ജനങ്ങളെ കേൾക്കുന്നതിനും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ സുതാര്യമായി ചെയ്തു കൊടുക്കാൻ നടപടി ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൽ 25,000 അപേക്ഷകൾ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
0: കാസർകോട് ജില്ലയിലെ ഗ്രൂപ്പ് വില്ലേജുകൾ വിഭജിക്കണമെന്ന ആവശ്യം ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്നും എന്നാൽ സെൻസസ് നടക്കുന്ന സാഹചര്യത്തിൽ വില്ലേജുകളുടെ വിഭജനം പ്രായോഗികമല്ലെന്നും മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ചെങ്കള സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ഹയർ സെക്കൻഡറിയിൽ നോൺ ടീച്ചിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നത് ഗൌരവകരമായ പരിഗണനയിലാണെന്നും സംസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ബലികഴിക്കുന്ന തരത്തിൽ ഒരു നിലപാടും വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രമുഖ ബാങ്കിന്റെ വ്യാജ മാരത്തോൺ പരസ്യങ്ങൾ വിവിധ വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പ്രചരിപ്പിച്ച് പൊതുജനങ്ങളിൽ നിന്നും രജിസ്ട്രേഷന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. മറൈൻ ഡ്രൈവ് മാരത്തോൺ കൊച്ചി 2026 എന്ന പേരിൽ പ്രചരിക്കുന്ന പരസ്യങ്ങളിലൂടെ വലിയ സമ്മാനത്തുക വാഗ്ദാനം ചെയ്ത് ആളുകളെ ആകർഷിക്കുന്നതാണ് തട്ടിപ്പിന്റെ തുടക്കം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. 6 പേരെ ഇനിയും കണ്ടെത്താനായില്ല. പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. തീരരക്ഷാസേനയും ഇന്ത്യൻ നാവികസേനയും സംസ്ഥാന ഏജൻസികളും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ബോട്ടിന്റെ ക്യാബിനിൽ നിന്ന് 9 മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
2: ഈ മാസം 2-നാണ് ശങ്കർപൂർ തുറമുഖത്ത് നിന്ന് 15 മത്സ്യത്തൊഴിലാളികളുമായി ബോട്ട് യാത്ര തിരിച്ചത്. 3 ദിവസങ്ങൾക്ക് ശേഷം ബോട്ടുമായി ആശയവിനിമയം നഷ്ടപ്പെട്ടതോടെ തിരച്ചിൽ തുടങ്ങുകയായിരുന്നു. കാണാതായി 10 ദിവസങ്ങൾക്ക് ശേഷം ബംഗാൾ ഉൾക്കടലിൽ ബോട്ട് മറിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബോട്ടിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയലിനായി സൌത്ത് 24 പരഗനാസ് ജില്ലയിലെ സീതാറാംപൂരിലെ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചു. DNA പരിശോധനയ്ക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് തന്റെ ചിന്തകളും പ്രാർത്ഥനകളുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു.
0: വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലോവെനി തോമസിന്റെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തെത്തിക്കും. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ 8:50 മൃതദേഹങ്ങൾ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ നാളെ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: 100 പോരാട്ടങ്ങൾ പൂർത്തിയായി. ഇനി പുതുചരിതം എഴുതാൻ അവശേഷിക്കുന്നത് വെറും 3 മത്സരങ്ങൾ മാത്രം. അവസാന 4 നിന്ന് കലാശപ്പോരിലേക്ക് എത്തുന്ന രണ്ടു ടീമുകളെ നിശ്ചയിക്കാൻ 2 കാൽപന്ത് യുദ്ധങ്ങൾ. പോരിലിറങ്ങുന്നത് മുൻ ചാമ്പ്യന്മാരും നിലവിലെ ജേതാവും. ആദ്യ സെമി ഫൈനൽ ഖത്തറിലെ റണ്ണറപ്പുകളായ ഫ്രാൻസും സ്പെയിനും തമ്മിലാണ്. ഈ ലോകകപ്പിലെ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചവരാണ് ഇരു ടീമുകളും. ക്വാർട്ടറിൽ മൊറോക്കയെ വീഴ്ത്തിയാണ് ഫ്രഞ്ച് പടയുടെ വരവ്. സ്പാനിഷ് കുതിപ്പിൽ ഒടുവിൽ അടിതെറ്റിയത് ബെൽജിയത്തിന്. രണ്ടാം ക്വാർട്ടറിൽ നിലവിലെ ചാമ്പ്യന്മാരായ മെസ്സി നയിക്കുന്ന അർജന്റീന ഹാരി കെയ്ൻ്റെ

0: ുമായി കൊമ്പ് കോർക്കുമ്പോൾ അത് ഇരുവർക്കും ചില കണക്കുകളിൽ തീർപ്പ് കൽപ്പിക്കാൻ കൂടിയുള്ളതാണ്. നോർവേയെ പിന്തള്ളി ഇംഗ്ലണ്ട് മുന്നേറിയപ്പോൾ പൊരുതി കളിച്ച സ്വിറ്റ്സർലൻഡിനെ മറികടന്നാണ് അർജന്റീന എത്തുന്നത്. ഇനി കണക്കുകൾക്ക് പ്രസക്തിയില്ല, മുൻ വിജയങ്ങൾക്ക് വിലയുമില്ല. അർജന്റീനയുടെ പാരമ്പര്യമോ ഇംഗ്ലണ്ടിന്റെ കാത്തിരിപ്പോ ഫ്രാൻസിന്റെ പ്രൊഫഷണലിസമോ സ്പെയിന്റെ സൗന്ദര്യമോ ആരായിരിക്കും അതിജീവിക്കുക? കാൽപന്ത് ലോകം കാത്തിരിക്കുന്നു.
1: തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ ആർ സുഗതൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയൂർ ജയിലിൽ രാവിലെ 11:00 സത്യപ്രതിജ്ഞ. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എൻ എസ് ഐസക് അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിമരിച്ചത്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2:30 തിരുവനന്തപുരം പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടത്തും. കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്ത വടകര ഇരിങ്ങൽ പറമ്പത്ത് മുകുന്ദൻ അന്തരിച്ചു. 85 വയസ്സ്. സംസ്കാരം രാവിലെ 9:00 ഇരിങ്ങലിലെ വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7.
2: ഇതാകാശവാണി കൊച്ചി FM 102.3.

വിനോദവും വിജ്ഞാനവും ഇഴചേർന്ന പരിപാടികൾ കോർത്തിണക്കിയ FM ഡയറിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. FM ഡയറിയിൽ ആദ്യം ചിന്താശകലം. എനിക്ക് ചെയ്യാൻ കഴിയാത്തത് ഞാൻ എപ്പോഴും ചെയ്യുന്നു, അത് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കാൻ വേണ്ടി മാത്രം. പാബ്ലോ പിക്കാസോ. എനിക്ക് ചെയ്യാൻ കഴിയാത്തത് ഞാൻ എപ്പോഴും ചെയ്യുന്നു, അത് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കാൻ വേണ്ടി മാത്രം. പ്രിയ ശ്രോതാക്കളെ, പാബ്ലോ പിക്കാസോയുടെ ഈ വാക്കുകളോടെ ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ഇനി ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണ്. ചോദ്യം ഇതാണ്: ശ്രീ വിജയപുരം ഏത് ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനമാണ്? ചോദ്യം ആവർത്തിക്കാം: ശ്രീ വിജയപുരം ഏത് ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനമാണ്? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ഡയറിയുടെ അവസാന ഭാഗം വരെ, അതായത് 8:30 തൊട്ടു മുൻപ് വരെ. FM ഡയറിയിൽ ഇനി നാട്ടുവിശേഷം. ഇടപ്പള്ളി സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആഴ്ചവട്ടം സംഘടിപ്പിക്കുന്നു. മഴക്കാല രോഗങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ കെ മുരളിയുടെ പ്രഭാഷണം ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചങ്ങമ്പുഴ പാർക്കിൽ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.

0: Let's play football.
1: FIFA World Cup 2026 updates. It's the World Cup time. ഫിഫ വേൾഡ് കപ്പ് 2026 ആവേശ പോരാട്ടങ്ങൾ ഇനി കലാശക്കൊട്ടിലേക്ക്. നാൽപ്പത്തിയെട്ട് ടീമുകളുമായി തുടങ്ങിയ ഫിഫ വേൾഡ് കപ്പിന്റെ ബൃഹത്തായ പ്രയാണം ഇപ്പോൾ ലോക റാങ്കിങ്ങിലെ ഏറ്റവും മികച്ച 4 ടീമുകളിൽ എത്തി നിൽക്കുന്നു. കാൽപന്ത് കളി പ്രേമികൾക്ക് ആവേശം വാനോളം നിറച്ച് ഇനി ബ്ലോക്ക് ബസ്റ്റർ സെമി ഫൈനൽ പോരാട്ടങ്ങൾ. ജൂലൈ 15 പുലർച്ചെ 12:30 തോൽക്കാൻ മനസ്സില്ലാത്ത 2 യൂറോപ്യൻ ശക്തികളുടെ പോരടിക്കൽ. ഈ വേൾഡ് കപ്പിൽ ഗോളുകൾ അടിച്ചു കൂട്ടുന്ന ഗോൾ മെഷീൻ കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസ് എതിരിടുന്നു. ബോൾ പൊസഷനിലൂടെയും മിഡ്ഫീൽഡ് കൺട്രോളിലൂടെയും വിജയം നെയ്തെടുക്കുന്ന സ്പെയിനുമായി ടൂർണമെന്റ് ഫേവറേറ്റുകളായ ഫ്രാൻസ് ഏറ്റുമുട്ടുന്നു. 2010 ശേഷം വീണ്ടും ഒരു വേൾഡ് കപ്പ് സ്വപ്നവുമായി എത്തുന്ന സ്പെയിനുമായി ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ. 15th July 12:30 AM. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: സമയം 7:00. FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയിൽ ഇനി കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
5: പ്രഹസനങ്ങൾ. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ രംഗാവതരണ കലകളെ ദശരൂപകങ്ങൾ എന്ന് തരംതിരിക്കുന്നു. ആ 10 ഉൾക്കൊള്ളുന്നതാണ് നാടകം, പ്രഹസനം എന്നിവ. എന്നാൽ ലോക നാടകവേദിയിലെ ആധുനിക കാലഘട്ടത്തിന് തുടക്കം കുറിച്ചത് മോളിയോ എന്ന പ്രശസ്ത നാടകകൃത്താണ്. പ്രഹസന രൂപത്തിലുള്ള ഗദ്യ നാടകത്തിന്റെ വിശിഷ്ട മാതൃകകളാണ് അദ്ദേഹത്തിന്റെ രചനകൾ. പ്രാചീന ഗ്രീസിലെ കോമഡികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഹാസ്യ നാടകരൂപം വിജയകരമായി മോളിയോ അവതരിപ്പിച്ചു. മലയാള ഗദ്യനാടക പ്രസ്ഥാനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നതും പ്രഹസനങ്ങളിലൂടെയാണ്. CV രാമൻപിള്ളയുടെ കുറുപ്പില്ലാ കളരി ഈ രംഗത്ത് ആദ്യമായി വിജയം വരിച്ചു. പണ്ടത്തെ പാച്ചൻ, പാപിജലനടം പാതാളം, ബട്ട്ലർ പാപ്പൻ തുടങ്ങിയ പ്രഹസനങ്ങൾ തുടർന്ന് രംഗത്തെത്തി. ഹാസ്യ അത്ഭുതങ്ങൾ നിറഞ്ഞ ഭാവാന്തരീക്ഷം, വികടമായി മെനഞ്ഞെടുത്ത ഇതിവൃത്ത ഘടന എന്നിവ ഈ പ്രഹസനങ്ങളുടെ പ്രത്യേകത ആയിരുന്നു. നർമ്മത്തിലൂടെ കാണികളെ രസിപ്പിക്കുക എന്നതായിരുന്നു അവയുടെ ഉദ്ദേശം. EV കൃഷ്ണപിള്ളയുടെ പെണ്ണരശുനാട്, കവിതക്കേസ്, BA മായാവി തുടങ്ങിയ പ്രഹസനങ്ങളും തുടർന്ന് രംഗത്തെത്തി. TS അനന്തസുബ്രഹ്മണ്യന്റെ പഞ്ചഗവ്യം പ്രഹസനങ്ങൾ, NP ചെല്ലപ്പൻ നായർ, TN ഗോപിനാഥൻ നായർ, ജഗതി NK ആചാരി തുടങ്ങിയവർ ഈ രംഗത്ത് സവിശേഷ ശ്രദ്ധയർഹിക്കുന്ന പ്രഹസനങ്ങളോ ഹാസ്യ നാടകങ്ങളോ രംഗത്ത് അവതരിപ്പിച്ചു. പിന്നീട് പ്രഹസനങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടായി. തരംതാണ ഫലിതങ്ങൾ, അശ്ലീല ആംഗ്യങ്ങൾ, സംഭാഷണങ്ങൾ തുടങ്ങിയവയാൽ വികലമായ പ്രഹസനങ്ങളായിരുന്നു അവയിലധികവും. വികല നാടകങ്ങളെ പരിഹസിച്ച് മുൻഷി രാമക്കുറുപ്പ് ചക്കീ ചങ്കരം എന്ന ആക്ഷേപഹാസ്യ നാടകം അവതരിപ്പിച്ചതോടെയാണ് ഇവയ്ക്ക് ഒരു ശമനമുണ്ടായത്. പ്രഹസനങ്ങളുടെ പിന്മുറക്കാറായി ഇന്ന് പരിഗണിക്കുന്നത് ഹാസ്യ നാടകങ്ങളെയും ആക്ഷേപഹാസ്യ നാടകങ്ങളെയുമാണ്. സമൂഹം ചർച്ച ചെയ്യേണ്ടതും യാഥാർത്ഥ്യങ്ങൾ അറിയേണ്ടതുമായ ഏതു വിഷയവും ഹാസ്യ നാടകമായി രംഗത്തെത്തിക്കാൻ നർമ്മകൈരളി പോലുള്ള നാടക സംഘങ്ങൾക്ക് സാധിച്ചു. കാർണിവലുകളിൽ സ്ക്രിപ്റ്റും റിഹേഴ്സലും ഒന്നുമില്ലാത്ത ചെറുനാടകങ്ങൾ ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ആധുനിക ഹാസ്യ നാടകങ്ങൾ അധികവും ആക്ഷേപഹാസ്യത്തിലൂടെ ഗൗരവമുള്ള സമകാലീന പ്രശ്നങ്ങളെയും രാഷ്ട്രീയ സംഭവ വികാസങ്ങളെയും അവതരിപ്പിക്കുന്നവയാണ്. അഴിമതി, സ്വജന

0: പക്ഷപാതം, കെടുകാര്യസ്ഥത തുടങ്ങിയവയെ തുറന്നുകാട്ടി വെറും ചിരി മാത്രമല്ല, ചിന്തിപ്പിക്കാൻ വ്യംഗ്യം, കറുത്ത ഹാസ്യം എന്നിവയിലൂടെ ആഴത്തിലുള്ള ആശയങ്ങൾ വേദിയിൽ എത്തിക്കുന്നു. അതിനായി ലളിതവും ശക്തവുമായ ഭാഷ ഉപയോഗിക്കുന്നു. പ്രഹസനങ്ങളുടെ സ്ഥാനത്ത് ഹാസ്യനാടകങ്ങളും ആക്ഷേപഹാസ്യനാടകങ്ങളും ഇന്ന് ജനപ്രീതിയാർജിച്ച കലാരൂപമായി മാറിയിരിക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: പ്രിയ ശ്രോതാക്കളെ, മഹിത മലയാളം ഇനി രാത്രി 8:50. സേവന വാർത്തയിലേക്ക്. 2026-27 അധ്യയന വർഷത്തെ ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവേശനത്തിന്റെ കരട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപേക്ഷകർക്ക് gci.polyadmission.org എന്ന വെബ്സൈറ്റിൽ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതും അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ലിങ്ക് വഴി തിരുത്താവുന്നതുമാണ്. കൂടാതെ ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുന്നതിനോ മാറ്റുന്നതിനോ സാധിക്കുന്നതാണ്. ഓപ്ഷനുകളിൽ മാറ്റം വരുത്തുന്നതിനും തിരുത്തലുകൾ നടത്തുന്നതിനും ഉള്ള അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് gci.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. gci.polyadmission.org. തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് വർക്കിംഗ് പ്രൊഫഷണൽസ് കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. പ്രോസ്പെക്ടസ് 2026 പ്രകാരം യോഗ്യത ഉള്ളവർ ഈ മാസം 17 രാവിലെ 12 മണിക്ക് കോളേജിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾ കോളേജ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. www.mec.ac.in ആണ് വെബ്സൈറ്റ്. www.mec.ac.in. ഫോൺ നമ്പറുണ്ട്: 04842-57-73-79. 04842-57-73-79.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ CCTV ടെക്നീഷ്യൻ കോഴ്സിൽ സൌജന്യ പരിശീലനം നൽകുന്നു. കോട്ടയം ജില്ലയിലെ തൊഴിൽരഹിതരായ 18-49 വയസ്സ് ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും ചെയ്തു കൊടുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04812-30-33-07. 04812-30-33-07. വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്വീപ്പർ ക്ലീനർ തസ്തികയിൽ ഒഴിവുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. താൽപര്യമുള്ളവർ ഈ മാസം 17-ാം തീയതിക്കകം fcipalakkad@gmail.com എന്ന മെയിൽ ഐഡിയിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 04922-25-66-77. 04922-25-66-77.

പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവ സബ് ജയിൽ റോഡിന് സമീപം പ്രവർത്തിച്ചുവരുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലുള്ള പട്ടികജാതി, പട്ടികവർഗ, മറ്റർഹ, മറ്റ് പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് SSLC പ്ലസ് ടു ഡിഗ്രി അടിസ്ഥാന യോഗ്യതയാക്കി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾക്കായി 6 മാസം ദൈർഘ്യമുള്ള സൌജന്യ പരിശീലന ക്ലാസ്

0: ക്ലാസുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഫോട്ടോ, ജാതി, വരുമാനം, SSLC സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോമിന്റെ മാതൃക ബന്ധപ്പെട്ട ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 62 82 85 83 74 62 82 85 83 74. സമയം 7 മണി കഴിഞ്ഞ 9:15. FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയിൽ ഇനി കേൾക്കാം.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥന്റെ ചരമവാർഷികമാണ് ഇന്ന്. 50 വർഷത്തിലേറെ നീണ്ട സംഗീത സപര്യയിൽ തമിഴ്, തെലുങ്ക്, മലയാളം എന്നീ ഭാഷകളിലായി 1000-ൽ അധികം സിനിമകൾക്ക് സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. ഗായകൻ എന്ന നിലയിലും അഭിനേതാവ് എന്ന നിലയിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 1952 പണം എന്ന ചിത്രത്തിന് സംഗീത സംവിധാനം ചെയ്തുകൊണ്ട് അരങ്ങേറ്റം കുറിച്ച MSV 60-ലും 70-ലും തെന്നിന്ത്യൻ സിനിമാ സംഗീത ലോകത്തെ പ്രഭവശക്തിയായിരുന്നു. മലയാളത്തിലും അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ ചെയ്തു. MS വിശ്വനാഥൻ ഈണം നൽകിയ ലങ്കാദഹനം എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, പാടിയത് യേശുദാസ്.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്റോൺ മോൾ ഇടപ്പള്ളി.
3: പ്രിയശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തുവരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്കായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0484-246-387, 0484-246-397, 0944-46-558-88. വിളിക്കേണ്ട സമയം നാളെ വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 0484-246-387, 0484-246-397, 944-45-88. സമയം 7 മണി കഴിഞ്ഞ് 16:20 FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയിൽ ഇനി
4: ആരോഗ്യക്കുറിപ്പുകൾ.
5: പാർക്കിൻസൺസ് ഡിസീസ് പരിപൂർണമായി ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒന്നല്ല. കാലക്രമേണ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന, ബ്രെയിനിന്റെ പല സർക്യൂട്ടുകളെ ബാധിക്കുന്ന, പ്രായമായവരിൽ കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് പാർക്കിൻസൺസ് ഡിസീസ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ പഠനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ശരാശരി 60s നടുവിലാണ് ഈ രോഗം ഏറ്റവും കൂടുതലായിട്ട് തുടങ്ങിക്കാണുന്നത്. പ്രായമെന്ന് പറയുന്നത് ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ് പാർക്കിൻസൺ ഡിസീസ് ഉണ്ടാകാനായിട്ട്. അപ്പം 60s തുടങ്ങുന്നതെങ്കിലും 70s കൂടുതൽ ആളുകൾക്ക് പാർക്കിൻസൺ ഡിസീസ് ഉണ്ടാകും. 80s നമുക്ക് പാർക്കിൻസൺസ് ഡിസീസ് വരാനുള്ള റിസ്ക് 60s കൂടുതലായിരിക്കും. എന്നാൽ നമ്മൾ ഈയിടെ നടത്തിയ ഒരു പഠനത്തിൽ 10,000-20,000 പേഷ്യൻസിനെയും ഹെൽത്തി കൺട്രോൾസിനെയും വെച്ചിട്ട് നടത്തിയ, ഇന്ത്യ ആകമാനം നടത്തിയ പഠനത്തിൽ കാണുന്നത്, നമ്മുടെ നാട്ടിൽ പാർക്കിൻസൺ ഡിസീസ് ഒരു 10 വർഷം മുൻപെയാണ് പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു 54 വയസ്സായിരുന്നു ശരാശരി ഏജ് ഓഫ് ഓൺസെറ്റ്. നമ്മുടെ രാജ്യത്തെ മാറ്റി നിർത്തി പൊതുവേ നോക്കിയാൽ പോലും ഒരു 10-15% ആളുകൾക്ക് 40 വയസ്സിന് മുൻപിൽ തന്നെ വരാം. അതിനെ നമ്മൾ യങ് ഓൺസെറ്റ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയും. ചില ജനറ്റിക് ഡിഫെക്ട്സ് കാരണം പാർക്കിൻസൺ ഡിസീസ് അതിനു മുൻപും വരാം, 20 വയസ്സിന് മുൻപ് വരെ വരാം. അതിനെ നമ്മൾ ജുവനൈൽ ഓൺസെറ്റ് പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയും. 50 വയസ്സിന് മുമ്പാണ് വരുന്നതെങ്കിൽ യങ് എന്ന് പറയില്ല, ഏർലി ഓൺസെറ്റ് പാർക്കിൻസൺസ് ഡിസീസ്. ഒരു 60 വയസ്സിന് ശേഷം വരുമ്പോൾ ലേറ്റ് ഓൺസെറ്റ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയും. അങ്ങനെ ഈ രോഗം പല ഏജ് ഗ്രൂപ്പിൽ വരാം. എന്നാൽ കോമൺ ആയിട്ട് കാണുന്നത് 50s ശേഷമാണ്. ഡെഫിനറ്റ്ലി ഓവറോൾ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ 60s ആണ് തുടക്കം. നമ്മൾ സാധാരണയായി കിടന്ന പാർക്കിൻസൺസ് ഡിസീസ് ഫാമിലീസിൽ മറ്റ് മെമ്പേഴ്സിന് ഉണ്ടാകില്ല. ഇപ്പോൾ ഒരാൾക്ക് ഡിസീസ് വരാനുള്ള റിസ്ക് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് നിലവിലുള്ള നമ്മൾ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്ന ഘടകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഒരു വ്യക്തിക്ക് ചലന സംബന്ധമായ രോഗലക്ഷണങ്ങൾ വന്നു കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾക്കിത് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ സാധ്യത. എന്നാൽ പാർക്കിൻസൺ ഡിസീസിൽ ചലനങ്ങളെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ

0: ചലനേതര രോഗലക്ഷണങ്ങളും ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ വിഷാദ രോഗം, അത്യധികമായിട്ടുള്ള ഉത്കണ്ഠ, അല്ലെങ്കിൽ ഉറക്കത്തിലുള്ള ചില പ്രത്യേക മാറ്റങ്ങൾ, മലബന്ധം, മണം നഷ്ടപ്പെടുക, മണം അറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ പാർക്കിൻസൺസ് ഡിസീസിന്റെ രോഗലക്ഷണങ്ങളാണ്. പക്ഷേ ചലന സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ പുതിയ പഠനങ്ങളും പുതിയ ഒരു ദിശ, ഇത്തരം സിംറ്റംസ് ഉള്ളവരിൽ ബ്രെയിനിന്റെ പ്രത്യേകതരം ഡോപ്പമീൻ്റെ അളവ് നിർണ്ണയിക്കുന്ന സ്കാൻ ചെയ്താൽ ചലന സംബന്ധമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചെന്നിരിക്കും. എന്നിരുന്നാലും നിലവിൽ പാർക്കിൻസൺ ഡിസീസ് പ്രോഗ്രസ് ചെയ്ത് കാലക്രമേണ വഷളാകുന്നത് തടയാനുള്ള മരുന്നുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നേരത്തെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിനൊരു പ്രതിവിധി ഇല്ലാത്തതിനാൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ സിംറ്റംസ് ട്രീറ്റ് ചെയ്യാനുള്ള മരുന്നുകളാണ് നമുക്ക് നിലവിലുള്ളത്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ആശ കിഷോർ. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു. പാരന്റിംഗ് അഥവാ കുട്ടികളുടെ രക്ഷാകർത്തൃത്വം എങ്ങനെ ഉത്തരവാദപൂർണമാക്കാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ യു വിവേക് മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക: 0484242439 7, 0484242638 7, 9446455888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
3: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
2: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
3: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
2: സന്ദർശിക്കൂ www.irctctourism.com.
1: സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റും 10 സെക്കൻഡും. എഫ് എം ഡയറിയിൽ ഇനി കേൾക്കാം.
4: ദീപസ്തംഭം മഹാശ്ചര്യം.
5: കിട്ടിയോ?
6: ആക്രാന്തമാണ്, ആക്രാന്തം.
5: കുഞ്ഞാപ്പ പറഞ്ഞല്ലേ ഇവിടെ ഏൽപ്പിച്ചെന്ന്.
6: ആ, എനിക്കറിയത്തില്ല.
5: തങ്ങമേ, കളിക്കല്ലേ?
6: എന്നാ കളിക്കല്ലേന്ന്?
5: കുഞ്ഞാപ്പൂന്റെ ചേട്ടന്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നോ?
6: ഓ, വന്നു.
5: കടയിൽ നമുക്ക് വല്ല സാധനങ്ങളും തന്നോ?
6: തന്നു.
5: ആശ്വാസം. പെട്ടെന്ന് ഞാൻ അങ്ങ് പേടിച്ചു പോയി.
6: ഓ, സാധനം പോയി കിട്ടിയെന്ന് വിചാരിച്ചു കാണും.
5: പിന്നല്ലാതെ ഒരു നിമിഷം എനിക്കൊരു വർഷം പോലെ തോന്നി.
6: അതിന് നിങ്ങൾ ശുക്രനിലെങ്ങാനും പോയിരുന്നോ? മനുഷ്യാ,
5: ശുക്രൻ ഒരു ഗ്രഹമല്ലേ? അവിടെ പോയാനതാ?
6: അയ്യോ, അറിയത്തില്ലേ? വളരെ വിചിത്രമായ സമയക്രമങ്ങളുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ.
5: ആണോ? പറ കേക്കട്ടെ.
6: അവിടെ ഈ 30 ദിവസം കൊണ്ട് ഒരാൾക്ക് 30 വയസ്സാകും.
5: തമ്പുരാന്, അതെങ്ങനെ?
6: ശുക്രൻ ഈ മറ്റ് ഗ്രഹങ്ങളെ പോലെ അല്ല, തിരിച്ചാ കറങ്ങുന്നേ.
5: അപ്പൊ സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുന്നത്?
6: അതെ, കിഴക്ക് അസ്തമിക്കും. അതുപോലെ ശുക്രന് സ്വന്തം അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങാൻ 243 ഭൗമദിനങ്ങൾ വേണം.
5: ഒന്ന് പോയി നോക്കിയാലോ?
6: ചെന്നുകൂട. 465 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട്.
5: അയ്യോ, മറന്ന്. തങ്ങമേ, കളിക്കാൻ സാധനം എടുക്ക്.
6: എടുക്കാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്.
5: പറ, പറ, പറ, പറ. വേഗം പറ.
6: അപേക്ഷിക്കണം.
5: ഓ, തങ്കമ്മ മുതലാളി, ദയവ് ചെയ്ത് അലിവുണ്ടായി എനിക്ക് ലഭിക്കേണ്ട ജംഗമ വസ്തുക്കൾ തന്നാലും.
6: എന്നതായാലും അവന് വിവരമുണ്ട് വർക്കിച്ചായാ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാ കൊണ്ടുവന്നേക്കണേ.
5: അവനല്ലേലും ഒരു യുക്തിയൊക്കെ ഉള്ളവൻ. അങ്ങനെ വരും, സാധനം എടുക്ക്.
6: ദേ പിടിച്ചോ, നിങ്ങൾക്ക് ദേ ഇത്. എനിക്കിത്?
5: ഇത് പ്ലാസ്റ്ററോ? അതിനകത്തന്നെ എനിക്ക്
6: മനസ്സിലായില്ലേ, വായിലൊട്ടിക്കാൻ.
5: തങ്കമ്മക്ക് എന്നതാ കിട്ടിയേ?
6: എനിക്ക് കോടാലി
5: തൈലം.
6: ഇളിക്കണ്ട, നിങ്ങളുടെ ശല്യം സഹിക്കാൻ പറ്റാതെ തലവേദന വന്ന തലേ പുരട്ടാനാ.
4: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

72 നെഹ്റു ട്രോഫി ജലോത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന സ്മരണികയിലേക്ക് ആലപ്പുഴയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ പൈതൃകത്തെയും വള്ളംകളി പാരമ്പര്യത്തെയും ആസ്പദമാക്കിയുള്ള കഥ, കവിത, ലേഖനം എന്നീ വിഭാഗങ്ങളിൽ രചനകൾ ക്ഷണിച്ചു. താൽപര്യമുള്ള എഴുത്തുകാർ തങ്ങളുടെ മൌലിക രചനകൾ ഈ മാസം 25 കൺവീനർ എൻ ടി ബി ആർ സുവനീർ കമ്മിറ്റി ആന്റ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കളക്ട്രേറ്റ് ആലപ്പുഴ എന്ന വിലാസത്തിലോ എൻ ടി ബി ആർ സുവനീർ 2026 അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0477225676 0477225676. പ്രിയ ശ്രോതാക്കളെ, സമയം 7:24:28 ഇതോടെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 7:25 വാർത്തകൾ കേൾക്കാം തിരുവനന്തപുരം റിലേ. തിരിച്ചെത്താം 7:35 എഫ് എം ഡയറിയുടെ രണ്ടാം ഭാഗവുമായി. കൂടെ ഉണ്ടാവുക പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ വിശദമായി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സ്പെയിൻ സന്ദർശനം പുരോഗമിക്കുന്നു. സ്പെയിൻ വൈസ് പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ചകൾ നടത്തി. ഇന്ത്യ സ്പെയിൻ ബിസിനസ് ഫോറത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഗതാഗതം, സുസ്ഥിര വികസനം, കലാശാസ്ത്രം, സംസ്കാരം എന്നിവയിൽ ഇന്ത്യയും സ്പെയിനും തമ്മിൽ സഹകരണം ശക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: In a seamless and much larger engagement between our two countries. Huge opportunities, whether in advanced manufacturing, mobility, sustainability, railways, as the secretary just mentioned, advanced technologies, infrastructure, innovation, the digital technology world, art, science, culture, education, tourism. The sky is the limit, my friends.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്നലെ മുംബൈയിലെത്തിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് ഇന്ന് രാവിലെ എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾക്ക് 53 ലക്ഷം ഗുണഭോക്താക്കൾ പ്രയോജനപ്പെടുത്തും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ്റ്റ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം കുറിക്കും. മേളയുടെ 3rd പതിപ്പാണിത്. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ത്തിലധികം ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങൾ

0: ജില്ലകളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കും. നീറ്റ് UG 2026 പുനഃപരീക്ഷയുടെ OMR ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. OMR സംബന്ധിച്ച പരാതികളും ആശങ്കകളും അറിയിക്കാനുള്ള സൌകര്യം ഈ മാസം 15 വരെ ലഭ്യമായിരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്സ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തർ ഡ്രുബോബ്, അന്ന കിഖിന എന്നിവർക്ക് ഒപ്പമാണ് യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. മുൻ IAS ഉദ്യോഗസ്ഥയായ സുധാ പിള്ള അധ്യക്ഷയായ 5 സമിതിയെയാണ് നിയോഗിച്ചത്. കിഫ്ബിയെ സംബന്ധിച്ച് വിശദമായി പഠനം നടത്തി 3 റിപ്പോർട്ട് സമർപ്പിക്കണം. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലായിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിരമിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. 2028-29 കാലയളവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
2: ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ആഗോള സമാധാനവും സുരക്ഷയും തുല്യവികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ സമീപനമായി ശാന്തി ദർശനം അദ്ദേഹം അവതരിപ്പിച്ചു. UN രൂപീകൃതമായതുമുതൽ ഇതുവരെ ഏകദേശം 50 സമാധാന ദൌത്യങ്ങളിലായി 300,000 സേനാംഗങ്ങളെ ഇന്ത്യ സംഭാവന ചെയ്തിട്ടുണ്ടെന്നും നിലവിൽ 10 UN സമാധാന ദൌത്യങ്ങളിലായി 4,300 ഇന്ത്യൻ സേനാംഗങ്ങൾ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 8 ഇന്ത്യ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായിരുന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2021-22 കാലയളവിലായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമോസ് കടലിടുക്കിൽ UAE 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഒമാൻ തീരത്തിന് സമീപത്തു വെച്ചാണ് ആക്രമണം നടന്നത്. ഇതിനെ തുടർന്ന് ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ കണ്ടെത്തി. അപകടത്തിൽ 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. കാണാതായ മറ്റ് 6 തെരച്ചിൽ തുടരുകയാണ്. ദുരന്തത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 പരിക്കേറ്റവർക്ക് 50,000 ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. വേവ്സ് 2027 ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 കീഴിൽ വ്യവസായ അധിഷ്ഠിത മത്സരങ്ങൾ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. മീഡിയ എന്റർടൈൻമെന്റ് മേഖലയിലെ ക്രിയേറ്റർമാരെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. മികച്ച സൃഷ്ടികൾ വേവ്സ് 2027 ഉച്ചകോടിയുടെ

0: ഭാഗമായി നടക്കുന്ന ക്രിയേറ്റോ സ്ഫിയറിൽ പ്രദർശിപ്പിക്കും. ഈ മാസം 31-നകം വേവ്സ് ബസാർ .com എന്ന വെബ് ഓൺലൈൻ പോർട്ടൽ വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ചലഞ്ചറേയും വിജയകരമായ നടത്തിപ്പിനായി 1 കോടി രൂപ വരെയുള്ള ഒറ്റത്തവണ ഗ്രാന്റ് അനുവദിക്കും. അസമിൽ പ്രളയം രൂക്ഷം. 6 ജില്ലകളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും ഇന്നും നാളെയും കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35:27. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ 2-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇപ്പോൾ കേൾക്കാം
2: ലോകകപ്പ് ഓളപ്പെരുക്കം 2026.

0: ലോകകപ്പ് അതിന്റെ അവസാന ആരവങ്ങളിലേക്ക് അടുക്കുകയാണ്. ഫിഫ റാങ്കിംഗിൽ ആദ്യ നാല് സ്ഥാനക്കാർ അവസാന ലാപ്പിലെത്തിയത് കൗതുകമായി. ഇനി രണ്ട് സെമി മത്സരങ്ങൾ സ്പെയിൻ ഫ്രാൻസ് 15-ാം തീയതിയും അർജന്റീന ഇംഗ്ലണ്ട് 16-ാം തീയതിയും ഏറ്റുമുട്ടും. വമ്പൻ ടീമുകൾ എന്നതിലുപരി അവരുടെ ഇടയിലുള്ള ചരിത്രപരമായ ശത്രുതയും സൗഹൃദവുമൊക്കെ മാറ്റുരയ്ക്കപ്പെടുന്ന മത്സരങ്ങൾ. അർജന്റീനയ്ക്ക് അത് 1966 ചതിയുടെ കണക്ക് പറയാനുണ്ടെങ്കിൽ, ഇംഗ്ലണ്ടിന് അത് 1986 ദൈവത്തിന്റെ കൈ കണക്കാണ് തീർക്കേണ്ടത്. 1966 അർജന്റീന ക്യാപ്റ്റൻ അന്റോണിയോ റാറ്റിൻ ഇക്കഴിഞ്ഞ ദിവസം മരിച്ചതുകൂടിയായപ്പോൾ ഒരു വിജയത്തിൽ കുറഞ്ഞൊന്നും അർജന്റീന ലക്ഷ്യമിടുന്നില്ല. അതുപോലെ ഇംഗ്ലണ്ടും പോയിപ്പോയ കാലത്തെ കണക്ക് തീർക്കാൻ കളരികളിലെ ചേകോവന്മാരെ പോലെ ടീമുകൾ കളിമൈതാനങ്ങളിൽ ഏറ്റുമുട്ടുമ്പോൾ മത്സരങ്ങൾ തീപാറുമെന്ന് തന്നെ ഊഹിക്കാം. ഈ ലോകകപ്പിൽ ഏറ്റവും ഒത്തിണക്കവും പോരാട്ട വീര്യം കാണിക്കുന്ന സ്പെയിനും ഫ്രാൻസും ഏറ്റുമുട്ടുമ്പോൾ ഫുട്ബോളിന്റെ ചാരിതയാർന്ന ആവേശം മൈതാനങ്ങളിൽ പ്രതിഫലിക്കുമെന്നതിന് രണ്ടു പക്ഷമില്ല.
1: അങ്ങനെയുള്ള രണ്ട് സെമിയിൽ ആര് കലാശക്കളിക്ക് യോഗ്യത നേടും എന്നത് പ്രവചനാതീതമാണ്. ആര് നേടും ന്യൂജേഴ്സി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ ഫ്ലഡ്ലൈറ്റ് പ്രഭയിൽ നടക്കുന്ന ആ മോഹ മത്സരത്തിലേക്കുള്ള ടിക്കറ്റുകൾ കാത്തിരിക്കാം ഇനി വരുന്ന ദിനങ്ങളിൽ. ഈ വഴി കനൽ വഴി അവസാന നാലിലേക്കുള്ള പ്രയാണത്തെ ആവേശത്തോടെ നമ്മൾ എത്തിക്കുന്നത് സ്പോർട്സ് കമന്റേറ്ററായ ശ്രീ ഹാരിസ് നെന്മേനി.
2: അർജന്റീന ലോകകിരീടം നിലനിർത്തുമോ? ഫ്രാൻസ് കഴിഞ്ഞ തവണത്തെ തോൽവിയുടെ കടം വീട്ടി വീണ്ടും ഒരിക്കൽ കൂടി കപ്പുയർത്തുമോ? സ്പെയിനോ ഇംഗ്ലണ്ടോ തങ്ങളുടെ പതിറ്റാണ്ടുകൾ നീണ്ട പ്രൗഢ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു രണ്ടാം വട്ടം കൂടി ലോകകിരീടം ചൂടുമോ? അത്രയും സസ്പെൻസ് മാത്രമേ ഇനി ലോകകപ്പിൽ കാര്യമായി ബാക്കിയുള്ളൂ. അതെ, ലോകകപ്പിന്റെ സെമി ചിത്രം നമുക്ക് മുന്നിൽ ഇതാ തെളിഞ്ഞിരിക്കുന്നു. മത്സരങ്ങളുടെ വിശദ വിവരങ്ങളിലേക്ക്. ആദ്യം സ്പെയിൻ ബെൽജിയം ക്വാർട്ടർ ഫൈനൽ. ലോകകപ്പിന് മുമ്പ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന കരുത്ത് രണ്ട് യൂറോപ്യൻ ശക്തികളും കളത്തിലേക്ക് പകർന്നാടുന്നത് കണ്ട മികവുറ്റ മത്സരത്തിൽ ഒടുവിൽ ജയം സ്പെയിനിന്. യൂറോപ്യൻ കരുത്തരുടെ പോരിൽ മുൻ ലോക ചാമ്പ്യന്മാർ ജയിച്ചു കയറുന്നത് 2-1. ഫാബിയൻ റൂയിസും മൊറീനോയും വിജയികൾക്കായി വലകുലിക്കിയപ്പോൾ ഡിക്കറ്റ്ലേറെ ബെൽജിയത്തിന്റെ മടക്കഗോൾ കുറിച്ചു. 30-ാം മിനിറ്റിൽ സ്പെയിൻ ലീഡെടുത്തു. കൂട്ടായ മുന്നേറ്റത്തിനൊടുവിൽ പെഡ്

പെട്രോപോറോയുടെ പാസിൽ ഓൾമോയുടെ അടി. ഗോൾ കീപ്പർ തിബോ കോട്ട്വാ തടഞ്ഞിട്ടപ്പോൾ കിട്ടിയ റീബൗണ്ട് ഫാബിയൻ റൂയിസ് വലയിലേക്ക് തൂക്കി. സ്പെയിൻ 1-0. തൊട്ടടുത്ത മിനിറ്റിൽ ബെൽജിയം സമനില പിടിച്ചു. ഡിബ്രൂയിന് നൽകിയ പാസിനെ കസ്റ്റഗൈൻ മികച്ചൊരു ക്രോസാക്കി ബോക്സിലേക്ക് നൽകിയപ്പോൾ ഉയർന്നു ചാടി തലവച്ച ഡിക്കറ്റ്ലാരെ ബെൽജിയത്തെ ഒപ്പമെത്തിച്ചു. സ്പെയിൻ 1-1. 70th minute പരിചയസമ്പന്നനായ ഗോൾ കീപ്പർ കോട്ട്വാ പരിക്കേറ്റ് പിൻവാങ്ങുന്നതും പകരം സെന്നെ ലാമൻസിനെ ബെൽജിയം ഇറക്കുന്നതും കണ്ടു. 86th minute കളത്തിലിറങ്ങിയ മെറീനോ 86th minute ഗോൾ അടിച്ചു. കുബാർസിയുടെ അടി കയ്യിലൊതുക്കാൻ ഗോളി ലാമൻസിന് കഴിയാതെ പോയപ്പോൾ പന്ത് ലഭിച്ച മെറീനോ അത് വലയിലേക്ക് തൊടുത്തു. സ്പെയിൻ 2-1. ഒടുവിൽ 2-1 ജയത്തോടെ സ്പെയിൻ സെമിയിലേക്ക് കടന്നു. ഇംഗ്ലണ്ട് നോർവേ. ബ്രസീലിനെ തോൽപ്പിച്ച് ക്വാർട്ടറിൽ കടന്ന നോർവേ ഒരുവേള ഇംഗ്ലണ്ടിന്റെ വഴിയും മുടക്കിയേക്കുമെന്ന് കരുതിയവരുണ്ടായിരുന്നു. 120th minute നീണ്ട കളിയിൽ ജയം ഇംഗ്ലണ്ടിന്. 28th minute അപകടകരമായ നിലയിൽ നിന്നും കിട്ടിയ ഫ്രീ കിക്ക് ഹാരി കെയ്ൻ തൊടുത്തത് ബാറിന് മീതെ പറന്നു. 34th minute ഹാളന്റിന്റെ ഹെഡർ പിക്ഫോർഡ് പിടിച്ചെടുത്തതിന് പിന്നാലെ നോർവേ ഗോളടിച്ചു. ഓഡെഗാർഡ് നൽകിയ പന്തുമായി ബോക്സിൽ കടന്ന ഷെൽറോപ്പ് തൊടുത്ത തകർപ്പനടി പോസ്റ്റിൽ തട്ടി ഇംഗ്ലീഷ് വലയിൽ കയറി. നോർവേ 1-0. 1 ഇംഗ്ലണ്ട് ആദ്യ പകുതിയുടെ പരിക്കു സമയത്ത് തിരിച്ചടിച്ചു. 4 പ്രതിരോധ ഭടന്മാർക്കിടയിൽ നിന്നും ജൂഡ് ബെല്ലിംഗാമിന്റെ ഉഗ്രൻ ഫിനിഷ്. ഇംഗ്ലണ്ട് 1-1. 52th minute 53rd minute നോർവേക്ക് തുടരെ 3 കോർണറുകൾ ലഭിച്ചു. 3rd വട്ടത്തിൽ നോർവേ ഇംഗ്ലീഷ് വലയിൽ പന്തെത്തിച്ചുവെങ്കിലും സുദീർഘമായ വാർ പരിശോധനയ്ക്ക് ശേഷം ഗോളല്ലെന്ന് നിർണയിക്കപ്പെട്ടു. ഹാളണ്ട് ആൻഡേഴ്സനെ ബോക്സിൽ വീഴ്ത്തിയതിനായിരുന്നു പിഴ. 76th minute മറ്റൊരു കോർണർ കൂടി ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചു. കൂട്ടപ്പൊരിശിലിനിടയിൽ അയറിന്റെ ഹെഡർ ബാറിൽ തട്ടി മടങ്ങി. സാധാരണ സമയം അവസാനിച്ചപ്പോൾ സ്കോർ 1-1 തന്നെ തുടർന്നപ്പോൾ കളി അധിക സമയത്തിലേക്ക് നീങ്ങി. എക്സ്ട്രാ ടൈമിന്റെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ട് ലീഡ് പിടിച്ചു. മോർഗൻ റോജേഴ്സിന്റെ ഡ്രൈവ് കീപ്പർ നൈലൻഡ് തടുത്തിട്ടപ്പോൾ അവസരത്തിനും തുയർന്ന് കുതിച്ചെത്തിയ മാർക്കസ് റഷ്ഫോർഡ് ഗോളിലേക്ക് ടാപ്പ് ചെയ്തു. ഇംഗ്ലണ്ട് 2-1. ഒടുവിലെ നിമിഷങ്ങൾ തന്ത്രപൂർവ്വം അതിജീവിച്ച് ഇംഗ്ലണ്ട് സെമിയിൽ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. അർജന്റീന സ്വിറ്റ്സർലാൻഡ്. അർജന്റീന 3-1. അണുവിട വിട്ടുകൊടുക്കാതെ അവസാനം വരെ പൊരുതി. അതും 2nd പകുതിയിൽ പാതി മുതൽ ആളെണ്ണം കുറവായിട്ടും തകർപ്പൻ പ്രതിരോധം തീർത്താണ് സ്വിറ്റ്സർലാൻഡ് മടങ്ങുന്നത്. ആദ്യ പകുതിയിൽ മക്കലിസ്റ്റർ അടിച്ച ഗോളിന് അർജന്റീനയാണ് തുടക്കത്തിൽ ലീഡ് പിടിച്ചത്. മെസ്സിയുടെ കോർണറിൽ കൃത്യതയോടെ തലവെച്ച് ഗോൾ. 10th minute പ്രഹരത്തിന് ശേഷം സിസുകാർ കളിയിലേക്ക് പതിയെ മടങ്ങി വന്നു. പക്ഷേ സ്കോർ നിലയിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. 67th minute അവർ സമനില നേടുകയും ചെയ്തു. എന്റോയും റോഡ്രിഗസും പരസ്പരം പന്ത് കൈമാറി മുന്നേറിയ നീക്കത്തിനൊടുവിൽ പ്രയാസമുള്ള ആംഗിളിൽ നിന്നും എൻഡോയുടെ ഫിനിഷ് ഗോൾ. സ്വിറ്റ്സർലാൻഡ് 1-1. 72nd minute ഡൈവിംഗിന് ബ്രീൽ എംബോളയ്ക്ക് 2nd മഞ്ഞക്കാർഡും തുടർന്ന് ചുവപ്പ് കാർഡും ലഭിക്കുന്നു. അതോടെ സ്വിറ്റ്സർലാൻഡിന് മുമ്പോട്ടുള്ള വഴിയടഞ്ഞ മട്ടായി. വിജയഗോളിനായി അർജന്റീന തുടരെ ആക്രമിച്ചു. ഒടുവിൽ 112th minute അർജന്റീന കാത്തുകാത്തിരുന്ന നിമിഷം പിറന്നു. ലോപ്പസിന്റെ പാസ് പിടിച്ച് ജൂലിയൻ ആൽവരസിന്റെ ബോക്സിന് പുറത്തുനിന്നുള്ള തകർപ്പനടി ഗോൾ. സെമിയിൽ ഇംഗ്ലണ്ടാണ് അർജന്റീനയുടെ എതിരാളികൾ. അതെ, ഇനി സെമി ഫൈനൽ മത്സരങ്ങൾ. ആദ്യം സ്പെയിനും ഫ്രാൻസും തമ്മിലാണ് ഏറ്റുമുട്ടൽ. കോപ് വർഡോയുടെ ഗോൾരഹിത സമനിലയിൽ കുടുങ്ങിക്കൊണ്ട് പതിഞ്ഞ മട്ടിലുള്ള തുടക്കമായിരുന്നു സ്പെയിനിന്റേത്. പക്ഷേ പതിയെ പതിയെ അവർ സ്ഥിരതയിലേക്ക് ഉയർന്നു. കുറിയ പാസുകളിലൂടെ എതിർ ഗോൾ മുഖം റെയ്ഡ് ചെയ്യുന്ന പതിവ് തുടരുന്ന സ്പെയിനായി 4 നേടിയ ഒസ്രാബോൾ മികവ് തുടരുന്നു. പകരക്കാരുടെ ബെഞ്ചിൽ നിന്നിറങ്ങി നിർണായക ഗോളുകൾ നേടിയ മൊറീനോയും മികവ് കാട്ടുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കടുകട്ടിയായ സ്പാനിഷ് പ്രതിരോധമാണ്. ഉനോയ് സൈമൻ കാവൽ നിൽക്കുന്ന സ്പാനിഷ് വലയിൽ ഈ ലോകകപ്പിൽ ഇതുവരെയായി ഒരേയൊരു വട്ടം മാത്രമാണ് പന്തെത്തിയത്. ക്വാർട്ടറിൽ ബെൽജിയം മാത്രമാണ് സ്പെയിനിനെതിരെ ഒരു ഗോൾ സ്കോർ ചെയ്തത്. ടീനേജ് താരം കുബാർസിയും പരിചയസമ്പന്നനായ ഐമറിക് ലപ്പോട്ടും കോട്ടകെട്ടുന്ന പിന്നിര ഫ്രാൻസിനെ വിയർപ്പിക്കുമെന്ന് ഉറപ്പാണ്. ഫ്രാൻസിന്റെ സെമിയിലേക്കുള്ള കുതിപ്പ് അപരാജിതമായിരുന്നു, ആധികാരികമായിരുന്നു. ക്യാപ്റ്റൻ കിലിയൻ എംബപ്പെ ഗോളടിച്ചു തകർത്ത് മുന്നേറുന്നുമുണ്ട്. ഇതുവരെയായി 8 ഈ മുന്നേറ്റക്കാരൻ നേടിക്കഴിഞ്ഞു. ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ കൊമ്പുകോർക്കുന്ന 2nd സെമിയും ക്ലാസിക് പോരാട്ടമാവുമെന്ന് തീർച്ച. ഗ്രൂപ്പിലെ 3 കാര്യമായ വെല്ലുവിളിയില്ലാതെ ജയിച്ചു കയറിയ അർജന്റീന പക്ഷേ നോക്കൌട്ട് ഘട്ടത്തിൽ വിറച്ചു വിറച്ചാണ് കരപറ്റിയത്. ക്വാർട്ടറിൽ സ്വിറ്റ്സർലാൻഡും ലാറ്റിനമേരിക്കക്കാരെ മികച്ച രീതിയിൽ പ്രതിരോധിച്ചു. 8 മുമ്പിൽ നിന്ന് നയിക്കുന്ന നായകൻ ലയണൽ മെസ്സിയാണ് പതിവ് പോലെ ടീമിന്റെ ന്യൂക്ലിയസ്. ഗോളടിക്കുക മാത്രമല്ല നിർണായകമായ ഘട്ടങ്ങളിൽ അസിസ്റ്റുകളും നൽകുന്നുണ്ട് നായകൻ. മക്കലിസ്റ്ററും മാർട്ടിനസുമെല്ലാം മികച്ച പിന്തുണയും നായകന് നൽകുന്നുണ്ട്. ക്രൊയോഷ്യക്കെതിരെ മികച്ച ദേഹത്തോടെ തുടങ്ങിയ ഇംഗ്ലണ്ട് പക്ഷേ ഗാനയുടെ കടുത്ത പ്രതിരോധത്തിൽ പരിങ്ങിപ്പോയിരുന്നു. റൌണ്ട് ഓഫ് 32 ആദ്യം കോങ്കോയോട് പിന്നിൽ പോകുന്നതും പിന്നീട് ജയിച്ചു കയറുന്നതും കണ്ടു. മെക്സിക്കോയോട് യുദ്ധം പോലൊരു കളിയിൽ 3-2 ജയം. ഒടുവിൽ നോർവേയോട് പിന്നിൽ നിന്ന് പൊരുതിക്കയറിയ ജയത്തോടെ സെമി പ്രവേശവും.
2002 ലാണ് ഇരു ടീമും

0: ും ഒടുവിൽ ലോകകപ്പിൽ ഏറ്റുമുട്ടിയത്. അന്ന് ഒറ്റ ഗോൾ ജയം ഇംഗ്ലണ്ടിനായിരുന്നു. അത് പക്ഷെ പഴയ കഥ. 2026 പോരാട്ടത്തിന്റെ തലം വ്യത്യസ്തമാണ്. സമവാക്യങ്ങളും അക്ഷരാർത്ഥത്തിൽ പ്രവചനം അസാധ്യമാവുന്ന മത്സരം അതായിരിക്കും ഇംഗ്ലണ്ട് അർജന്റീന പോരാട്ടം. ഏതായാലും ലോകകപ്പിലെ സെമി മത്സരങ്ങൾക്ക് ആരവമുണരുമ്പോൾ ഉയരുന്ന വലിയ ചോദ്യം, ഒരേ ഒരു ചോദ്യം, അത് മറ്റൊന്നുമല്ല 2026 ലോകകപ്പിന്റെ ഫൈനലിൽ ആരെല്ലാം തമ്മിലാവും ഏറ്റുമുട്ടുക. അതെ, നമുക്ക് കാത്തിരിക്കാം.
1: ഫുട്ബോൾ കാഴ്ചയുടെ ഉത്സവമാണ്. മൈതാനങ്ങളിൽ ഉയരുന്ന ആർപ്പുവിളികൾക്കിടയിലും ഉയർന്നു താഴുന്ന മെക്സിക്കൻ അലകൾക്കിടയിലും ഈയിടെ കാഴ്ചയിലെത്തിയ തുഴച്ചിൽ ഹുങ്കാര ഘോഷങ്ങൾക്കിടയിലും ഇരുന്ന് കളി കാണുക എന്നത് ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും അഭിലാഷമാണ്. ഒട്ടേറെ ലോകകപ്പുകൾക്ക് ദൃക്സാക്ഷിയായ ചന്ദ്രിക ദിനപത്രത്തിന്റെ എഡിറ്റർ ശ്രീ കമാൽ വരദൂർ അമേരിക്കയിൽ നിന്ന് ലോകകപ്പ് വേദിയിൽ നടന്ന കളികളെ വിലയിരുത്തുന്നു.
2: വേൾഡ് കപ്പ് അതിന്റെ സമാപനത്തിലേക്ക് നീങ്ങുമ്പോൾ വളരെ രസകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, സെമിഫൈനൽ ലൈനപ്പിൽ 4 ടീമുകളെ നമ്മൾ നോക്കിയാൽ, അതായത് ഫിഫയുടെ റാങ്കിംഗ് എടുത്താൽ ആദ്യ 4 സ്ഥാനക്കാരാണ് അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്. ആദ്യ 4 കളികളെ നമ്മൾ വിലയിരുത്തിയാല് നമ്മളിപ്പം ഒരു മാസം കഴിഞ്ഞു, നല്ല 104 മത്സരങ്ങളാണ് ഇത്തവണ വേൾഡ് കപ്പിൽ. കഴിഞ്ഞ തവണത്തിലും വ്യത്യസ്തമാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഖത്തർ വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്തപ്പോൾ 32 ടീംസ് ആണെങ്കിൽ ഇത്തവണ 48 ടീമുകളുണ്ട്. മത്സരങ്ങൾ ധാരാളമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അമേരിക്കയിൽ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രയാസം വേദികൾ തമ്മിലുള്ള അകലമാണ്. നമ്മൾ ലോസ് ആഞ്ചലസിൽ പോയിട്ട് ഒരു മത്സരം റിപ്പോർട്ട് ചെയ്ത് അടുത്ത മത്സരം ഡാലസിലേക്ക് വരണമെങ്കിൽ ഒരു 2000 കിലോമീറ്ററോളം നമ്മൾ ഫ്ലൈറ്റ് യാത്ര തന്നെയാണ്, 3, 4, 5 മണിക്കൂറുകൾ. അപ്പൊ നമുക്ക് ഒരു കളി മാത്രമാണ് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ കളിയുടെ ഒരു മികവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവസാന 4 എത്തി നിൽക്കുമ്പോൾ നല്ല മത്സരങ്ങളായിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരം ഏത് എന്ന് ചോദിച്ചാൽ 1-2 മത്സരങ്ങളുണ്ട്. അതിലൊന്ന് ഇംഗ്ലണ്ട് വേഴ്സസ് മെക്സിക്കോ ആയിരുന്നു. ഗംഭീര മത്സരമായിരുന്നു. ആ മത്സരത്തിൽ ഇംഗ്ലണ്ട് പിറകിൽ നിന്നും തിരിച്ചു വന്ന കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു മെക്സിക്കോക്കെതിരെ. ഇനി ഇംഗ്ലണ്ട് തന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോക്കെതിരെ നടന്ന ആ മത്സരം ഉണ്ടായിരുന്നു, നോക്കൗട്ട് ആയിരുന്നു അതും. അപ്പൊ ഇംഗ്ലണ്ടിന്റെ 2 കളികൾ ഗംഭീരമായിട്ട് അവർ തിരിച്ചു വന്നൊരു ടീമാണ്. അപ്പം നമ്മൾ അർജന്റീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പെർഫോമൻസ് എടുത്ത് ടീം എന്ന രീതിയിൽ അർജന്റീന നമ്മൾ കണ്ട മത്സരങ്ങളിൽ ഒന്നും മികവിലേക്ക് വന്നിട്ടില്ല. ഇപ്പൊ കാബോ വെർദെ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ രാഷ്ട്രമുണ്ട്, വളരെ ചെറിയ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യം, ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യം സ്പെയിനിനെയൊക്കെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു വരുന്ന ഒരു കാഴ്ച, എന്നിട്ട് അർജന്റീനയെ നേരിടുന്നു. അർജന്റീനയെ വെല്ലുവിളിച്ചുകൊണ്ട്, അതായത് മത്സരം അധിക സമയത്തേക്ക് പോയി എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഒരു ഒരു ശക്തി. അപ്പോൾ അർജന്റീന വെല്ലുവിളിക്കപ്പെട്ട ഏറ്റവും ഒടുവിൽ സ്വിറ്റ്സർലൻഡിനെതിരായ ക്വാർട്ടർ ഫൈനലിൽ പോലും. പക്ഷെ മെസ്സി ഫാക്ടർ അവിടെയുണ്ട്. മെസ്സി മനോഹരമായിട്ട് കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പൊ എനിക്കിപ്പോ 4th വേൾഡ് കപ്പാണ്. ഞാൻ 2014 ബ്രസീൽ വേൾഡ് കപ്പിൽ മെസ്സി ഫൈനൽ വരെ കളിക്കുന്നത് കണ്ടതാണ്. 2018 മെസ്സിയും അർജന്റീന നേരത്തെ പുറത്തെ റഷ്യൻ വേൾഡ് കപ്പിൽ. പക്ഷേ 2022 ഖത്തർ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അവർ ചാമ്പ്യന്മാരായിട്ട് മാറുന്നു. ഇപ്പോഴും ഇതേ മെസ്സി നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ് അയാൾ. അതായത് ആ രീതിയിൽ ആണ് മെസ്സി എന്ന പെർഫോമൻസ് അവിടെയുണ്ട്. നമ്മൾ ഫ്രഞ്ച് ടീമിലേക്ക് വരുമ്പോൾ കിലിയൻ എംബാപ്പയെ പോലെ ഒരാളുണ്ട്. അയാൾ മാത്രമല്ല, ഉസ്മാൻ ഡെംബാലെ, അങ്ങനെ ഫ്രാൻസിന്റെ മിക്ക മത്സരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ആ മിക്ക മത്സരങ്ങളിലും കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും സമ്പൂർണമായ ടീം ഈ 48 ഫ്രാൻസ് ആണ്. കാരണം അവർ ഗോൾ കീപ്പർ മുതൽ ഡിഫൻസ്, മിഡ്ഫീൽഡ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ടാലന്റഡ് പ്ലെയേഴ്സ് ആണ്. ടാലന്റഡ് പ്ലെയേഴ്സ് അതായത് ഇൻഡിവിജ്വലി നമ്മൾ എടുക്കുമ്പോൾ പോർച്ചുഗൽ സംഘത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ പോർച്ചുഗൽ പുറത്തായി. പക്ഷേ ഇവിടെ ഫ്രാൻസിലേക്ക് വരുമ്പോഴുള്ള മാറ്റം എന്ന് പറയുന്നത് അവർ പോർച്ചുഗലിനേക്കാൾ വളരെ കമ്പൈൻഡ് ആണ്. നല്ലൊരു യൂണിറ്റ് ആയിട്ട് അവർ കളിക്കുന്നുണ്ട്. ഉസ്മാൻ ഡെംബാലെ, മൈക്കൽ എലീസ എന്നൊരു പ്ലെയറുണ്ട്, മിഡ്ഫീൽഡറാണ്, പ്ലേ മേക്കറാണ് അദ്ദേഹം. ബാർക്കോള എന്ന് പറയുന്ന മറ്റൊരു സ്ട്രൈക്കറുണ്ട്. ദുവോ, അങ്ങനെ കുറെ നല്ല പ്ലെയേഴ്സിന്റെ ഒരു താവളമായിട്ട് ഇത് മാറുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫ്രാൻസ് നല്ല ടീമായിട്ട് മാറിയിരിക്കുന്നു. പിന്നീട് നമ്മൾ മറ്റ് ടീമുകളുടെ, അതായത് ഇപ്പൊ സ്പെയിന്, ലമീൻ യമാൽ എന്ന് പറയുന്ന ഒരു 18-കാരന്റെ ടീമാണ് ഈ സ്പെയിൻ. പക്ഷേ സ്പാനിഷ് സംഘം എന്ന് പറഞ്ഞാൽ ഇപ്പം യൂറോപ്യൻ ഫുട്ബോൾ ആസ്വദിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്പാനിഷ് ലാലിഗ സോക്കർ ആസ്വദിക്കുന്നവർക്ക് അറിയാം, ബാഴ്സലോണ കളിക്കുന്ന ഒരു കേളി ശൈലി, ടിക്കാട്ടാക്ക എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ അതേ ശൈലിയിൽ കളിക്കുന്ന ഒരു സ്പാനിഷ് ടീമാണ്. യമാൽ മാത്രമല്ല, ഓസർ സബാൽ എന്ന് പറയുന്ന പ്ലെയറുണ്ട്, കുറേ നല്ല പ്ലെയേഴ്സും ഉണ്ട്. അവർ നല്ലൊരു ടീം എന്ന രീതിയിൽ, ഏറ്റവും നല്ല യുണൈറ്റഡ് ടീം എന്ന് പറയുന്നത്, കാരണം ഇവർ കൊടുക്കുന്ന പാസ് പോലും ഒരു മത്സരത്തിൽ 600, 700, 800 വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പാസുകൾ കൊടുക്കുന്ന ഒരു ടീമായിട്ട് അവർ മാറുന്നുണ്ട്. സ്പെയിൻ എന്ന് പറയുമ്പോൾ അതാണ്. പിന്നീട് നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ ഇപ്പം അവസാന നാലിൽ എത്തി നിൽക്കുന്ന ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതുവരെ അവർ ഫുട്ബോളിന്റെ തറവാട്ടുകാരാണ്. ഫുട്ബോൾ ആദ്യമായിട്ട് അവരാണ് കളിച്ചത്. അവർ ഏകദേശം 8 വേൾഡ് കപ്പ്, 66 വേൾഡ് കപ്പ് അവർ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം അവർ ഒരു 90 സെമി കളിച്ചു, പിന്നീട്

2018 റഷ്യൻ വേൾഡ് കപ്പിൽ സെമി കളിച്ചു, അതിലപ്പുറത്തേക്ക് പോയിട്ടില്ല. പക്ഷെ ഇത്തവണ നമ്മൾ നോക്കുമ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന് പറയുന്ന ഒരു മിഡ്ഫീൽഡറുണ്ട്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, മനോഹരമായി കളിക്കുന്ന എത്രയോ 6-7 ഗോളുകളൊക്കെ അദ്ദേഹം സ്വന്തമാക്കി. അവരുടെ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഉണ്ട്, നല്ല പ്ലെയറാണ് അദ്ദേഹം. മൊത്തം ഇംഗ്ലണ്ടും, അതായത് ശരിക്കും പറയുന്ന തോമസ് തുഷേൽ എന്ന് പറയുന്ന കോച്ചിന്റെ ശരിക്കും ഒരു ടീമാണ് അത്. അദ്ദേഹമാണ് ശരിക്കും അടിമുടി ആ ടീം നിയന്ത്രിക്കുന്നയാൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇംഗ്ലണ്ടും കരുത്തരാണ്. അപ്പൊ നമ്മൾ ഈ വേൾഡ് കപ്പ് മൊത്തം

0: അവരങ്ങ് പുറത്താവുന്നു. ജർമ്മനി, ജർമ്മനിയുടെ കാര്യമാണെങ്കിൽ ജർമ്മനി നല്ല, നമ്മൾ നേരത്തെ ഓരോ ടീമിനെയും വിലയിരുത്തിയതുപോലെയാണ്, ഇൻഡിവിജ്വലി നല്ല കുറേ പ്ലെയേഴ്സ് ഉള്ള ഒരു ടീമാണ് ജർമ്മനി എന്ന് പറയുന്നത്. അവർ നേരത്തെ പുറത്താവുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ കുറെ അട്ടിമറികൾ ആദ്യമേ നടന്നത് നമ്മളെല്ലാ വേൾഡ് കപ്പ് പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷെ ഇതിനൊരു ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും നല്ല നാല് ടീമുകളാണ് ഇനി ബാക്കി നിൽക്കുന്നത്. രണ്ട് സെമി ഫൈനലുകളും ഒരു ഫൈനലും, ലൂസേഴ്സ് ഫൈനൽ പിന്നെ നമ്മൾ അതിന്റെ ഒരു ഔദ്യോഗിക തല മാത്രമാണ്. എന്തായാലും അമേരിക്ക, കാനഡ, മെക്സിക്കോ ഈ മൂന്ന് രാജ്യങ്ങൾ ഹോസ്റ്റ് ചെയ്ത ഒരു വേൾഡ് കപ്പാണ്. ആ വേൾഡ് കപ്പിൽ നമ്മൾ ഇൻഡിവിജ്വലി കുറെ നല്ല പ്ലെയേഴ്സിനെ കാണുന്നുണ്ട്, നല്ല കുറെ ഗോളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നല്ല മത്സരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി ഇപ്പോൾ ക്ലൈമാക്സ് പറയുന്നത് ആര് ചാമ്പ്യന്മാരോ എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയും.
1: ഏതാണ്ട് 40 ദിവസത്തോളം നീണ്ടുനിന്ന മത്സരങ്ങൾക്കൊടുവിൽ സംഭവിച്ചേക്കാവുന്ന മടുപ്പ് ഇതാ അവസാന നാല് ടീമുകൾ നേർക്കുനേർ വരുമ്പോൾ തീർത്തും ഇല്ലാതാവുന്നു. പലർക്കും പലതായ ലോകകപ്പ്, വാതുവെപ്പുകളുടെയും വെല്ലുവിളികളുടെയും പഴിച്ചാരലിന്റെയും വിജയങ്ങളുടെയും ആശ്വാസങ്ങളുടെയും ലോകകപ്പ്. വിജയങ്ങളുടെയും തോൽവിയുടെയും ആരവങ്ങളും കണ്ണീരും വീണ മൈതാനങ്ങളിൽ വിയർപ്പൊഴുക്കിയ ഒട്ടേറെ താരങ്ങളുടെ സ്വപ്നം കൂടിയായ ലോകകപ്പ് അതിന്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ ഒരിക്കലും അവസാനിക്കരുതാത്ത എന്തോ ഒന്ന് നമ്മെ കീഴടക്കുന്നില്ലേ? അതാണ് ഫുട്ബോൾ എന്ന വിസ്മയപന്ത്. ലോകകപ്പ് ഓളപ്പെരുക്കം ഇനി അടുത്ത ചൊവ്വാഴ്ച പുതിയ ലോക ജേതാവിന്റെ വിശേഷങ്ങളുമായി നിങ്ങൾക്കൊപ്പം എത്തും. അതുവരെ വിട. ലോകകപ്പ് ഓളപ്പെരുക്കം 2026 സമാപിക്കുന്നു. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം സീന യഹിയ.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറി.
6: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
7: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
8: സമയം 7 കഴിഞ്ഞ 52:04 FM ഡയറിയാണ് പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.
9: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
10: അന്ന് രാത്രിയാണ് രാമർ തന്റെ ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായി ആലോചിച്ചു തുടങ്ങിയത്. കണ്ണച്ചന്റെ കാര്യസ്ഥനായി തുടരുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം നല്ലവനുമാണ്. പക്ഷെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തുടരണമോ? അതിനെക്കുറിച്ചാണ് അയാൾ ആലോചിച്ചത്. രാത്രി ഏറെക്കുറെ നിശബ്ദമായിരുന്നു. ആന്തൂരാൻ കുന്നിലെ വേവുപുരകളെല്ലാം അണഞ്ഞുകഴിഞ്ഞു. എന്നിട്ടും കുഞ്ഞിച്ചന്തു പച്ചമൺകലത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. തക്ഷൻകുന്നിന്റെ വടക്ക് ഭാഗത്തുള്ള കാടുകളിൽ നിന്നും രാത്രിയുടെ വെളിമ്പ്രദേശങ്ങളിലേക്ക് ഭീതിയില്ലാതെ പറന്നിറങ്ങിയ നരിച്ചീറുകൾ തുടർച്ചയായി ചിറകടിച്ച് ദിശകളറിയാതെ വട്ടം ചുറ്റുന്നുണ്ടായിരുന്നു. അമ്മയുറങ്ങുന്ന തെക്കുഭാഗത്തെ മണ്ണിന്റെ മുകളിലും നരിച്ചീറുകളുടെ ചിറകടി ശബ്ദം പ്രതിധ്വനിക്കുന്നുണ്ടായിരിക്കാം. അവിടെ ഒരു കൂട്ടം തുമ്പച്ചെടികൾ വളർന്നിട്ടുണ്ട്. അവയിൽ നിറയെ വെളുത്ത പൂക്കളുമുണ്ടായിരുന്നു. നരിച്ചീറുകൾ അവയ്ക്ക് മീതെയും പറക്കുന്നുണ്ടായിരിക്കാം. ആ മണ്ണ് വാങ്ങണമെന്ന ആഗ്രഹം ഇതുവരെയും നടന്നിട്ടില്ല. ആവശ്യപ്പെട്ടാൽ ആ സ്ഥലം കണ്ണച്ചൻ തരുമായിരിക്കും. പക്ഷേ അതിനുള്ള പണം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആഴ്ചകളിൽ മിക്ക ദിവസവും അയ്യാപ്പട്ടരുടെ ബാങ്കിൽ പോകുന്നുണ്ട്. ഇതുവരെ ഒരു സംഖ്യ സമാഹരിക്കാനായിട്ടില്ല. അതായിട്ട് വേണം കണ്ണച്ചനോട് വിവരം പറയാൻ. പക്ഷേ അതിനു മുമ്പ് സ്വന്തമായ ഒരു മാർഗമുണ്ടാക്കണം. അങ്ങനെയല്ലാതെ ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. എല്ലാം ഒത്തുകഴിഞ്ഞാലല്ലേ അവളോട് വിവരം പറയാൻ കഴിയൂ. അങ്ങനെ തീരുമാനിച്ചുകൊണ്ടാണ് നരിച്ചീറുകളുടെ ചിറകടിയൊച്ചയെ അകറ്റി നിർത്തിക്കൊണ്ട് രാമർ ഉറക്കത്തിലേക്ക് ഇറങ്ങിപ്പോയത്. അടുത്ത ദിവസം രാമറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചേക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അതൊരു ആഹ്ലാദകരമായ കണ്ടുമുട്ടലായിരുന്നില്ല. കണ്ണച്ചനെ കാണാൻ വേണ്ടി നന്നേ കാലത്ത് തിടുക്കപ്പെട്ട് പോകുന്നതിനിടെ രജിസ്റ്റർ ഓഫീസിന് മുമ്പിൽ വെച്ചാണ് ചേക്കുവിനെ കണ്ടത്. എവിടെ നിന്നോ അറ്റുവീണതുപോലെ അയാൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു.

0: ചേക്കുവിനെ കണ്ട സന്തോഷത്തിൽ രാമർ മുന്നോട്ട് വന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. ഇനി എപ്പോ വന്നു? ജയിലിൽ കിടന്നതുകൊണ്ടായിരിക്കാം ചേക്കു വല്ലാതെ ക്ഷീണിച്ചിരുന്നു. മുമ്പെപ്പോഴും കണ്ടിരുന്ന പ്രസരിപ്പ് ചോർന്നു പോയതുപോലെ. മാത്രവുമല്ല, അയാളുടെ മുഖത്ത് ഏതോ ഒരു അസ്വാസ്ഥ്യം പരന്നുകിടക്കുന്നതും കാണാമായിരുന്നു. ജയിലിൽ നിന്ന് 3 ദിവസം മുമ്പ് വന്ന് ഇവിടെ ഇന്നലെ എത്തി, ചേക്കു പറഞ്ഞു. ഞാൻ തന്നെ കാണാൻ പത്രം ഓഫീസിൽ വന്നിരുന്നു, രാമർ പറഞ്ഞു. ആ, ഓലി പറഞ്ഞ്. ജയിലിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ചേക്കുവിനോട് തിരക്കണമെന്ന് രാമറിന് തോന്നിയിരുന്നു. പക്ഷേ ഒന്നും പറയാൻ കഴിയാത്ത ഭാവത്തിലാണെന്ന് ചേക്കുവിന്റെ അവസ്ഥ സൂചിപ്പിച്ചു. അതുകൊണ്ട് രാമർ അന്വേഷിക്കാൻ തുനിഞ്ഞില്ല. ചേക്കു സംസാരിക്കുവാൻ കഴിയാത്ത ഏതോ നിസ്സഹായതയിലുമായിരുന്നു. അന്നേരമാണ് കിഴക്കുനിന്നും മണി കിലുക്കിക്കൊണ്ട് അഞ്ചലോട്ടക്കാരൻ അവരുടെ സമീപത്തുകൂടെ ധൃതി പിടിച്ച് കടന്നുപോയത്. നിരത്തുവക്കിൽ നിൽക്കുന്ന രണ്ടുപേരെ കണ്ടിട്ടും അയാൾ ഗൗനിച്ചതേയില്ല. അഞ്ചലോട്ടക്കാരന്റെ മണികിലുക്കം പടിഞ്ഞാറ് ചെമ്പകമരത്തിന് ചോട്ടിലെത്തി കേൾക്കാതാവുന്നതുവരെ രാമറും ചേക്കുവും പരസ്പരം ഒന്നും പറഞ്ഞില്ല. തെല്ലിട കഴിഞ്ഞ് ചേക്കു പറഞ്ഞു, ഉമ്മാക്ക് സുഖമില്ല, കുറച്ച് ജാസ്തിയാ. ഞാൻ അറിഞ്ഞില്ലട്ടോ, രാമറിന് കുറ്റബോധം. ശ്രീധരൻ ദർസർ പറഞ്ഞ് ഉടനെ വടേര കൊണ്ടുപോണോന്ന്, അത് പറയാനാണ് എന്റെ അടുത്ത് വന്നത്. അതിനെന്താ, ഇമ്മക്ക് മാണ്ടത് ചെയ്യാലോ? ചേക്കുവിനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് രാമറും അയാളുടെ കൂടെ നടന്നു. നടക്കുന്നതിനിടയിൽ ചേക്കു കോഴിക്കോട്ടെ വിശേഷങ്ങൾ പറഞ്ഞു. അബ്ദുറഹിമാൻ സാഹിബിന്റെ ഭാര്യ പെട്ടെന്ന് മരിച്ചുപോയി. അദ്ദേഹം വളരെ ദുഃഖിതനാണ്. എന്നിട്ടും അടങ്ങിയിരിക്കാതെ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. സ്വരാജ്യം കിട്ടാതെ വിശ്രമമില്ല എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. ഗാന്ധിജി അടുത്തു തന്നെ കോഴിക്കോട്ട് വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. അതോടെ സമരം ഒന്നുകൂടി ശക്തിപ്പെടും. ചേക്കു പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ രാമറിനെ ആവേശം കൊള്ളിക്കുന്നതായിരുന്നു. അയാൾ ചേക്കുവിനെ ആദരപൂർവ്വം നോക്കിക്കൊണ്ടിരുന്നു. ജയിലിൽ കിടന്ന ഒരാളിത തന്റെ തൊട്ടടുത്ത്. ചേക്കുവിന്റെ ഉമ്മ വെറും നിലത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്നു. ശ്വാസമുണ്ടോ എന്നുപോലും അറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഉടനെ വടകര ആശുപത്രിയിൽ എത്തിക്കേണ്ടിയിരിക്കുന്നു. തോണി വേണം. അതിനും പുറമെ ഇടവഴിയിലൂടെ അവരെ എടുത്തുകൊണ്ടുപോയി പുഴക്കരയിൽ എത്തിക്കുകയും വേണം. ഒരു മഞ്ചൽ കിട്ടാൻ അപ്പോൾ പ്രയാസമായിരുന്നു. മാത്രവുമല്ല, മേൽജാതിക്കാർക്ക് മാത്രമേ മഞ്ചൽ കിട്ടുകയുള്ളൂ. ആലോചിച്ചു നിൽക്കുവാൻ നേരമുണ്ടായിരുന്നില്ല. കണ്ണച്ചൻ വടകരയിൽ പോകുമ്പോൾ വിളിക്കാറുള്ള തോണി രാമർ ഏർപ്പാട് ചെയ്തു. പിന്നീട് മുള വെട്ടി ഉമ്മയെ കിടത്താൻ പാകത്തിൽ ഒരു താങ്ങുണ്ടാക്കി. ഉമ്മയെ അതിൽ കിടത്തി ഒരു തലയ്ക്ക് ചേക്കുവും മറുതലയ്ക്കൽ രാമറും പിടിച്ചു. കുത്തനെയുള്ള ഇടവഴിയിലൂടെ ഇറങ്ങുക വളരെ പ്രയാസമായിരുന്നു. ഉമ്മയെ തോണിയിൽ കിടത്തി വെയിൽ കൊള്ളാതിരിക്കാൻ മേലെ ഒരു പായ വിരിച്ചു. തോണി പതുക്കെ നീങ്ങി. അപ്പോഴൊക്കെ ചേക്കു ഉമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നത് കാണാമായിരുന്നു. അയാൾ പ്രാർത്ഥിക്കുകയായിരുന്നുവെന്ന് തോന്നി. ഒഴുക്കിന്റെ ഗതിയിൽപ്പെട്ടപ്പോൾ തോണിക്ക് വേഗതയേറി. പുഴയുടെ ആഴത്തെ സൂചിപ്പിച്ചുകൊണ്ട് അടിയിൽ കട്ടികൂടിയ നീലനിറം കാണാമായിരുന്നു. കയത്തിലേക്കാണ് രാമർ നോക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ചേക്കുവിന്റെ നിലവിളി കേട്ടു. ഉമ്മ പോയി, ഉമ്മ പോയി. രാമർ ഉമ്മയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. നിശ്ചലമായിരിക്കുന്നു. മുഖത്തിന് ചുറ്റും എവിടെ നിന്നോ പറന്നെത്തിയ ഒരീച്ച വട്ടം ചുറ്റുന്നുമുണ്ടായിരുന്നു. തോണി മടങ്ങി.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മെഗാ കളക്ഷൻ, മെഗാ വില കുറവ്. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ. മൈജി ഫ്യൂച്ചർ എപ്പിക്കൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈജി ഫ്യൂച്ചർ എപ്പിക്, മറൈൻ ഡ്രൈവ്, കൊച്ചി.
3: പ്രകാർ പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ഹലോ,
1: വൈക്കത്ത് രാജേഷാണ്.
0: ആ പറയൂ മിസ്റ്റർ രാജേഷ്.
1: ആ സാർ, ഞാൻ 87 ബി എ പൊളിറ്റിക്കൽ സയൻസ് പാസ്സായതാണ്. അപ്പൊ എനിക്ക് 41% ഉള്ളൂ മാർക്ക്. അപ്പൊ എനിക്കൊരു ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി
0: എന്ത് വേണമെങ്കിൽ ചെയ്യാം, വയസ്സൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. നന്നായിട്ട് പഠിക്കാം, ഏജ് ഒരു റെസ്ട്രിക്ഷൻ ആയിട്ട് വെക്കേണ്ട. റിട്ടയർ ചെയ്തു ധൈര്യമായിട്ട് പഠിക്കാൻ, പഠിക്കാനുള്ള ആഗ്രഹമാണ് നിങ്ങളുടെ ആർജം. കുറച്ച് യൂണിവേഴ്സിറ്റികളൊക്കെ കണ്ടുപിടിച്ചിട്ട്, ഇതിന് ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ തന്നെ ഉണ്ട്, നമുക്ക് പഠിക്കാം. ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്യാം, ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല. എം എ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാം, കൂടാണ്ട് ഇതിന്റെ കൂടെ നമുക്ക് ജോലി എടുക്കാനുള്ള ഓൺലൈൻ ജോബ് സിസ്റ്റംമാരിയുണ്ട്. നിങ്ങൾ ചെയ്ത ജോലി വെച്ച് തന്നെ നമുക്ക് സ്കില്ലുണ്ട്.
1: ഗവൺമെന്റ്
0: സർവീസ് എന്ത് സെക്ടറിൽ? അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. അഡ്മിനിസ്ട്രേഷൻ അല്ലേ? അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്. താങ്കൾ വെറുതെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് പഠിക്കൂ, അഡ്മിഷൻ കിട്ടും. പഠിച്ച് പാസ്സായാലും നമുക്ക് ജോലി കിട്ടും, ഓൺലൈൻ ജോബ് ചെയ്യാം.
1: ഡിഗ്രിക്ക്
0: നിങ്ങൾ ഡിഗ്രി ഇമ്പ്രൂവ് ഏത് യൂണിവേഴ്സിറ്റിയാണ്?
1: ഇമ്പ്രൂവ് ചെയ്യാം.
0: നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എം ജി യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഡിഗ്രി ഇമ്പ്രൂവ് ചെയ്യാം. പക്ഷെ ഡിഗ്രി ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രശ്നം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ സിലബസും ഇന്നത്തെ സിലബസും ബോർഡ് ഓഫ് സ്റ്റഡീസ് എല്ലാ INGOലും സിലബസ് റിവ്യൂ ചെയ്യും. 5-8 റിവ്യൂ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എം ജി യൂണിവേഴ്സിറ്റി സൈറ്റിൽ പോയിട്ട് ആ സിലബസ് എന്താണെന്ന് നോക്കുക. എന്നിട്ട് സാർ അതിന് പഠിച്ച സിലബസുമായിട്ട് നോക്കുക. നമ്മളെ കൊണ്ട് കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. ഏറ്റെഴുതാൻ പറ്റിയാൽ സുഖമായിട്ട് ഫൈനൽ ഇയർ എഴുതി ഇമ്പ്രൂവ് ചെയ്ത് 50% മേടിക്കുക. നല്ല മെത്തേഡാണ്. ഏത് ഇമ്പ്രൂവ്മെന്റ്? ഇമ്പ്രൂവ്മെന്റ് ഒരു ഇയർ എഴുതിയാൽ മതി. അത് ഏതാ നമുക്ക് നോക്കണം, ആ കൊല്ലം അനലൈസ് ചെയ്തിട്ട്. അതായത് ഇതിന് ഇക്വിലൻസ്, ട്രാൻസ്ക്രിപ്റ്റ് ഇക്വിലൻസ് എന്ന സംഭവമുണ്ട്. നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ആ സിലബസിലെ ഫൈനൽ ഇയറിലെ ഏതെങ്കിലും സെലക്ടഡ് പേപ്പേഴ്സ് മാത്രമായിട്ടും ചെയ്യാം.
1: ഓൾ കോഴ്സ്
0: ധാരാളമായിട്ട് ഏത് സബ്ജക്ട് വേണമെങ്കിലും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് മാർക്ക് കൂട്ടാനല്ലേ. അത് ചെയ്യാം, അത് എല്ലാവർക്കും ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന് കോൺടാക്ട് ചെയ്യാം എം ജി യൂണിവേഴ്സിറ്റി ആയിട്ട്
1: കേട്ടോ.
0: ഗുഡ് ലക്ക്, ഓൾ ദി ബെസ്റ്റ്.
2: ആകാശവാണി FM വാർത്തകൾ.
3: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂയോർക്കിൽ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി പശ്ചിമേഷ്യ, ഉക്രൈൻ, സുഡാൻ ഉൾപ്പെടെ ആഗോള സംഭവവികാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ യുഎസ് സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ ഖസാക്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്ന് അല്പസമയത്തിനകം അദ്ദേഹം യാത്ര തിരിക്കും. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സൌഷ്ടൃതം 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാർ നാളെ തുടങ്ങും. ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. 2027 വേവ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചാലഞ്ച് സീസൺ 2 സംഘടിപ്പിക്കുന്നു. മാധ്യമ വിനോദ മേഖലയിൽ പ്രതിഭകളെ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക, നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ചാലഞ്ച്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ലിറ്റിൽ കൈറ്റ്സ് ഐടി ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല അവാർഡ് വിതരണം ഇന്ന്. മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് സംസ്ഥാനതല ഉദ്ഘാടനം നിർവ്വഹിക്കും. സംസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ബലികഴിക്കുന്ന തരത്തിൽ ഒരു നിലപാടും വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട്ട് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്ത വടങ്ങര ഇരിങ്ങൽ പറമ്പത്ത് മുകുന്ദൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം.
2: ആകാശവാണി FM വാർത്തകൾ.
4: ശാസ്ത്രദീപ്തി.
5: വിരലടയാളത്തിന്റെ വിസ്മയങ്ങൾ. ലോകത്തെമ്പാടുമായുള്ള 830 കോടിയിലധികം ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ വിരലടയാളങ്ങളാണുള്ളതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അല്ലേ? എന്നാൽ യാഥാർത്ഥ്യം അതാണ്. തിരിച്ചറിയുവാൻ സാധിക്കാത്ത വിധം സാദൃശ്യമുള്ള ഇരട്ടകൾക്ക് പോലും സാമ്യതയില്ലാത്ത വിരലടയാളങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. എന്താണ് വിരലടയാളം? കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ, അതായത് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ, വിരലുകളിലെ ചർമ്മത്തിന്റെ അടിവശത്തുള്ള പാളി ത്വരിതഗതിയിൽ വളരുമെങ്കിലും പുറത്തെ തൊലി അങ്ങനെയല്ല. താരതമ്യേന സാവധാനത്തിലായിരിക്കും അത് വളരുന്നത്. അപ്പോൾ തൊലി ചുളിയുവാൻ സാധ്യതയുണ്ടല്ലോ. ആ ചുളിവുകളാണ് വിരലടയാളങ്ങളായി മാറുന്നത്. അതായത് മറ്റ് അവയവങ്ങൾ രൂപം പ്രാപിക്കും പോലെ വിരലടയാളവും അമ്മയുടെ ഉദരത്തിൽ വെച്ചാണ് ഉണ്ടാകുന്നത്. മറ്റൊരു കാര്യം, അതിന്റെ രൂപപ്പെടൽ യാദൃച്ഛികമായി സംഭവിക്കുന്നു എന്നതാണ്. ഗർഭപാത്രത്തിലെ ആംനിയോട്ടിക് ദ്രാവകത്തിന്റെ മർദ്ദം, കുഞ്ഞിന്റെ ചലനങ്ങൾ, പൊക്കിൾ

0: കൊടിയുടെ സ്ഥാനം ഇവയെല്ലാം വിരലടയാളത്തിന്റെ ഘടനയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് എന്നറിയുക. ഒരേ ഡി എൻ എ ഉള്ളവയാണെങ്കിൽ പോലും ഇരട്ടകൾക്ക് വിരലടയാളങ്ങൾ വ്യത്യസ്തമാകുവാനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. വിരലടയാളങ്ങൾ എല്ലാവരിലും വ്യത്യസ്തമാണെങ്കിലും ചില പൊതു ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ ലൂപ്പ്, വേൾ, ആർച്ച് എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. ഏറ്റവും അധികം, അതായത് 65% ആളുകളുടെ വിരലടയാളം ഒരു വശത്തു നിന്ന് തുടങ്ങി ഒരു വളയത്തോടെ അതേ വശത്തേക്ക് തിരിച്ചു പോകുന്ന രീതിയിലുള്ള ലൂപ്പ് വിഭാഗത്തിലുള്ളതാണ്. വൃത്താകൃതിയിലുള്ള ഡിസൈനായ വേൾ ആണ് 30% പേർക്ക്, അതായത് കേവലം 5% വ്യക്തികൾക്ക് മാത്രമേ ഒരു വശത്തു നിന്നും ഉയർന്നു വന്ന് മറുവശത്തേക്ക് പോകുന്ന രീതിയിലുള്ള ആർച്ച് വിഭാഗത്തിലുള്ള വിരലടയാളങ്ങളുള്ളൂ. വിരലടയാളങ്ങൾ കോടതികളും നീതിപീഠങ്ങളുമെല്ലാം വിശ്വസിക്കുവാനുള്ള പ്രധാന കാരണം ജനനം മുതൽ മരണം വരെ മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്ന അതിൻ്റെ സവിശേഷതയാൽ തന്നെയാണ്. ഏതെങ്കിലും അപകടം പറ്റി തൊലിക്ക് കേടുപാടുണ്ടായി നശിച്ചാൽ പോലും താഴത്തെ പാളിക്ക് കേട് സംഭവിച്ചില്ല എങ്കിൽ അതേ വിരലടയാളം തിരിച്ചു വരുന്നത് കാണാം. കുറ്റാന്വേഷണകർ 100 വർഷം മുമ്പ് പിന്തുടർന്നിരുന്ന അതേ വിരലടയാള പരിശോധനകൾ ചില നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഇന്നും തുടരുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. കുറ്റകൃത്യങ്ങളും കൊലപാതകവും മറ്റും നടന്ന സ്ഥലങ്ങളിലേക്ക് വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെയും മറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. നിങ്ങൾ ഊഹിക്കുന്നതുപോലെ തന്നെ കുറ്റകൃത്യം നടന്ന സ്ഥലത്തു നിന്നും ലഭിക്കുന്ന വിരലടയാളങ്ങൾ സംശയിക്കുന്നവരുടെ വിരലടയാളങ്ങളുമായി താരതമ്യപ്പെടുത്തി കുറ്റവാളിയെ കണ്ടെത്തുന്ന രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. അദൃശ്യമായി കിടക്കുന്ന വിരലടയാളങ്ങൾ പ്രത്യേകതരം മഷിയോ പൊടിയോ ഉപയോഗിച്ച് വിദഗ്ധർ അവയെ ദൃശ്യമാക്കുന്നു. സ്മാർട്ട് ഫോൺ ലോക്കറായും ആധാർ പോലുള്ള പ്രധാന ബയോമെട്രിക് സിസ്റ്റങ്ങളിലും മറ്റും പാസ്വേഡുകളായും വിരലടയാളങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു എന്നത് ഇവിടെ പ്രസ്താവ്യമാണ്. നിങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള നിങ്ങളുടെ പ്രിയ വിരലടയാളം.
1: ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷെനായ്. ശാസ്ത്രദീപ്തി. എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് FM ഹെൽത്ത് ലൈൻ.
2: ഹൃദയത്തിന്റെ താളം ഇനി തെറ്റാതിരിക്കട്ടെ. ശ്രംസ് കാർഡിയോളജി, പ്രശസ്തരായ ഹൃദ്രോഗ വിദഗ്ധരുടെ സേവനം ഇനി 24 മണിക്കൂറും ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, അത്യാധുനിക കൊറോണറി കെയർ യൂണിറ്റും മറ്റ് സൗകര്യങ്ങളും. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലാക്ക, എറണാകുളം. 0484-266-1500.
1: ഈ പരിപാടിയുടെ പ്രായോജകർ
3: ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ചാലാക്ക, എറണാകുളം.
4: യൂട്രസ് റിമൂവൽ, ക്യാൻസർ സർജറീസ്, ഫൈബ്രോയിഡ് റിമൂവൽ സർജറീസ് എന്നിവയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുമായി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം കുറഞ്ഞ വേദന, രക്തവാർച്ച, ചുരുങ്ങിയ ആശുപത്രിവാസം എന്നിവ ഉറപ്പു നൽകുന്നു ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലാക്ക, എറണാകുളം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-266-1500.
1: ഇന്ന് ഈ പരിപാടിയിൽ സൈനസൈറ്റിസ്, ഇതേക്കുറിച്ച് എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ENT വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ കണ്ണനുണ്ണി എസുമായി അഭിമുഖം.
5: ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് സൈനസൈറ്റിസിനെ കുറിച്ചാണ്. സൈനസൈറ്റിസ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു പദമാണ്. എന്നാൽ എന്താണ് സൈനസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പരിപാടി ആരംഭിക്കാം എന്ന് തോന്നുന്നു. ഡോക്ടർ, എന്താണ് ശരിക്കും സൈനസ്? അതിൻ്റെ ധർമ്മം എന്താണ്? ഫങ്ഷൻ എന്താണ്?
6: ആക്ച്വലി നമ്മുടെ തലയോട്ടിയിലുള്ള എംപ്റ്റി സ്പേസസ് ആണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലയോട്ടി അസ് സച്ച് ഒരു നല്ല വെയിറ്റ് ഉണ്ടല്ലോ, അതപ്പോൾ അതിന് കൂളിംഗ് ഫങ്ഷന് വേണ്ടിയാണ് നമ്മൾ ആ പറയുന്ന എയർ സ്പേസസ് ആണ് ആക്ച്വലി ഉള്ളത്. അപ്പോൾ ടോട്ടൽ നമ്മുടെ തലയോട്ടയുടെ ആ എയറോഡൈനാമിക് സ്ട്രക്ചർ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ എയർ സ്പേസസ് ഹെൽപ്പ് ചെയ്യുന്നത്.
5: ക്യാവിറ്റീസ്
6: അത് മാത്രമല്ല, നമ്മുടെ സൗണ്ടിന് നല്ല ടെമ്പർ കൊടുക്കുന്നതും അത് ഇതിൻ്റെ ഒരു ഫങ്ഷനിൽ പെടും. മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ തലയോട്ടി അല്ലെ ആ ക്രേനിയൽ കേസിന് ഒരു കൂളിംഗ് എഫക്റ്റ് തരിക, പ്ലസ് ഈ പറയുന്ന സൗണ്ടിന്റെ ആ ടെമ്പറുമാണ് നമ്മുടെ മെയിൻ രണ്ട് ഫങ്ഷൻ എന്ന് പറയാൻ ആയിട്ട് ഉള്ളത്.
5: ഇതിന്റെ എണ്ണം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ, എത്ര എണ്ണമാണ്? അങ്ങനെ
6: ടോട്ടൽ 4 സൈനസുകളാണ് നമുക്കുള്ളത്. അത് പെയ്ഡുമുണ്ട്, അൺപെയ്ഡുമുണ്ട്. പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ ഭാഗത്തായിട്ടുള്ളത്, അതായത് നമ്മുടെ ചീക്ക് റീജിയനിലുള്ളതുണ്ട്, പിന്നെ കണ്ണിന്റെ സൈഡിലായിട്ടുണ്ട്, പിന്നെ തലയോട്ടിയുടെ മുകൾ ഭാഗത്തായിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നാല് സൈനസ് ആണ്, മാക്സിലറി, എത്മോയിഡ്, ഫ്രോണ്ടൽ, സ്പീനോയിഡ് തുടങ്ങിയ സൈനസ്. ബ്രോഡായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നാലായിട്ട് ഡിവൈഡ് ചെയ്യാം.
5: ശരിക്കും സൈനസൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്?
6: സൈനസിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ, സൈനസ് ഐറ്റിസ് ഇംഗ്ലീഷ് വേർഡ് തന്നെ നമ്മൾ രണ്ടായിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സൈനസ് പ്ലസ് ഐറ്റിസ്, ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ. ആ ഭാഗത്ത്

0: ഉണ്ടാവുന്ന ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനുമാണ് ഉദ്ദേശിക്കുന്നത്.
1: നീർവീക്കം
0: മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് നീർവീക്കം എന്ന് പറയാം.
1: നമുക്ക് സാധാരണ ഒരു രോഗിക്ക് ഈ സൈനസൈറ്റിസ് എങ്ങനെയാണ് അതിന്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുക?
0: പ്രധാനമായിട്ടും നമുക്ക് സാധാരണയായിട്ട് തന്നെ ഇപ്പം ഏറ്റവും കോമൺ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു തലവേദനയായിരിക്കും നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അതും ഫ്രണ്ടിലേക്ക് നമ്മൾ ഇത്തിരി ഒന്ന് ആയാസപ്പെടുമ്പോഴൊക്കെ ഒരു കട്ടി മാതിരി നമ്മുടെ ആ കണ്ണിൻ്റെ ചുറ്റുമുള്ള ഏരിയയിലൊക്കെ ഉണ്ടാകും, കവിളിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഉണ്ടാകാം. പിന്നെ മൂക്കടപ്പായിട്ട് പ്രസന്റ് ചെയ്യലുണ്ട്, അതുപോലെ തന്നെ ചെറിയ ജലദോഷമായിട്ട് കാണാം. അതിൽ തന്നെ ചെറിയ ബാഡ് സ്മെല്ലോടെ രീതിയിൽ പ്രസന്റ് ചെയ്യുക, അതുപോലെ തന്നെ പുറകിലേക്ക് നമ്മുടെ മൂക്ക് വഴി വായിലേക്ക് നല്ല രീതിയിൽ കഫം വരികയും ചെയ്യുക. അപ്പൊ ആ നമുക്ക് സംസാരിക്കുക, അതുപോലെ തന്നെ ഉറക്കത്തിനെല്ലാം അതിന്റെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും.
1: നമ്മൾ സാധാരണ ഈ മൂക്കിങ്ങനെ വലിക്കുമ്പോൾ ഈ സൈനസിലേക്കാണോ ഈ ഇതെല്ലാം പോകുന്നത്?
0: സൈനസ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺലി അത് എയർ സ്പേസസ് തന്നെയാണ്. അപ്പം അവിടെ ഉള്ള ആ തൊലി അല്ലെങ്കിൽ ആ മ്യൂക്കോസ എന്ന് പറയുന്ന സാധനം ഈ കഫം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, അത് നല്ല രീതിയിൽ ഡ്രെയിൻ ചെയ്ത് നോർമലി വരലുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്ന സൈനസൈറ്റിസിന്റെ കണ്ടീഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഈ തൊലി തന്നെ വീക്കം ഉണ്ടാകുന്നു. അപ്പം ആ ഭാഗത്ത് നിന്നും നോർമൽ ഇപ്പം നമ്മളൊരു കിച്ചൺ സിങ്കായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, സൈനസ് അല്ലെങ്കിൽ ഈ പറയുന്ന മൂക്കിലുള്ള സ്പേസിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഡ്രെയിൻ ഭാഗം അടഞ്ഞു പോകുമ്പോഴാണ് ഈ പറയുന്ന കഫം അവിടെ കെട്ടി നിൽക്കുന്നത്. നോർമലി ഇത് എയർഫീൽഡ് സ്പേസസ് മാത്രമാണ്. അവിടെ ഈ കഫം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ വിത്ത് ടൈം സമയം എടുക്കുന്നതനുസരിച്ച് അവിടെ ഇൻഫെക്ഷൻ ആകുന്നു, ഒരു ബാക്ടീരിയ അതിലേക്ക് വരുന്നു, അങ്ങനെയാണ് അവിടെ ഇൻഫെക്ഷനായി ബാക്കി അഫക്റ്റ് ചെയ്യുന്നത്. ചിലരിൽ ഇത് പനിയായിട്ടൊക്കെ ആയിരിക്കും ആദ്യം പ്രസന്റ് ചെയ്യുന്നത്, ചെറിയ രീതിയിലുള്ള തലവേദന, അതിനുശേഷം വാസന തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകാം. അപ്പം മോസ്റ്റ്ലി ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഈ പറയുന്ന വൈറൽ സൈനസൈറ്റിസ് ഒക്കെയാണ്. അതിന് ആന്റിബാക്ടീരിയൽ ഗുളികകളോ അതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല, സ്വയമേ തന്നെ അത് സബ്സൈഡ് ചെയ്ത് പോവുകയുള്ളൂ. കാര്യം ആ വൈറസിൻ്റെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസം 10 ദിവസം ഒക്കെ കാണുകയുള്ളൂ. അപ്പം നോർമലി ആ സൈനസ് ദ്വാരത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഉള്ള ആ ഡ്രെയിനേജ് അഫക്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ ഡ്രെയിനേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ ആവി കൊള്ളുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ സിംറ്റമാറ്റിക്കലി ഓവർ സെക്രീഷൻ കുറയ്ക്കാനായിട്ടുള്ള ഗുളികകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിലൊക്കെ തന്നെ നോർമലി ഇത് സബ്സൈഡ് ചെയ്ത് പോകും. എന്നാൽ ഒരു ഒരാഴ്ച 10 ദിവസത്തിന് ശേഷവും ഇതിനകത്ത് വലിയ ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ നല്ലതായിട്ട് വരുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഡോക്ടറെ കാണേണ്ടതുണ്ട്, ഏത് ഭാഗത്താണ് പ്രശ്നമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്.
1: സാധാരണ ഈ മൂക്കൊലിപ്പ് ഉണ്ടാകുമ്പോൾ കുട്ടികളെല്ലാം മുകളിലേക്ക് ഇങ്ങനെ വലിക്കാറുണ്ട്, ഈ വലിക്കുമ്പോൾ ഇത് സൈനസിലാണോ പോയി നിൽക്കുന്നത്?
0: വലിക്കുമ്പോൾ ആക്ച്വലി ഈ പറയുന്ന സൈനസിന്റെ ആ ഓപ്പണിംഗ് ഭാഗമാണുള്ളത്, അത് മൂക്കിന്റെ ആ നടുക്ക് ആ ഭാഗത്തായിട്ട് വരും. അവിടെ നോർമലി ചെറിയ രീതിയിലുള്ള നമ്മുടെ മാംസകോശങ്ങളുണ്ട്. ഈ അലർജിയൊക്കെ സംഭവിക്കുമ്പോൾ അതിന് വീക്കം വന്ന് അത് അടയുകയാണ് ചെയ്യുന്നത്. അത് അടയുന്ന സമയത്ത് അവിടെ കെട്ടിക്കെട്ടി നിൽക്കുന്ന ടൈമിലാണ് ഈ വേദന തലവേദനയായിട്ടൊക്കെ പ്രസന്റ് ചെയ്യുന്നത്. ഈ പുറകിലേക്ക് വലിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൂക്ക് വായ ഇതിന്റെയൊക്കെ പുറകിൽ ഫാരിങ്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്, ആ ഭാഗത്തേക്ക് പറയും. അപ്പൊ മൂക്കിന്റെ പുറകിൽ അത് നേസോ ഫാരിങ്സ് എന്നും വായുടെ പുറകിൽ അത് ഓറോ ഫാരിങ്സ് എന്നും പറയും. അപ്പൊ നമ്മൾ മൂക്ക് വഴി ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഈ നേസോ ഫാരിങ്സ് വഴി ഓറോ ഫാരിങ്സിലേക്ക് ബാക്ക് വഴി ബാക്ക് ഫ്ലോ ആയിട്ട് നമ്മുടെ തൊണ്ടയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ തൊണ്ടയിലായ പെട്ടെന്ന് പെട്ടെന്ന് ആ ഇറിറ്റേഷൻ ഉണ്ടാവും, ചുമയായിട്ട് ചെറിയ രീതിയിൽ പ്രസന്റ് ചെയ്യാം, നമ്മുടെ സൗണ്ട് തന്നെ അഫക്ട് ചെയ്തതായിട്ട് പോകാം, നമ്മൾ മൂക്കി വെച്ച് സംസാരിക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടും. സൈനസൈറ്റിസ് തന്നെ രണ്ട് രീതിയിൽ, അക്യൂട്ടും ഉണ്ട് ക്രോണിക്കും ഉണ്ട്. ക്രോണിക് എന്ന് പറയുന്നത് ഒരു 3-4 മാസത്തിൽ കൂടുതൽ ഇത് അഫക്റ്റഡ് ആയിട്ട് എന്നാൽ ക്രോണിക്കായിട്ട് ഇത് അവിടെ കെട്ടി നിൽക്കുകയാണെങ്കിൽ ബാക്ടീരിയൽ സൈനസൈറ്റിസ് ഫംഗൽ സൈനസൈറ്റിസ് മാറാൻ ചാൻസ് ഉണ്ട്.
1: ഡോക്ടർ പറഞ്ഞു ഇതിന് ബാക്ടീരിയയും വൈറസും ഫംഗസും ഒക്കെ കാരണമാകാമെന്ന്. ഇത് കൂടാതെ സൈനസൈറ്റിസ് വേണ്ട വിധം ചികിത്സിച്ചില്ലെങ്കിൽ അത് ആസ്മയൊക്കെ ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടോ?
0: ആസ്മയൊക്കെ ആയിട്ട് മാറുന്നതല്ല, അതായത് ഇതിന് കാരണമായിട്ട് വരാനുള്ള കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിന്റെ എല്ലിന് വളവ് ഉണ്ടാകും ചിലരിൽ. അതായത് ഇപ്പൊ ടോട്ടൽ പോപ്പുലേഷൻ എടുത്ത ഒരു 70-80% ആൾക്കാരിൽ ഉണ്ടെങ്കിലും അതിൽ തന്നെ ഒരു 5-10% ആൾക്കാരിൽ നല്ല രീതിയിൽ ഒരു സൈഡിലേക്ക് വളവ് ഉണ്ടാകും. അത് നോർമൽ നമ്മൾ ഡെലിവറിയുടെ സമയത്തുണ്ടാകുന്ന ട്രോമ കൊണ്ട്, അതായത് മൂക്കിലെ ക്ഷതം കൊണ്ടോ അല്ലെങ്കിൽ ആക്സിഡന്റ് കൊണ്ടോ ഒക്കെ സംഭവിക്കാം. ആ സമയത്ത് വരുന്നത് എന്താ പ്രോബ്ലം എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ എയർ എൻട്രി കൂടുതലായിരിക്കും, മറ്റേ സൈഡിൽ നമ്മുടെ മൂക്ക് കംപ്ലീറ്റ്ലി ഏകദേശം അടഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി രണ്ട് സൈഡ് ഉള്ളതിൽ നടുക്കത്തെ എല്ല് വല്ലാതെ അപ്പുറത്തെ സൈഡിലേക്ക് അടുക്കുന്ന ടൈമിൽ ഈ സൈനസിന്റെ ഡ്രെയിനേജ് ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആവും. അപ്പോൾ അത് നമ്മൾ മരുന്നുകൾ കൊണ്ട് ഒന്നും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബിക്കോസ് അനാറ്റമിക്കലി അതൊരു പ്രശ്നമുണ്ട്. നമ്മുടെ നോർമൽ ശരീരഘടനയിൽ തന്നെ നോർമലിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഡ്രെയിനേജ് കറക്റ്റ് ആകണമെന്നില്ല. അപ്പൊ ആ ഭാഗത്തൊക്കെ നമ്മൾ മരുന്നുകൾ കൊണ്ട് ഇംപ്രൂവ്മെന്റ് വരുന്നത് വളരെ കുറവായിരിക്കും, അതൊരു കാരണം. പിന്നെ മൂക്കിൽ വേറെ ദശ എന്ന് പറയുന്ന സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടായി വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ നോർമൽ ഈ തൊലിക്കിട തന്നെ വ്യത്യാസം ഉണ്ടായതിന് ശേഷം ദശ വളരുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ സ്പേസ് ഉണ്ടാകില്ല, അപ്പോഴും ഇതേപോലെ തന്നെ സൈനസിന്റെ ഓപ്പണിംഗ് ആണ് അഫക്ട് ചെയ്യുന്നത്. സൈനസിന്റെ ഓപ്പണിംഗ്

0: എഫക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ കവ അവിടെ പ്രൊഡക്ഷൻ കൂടുകയും ഉള്ളത് അവിടെ തന്നെ കെട്ടിക്കിടക്കുകയും പിന്നെ ബാക്ടീരിയ അല്ലെ ഫംഗസ് അതുപോലുള്ള കാര്യങ്ങൾ എക്സ്പോഷർ കൊണ്ട് വീണ്ടും അവിടെ പഴുക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മരുന്നുകൾ എടുക്കുന്നു. അപ്പോൾ ആ ടൈമിൽ ആ ഇൻഫെക്ഷൻ ഒന്ന് കുറഞ്ഞു കിട്ടുന്നു. മൂക്കുത്തിയുടെ തുറക്കാനുള്ള മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്റ്റെറോയിഡ് മരുന്നുകളുണ്ട്, അല്ലാതെ ഈ പറഞ്ഞ ആന്റിബയോട്ടിക് മരുന്നുകൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എടുക്കുന്ന ടൈമിൽ ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടാവുമെങ്കിലും പ്രധാനമായിട്ടുള്ള പ്രശ്നം നമ്മുടെ ഈ പറയുന്ന അനാറ്റമിയിലാണ്. സെപ്റ്റം പോലെ മൂക്കിന്റെ മൂക്കലിൽ വളവെന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ മൂക്കിന്റെ ഈ പറയുന്ന പോളിപ്പെന്ന് നമ്മൾ പറയും, മൂക്കിൽ ദശ വളരുന്നു. അപ്പം ബേസിക്കലി സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പണിംഗ് തന്നെ അടഞ്ഞിരിക്കുകയാണ്. അടഞ്ഞിരിക്കുന്ന ടൈമിൽ നോർമലി ഒഴുകാനുള്ള ഗ്രാവിറ്റി ഉള്ള സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴോ നേരെ നിൽക്കുന്ന ടൈമിലല്ലേ ഈ ഗ്രാവിറ്റിയുടെ എഫക്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഈ പറയുന്ന കിച്ചൺ സിങ്ക് പോലെ തന്നെ അവിടെ അടഞ്ഞ് അവിടെ എല്ലാം കെട്ടിക്കിടക്കുകയാണ് ആ കവം. കവയും അവിടെ കെട്ടിക്കിടക്കുകയല്ല കവത്തിന്റെ ഉദ്ദേശം. ആ നോർമൽ സെല്ലിന്റെ തന്നെ മ്യൂക്കോസീലിയറി ക്ലിയറൻസ് എന്ന് പറയും. അതായത് മൂക്കിൽ നമ്മൾ നോർമലി ഇങ്ങനെ പുറകിലേക്ക് എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡിയോ അല്ലെങ്കിൽ ഒരു അഴുക്കോ വന്നു കഴിഞ്ഞാൽ അതിനെ തള്ളി ബാക്കിലേക്ക് പോയി അത് കളയാനുള്ള മെക്കാനിസം നമ്മുടെ ശരീരത്തിന് തന്നെ ഉണ്ട്. ആ നോർമൽ മെക്കാനിസം അഫക്റ്റഡ് ആവുകയാണ് സംഭവിക്കുന്നത്.
1: ഈ ആസ്മയ്ക്കുള്ളവർക്ക് ഇതുപോലെ ഈ ബ്ലോക്കേജ് ഉണ്ടാവാൻ സാധ്യത
0: ചാൻസ് സാധാരണ ആളുകളെ നോക്കുമ്പം ഇതുപോലുള്ള ആൾക്കാർക്ക് കൂടുതൽ എക്സ്പോഷർ ചാൻസ് കൂടുതലാണ്. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയും, അതായത് ശരീരത്തിന്റെ തന്നെ പ്രതിരോധ ശക്തി നോർമൽ രീതിയിൽ അല്ലാത്തവർക്ക് ഈ സാധാ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ചാൻസ് ഉണ്ട് ഈ ക്രോണിക് സൈനസൈറ്റിസിലൊക്കെ വരാനും അല്ലെങ്കിൽ ഉടലെടുക്കാൻ ഭാവിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗം ആൾക്കാരാണ് ഈ പറയുന്ന ആസ്മയുള്ളവർ, ഡയബറ്റിക്സ് ഉള്ളവർ, പിന്നെ കുട്ടികൾ. കുട്ടികളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സൈനസിന്റെ ഫോർമേഷൻ നമ്മുടെ അമ്മയുടെ വയറ്റിൽ തിരക്കുമ്പോൾ തന്നെ ഒരു 8 ആഴ്ച 10 ആഴ്ചയിൽ തുടങ്ങി അതൊരു 18-20 വയസ്സ് വരെ പോകും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നോർമൽ ഈ അഡൽട്ട് അല്ലെങ്കിൽ മുതിർന്ന ഒരാളുടെ ഈ സൈനസിനെ വെച്ച് നോക്കുമ്പോൾ അത്ര സൈസ് ഒന്നും ഫോം ചെയ്ത് കാണില്ല കുട്ടികൾക്കായാലും. അപ്പോൾ ആ ടൈമിൽ കൂടുതൽ ചാൻസ് ഉണ്ട് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ സൈനസ് പ്രോബ്ലങ്ങൾ വരാനായിട്ട്. അപ്പോൾ ഈ കൂട്ടർ അല്പം കൂടെ കോഷ്യസ് ആയിരിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ കൂട്ടറിൽ ട്രീറ്റ്മെൻറ്റ് മറ്റവരുടെ കൂട്ട് ജസ്റ്റ് മെഡിസിനിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല.
1: ഈ പുകവലിക്കുന്നവരുടെ കാര്യം എങ്ങനെയാണ്? ശരിക്ക് ചിലപ്പോൾ പുകവലിക്കുന്നവർ ഇതുപോലെ മൂക്കടഞ്ഞ് ഒരു മൂക്കിലൂടെ മാത്രം പുക പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്.
0: പുക വലിക്കുമ്പോൾ വീട് ഇതിനകത്തുള്ള ഈ പറയുന്ന സ്മോക്ക് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നേസൽ മ്യൂക്കോസ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂക്കോസീലിയറി റിഫ്ലക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് നോർമലി നമ്മുടെ ഈ കവ ഇങ്ങനെ പുറകിലേക്ക് തുഴഞ്ഞു പോകുന്ന പോലെ പോകുന്ന ആ പ്രോസസ്സ് വളരെയധികം സ്ലോ ആക്കും. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയൊരു ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതായത് ഇപ്പം മൂക്കല്ലിന് വളവോ അല്ലെങ്കിൽ ഇതുപോലെ പോളിപ്പോ ദശയോ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഇതുപോലുള്ളവർക്ക് ഈ പറയുന്ന സൈനസൈറ്റിസിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം പുകവലിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി തൊട്ട് നഖം വരെ അത് അഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള തൊലിയുടെ കൂട്ട് തന്നെ മൂക്കിലുള്ള തൊലിയുടെ നോർമൽ ഫങ്ഷൻ വളരെ രീതിയിൽ ഇത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്.
1: അപ്പോൾ
0: ഏറ്റവും ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് പുകവലി.
1: നമുക്കിത് എങ്ങനെയാണ് ഈ അസുഖം കൺഫർമേഷൻ തീർച്ചയാക്കാൻ പറ്റുന്നത്? ഏതൊക്കെ ടെസ്റ്റ് നടത്തിയിട്ടാണ് സാധാരണ ഡോക്ടർമാർ ഇത് പുറത്തുനിന്ന് നമുക്ക് എക്സാമിൻ ചെയ്ത ഒരു ഡോക്ടർക്ക് തീർച്ച പറയാൻ പറ്റുമോ ഇത് സൈനസൈറ്റിസ് തന്നെയാണ്?
0: ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രധാനമായിട്ടും അക്യൂട്ടും ഉണ്ട് ക്രോണിക്കും ഉണ്ട്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചെറിയ സമയത്ത് വരുന്ന ഇൻഫെക്ഷൻ മാത്രമാണ്. അതായത് ആ നോർമലി ഒരു 10 ദിവസം അത്രയൊക്കെ തന്നെ ഉള്ളു ഇതിനൊരു ആയുസ്. അത് നമുക്ക് ഈ പറയുന്ന ഇറിവേഴ്സിബിൾ അല്ലെങ്കിൽ മാറ്റാൻ പറ്റാത്ത ചേഞ്ചുകളിലേക്കൊന്നും വരുന്നില്ല. അതിപ്പോ നമ്മള് ഒരു പോപ്പുലേഷനിൽ 100 പേരെടുത്ത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി 90-95 ആൾക്കാർക്കും വന്നു പോകുന്ന കാര്യമായിരിക്കും. എന്നാൽ ആ 5-10 പേരിൽ വരുന്നത് ഈ ക്രോണിക്, അതായത് ഒരു 3-4 മാസം തൊട്ട് കൊല്ലങ്ങളുടെ ഹിസ്റ്ററി ഉള്ള ആൾക്കാരുണ്ട്. അവർക്കാണ് നമ്മൾ ഈ പറയുന്ന പോലെ സർജിക്കൽ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊണ്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകാതിരിക്കുന്നത്. അവരെ തിരിച്ചറിയാനാണ് നമ്മൾ ഈ പറയുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാം. എൻഡോസ്കോപ്പി, നേസൽ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ ചെറിയൊരു ക്യാമറ നമ്മൾ മൂക്ക് തരിപ്പിച്ചതിന് ശേഷം, അത് വേദന എന്നുള്ള ഒരു പ്രൊസീജിയറല്ല, കുട്ടികളിൽ വരെ ചെയ്യുന്നതാണ്. 4-5 വയസ്സുള്ള കുട്ടികളിൽ വരെ ചെയ്യുക, നമ്മൾ മൂക്കിലേക്ക് കടത്തി വിടാൻ പറ്റും. അപ്പോൾ ഈ സൈനസിന്റെ ഓപ്പണിംഗ് നമ്മൾ പുറത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിന്റെ ആ നടുക്കത്തെ ഭാഗം വരെ മാക്സിമം കാണാൻ പറ്റുമായിരിക്കും, അല്ലെ മാംസം വരെ കാണാൻ പറ്റും. അപ്പോൾ ഒരു എൻഡോസ്കോപ്പ് വഴി മുകളിലേക്ക് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും സൈനസിന്റെ തുറക്കുന്ന ഭാഗങ്ങളൊക്കെ പേറ്റന്റ് ആണോ, അതായത് ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടോ, അവിടെ എന്തെങ്കിലും വളവുണ്ടോ, പോളിപ്പ് അല്ലെങ്കിൽ ദശ വളർച്ചയുണ്ടോ എന്നൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ കൺഫേം ആയിട്ട്, അതായത് ഡീപ് സൈനസസ് ഉണ്ട്, ഫ്രോണ്ടൽ അല്ലെങ്കിൽ സ്പീനോയിഡ് സൈനസ് ഒക്കെ നമ്മൾ ഈ പറയുന്ന എൻഡോസ്കോപ്പി വഴിയും കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ റേഡിയോളജി ഇൻവെസ്റ്റിഗേഷനുകൾ നമ്മളെ ഹെൽപ്പിന് വേണ്ടി വരും. അതായത് സി ടി സ്കാൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും നമ്മുടെ സൈനസിന്റെ എത്രത്തോളം ഭാഗം അഫക്റ്റഡ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ നമുക്ക് കറക്റ്റ് ക്ലാരിറ്റിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും.
1: സാധാരണ നമ്മൾ ഇത്തരം ഒരു ദശ വളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഈ ബയോപ്സി അങ്ങനെ പരിശോധിക്കാറുണ്ടോ?

0: ഇത് മറ്റെന്തെങ്കിലും ആകുമോ എന്നൊരു സംശയം ഉണ്ടാക്കാൻ.
1: ബയോപ്സിയിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ പറയുന്ന എൻഡോസ്കോപ്പിയിലൂടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ സി ടി സ്കാനിലൂടെ നമുക്ക് ഏകദേശം ഇത് എവിടെ തൊട്ട് എവിടെ വരെയൊക്കെ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. നോർമലി ഈ പറയുന്ന പോളിപ്പ് നമ്മൾ രൂപത്തിൽ തന്നെയൊക്കെ അറിയാൻ പറ്റുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ അതായത് ബയോപ്സിക്ക് വേണ്ടിയൊക്കെ വിടുന്നുണ്ടാകും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇത് അങ്ങനെ ക്യാൻസർ പോലുള്ള എന്തെങ്കിലും വളർച്ചയാണോ അതോ ഈ പറയുന്ന ജസ്റ്റ് പോളിപ്പ് പോലെ തന്നെയൊക്കെ ഉള്ളോ എന്ന് മനസ്സിലാക്കാൻ പറ്റും.
0: സാധാരണ ഇതിന്റെ ചികിത്സ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇത് സൈനസൈറ്റിസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു, എങ്ങനെയാണ് ചികിത്സ?
1: ഞാൻ പറഞ്ഞല്ലോ രണ്ടായിട്ടുണ്ട്, അക്യൂട്ട് ഉണ്ട്, ക്രോണിക് ഉണ്ട്. അക്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ പനിയൊക്കെ പോലെ തന്നെ ഒരു ചെറിയ രീതിയിൽ വന്നു പോകുന്ന ഇൻഫെക്ഷൻ മാത്രമാണ്. അതിൽ നമ്മൾ ഈ പറയുന്ന ബാക്ടീരിയലാണോ വൈറലാണോ എന്താണ് കോസ് എന്നാലും നമ്മൾ മനസ്സിലാക്കണം. അത് ഹിസ്റ്ററിയിലൂടെ നമുക്ക് മനസ്സിലാകും എത്ര നാളുണ്ടായി, എന്തൊക്കെയാണ് ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതെന്നൊക്കെ മനസ്സിലാക്കാം. അപ്പൊ ചെറിയൊരു വന്നു പോകുന്ന വൈറൽ ടൈപ്പ് സാധനമാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ആന്റിബയോട്ടിക്കിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല. ജസ്റ്റ് പ്രൊട്ടക്റ്റീവ് കെയർ ആയിട്ടുള്ള സിംറ്റമാറ്റിക് കെയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി. അതായത് മൂക്കിലെ വെന്റിലേഷൻ ഇംപ്രൂവ് ആകാനായിട്ടുള്ള ഒരു നേസൽ വാഷൊക്കെ കൊടുക്കാൻ പറ്റും, നേസൽ ഡ്രോപ്സ് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ സെക്രീഷൻ അതായത് ഉൽപാദനം കുറയ്ക്കാനുള്ള ടൈപ്പ് ആന്റി ഹിസ്റ്റമിൻ ഗുളികളുണ്ട്, അതൊക്കെ കൊടുക്കാൻ കഴിയും. അത് കഴിഞ്ഞ് ഇത് തന്നെ നിന്ന് ഒരാഴ്ച മേളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പം ബാക്ടീരിയയിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ പറയുന്ന ആന്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് നിന്ന് ഈ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സാധനങ്ങൾക്കാണ് നമ്മൾ ആദ്യം തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ആന്റിബയോട്ടിക് അല്ലെങ്കിൽ നമുക്കൊരു നേസൽ സ്വാബ് എടുക്കുക. അതായത് അവിടെ മൂക്കിൻ്റെ അകത്തിരിക്കുന്ന കഫത്തിൽ നിന്ന് ഒരു ഈ പറയുന്ന ഏതണുവാണെന്ന് നമ്മൾ ഉറപ്പിക്കാനായിട്ടുള്ള സ്റ്റഡീസിന് വിടാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് ഫംഗലാണോ ബാക്ടീരിയലാണോ എന്നൊക്കെ ഉറപ്പിക്കാൻ പറ്റും. അതിനുശേഷം അതനുസരിച്ച് അതിന് എതിരായിട്ടുള്ള പർട്ടിക്കുലർ ആന്റിബയോട്ടിക്കോ ഈ ആന്റി ഫംഗലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ സ്റ്റെറോയിഡ് സ്പ്രേ വളരെ എഫക്റ്റീവ് ആണ് ഈ പറയുന്ന പോളിപ്പ് ദശ ചെറുതാക്കാനായാലും. അതിനെല്ലാം ഈ പറയുന്ന സ്റ്റെറോയിഡ് സ്പ്രേ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇതുപോലെ മെഡിക്കൽ മാനേജ്മെന്റിലൊന്നും ഇംപ്രൂവ് ആകാത്ത ടൈപ്പ് കേസുകളിലാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ആദ്യം എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തതിന് ശേഷം ഏതൊക്കെ സൈനസ് ആണ് അഫക്റ്റ് ചെയ്തതെന്ന് ഒരു റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ വഴി ഉറപ്പിച്ചതിന് ശേഷം കുറേ നാളായിട്ട് നിൽക്കുന്ന മെഡിക്കൽ മാനേജ്മെന്റിനോട് എഫക്റ്റീവ് ആകാത്ത ടൈപ്പ് സൈനസൈറ്റിസുകളിൽ അതായത് ക്രോണിക് സൈനസൈറ്റിസുകളിൽ സർജറി നമുക്ക് വേണ്ടിവരും.
0: സാധാരണ ഈ സൈനസൈറ്റിസ് നമുക്ക് ഇതുപോലെ വന്നു മാറി പിന്നെയും റിക്കറൻസ് വരുന്ന പോലെ റിക്കറൻസ് സൈനസൈറ്റിസ് ആയിട്ട് ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കാറില്ലേ?
1: അതെ, അതുപോലുള്ളവരാണ് ഈ ക്രോണിക് സൈനസൈറ്റിസ് നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ അതിൽ മിക്കവാറും നമുക്ക് സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ടൈമിലുള്ള ഇപ്പം കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഈർപ്പം കൂടുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈറൽ ആ ഒരു സ്വഭാവം ഒന്നും ആയിരിക്കില്ല കാണിക്കട്ടെ. നമ്മളൊരു ടൈം പീരീഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ തന്നെയാണെങ്കിൽ വിട്ടുവിട്ട് പല പല എപ്പിസോഡുകൾ വരിക, അവരുടെ നോർമൽ വർക്കിംഗ് ഹാബിറ്റ് അഫക്റ്റഡ് ആകുക, ഈവൻ വാസന പോലും തിരിച്ചറിയാനുള്ള കഴിവൊക്കെ പോവുക, ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളിലാണ് നമ്മൾ ഈ പറയുന്ന സർജിക്കൽ മാനേജ്മെന്റ് വേണ്ടി വരുന്നത്. അല്ലാതെ നോർമലി ഈ ജസ്റ്റ് വന്നു പോകുന്ന പനി പോലെയൊക്കെയുള്ള കണ്ടീഷനിൽ നമ്മൾ ആ ടൈം മാത്രം മാനേജ് ചെയ്താൽ മതി. മിക്കവാറും നമ്മൾ കാണുന്ന ആൾക്കാരിൽ അതും ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാർ ഇവരിലൊക്കെ എന്ന് പറഞ്ഞാൽ കൊല്ലങ്ങളുടെ ഒരു ഹിസ്റ്ററിയാണ്. അപ്പൊ അവർക്ക് നമുക്ക് പിന്നെയും നമ്മൾ ഈ പറയുന്ന മൂക്കിലടിക്കുന്ന മരുന്നോ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കോ ഗുളികകൾ കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഇമ്പ്രൂവ്മെന്റുകൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ സങ്കീർണകൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കലി തന്നെ ആ പറഞ്ഞ സൈനസ് അവിടെ ഉള്ള എല്ലാ സെല്ലുകളെയും ബാധിക്കും. അതിന്റെ തൊട്ടടുത്ത് നമ്മളാണ് നമ്മുടെ ഈ കണ്ണൊക്കെ വരുന്നത്. അപ്പൊ കണ്ണിന്റെ ആ മീഡിയൽ വോൾ എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് അവിടുത്തെ എല്ലിന് പൊടിക്കലൊക്കെ വരാം. അതുപോലെ തന്നെ ഈ ഏറ്റവും മുകളിലത്തെ സൈനസാണ് ഫ്രോണ്ടൽ സൈനസ്. ഫ്രോണ്ടൽ സൈനസിന്റെ തൊട്ട് മുകളിലാണ് ഈ പറയുന്ന സ്കൾ ബേസ് എന്ന് പറയുന്ന സാധനം, അതായത് നമ്മുടെ തലച്ചോറിരിക്കുന്നത്. അപ്പൊ ആ ഇൻട്രാക്രാനിയൽ ഇൻഫെക്ഷനിലേക്കൊക്കെ തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഒരു 5 ദിവസം 10 ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, കൊല്ലങ്ങളായിട്ടിരുന്നതിന് ശേഷം പിന്നെ സംഭവിക്കുന്നതാണ്. ബേസിക്കലി ഫസ്റ്റ് നമുക്ക് സംഭവിക്കുന്നത് ജസ്റ്റ് ഒരു മൂക്കടപ്പ്, പിന്നെ ജസ്റ്റ് തലവേദന, അതിനുശേഷം ഈ പറയുന്ന സ്മെല്ല് അതായത് വാസന തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ, അതിനുശേഷം കഫം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ തൊണ്ടയിലേക്ക് വരിക, തൊണ്ടയിലേക്ക് വന്നിട്ട് തന്നെ ഒരു ബാഡ് സ്മെല്ല് വരിക. ബിക്കോസ് ഈ ബാഡ് സ്മെല്ല് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ഈ കഫം ഇൻഫെക്റ്റഡ് ആണ്. അപ്പോൾ ആ അണുക്കളുടെ ആ ഒരു പ്രവർത്തനം കാരണമാണ് അതുപോലൊരു ദുർഗന്ധം എന്നുള്ള രീതിയിലൊക്കെ വരുന്നത്. അതിനുശേഷം നമ്മുടെ കവിളിലൊക്കെ നല്ല വേദനയായിട്ടൊക്കെ വരിക. ബേസിക്കലി സംഭവിക്കുന്നത് ആദ്യം ഈ പറയുന്ന തൊലി പോലുള്ള ആ ഭാഗം മൂക്കിൻ്റെ അഫക്ട് ചെയ്യുന്നു, അതിന് തൊട്ട് താഴേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാണ്. അപ്പോൾ ആ എല്ലുകളിലൊക്കെ അഫക്ട് ചെയ്യുക. അതിന് മുകളിലേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിരിക്കുന്ന ബ്രെയിൻ കേസ് എന്ന് പറയുന്ന ഭാഗമാണ്, അത് അഫക്ട് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ഈ ബോർഡറായിട്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെയൊക്കെ എല്ലാം അഫക്ട് ചെയ്യുക.
0: സാധാരണ നമ്മൾ ഒരു 10 ദിവസം അങ്ങനെ എടുക്കാമോ? 10 ദിവസം കഴിഞ്ഞിട്ടും ഈ അസുഖം കുറയുന്നില്ല.
1: ആദ്യമേ നമുക്ക് ഈ ചെറിയ മൂക്കടപ്പൊക്കെയാണ് ഉള്ളതെങ്കിൽ ഇപ്പം നമ്മളിപ്പം മഴക്കാലത്ത് തന്നെ വരുന്ന എടുത്തു കഴിഞ്ഞാൽ ഒരു 75-80% വൈറലിൻ്റെ തന്നെ ആയിരിക്കും. വൈറലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിപ്പം മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ഒരുമാതിരി പ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ

0: ഒരാഴ്ചയായി മാറും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മരുന്ന് കഴിച്ചാൽ 7 ദിവസത്തിൽ മാറും എന്ന് പറയുന്നുള്ള കാര്യം. ബേസിക്കലി അത് വന്നു പോകും നമുക്ക് ആവശ്യത്തിനുള്ള പ്രതിരോധ
1: ശക്തി.
0: ഇതിനൊരു വ്യത്യാസം ഉണ്ടാവുന്നില്ല. ആ ടൈമിൽ നമുക്ക് ഇതുപോലെ ആവി കൊള്ളാൻ പറ്റും, അല്ലാതെ ജസ്റ്റ് ഈ പറഞ്ഞ ജലദോഷത്തിനുള്ള മരുന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിച്ച് കഴിക്കാം, അതിനൊന്നും തെറ്റില്ല. ഈ ഒരു ഭാഗത്തിലും ഇംപ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ ഈ വയറിൽ തന്നെ ബാക്ടീരിയയിലേക്ക് വരാം. കാര്യം 10 ദിവസം ഇപ്പോൾ ഒരു ഓടയിൽ വെള്ളം കിട്ടി നിൽക്കുന്ന പോലത്തെ അവസ്ഥയാണ്. ആദ്യം നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും, ഒരു കുഴപ്പമില്ലായിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന കൊതുക് വരുന്നു, കൂത്താടിയാകുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ ബാക്ടീരിയകൾ വരും, ആ സെക്കൻഡറി ഇൻഫെക്ഷൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ഇനിഷ്യൽ ടൈം, ആ ടൈമിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഒരു ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാളെ കാണുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്.
1: ഇത് നേരത്തെ തന്നെ നമ്മൾ ഒരു 10 ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു ഇതിന്റെ ഡോക്ടറെ കണ്ട് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ കഴിയും.
0: മാറ്റിയെടുക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ നോർമൽ അക്യൂട്ട് കേസിൽ. ക്രോണിക് മോസ്റ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കാരണങ്ങൾ. മെയിൻ ആയിട്ടുള്ള കാരണം അവിടുത്തെ ആ അനാറ്റമിയുടെ പ്രശ്നമായിരിക്കും. അത് നമ്മൾ റെക്ടിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ശരിയാവുകയുള്ളൂ. ഇങ്ങനെ വല്ലപ്പോഴും വരുന്ന ഇതുപോലുള്ള ഈ തലവേദന ആയിട്ട് വരുന്നത് മെയിൻലി ഈ പറയുന്ന ഈ സീസൺ ചേഞ്ച് കൊണ്ടൊക്കെ വരുന്ന ഈ വൈറൽ സൈനസൈറ്റിസ് ആയിരിക്കും. അതിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായില്ലെങ്കിൽ ബാക്ടീരിയയിലേക്ക് പോകുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മരുന്നുകളോട് റിയാക്ട് ചെയ്യും, നല്ല രീതിയിൽ ഫലവും ഉണ്ടാകും.
1: എന്തായാലും നമ്മുടെ എഫ് എം ഹെൽത്ത് ലൈനിൽ വന്ന് സൈനസിനെ കുറിച്ചും സൈനസൈറ്റിസിന്റെ ചികിത്സയെ കുറിച്ചും വളരെ വിശദമായി പ്രതിപാദിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: സൈനസൈറ്റിസ്, ഇതേക്കുറിച്ച് എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ENT വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ കണ്ണനുണി എസുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: ഹൃദയത്തിന്റെ താളം ഇനി തെറ്റാതിരിക്കട്ടെ. സ്ലംസ് കാർഡിയോളജി, പ്രശസ്തരായ ഹൃദ്രോഗ വിദഗ്ധരുടെ സേവനം ഇനി 24 മണിക്കൂറും ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, അത്യാധുനിക കൊറോണറി കെയർ യൂണിറ്റും മറ്റു സൗകര്യങ്ങളും. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലാക്ക, എറണാകുളം. 0484-266-1500.
2: എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ
4: ശ്രീ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ചാലാക്ക, എറണാകുളം.
5: യൂട്രസ് റിമൂവൽ, ക്യാൻസർ സർജറീസ്, ഫൈബ്രോയിഡ് റിമൂവൽ സർജറീസ് എന്നിവയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുമായി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം കുറഞ്ഞ വേദന, രക്തവാർച്ച, ചുരുങ്ങിയ ആശുപത്രിവാസം എന്നിവ ഉറപ്പു നൽകുന്നു ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലാക്ക, എറണാകുളം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-266-1500.
6: FM ഡയറിയിൽ ഇനി ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. FM ഡയറിയെ തുടർന്ന് 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലു ജാലകം, 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചിന്തുപാട്ട്, കുമ്പളം ശ്രീമുരുക ചിന്തുപാട്ട് സംഘം അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു. പാരന്റിംഗ് അഥവാ കുട്ടികളുടെ രക്ഷാകർത്തൃത്വം എങ്ങനെ ഉത്തരവാദപൂർണമാക്കാം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ യു വിവേക് മറുപടി പറയുന്നു. ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:00 മുതൽ 0484-24-26397, 0484-24-26387, 9446455888 എന്നീ നമ്പറുകളിലേക്ക്. FM ഡയറിയുടെ ആദ്യഭാഗത്ത് ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും. ശ്രീ വിജയപുരം ഏത് ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനമാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. പോർട്ട് ബ്ലെയർ എന്നായിരുന്നു ഇതിന്റെ പഴയ നാമം. 2024 പോർട്ട് ബ്ലെയർ ഔദ്യോഗികമായി ശ്രീ വിജയപുരം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. നഗരത്തിന്റെ കൊളോണിയൽ പൈതൃകം ഉപേക്ഷിക്കുന്നതിനും ചോഴ സാമ്രാജ്യത്തിന്റെ നാവിക താവളമായിരുന്ന കാലം ഉൾപ്പെടെയുള്ള പ്രദേശത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ ആദരിക്കുന്നതിനും വേണ്ടിയാണ് ഈ പേരുമാറ്റം നടപ്പാക്കിയത്. ഇന്ത്യ ചരിത്രത്തിലും രാജ്യരക്ഷാ ഭൂപടത്തിലും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ചരിത്രാന്വേഷികൾക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് ഈ ദ്വീപുകൾ. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ശ്രീ വിജയപുരം ഏത് ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനമാണ്?

ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ചിന്താശകലം: എനിക്ക് ചെയ്യാൻ കഴിയാത്തത് ഞാൻ എപ്പോഴും ചെയ്യുന്നു, അത് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കാൻ വേണ്ടി മാത്രം. പാബ്ലോ പിക്കാസോ: എനിക്ക് ചെയ്യാൻ കഴിയാത്തത് ഞാൻ എപ്പോഴും ചെയ്യുന്നു, അത് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കാൻ വേണ്ടി മാത്രം. പ്രിയ ശ്രോതാക്കളെ, പാബ്ലോ പിക്കാസോയുടെ ഈ വാക്കുകളോടെ അവസാനിക്കുന്നു ഇന്നത്തെ FM ഡയറി. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 24 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ഷോർ.

0: ഗുഡ് മോർണിംഗ് പ്രിയരെ, സുഖമായിരിക്കുന്നു എല്ലാരും. എന്തൊരു സുഖമുള്ള ചോദ്യം അല്ലേ? ഈ ഒരു ചോദ്യം കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഈ ഒരു ചോദ്യം ചോദിക്കാത്തവരായും ആരും ഉണ്ടാവില്ല. ജീവിതം അത്ര സുഖമുള്ളതൊന്നും അല്ലെങ്കിലും സാമാന്യമായൊരു മര്യാദ വെച്ച് നമ്മിൽ പലരും മറുപടി പറയും, സുഖമായിരിക്കുന്നു. അവിടെയോ അവരും തിരിച്ചു പറയുമായിരിക്കും, തന്നെ തന്നെ, സുഖം തന്നെ എന്ന്. എല്ലാം നന്നായി പോകുന്നു എന്നാണ് ഈ പറഞ്ഞ സുഖമായിരിക്കുന്നു എന്ന വിശേഷം ചോദിക്കലിന്റെ അർത്ഥം. എന്നാൽ വലിയൊരു വൈറൽ പനിയോ അതുപോലുള്ള മറ്റെന്തെങ്കിലും വയ്യായ്മകളോ ബാധിച്ച് ആരും സഹായിക്കാനില്ലാതെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ ഫ്ലാറ്റിലോ ഒറ്റയ്ക്ക് വിറച്ചും വേദനിച്ചും ശ്വാസം മുട്ടിയും കിടക്കുന്ന സമയത്താണ് ഈ സുഖാന്വേഷണം വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് മറുപടി പറയും? നല്ല അസുഖമായിരിക്കുന്നു എന്നായിരിക്കുമോ? സുഖവും ദുഃഖവും ജീവിതത്തിന്റെ രണ്ട് യാഥാർത്ഥ്യങ്ങളാണെങ്കിലും ഇതിൽ രണ്ടിലും പെടാത്തതാണ് അസുഖം അഥവാ വയ്യായ്ക. സത്യത്തിൽ വലിയൊരു അസുഖം വന്ന് കിടപ്പിലായി പോകുമ്പോഴാണ് നമ്മിൽ പലരും നമ്മെ സഹായിക്കാൻ ആരുമില്ലെന്ന് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസം പലരും കൂടെയുണ്ടാകും, പിന്നെ ആ പലർ ചിലർ മാത്രമായി മാറും. പിന്നെ നമുക്ക് മനസ്സിലാകും നാം മാത്രമേയുള്ളൂ നമുക്കെന്ന്. ശരീര മനസ്സിനോട് ആ ഉപദേശം കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കി തരും, നിനക്ക് നീ മാത്രമേയുള്ളൂ എന്ന്. പ്രിയരെ, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ നാം തളർന്നു പോകരുത്. മറിച്ച് പൂർവാധികം ശക്തിയോടെ ആ സത്യം മനസ്സിലാക്കി തന്ന അസുഖത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വയം അതിജീവിക്കാൻ നമുക്കാകണം. രോഗക്കിടക്ക വിട്ട് എനിക്ക് എഴുന്നേൽക്കണം, എന്റെ കടമകൾ നിറവേറ്റണം, ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യത്തിന്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരണം എന്ന നിശ്ചയദാർഢ്യത്തോടെ നാം അസുഖങ്ങളെ നേരിടുക. കാരണം അസുഖം എന്നത് ജീവിതത്തിൽ പൊരുതി ജയിക്കാൻ നമുക്ക് നമ്മൾ മാത്രമേ കൂട്ടിനുള്ളൂ എന്ന് പഠിപ്പിക്കാൻ പ്രകൃതി തന്നിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസം കഴിഞ്ഞിട്ട് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതേ, അതുകൊണ്ട് അത്ര വൃത്തിയായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പൊ ആരംഭിക്കാം. ഹലോ, VPS ലേക്ഷ്വർ, സ്പോൺസേർഡ് ബൈ VPS ലേക്ഷ്വർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ഡാനി ജെയിംസ്. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ
0: ഹലോ നസി.

0: ആണോ? നസീമ അസ്സലാമു അലൈക്കും.
1: ഇത്
0: ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്ന് മാഷാലതയാണ്. അതേ അല്ല നസീമയുടെ വീട്
1: എവിടെയാണ്?
0: കളിയാക്കൊന്നല്ല എന്റെ നസീമ, ഞാൻ തന്നെയാ.
1: എനിക്ക് മനസ്സിലാവണില്ല, ഞാൻ വേറെ ആരെങ്കിലും.
0: അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നസീമയുടെ വീട് എവിടെയാന്ന് പറ.
1: എന്റെ ഇപ്പൊ ഫോർട്ട് കൊച്ചി പട്ടാളത്താണ് ഞാൻ താമസിക്കുന്നത്.
0: ഫോർട്ട് കൊച്ചിയിലെ പട്ടാളം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടോ?
1: പട്ടാളം മറ്റേ ദ്രോണാചാര്യ എന്നൊക്കെ പറയില്ലേ?
0: ആ ഓക്കെ ഓക്കെ.
1: ദ്രോണാചാര്യ ബീച്ചിന്റെ അടുത്ത്.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: എനിക്ക് 4 മക്കളുണ്ട്, പിന്നെ അമ്മായിയമ്മ ഉണ്ടായിരുന്നു. ഇപ്പൊ 14 ദിവസമായി മരിച്ചിട്ട്. നല്ല സ്നേഹമായിരുന്നു, നല്ല. ഇപ്പൊ ഞാൻ റേഡിയോയില് പാട്ടൊക്കെ വിടുമ്പോഴൊക്കെ ഇരുന്ന് എല്ലാം പറയുമായിരുന്നു. ഓരോന്ന് പാട്ട് കേൾക്കാനിരിക്കലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്.
0: മക്കളെ എന്താ ചെയ്യുന്നത്?
1: മക്കള് മോളെ എന്നെ കഴിഞ്ഞ് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് രണ്ട് ചെറിയ കൊച്ചുങ്ങളുണ്ട്. ഇനായ ഇനാറാന്ന് പറഞ്ഞ ജെൻസ്. പിന്നെ മോന് രണ്ട് ആമ്പിള്ളേര് നഴ്സിംഗ് കഴിഞ്ഞ് ഒരാള് യു കെയിലേക്ക് പോയി.
0: ഓക്കെ,
1: 2 വർഷമായി ജോലിയാക്കി. ഒരാള് ഇപ്പൊ പഠനം കഴിഞ്ഞിട്ടുള്ളൂ. മൂന്നാമത്തെ ആള്.
0: നാലാമത്തെ ആള്
1: ബി കോം ഓടിക്കുന്നു.
0: ഇവരുടെ അച്ഛനോ?
1: എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ ഉമ്മയൊക്കെ എപ്പോഴും കേൾക്കുമായിരുന്നു ഇങ്ങനെ റേഡിയോ. അപ്പൊ എപ്പോഴും പറയും ആ ചേച്ചിന്റെ തല്ലതിന്റെ പാട്ട് കേൾക്കണ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ എപ്പോഴും പറയും. അപ്പൊ ഞാൻ പാട്ടൊക്കെ ഞാൻ വിട്ടുകൊടുക്കുമായിരുന്നു ഉമ്മക്ക്.
0: കുട്ടികളുടെ അച്ഛൻ എന്താ ചെയ്യുന്നേ?
1: ഇതാണ് മറ്റേ ഫിഷിംഗ് ഹാർബർ ഇല്ലേ ഇവിടെ, ഫിഷിംഗ് ഹാർബറിൽ. അങ്ങ് പച്ചക്കറി കടയായിരുന്നു, അതൊക്കെ നിർത്തി. ഇപ്പൊ ഹാർബറിൽ തന്നെ വണ്ടി ഓട്ടം.
0: പേരെന്താ?
1: നൌഷാദ്.
0: മക്കളുടെ പേരെന്തൊക്കെയാ?
1: മക്കള് നഹാസ്, ഗഹന, പിന്നെ മോളുടെ പേര് രഹന, മരുമോന്റെ പേര് സഹല്, കൊച്ചുങ്ങളുടെ പേര് ഇനായ ഇനാറ, പിന്നെ മൂന്നാമത്തെ മോന്റെ പേര് നസറുദ്ദീൻ, നാലാമത്തെ ആളുടെ പേര് ഇർഫാൻ.
0: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: എല്ലാരും സൂപ്പറായിട്ടിരിക്കുന്നു.
1: ബാലേട്ടനും
0: ഡാനിയും എല്ലാരും സുഖം. നസീമക്ക് ഇപ്പൊ ഏത് പാട്ടാ ഞാൻ വെച്ച് തരേണ്ടത്?
1: എനിക്ക് പേട്ടെന്ന് പറഞ്ഞപ്പോ പാട്ട് മറന്നുപോയി. ആ ചേച്ചി പാടിയ പാട്ട് മതി എനിക്ക്. നല്ല അടിപൊളി പാട്ടുകളാണെല്ലാം.
0: ആയിക്കോട്ടെ, പാട്ട് വെച്ച് തരാം. അപ്പൊ വീട്ടിൽ എല്ലാവരുടെ അടുത്തും അന്വേഷണം പറയൂ കേട്ടോ. മക്കളുടെ അടുത്തും ഹസ്ബൻഡിന്റെ അടുത്തും ഒക്കെ അന്വേഷണം പറയും. ശരി നസീമ, അസ്സലാമു അലൈക്കും.
1: ശരി, അലൈക്കും അസ്സലാം.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഗുഡ് മോർണിംഗ് ആശേച്ചി. ഹലോ VPS ലേക്ഷ്യൂർ. ആശേച്ചി, ബാലേട്ട, എല്ലാവർക്കും സുഖല്ലേ? രാത്രി ഒരു 8 മണി ആവാറായി കാണും. നേരെ ഒരാൾ എന്റെ കടയിലേക്ക് വരുന്നത് കണ്ട്, നല്ല ഉയരമുള്ള 60-ൽ മേലെ പ്രായം തോന്നുന്ന ഒരാൾ. എന്നാൽ ഈ മനുഷ്യൻ തൊട്ടടുത്ത കടയിലേക്കാണ് കയറിയത്. ഞാൻ തിരിച്ച് എന്റെ സീറ്റിൽ വന്നിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ റോഡിൽ വലിയൊരു ബഹളം. അല്പം മുൻപ് തൊട്ടടുത്ത കടയിൽ വന്നുപോയ ആളതാ റോഡിൽ കിടക്കുന്നു. തൊട്ടടുത്ത ഒരു ബൈക്കും ഒരു പയ്യനും. പയ്യൻ ബോധമില്ലാതെ കിടക്കുന്നു. ആളുകൾ ഓടിക്കൂടി. ഞാനും വേഗം പരിക്കേറ്റവരുടെ അടുത്തെത്തി. റോഡിൽ എഴുന്നേൽക്കാനാവാതെ ഇരുന്ന മനുഷ്യനെ രണ്ട് തോളിൽ കൈയിട്ട് ഞാൻ ഉയർത്തി നീക്കാൻ ശ്രമിച്ചതും അദ്ദേഹത്തിന്റെ വലത് കാലൊടിഞ്ഞ് തൂങ്ങിയാടുന്ന ദയനീയമായ കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഇതിനിടെ ഈ സംഭവം കണ്ട് തടിച്ചുകൂടിയവർക്കിടയിലേക്ക് തൊട്ടുപുറകിൽ കാറിൽ വന്നിരുന്ന ദമ്പതികൾ ഇറങ്ങി വന്നു. അവർ പരിക്കേറ്റ രണ്ടുപേരെയും വേഗം അവരുടെ കാറിൽ കയറ്റാൻ പറഞ്ഞു. ഒട്ടും തന്നെ വൈകാതെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ കാറിൽ വന്ന ദമ്പതികൾ ഡോക്ടർമാരായിരുന്നു എന്ന് പിന്നീടാണ് അറിഞ്ഞത്. അവരുടെ ആ പ്രവൃത്തി മാതൃകാപരമായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. പിറ്റേന്ന് വൈകിട്ട് ബൈക്കോടിച്ച പയ്യൻ എന്റെ കടയുടെ പരിസരത്ത് വന്ന് അവന് കാര്യമായി ഒന്നും പറ്റിയില്ലെന്നും ഇന്നലെ ഉണ്ടായ സംഭവം തന്റെ ഭാഗത്തെ പിഴവല്ല, റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ഓട്ടോയുടെ മുന്നിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് റോഡിലേക്ക് കയറിയാൽ എനിക്ക് പെട്ടെന്ന് കാണാനാകില്ലല്ലോ, കണ്ടാൽ തന്നെ എങ്ങനെ നിർത്തും എന്നൊക്കെ അവൻ പറഞ്ഞു. ബൈക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുമോന്ന് നോക്കാൻ വന്നതാണ് എന്നതെല്ലാം പറഞ്ഞ് വളരെ നിഷ്കളങ്കമായി സംസാരിച്ചു പോയ ആ 20-കാരന്റെ മുഖം മനസ്സിൽ ഇപ്പോഴും മായാതെ കിടക്കുകയാണ്. ഏതാണ്ട് 6 മാസം കഴിഞ്ഞു കാണും ഒരു ദിവസം കാലൊടിഞ്ഞ ആൾ കടയിൽ വന്നു. കാലിൽ സ്റ്റീൽ ഇട്ടിരിക്കുകയാണ്. പൈസ ധാരാളം ചെലവായി. ഒരു നെടുവീർപ്പിന് ശേഷം വീണ്ടും തുടർന്ന് പറഞ്ഞു, തനിക്കിനി ക്ലെയിം കിട്ടുമോ, കേസ് ഇനി എങ്ങനെ പോകും എന്നൊന്നും അറിയില്ല എന്നെല്ലാം പറഞ്ഞു. അതെന്താ കേസ് നടത്താൻ എന്താ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ വളരെയധികം ഞെട്ടിച്ചു കളഞ്ഞു. കഴിഞ്ഞ ദിവസം 5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ബൈക്ക് അപകടമുണ്ടായില്ലേ, ആ അപകടത്തിൽ മരിച്ചത് എന്നെ ഇടിച്ചിട്ട പയ്യനായിരുന്നു എന്ന്.
3: ആയോ,
0: നിഷാദ് തോട്ടുങ്ങൽ നിന്നാണ് ഈ കത്തയച്ചിരിക്കുന്നത്. ഒറ്റപ്പാലം.
3: എന്തൊരു കഷ്ട. ഇങ്ങനെയുള്ള കാര്യമൊക്കെ കേൾക്കുമ്പോ സത്യം പറഞ്ഞാല് നീ വണ്ടി എടുക്കണോ എന്നുള്ള ഒരു സംശയം വരും കേട്ടോ. നിർത്തിയിട്ട് ഓട്ടോറിക്ഷയുടെ അടുത്ത് നിന്ന് നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പോകുമ്പോ ആ പയ്യൻ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ എങ്ങനെയാ കാണുക? ഈ ഓട്ടോറിക്ഷയുടെ മറവിലുള്ള ഒരാളെ നമുക്ക് ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ലല്ലോ. അതുപോലെ തന്നെ മെയിൻ റോഡിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു കാറായാലും ബൈക്കായാലും അതൊന്നും നോക്കിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്പീഡിൽ വരുന്ന മറ്റു വണ്ടികൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. അത് ട്രാഫിക് നിയമങ്ങള് നല്ല രീതിയിൽ പാലിച്ച് മുന്നോട്ട് പോയാൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒരു പരിധി വരുന്നു.

0: നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും.
1: ശരിക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ കുട്ടികളുടെ പാഠ്യവിഷയമാക്കണമെന്നാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതിലെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നത്. അതെങ്ങനെയെങ്കിലും പഠിച്ചിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് പരീക്ഷയിൽ വിജയിച്ചിട്ട് പോവും എന്നല്ലാതെ യഥാർത്ഥത്തിൽ നിയമങ്ങളെ കുറിച്ചിട്ട്, ഇപ്പോ റോഡിന്റെ ഇടതുഭാഗത്ത് ചേർന്നാണോ വലതുഭാഗത്ത് ചേർന്നാണോ നടക്കേണ്ടത് എന്ന കാര്യത്തിൽ പോലും മഹാഭൂരിപക്ഷം ആളുകൾക്കും ഇപ്പോഴും അജ്ഞതയാണ് അവരെ സംബന്ധിച്ചിട്ട്. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ, കാരണം പ്രത്യേകിച്ചിട്ട് നമ്മുടെ വാഹനങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, റോഡുകൾ നിറയെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ ഇത്തരം നിയമങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഹലോ VPS ലേക് ഷോറിന് സുപ്രഭാതം. കേൾക്കുന്ന മനസ്സുകളെ അത്രയും തണുപ്പിക്കാനും ആശ്വാസം പകരാനും കഴിയുന്ന ഈ പരിപാടിയുടെ ചങ്കായ ഡാനിക്കും രസക്കൂട്ടായ ആശിച്ചിക്കും ബാലേട്ടന് നമസ്കാരം. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ടെമ്പിൾ കാണാനൊരു മോഹം മനസ്സിലുദിച്ചു. അങ്ങനെ ഒരു ദിനം കൊച്ചിയിൽ നിന്നും

യാത്ര. പൂർണമായും കല്ലിൽ തീർത്ത ആയിരത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ള ചോഴരാജവംശത്തിലെ രാജരാജ ചോഴൻ പണികഴിപ്പിച്ച ക്ഷേത്രം. അത്രയും പഴയ കാലത്തെ ശില്പങ്ങളും കാലപ്പഴക്കത്താൽ മങ്ങിത്തുടങ്ങിയ മ്യൂറൽ പെയിന്റിങ്ങും പ്രതിഷ്ഠാരൂപങ്ങളും ആ കാലത്തേക്കൊരു മാത്രം നമ്മളെ കൊണ്ടുപോകും. തഞ്ചാവൂരിനോട് ചേർന്ന് കിടക്കുന്ന ചെട്ടിനാടും പുരാതന ക്ഷേത്രങ്ങളുണ്ടെന്ന അറിവിൽ ഒരു വൈകുന്നേരം അവിടേക്കും യാത്ര തിരിച്ചു. കുംഭകോണം എന്ന സ്ഥലത്ത് കല്ലുകൊത്തി ഉണ്ടാക്കിയ ആന വലിക്കുന്ന രഥത്തിന്റെ ആകൃതിയിൽ ഒരമ്പലം. ഗംഭീരം. ഞങ്ങൾ അകത്ത് കയറി ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ തൊഴുതു നിൽക്കുന്നതിനിടെ പിന്നിലേക്കുള്ളൊരു പാളിനോട്ടത്തിൽ വെളുത്തുമെലിഞ്ഞ വെള്ളിമുടികളുള്ള 80 വയസ്സുള്ള ഒരു അമ്മ ഒന്നുകൂടെ നോക്കാൻ ഒരു പ്രേരണ. എന്തോ ഒരു കാന്തവലയിൽ ഞാൻ പിന്നിലേക്ക് വന്ന അമ്മയുടെ പിന്നിലായി നിന്നു. സുഗന്ധപ്പുക പടർന്ന് ദൈവമന്ത്രങ്ങൾ ധ്വനിക്കുന്ന ആ അന്തരീക്ഷത്തിൽ

0: സുഗന്ധപ്പുക പടർന്ന ദൈവമന്ത്രങ്ങൾ ധ്വനിക്കുന്ന ആ അന്തരീക്ഷത്തിലല്ല അവരുടെ മനസ്സെന്ന് മനസ്സിലായി. ഞാൻ ഒന്നുകൂടെ അടുത്ത് നിന്നു. പിന്നെ കണ്ടത് കണ്ണു കുളിർക്കുന്ന കാഴ്ച. ഭണ്ഡാരപ്പെട്ടിയുടെ മുകളിൽ വെച്ചിരിക്കുന്ന ചെറിയൊരു മരപ്പലകയിൽ സുന്ദരനായ ഒരു ശ്രീകൃഷ്ണന്റെ പടം വെച്ചിരിക്കുന്നു. അതും ഒരു തുണ്ട് ചോക്ക് കൊണ്ട് മുന്നിൽ നിന്നിരുന്ന ഭാര്യയെ കണ്ണാംഗ്യത്തിൽ വിളിച്ചു. ഞങ്ങൾ ശ്രദ്ധിക്കുന്നതറിഞ്ഞ അമ്മ നാണം കൊണ്ട് തുടുത്തു. നാണപ്പുഞ്ചിരിയിൽ എന്നോടായി ചോദിച്ചു, എങ്കിരുന്ന് വരുത്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ കേരളാവിൽ ഇരുന്ന് വരുത്. നിങ്ങൾ രൊമ്പ അളകാ വരച്ചിരിക്കും. കുറച്ച് തമിഴ് വർത്തമാനത്തിന് ശേഷം തുടർന്നു, ഇവിടെ ഇതിനടുത്ത് തന്നെ വേറൊരു കോവിലുമുണ്ട്, അവിടെയെല്ലാം പോകണം. വഴി പറഞ്ഞു തന്നു. ആ വഴികൾ ഹൃദയത്തിലെടുത്ത് പുറത്തേക്കിറങ്ങി അവിടെ വെച്ചിരുന്ന അതുവരെ കാണാത്ത വിഗ്രഹങ്ങൾ നോക്കുമ്പോൾ പിന്നിൽതാ മറ്റൊരമ്മ. എന്റെ കൗതുകം ശ്രദ്ധിച്ചെന്ന വണ്ണം അവരും ചോദ്യം ആവർത്തിച്ചു, നിങ്ങൾ എങ്കിരുന്ന് വരുത്? അവിടുത്തെ ദൈവങ്ങളിലെ വിശ്വാസവും പുരാണങ്ങളും ഒക്കെ ഒന്നാന്തരം ചെട്ടിനാടൻ തമിഴിൽ സംസാരിക്കുകയാണ് ആഠ്യത്ത് നിറഞ്ഞ ഐശ്വര്യം പ്രസരിക്കുന്ന ആ അമ്മ. പക്കത്തിൽ വേറെ കോവിലുകളുണ്ട്. ആദ്യം കണ്ട അമ്മ പറഞ്ഞതിന് തുടർച്ചയെന്നോണം അവരും പറഞ്ഞു, നീങ്ക കാറെടുക്ക വേണ്ട, ഏം കൂടവാ. ഞാൻ ഭാര്യയുടെ ചെവിയിൽ പറഞ്ഞു, നമുക്ക് വേണ്ടി ആരോ നിയോഗിച്ച പോലെയുണ്ട്. ആനന്ദം നിറഞ്ഞ അത്ഭുതത്തിൽ അവൾ അതേ എന്ന് നീട്ടിമൂളി. അമ്പലത്തിലും പിന്നിലൂടെ ചുറ്റി ഇരുട്ടുവീണ സന്ധ്യയിൽ ആ അമ്മയ്ക്കൊപ്പം ഞങ്ങൾ നടക്കുമ്പോൾ ദൂരെ ദീപാലങ്കാര പ്രഭയിൽ ഒരു അമ്പലത്തിന്റെ ഗോപുരം കാണാറായി. അങ്ങ് മൂന്ന് കോവിലുകൾ ഇരിക്ക്, എല്ലാമേ പാത്തു പോങ്കോ. ഇത്രയും പറഞ്ഞ് നിറഞ്ഞ ഒരു ചിരി ചിരിച്ചു. എന്ത് പറയണമെന്നറിയാതെ ഞങ്ങൾ മനസ്സ് നിറഞ്ഞു നിന്നു. മംഗളുടെ കവിളിൽ കൈയോടിച്ചുകൊണ്ട് യാത്ര പറഞ്ഞ് അവർ തിരക്കിട്ട് നടന്ന് ഇരുട്ടിൽ മറഞ്ഞു. ആരാണ് ഈ അമ്മമാർ? ചെറു കാഴ്ചകൾ കണ്ട് മടങ്ങുകയായിരുന്ന ഞങ്ങളെ ഹൃദ്യമായ കാഴ്ചകളും അനുഭവങ്ങളും നൽകാൻ ആര് നിയോഗിച്ചു അവരെ അറിയില്ല. അമ്മമാർ പറഞ്ഞ എല്ലാ കോവിലുകളിലും ഞങ്ങൾ പോയി കാഴ്ചകളുടെ നിർവൃത്തി പോക്കി. കൊച്ചി ബ്രോഡ്വേയുടെ മൂന്നിരട്ടി വ്യാപ്തിയും തിരക്കുമുള്ള അവിടെ കൂടുതലായി കണ്ടത് ഓട്ടുവിഗ്രഹങ്ങളുടെ വലുതും ചെറുതുമായ കടകളാണ്. ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഒരു പരിചയവുമില്ലാത്ത ആ അമ്മമാർ ഞങ്ങൾക്ക് പകർന്നത് വെറും വഴിയല്ല, പുതു കാഴ്ചകളും അനുഭവങ്ങളുമാണെന്നത് ആ യാത്രയെ അവിസ്മരണീയമാക്കുന്നു. അവർ പറഞ്ഞിടമൊക്കെ കാണുമെന്ന ഉറപ്പ് അവരിൽ ആനന്ദമുണ്ടാക്കിയിരിക്കാം. വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ കൃത്യസ്ഥലത്തെത്തേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമാക്കണമെന്ന പാഠവും പകർന്നു കിട്ടി. കാരണം അങ്ങനെ വഴി കാണിക്കുന്നവരെ നമ്മൾ ആ യാത്രയുടെ ഓർമ്മകളിൽ ചേർത്ത് വെക്കും. തീർച്ച. എല്ലാവർക്കും നല്ല ദിനം നേർന്നുകൊണ്ട് പുന്നൂരിൽ നിന്നും KB അനൂപാണ് കത്തയച്ചിരിക്കുന്നത്.
1: അനൂപെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു കത്താണ്. നമ്മൾ ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുന്നത്,
0: ഒരു യാത്രയാണ്.
1: അതെ, ഒരു യാത്രയാണ്. അത് തന്നെ ഒരു നിഗൂഢതയാണ്. സത്യം ചില സമയത്ത് നമുക്ക് തോന്നും ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത നിഗൂഢതയാണെന്ന്. അപ്പൊ നമ്മൾ ഈ സഞ്ചരിക്കുന്ന ജീവിത യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും ഇതുപോലുള്ള ചില അത്ഭുതങ്ങൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അത് മനുഷ്യരൂപത്തിലാവാം, പ്രകൃതിയുടെ മറ്റ് ഘടകങ്ങളുടെ രൂപത്തിലാവാം, അതല്ലെങ്കിൽ ഒരു വായുവിന്റെ രൂപത്തിൽ പോലും അത് നമ്മളെ പെട്ടെന്ന് ചില സംഭവങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകും. ഇത്തരം അനുഭവങ്ങൾ ഇപ്പൊ ആശേച്ചി എന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോ ആശേച്ചിക്ക് ഉണ്ടായ അനുഭവം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോ രണ്ട് പ്രായമായ ഒരുപ്പയും ഉമ്മയാണ്. അപ്പൊ അവരുടെ ബന്ധുക്കളൊക്കെ വന്നിട്ട് ഒരുപാട് ലഗേജസ് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് കൊടുത്തിട്ട് പോയി. പക്ഷെ ആ ലഗേജ് പിന്നീട് അതിന്റെ അകത്തേക്ക് കൊണ്ടുപോകണം, അത്രയും അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഞാൻ ചോദിച്ചു സഹായിക്കണോന്ന്. അപ്പൊ അവര് സഹായിക്കണം പറഞ്ഞു. എനിക്കാണെങ്കിൽ കുനിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ആ വണ്ടിയിലൂടെ പോകുന്ന കുറെ അറ്റൻഡർമാരുണ്ടല്ലോ, അതിലൊരു പയ്യന് ഞാൻ ഒരു 50 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇതൊന്നും അവിടെ കൊണ്ടുവച്ച് കൊടുക്കുന്ന പറഞ്ഞു. അവൻ അതെല്ലാം കൊണ്ടുവച്ച് കൊടുത്തതിന് ശേഷം അവര് വീണ്ടും അവന് 100 രൂപ കൊടുത്തു. അപ്പൊ അവന് ടോട്ടൽ 150 രൂപ പോയി. എന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് 50 രൂപയും പോയി. അപ്പോ അത് കഴിഞ്ഞിട്ട് അവരെന്നോട് വന്നിട്ട് താങ്ക്സ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങോട്ടാണ്, മക്കത്തേക്കാണോ എന്ന് ചോദിച്ചു. കാരണം കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നി. അപ്പൊ പറഞ്ഞു, അല്ല, ഞങ്ങൾ ബഹ്റൈനിലേക്കാണ് പോകുന്നത്, മക്കളൊക്കെ അവിടെയാണ്, അതുകൊണ്ട് കാണാൻ വേണ്ടി പോകുന്നതെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തായാലും വയ്യാന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു മിനിമം ഒരു 10 ലില്ലിപ്പൂവെങ്കിലും ഇന്നലെ വിടർന്നിട്ടുണ്ടായിരുന്നു.
0: ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചേർക്കണായിരുന്നു, നിങ്ങൾക്ക് വയ്യാന്നുള്ള എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ എനിക്കും വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അറ്റൻഡർ വിളിച്ചത്. പക്ഷെ നിങ്ങൾ 100 രൂപ കൊടുക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു 50 രൂപ. ആവാത്ത കാര്യത്തിന് നിൽക്കരുതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. സഹായമൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ആവില്ല
1: സഹായത്തിനൊന്നുമില്ല.
0: വാക്കുകൊണ്ട് എന്ന് ആലോചിക്കുക, കുനിയാ വയ്യാന്ന് ദാനി.

0: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ആശി, ഇന്നത്തെ പ്രോഗ്രാം
2: അതല്ല,
0: ഇങ്ങനെ ചിരിക്കുകയാണ്.
2: അല്ല, കുനിയാൻ പോലും വയ്യാണ്ട്. ആ പെട്ടി ഞാൻ എടുക്കണോന്ന് വെച്ച ആ ഒരു അവസ്ഥ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ആലോചിച്ചു പോയി. നമ്മളൊക്കെ
0: ആളുകളും വേണ്ടെന്നേ പറയുള്ളൂ, വയ്യാത്തതുകൊണ്ട്
2: എന്നോട് വേണ്ടെന്ന്
0: പറയണം, സഹായം എന്ന് പറഞ്ഞു.
2: പക്ഷെ എന്തായാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു പരസഹായം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
0: ഇത്രയും വർഷത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ്.
2: ആദ്യമായിട്ടല്ല, പക്ഷെ ആവാണ്ട് ചോദിച്ചുവല്ലോ. അത് ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഒരു
0: പ്രോഗ്രാം അവസാനിപ്പിക്കാനുള്ള സമയമായി. നമുക്ക് ഇനിയും പറയാൻ കാര്യങ്ങൾ ഉണ്ടാവും, നാളെ പറയാം. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും നാളെ എത്തിച്ചേരാം. നന്ദി,
1: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9 മണി. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം.

പ്രശസ്ത സംഗീത സംവിധായകൻ MS വിശ്വനാഥന്റെ ചരമവാർഷിക ദിനമാണിന്ന്. 50 വർഷത്തിലേറെ നീണ്ട സംഗീത സപര്യയിൽ വിവിധ ഭാഷകളിലായി അദ്ദേഹം 1000-ൽ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. 1952 പണം എന്ന ചിത്രത്തിനുവേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ടാണ് സിനിമാ രംഗത്ത് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. 60-ലും 70-ലും തെന്നിന്ത്യൻ സിനിമാ സംഗീത ലോകത്തെ കുലപതിയായിരുന്നു MS വിശ്വനാഥൻ. നിരവധി സിനിമാ ഗാനങ്ങൾ പാടിയിട്ടുള്ള ഇദ്ദേഹം അഭിനയരംഗത്തും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 2015 ജൂലൈ 14 MS വിശ്വനാഥൻ വിട പറഞ്ഞത്. സംഗീതസാന്ദ്രമായ ആ ജീവിതത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് FM മോർണിംഗ് സെലക്ഷൻസിലെ ആദ്യ ഗാനത്തിലേക്ക് പോകാം. പി ജയചന്ദ്രൻ എന്ന അനുഗ്രഹീത ഗായകന് ആദ്യ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്തത് MS വിശ്വനാഥന്റെ സംഗീത സംവിധാനത്തിലുള്ള ഗാനമാണ്. പണിതീരാത്ത വീട് എന്ന ചിത്രത്തിലെ ആ ഗാനം കേൾക്കാം ആദ്യം. ഈ ഗാനത്തിന്റെ രചന വയലാർ.

എം എസ് വിശ്വനാഥന്റെ സംഗീതത്തോടൊപ്പം ശ്രീകുമാരൻ തമ്പിയുടെ വരികളും എസ് ജാനകിയുടെ ആലാപനവുമായപ്പോൾ അത് മറ്റൊരു സൂപ്പർ ഹിറ്റ് ഗാനമായി മാറി. ചന്ദ്രകാന്തത്തിലെ ഗാനം കേൾക്കാം.

തന്റെ സംഗീതയാത്രയിൽ മികച്ച ഗാനങ്ങൾക്ക് ശബ്ദം നൽകാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പണിതീരാത്ത വീട് എന്ന ചിത്രത്തിൽ വയലാർ എഴുതിയ ആ ഗാനത്തിലേക്ക്.

കുമാരനാശാന്റെ വീണപൂവിനെ മനസ്സിൽ കണ്ട് വയലാർ വരികളെഴുതിയപ്പോൾ മധുരതരമായ സംഗീതം നൽകി MSV ആ ഗാനത്തിനെ മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാക്കി. S. ജാനകിയുടെ ശബ്ദത്തിൽ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന ചിത്രത്തിലെ ആ ഗാനം.

0: എം എസ് വിശ്വനാഥൻ ഈണം നൽകിയ ചലച്ചിത്ര ഗാനങ്ങളാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഇതുവരെ കേട്ടത്.
1: കൊച്ചിക്ക് കണ്ട് മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
2: പുതിയ ഷോപ്പിംഗ് അനുഭവം ഒരുക്കി കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂമുമായി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, ഇപ്പോൾ മെറീൻ ഡ്രൈവിൽ.
1: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മെറീൻ ഡ്രൈവ്, കൊച്ചി.
0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സമയം 9 മണി കഴിഞ്ഞ് 22:10. ഉള്ളം എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു. പാരന്റിംഗ് അഥവാ കുട്ടികളുടെ രക്ഷാകർത്തൃത്വം എങ്ങനെ ഉത്തരവാദപൂർണമാക്കാം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ യു വിവേക് മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക: 0484 242 6397, 0484 242 6387, 944-464-5588. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. നമ്പറുകൾ ആവർത്തിക്കാം: 0484 242 6397, 0484 242 6387, 944-5588. അറിയിപ്പ് കഴിഞ്ഞു.
1: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: FM മോർണിംഗ് സെലക്ഷൻസിൽ ഇനി തന്മാത്ര എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര, പാടിയത് കാർത്തിക് മീനു.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണ്ണ ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓബ്രോൺ മോഡ് ഇടപ്പള്ളി.
3: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ദീപക് ദേവ് ഈണം നൽകി, ഉദിത് നാരായണനും സുജാതയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ദ സ്പീഡ് ട്രാക്ക്.

എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം വോണ്ടഡ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദീപൻ ചാറ്റർജി, സഞ്ജീവ് ലാൽ എന്നിവരുടെ സംഗീതം.

ഒഴിമുറി എന്ന ചിത്രത്തിലെ ഗാനമാണിനി. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ബിജിബാലിന്റെ സംഗീതം. പാടിയത് യാസിൻ നിസാർ, സൗമ്യ രാമകൃഷ്ണൻ.

0: ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: ബ്രോഡാഡി എന്ന ചിത്രത്തിൽ യൂജിൻ ഇമ്മാനുവൽ, ആൻ അമി എന്നിവർ പാടിയ ഗാനം, വിനായക് ശശികുമാറിന്റെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരും. ആകാശവാണി എഫ് എം വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ എ സി തോമസിന്റെയും ഭാര്യ ലൊവേനി തോമസിന്റെയും മൃതദേഹങ്ങൾ സ്വദേശമായ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. മുംബൈയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ സി പി ജോൺ, പി സി വിഷ്ണുനാഥ്, കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നിവരാണ് ഏറ്റുവാങ്ങിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. സൌദി അറേബ്യയിലെ അബ്ഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതർ. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂതികൾ വ്യക്തമാക്കി. ആഗോള ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ വീണ്ടും ഉപരോധമേർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഇത്. 2028-29 കാലയളവിലെ ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ കൌൺസിലിന്റെ താൽക്കാലിക അംഗത്വ നയതന്ത്ര പ്രചാരണത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചു. ലോകം സംഘർഷങ്ങളും അസ്ഥിരതയും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പങ്ക് മുമ്പെന്നത്തേക്കാളും നിർണായകമാണെന്ന് ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. കോഴിക്കോട് തിക്കോടി പഞ്ചായത്തിൽ ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയം ഒരുക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. സ്റ്റേഡിയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കോടിക്കൽ പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ണാർക്കാട് വിജയോത്സവം പരിപാടിയിൽ പങ്കെടുത്ത മുൻ മന്ത്രി കെ ടി ജലീൽ ജാഗ്രത പുലർത്തണമായിരുന്നുവെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കുട്ടികൾ പൊതുവേദിയിൽ പരിഹസിക്കപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായതെന്നും അവരുടെ രക്ഷിതാക്കളെ കാണുമെന്നും മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിന്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ അണ്ടർ 21 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലേഷാൽ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം. 9 കഴിഞ്ഞ് 59 മിനിറ്റും 42 സെക്കൻഡും. ഇനി 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള പകർച്ചവ്യാധികളും മറ്റ് അനുബന്ധ രോഗങ്ങളും തലപൊക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ നാം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. മഴക്കാല രോഗങ്ങളും അതിന്റെ പ്രതിരോധവും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: എല്ലാ വർഷങ്ങളിലും ഉള്ളപോലെ ജൂൺ മാസമായി സ്കൂളുകൾ തുറന്നു, മഴക്കാലവും കട്ടിപിടിച്ചു കയറുന്നു. അപ്പോൾ മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ എവിടെ വായിച്ചാലും, ന്യൂസ് വെച്ചാലും ശരി, ടി വി കണ്ടാലും ശരി, പേപ്പർ വായിക്കുമ്പോഴെല്ലാം മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് നമ്മളെല്ലാം കാണുന്നു. എന്താണ് ഈ മഴക്കാല രോഗങ്ങൾ? മഴക്കാലത്ത് എങ്ങനെ പ്രത്യേക തരം രോഗമുണ്ടോ, അല്ലെങ്കിൽ പുതിയ തരം രോഗങ്ങളുണ്ടോ? അങ്ങനെയല്ല. രോഗങ്ങൾ പൊതുവായിട്ടുള്ള കുറേ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട്. നമ്മൾ എൻഡമിക് എന്ന് പറയും, ഇവിടെയൊക്കെ എപ്പോഴും പ്രാബല്യത്തിലുള്ള രോഗങ്ങൾ. ആ കൂട്ടത്തിൽ മഴ വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യം ഉണ്ടാകുകയാണ്. മഴ വരുമ്പോൾ ഈർപ്പമുണ്ട്, തണുപ്പുണ്ട്, വെള്ളം പരിസരത്തും കെട്ടിക്കിടക്കുന്നു, ആൾക്കാർ നനയും, വസ്ത്രങ്ങളൊക്കെ നനയും, പിന്നെ തല നനയും. ഈ ഇങ്ങനത്തെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ പരിസ്ഥിതി, എൻവയൺമെൻ്റ് എന്ന് പറയുന്നതിനകത്ത് അണുക്കൾക്ക് വളരാനും പെരുകാനും അനുകൂലമായിട്ടുള്ളതും, അതേസമയം മനുഷ്യൻ എന്ന ഹോസ്റ്റ് ഇവരെ തടുക്കേണ്ട ആളാണ്, അപ്പോൾ തടുക്കാനുള്ളൊരു ശേഷി കുറയുക, ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് രോഗാവസ്ഥ വർദ്ധിക്കുന്നത്. അപ്പോൾ ശരിയാണ്, മഴക്കാലത്ത് ചില രോഗങ്ങൾ കുറച്ച് കൂടുതൽ നമ്മൾ കാണപ്പെടും. അതെന്തൊക്കെയാ നമുക്ക് നോക്കാം. ഏറ്റവും സർവ്വസാധാരണമായി കോമണായി നമ്മൾ കാണുന്നത് ഒന്ന് ഈ ജലദോഷ പനികളാണ്. അപ്പോൾ വെറും പനിയായിട്ടുള്ള കുട്ടികളും ആൾക്കാരും ഒക്കെ പനി എന്ന് പറയാറുണ്ട്. മഴയത്ത് നടന്ന് പനി പിടിച്ചു, അതുപോലെ ജലദോഷം, തുമ്മൽ, ചീറ്റൽ, മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ആ മഴ നനഞ്ഞു ജലദോഷം പിടിച്ചു എന്ന് ആൾക്കാർ പറയും. പിന്നെ കുറേ പേർക്കാണെങ്കിൽ അത് ചുമയായി മാറി, അപ്പോൾ ചുമയ്ക്ക് കട്ടി കൂടി, പിന്നെ കഫം മഞ്ഞ നിറമായി മാറി. ചിലർക്ക് അത് കഠിനമായിട്ട് അവസാനം ശ്വാസമുട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു, കുറേ ആൾക്കാർ അഡ്മിഷൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ശ്വാസകോശ രോഗങ്ങളും വൈറൽ ഫീവേഴ്സ് എല്ലാം കൂടെ ഒരു സെറ്റ് ഈ നേരത്തെ എപ്പോഴും കൂടാറുണ്ട്. അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പനി കൂടുന്നു എന്നുള്ള ന്യൂസും പലപ്പോഴും മാധ്യമങ്ങളും നമ്മൾ കാണുന്നത്. ഇനി ഇങ്ങനെ കൂടുന്ന ശ്വാസകോശ രോഗങ്ങളുടെ കൂട്ടത്തിൽ ചില പേരുള്ള ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ H1N1 അറിയാം. H1N1 പണ്ടേ വന്നു, അത് പീക്ക് ചെയ്തു, കൂടി വർദ്ധിച്ചു. ഇപ്പോഴത് എല്ലാ നേരത്തും ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലുണ്ട്. സാഹചര്യം അണുക്കൾക്ക് അനുകൂലവും നമുക്ക് മോശവുമാകുമ്പോൾ അതിൻ്റെ തോത് കൂടും. അതുപോലെ തന്നെയാണ് കോവിഡ്. കോവിഡ് മാറിയോന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. കോവിഡിൻ്റെ ഒരു അണുബാധ ഇപ്പോഴും നിലനിൽക്കാം, അത് ഏത് നേരത്ത് വേണമെങ്കിലും ഒരു സമൂഹത്തിലുണ്ടാകാം. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രോഗങ്ങളാണ്, കാരണം അതും എൻഡമിക് എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സെറ്റാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. അടുത്തത് മഴക്കാലത്ത് എപ്പോഴും കൂടി കാണാറുള്ളത് വയറിളക്കത്തിൻ്റെ എണ്ണം പലപ്പോഴും കൂടാറുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലത്തെ ജലജന്യ രോഗങ്ങൾ, അല്ലെങ്കിൽ മലിനമായ ആഹാരമോ കുടിവെള്ളമോ അകത്ത് ചെന്നിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. വയറിളക്കങ്ങൾ, സാധാരണ വയറിളക്കം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. അതല്ലാതെ വളരെ കഠിനമായിട്ടുള്ള നിർജലീകരണം ഉണ്ടാകുന്ന കോളറയും ചിലപ്പോൾ ജലത്തിൻ്റെ മലിനീകരണത്തിൽ നിന്ന് ഈ സീസണിൽ ഉണ്ടാകാം. ഇനി അടുത്തൊരു സെറ്റ് മലിനമായ ജലം നമ്മുടെ ദേഹത്തിലുള്ള എക്സ്പോഷർ, അല്ലെങ്കിൽ ദേഹത്തിൽ ഉള്ള സമ്പർക്കം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉള്ള മുറിവുകളിൽ കൂടെ മലിനമായ ജലം അകത്ത് ആ സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഈ എലിപ്പനിയുടെ അടുക്കൾ, എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് നമ്മൾ വിളിക്കുക. അതിന് പഴയ ഒരു പേരാണ് എലിപ്പനി. ഇന്ന് നമ്മൾ ഓർക്കണം, എലി മാത്രമല്ല മറ്റേത് മൃഗങ്ങളിൽ നിന്നും വരാവുന്നതാണെങ്കിലും ഈ മഴക്കാലത്ത് പലപ്പോഴും പെരിച്ചാഴികളുടെയും മറ്റ് എലി പോലത്തെ വർഗ്ഗത്തിലുള്ളതിൻ്റെയൊക്കെ മാളങ്ങളിൽ നിന്ന് അതിൻ്റെ പഴയ ഉണങ്ങിയ വിസർജ്യ വസ്തുക്കളൊക്കെ നനഞ്ഞ് കലങ്ങി അത് ചിലപ്പോൾ മറ്റൊഴുകി നടക്കാം. അപ്പോൾ അങ്ങനത്തതിനകത്ത് ഈ ലെപ്റ്റോസ്പൈറ ജേംസ് അണുക്കൾ വളർന്നിട്ടുണ്ടാകും. അതിൻ്റെ സമ്പർക്കം കൊണ്ട് നമുക്ക് എലിപ്പനി അല്ലെ ലെപ്റ്റോസ്പൈറോസ് എന്നുള്ള രോഗമുണ്ടാകാം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിൽ ആദ്യം വരുന്നത് കൊതുവിൻ്റെ കാര്യമാണ്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ക്ലിയർ ആയിട്ടുള്ള വെള്ളം, വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ചെറിയ അളവ്, ഉദാഹരണം ഒരു കളഞ്ഞ കുപ്പിയുടെ അടപ്പ്, അല്ലെ ഒഴിഞ്ഞൊരു കുപ്പി കളഞ്ഞു, ചിലപ്പോൾ മുട്ടത്തോട് കിടക്കുന്നതായിരിക്കാം, ചിരട്ട കിടക്കുന്നതായിരിക്കാം, ഉപേക്ഷിച്ച ആഹാര കണ്ടെയ്നറുകൾ കിടക്കുന്നതായിരിക്കാം. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ തോതിൽ ക്ലിയർ വെള്ളം നിന്നാലും അതൊരു മൂന്നാല് ദിവസം നിൽക്കുമ്പോഴേക്കും അതിനകത്ത് വളരെ വേഗത്തിൽ ഈഡിസ് എന്ന് പറഞ്ഞ ഇനത്തിലുള്ള കൊതുകിൻ്റെ കൂത്താടികൾ ഉണ്ടാകുകയും അത് വളരെയും പെരുകുകയും ഈഡിസ് കൊതുകുകളുടെ പ്രജനനം

അവിടെ ഉണ്ടാകുന്നു. ഈഡിസ് കൊതുവിന്റെ പ്രശ്നം എന്താണ്? ഇവരാണ് നമ്മുടെ സമൂഹത്തിൽ ഡെങ്കി എന്നുള്ള ശല്യം പിടിച്ച രോഗത്തിനെ പകർത്തുന്നത്. അപ്പോൾ അങ്ങനെ ഡെങ്കിയുടെ വർദ്ധനവും വരാം. പ്രത്യേകിച്ചും മഴ വന്നും പോയി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഭീഷണിയുള്ളത്. പിന്നെ ഇതൊന്നും അല്ലാതെ ഗുരുതരമല്ലെങ്കിലും ശല്യമാകാവുന്ന സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങളും വരാം. കാരണം നമുക്കറിയാം ഈ കുട്ടികളൊക്കെ ഇന്ന് പല സ്ഥലത്തും സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായി ഷൂസും സോക്സും ഒക്കെ ഇട്ട് അത് ദിവസങ്ങളോളം ഇങ്ങനെ അത് ഈർപ്പമായിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാൽവരൻ്റെ ഇടയ്ക്കൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ്, പൂപ്പൽ അണുബാധകൾ ഉണ്ടാകുകയും പണ്ട് പുഴുക്കടിയെന്നൊക്കെ പല രീതിയിലുള്ള അണുബാധകളൊക്കെ അവിടെ കാലിലും ദേഹത്തൊക്കെ ഉണ്ടാകാം. നനഞ്ഞ അടിവസ്ത്രങ്ങളും ഇതിന് കാരണമാകാം. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ മഴക്കാല രോഗം എന്നുള്ള കൂട്ടത്തിൽ വിളിക്കാവുന്ന ചില രോഗങ്ങൾ. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ജലദോഷപ്പനികൾ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇവയൊക്കെ മിക്കവാറും അധികവും വൈറസുകളാണ് ഉണ്ടാക്കുന്നത്. ചില സാഹചര്യത്തിൽ ബാക്ടീരിയ എന്നുള്ള അണുക്കളും ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് പകരുന്നത് നമുക്കറിയാം, തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പകരുന്നത്. ജലദോഷമോ ചുമയോ ഉള്ള ഒരാൾ തുമ്മുമ്പോൾ ഏകദേശം 1 മീറ്റർ അകലത്തിലോട്ട് തന്നെ ഇതിൻ്റെ അണുക്കൾ പകരാം. ആ പരിസരത്ത് ആ അത്രയും ചുറ്റളവിനകത്തിരിക്കുന്ന ആർക്കും കിട്ടും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ ബസ്സുകൾ, ക്ലാസ് മുറികൾ, തിരക്ക് പിടിച്ച ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, പൊതുവിടങ്ങൾ, അവിടെയൊക്കെ ആൾക്കാർ തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുമ്പോൾ കെർച്ചീഫ് ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, തൂവാല കൊണ്ട് വായും മൂക്കും മൂടാതെ ആണ് തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. അപ്പോൾ അത് അതിന് പൊതുജനങ്ങൾ എന്നല്ല, കുടുംബത്തിനകത്ത് പോലും ഭീഷണിയാണ്. ഒരു വീട്ടിനകത്തൊരാളോ ഒരു കുട്ടിയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള ബാക്കി എല്ലാവർക്കും ഭീഷണിയാണ്. അണുക്കൾക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടോ സഹോദരങ്ങളോടോ പ്രായമായ അച്ഛനമ്മയോടോ ഒന്നും പ്രത്യേക സ്നേഹമൊന്നുമില്ല. അത് നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കണം. പകർച്ചരീതി ഇതാണ് ജലദോഷപ്പനികളുടെ. വയറിളക്കവും കോളറയും ഒക്കെ പകരുന്ന നേരത്തെ പറഞ്ഞു, അതുപോലെ മഞ്ഞപ്പിത്തം എ ഒക്കെ പകരുന്നത് മലിനമായ ജലം, ജലത്തിന് കുടിവെള്ളവും ആഹാരവും മലിനമാകുന്നതാണ്. അപ്പോൾ ആഹാരം മലിനമാകുന്നതും കുടിവെള്ളമൊക്കെ ഒന്ന് നേരിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ എവിടെയെങ്കിലും ഓവർഫ്ലോ ചെയ്ത് ശരിയല്ലാത്ത രീതിയിലുള്ള സൈറ്റ് ചെയ്ത സെപ്റ്റിക് ടാങ്കുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം വരുന്ന ഉറവിടങ്ങൾ ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് വരാം. പിന്നെ അതുപോലെ പാനീയങ്ങളിൽ നിന്ന് വരാം. ഈച്ചകൾ മലിനത്തിൽ പെരുകി അത് ആഹാരത്തിൽ വന്നിരുന്നിട്ട് അങ്ങനെ ആ രീതിയിൽ വരാം. ഈ രീതിയിലാണ് ഇത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, പനി കൂടുന്നു, വിശപ്പില്ലാണ്ടാകുന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. നിർജ്ജലീകരണം ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഡീഹൈഡ്രേഷൻ. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് വയറിളക്കവും നിർജ്ജലീകരണം ഉണ്ടാക്കി ഒരാളുടെ ജീവന് ഭീഷണിയാകാം. നിർജ്ജലീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വില്ലൻ രോഗം ഏതാണ്? അതാണ് കോളറ. അതിസാരം എന്ന് പറയാറുണ്ട്. കോളറ രോഗത്തിന് പോകുന്നത് മലം പോകുന്ന വളരെ ക്ലിയർ വെള്ളം പോലെ പോകാം. വൻതോതിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും പിന്നെ ലവണങ്ങളും ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാഷ്യം ഒക്കെ ശരീരത്തിന് നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരാളുടെ മരണത്തിൽ വരെ എത്താം. കോളറ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു പിക്ചറുണ്ട്, മലത്തിനകത്ത് മലമില്ല, പകരം ക്ലിയർ വെള്ളമോ കഞ്ഞിവെള്ളത്തിലോ നിറത്തിലുള്ള മലം. ഇത് കണ്ടാൽ എപ്പോഴും നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കോളറയാണ്. അപ്പോൾ അതാണ് വയറ്റിന് വരാവുന്ന അസുഖങ്ങൾ. എലിപ്പനി നേരത്തെ സൂചിപ്പിച്ചു, അത് ഈ എലിയുടെ മറ്റ് മൃഗങ്ങളുടെ മലമൂത്ര വിസർജ്യങ്ങളിൽ നിന്നുള്ള അണുക്കൾ വെള്ളത്തിൽ കലങ്ങിയാണ് അത് നമ്മുടെ മുറിവുകൾ കൂടെ കയറുന്നു. അപ്പം അങ്ങനെയാണത് ഉണ്ടാകുന്നത്. എലിപ്പനി വന്നു കഴിഞ്ഞാൽ സാധാരണ കടുത്ത പനി, ദേഹം വേദന. ദേഹം വേദന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മസിൽസിന് വേദന, മാംസപേശികളൊക്കെ തൊട്ടോ പുതുക്കോ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെയിൻ അനുഭവിക്കും. പിന്നെ തലവേദന വരാം, കണ്ണൊക്കെ കലങ്ങിയിരിക്കാം, ചിലപ്പോൾ കണ്ണൊക്കെ വല്ലാണ്ട് ചുവന്ന നിറത്തിലിരിക്കാം, അധിക തോതിലുള്ള ക്ഷീണം തളർച്ച എല്ലാം ഉണ്ടാകാം. എലിപ്പനിയുടെ ഒരു പ്രത്യേകത, നേരത്തെ ചികിത്സിച്ച് നമുക്ക് സംശയം തോന്നി, ഡോക്ടറോട് പറഞ്ഞു, നേരത്തെ ചികിത്സ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ ലളിതമായ മരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ആ നേരത്ത് തുടങ്ങുന്ന നേരത്തെ കണ്ടുപിടിക്കാതെയോ അല്ലെ ഊഹിക്കാതെയോ അങ്ങനെ അനുമാനിക്കാതെ നീണ്ടു നീണ്ടു പോകുമ്പോഴോ ഒക്കെയാണ് അതിന് പ്രശ്നങ്ങൾ വരാവുന്നത്. അപ്പോൾ നേരത്തെയുള്ള ചികിത്സയാണ് എലിപ്പനിക്ക് രക്ഷ. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തൊക്കെ ചികിത്സിക്കേണ്ടി വരുന്നു. കുറച്ചും കൂടെ കൂടിയ മരുന്നുകളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. എങ്കിലും അത് ശരീരത്തിലെ എല്ലാ സിസ്റ്റംസ് അവയവ കൂട്ടങ്ങളെയും ബാധിക്കുന്ന കൊണ്ടാണ് എലിപ്പനിയുടെ ഒരു അപകടം. അതുപോലെ തന്നെയാണ് ഡെങ്കി. ഡെങ്കി രോഗത്തിന് പൊതുവിൽ നിന്ന് പകരുന്ന ഈ ഡെങ്കി രോഗത്തിന് ചികിത്സ എന്നുള്ള ഒരു പ്രത്യേകതയില്ല, ഒരു പ്രത്യേക ചികിത്സയില്ല. അത് പകരുന്നത് കൊതുവിൻ്റെ കടി കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈഡിസ് കൊതുകൾ രാവിലെയാണ് കടിക്കുക, രാവിലെയും വൈകുന്നേരവും, അത് ഏർലി മോർണിംഗ്, അതുപോലെ സന്ധ്യാസമയം, ആ നേരത്താണ് ഇവരെ ഏറ്റവും കൂടുതൽ പറന്ന് കടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കടിച്ചാൽ നമുക്ക് ആ രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഈഡിസ് കൊതുവാണ് കടിക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മളത് കടിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നമുക്ക് ആലോചിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്.
പിന്നെ സ്കിൻ ഡിസീസ് നേരത്തെ പറഞ്ഞു, അത് കാല തണുത്ത അല്ലെങ്കിൽ ഈർപ്പം മാറിയ

0: തുണികളും വസ്ത്രങ്ങളും സോക്സും ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ, എനിക്ക് തോന്നുന്നു, അങ്ങനത്തെ വസ്ത്രധാരണങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കൂൾ അധികൃതരും അതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം തടയുന്നത് എങ്ങനെയാണ്? വളരെ നിസ്സാരമാണ്. ഇതിനെപ്പറ്റിയുള്ള അറിവാണ് നമുക്ക് രോഗപ്രതിരോധത്തിന് ആവശ്യം. ഇപ്പം ജലദോഷം, ചുമ, പനിയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ വായും മൂക്കും മൂടിയിട്ടേ ചുമയ്ക്കാവും. അപ്പോൾ കെർച്ചീഫ് തൂവാലെ ഉപയോഗിക്കുന്ന ശീലം നമ്മളെല്ലാവരും സ്വായത്തമാക്കണം. മുതിർന്നവരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എല്ലാവരും അത് പാലിക്കണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയത്ത് കൊച്ച് LKG അല്ലെങ്കിൽ അംഗൻവാടി പ്ലേ സ്കൂൾ തൊട്ടുള്ള കാലം തൊട്ട് ടീച്ചർമാർ, ഡേ കെയർ സെൻറ്റേഴ്സും നടത്തുന്ന ഹെൽപ്പേഴ്സും അവരും എല്ലാം, ഇത് അംഗൻവാടികൾ നടത്തുന്നവരെല്ലാവരും ഈ നേരത്ത് ഇത് കുട്ടികളെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കണം. കെർച്ചീഫ് ഉപയോഗിക്കുന്നത് നല്ലൊരു ആരോഗ്യ മര്യാദയാണ്, ആരോഗ്യശീലമാണ് എന്ന് പറഞ്ഞ്. അതുപോലെ കുടുംബത്തിനകത്തും പേരൻസ് ശ്രദ്ധിക്കണം. വീട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ശീലങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും പാടില്ല. മുതിർന്നവർ ഒരു മാതൃകയായി തന്നെ ചെയ്യുകയും വേണം. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ തമ്മിൽ പറഞ്ഞ് തിരുത്തുന്നതും നല്ലൊരു കാര്യമായിരിക്കാം. സോ കെർച്ചീഫിന്റെ ശീലമാണ്. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് കൂടിയ ഒരാളാണ്. ഉദാഹരണത്തിന് നമുക്ക് പ്രമേഹത്തിൻ്റെ രോഗമോ അല്ലെങ്കിൽ മറ്റ് കിഡ്നി രോഗങ്ങളോ കരൾ രോഗമോ അല്ലെങ്കിൽ അമിതവണ്ണമോ ആസ്മയുള്ള വ്യക്തിയാണ്, അല്ലെ അധിക പ്രായമുള്ള, വളരെ പ്രായം കൂടിയ ആളാണ്, അല്ലെ വളരെ കൊച്ചു ശിശു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾക്ക്, അല്ലെ ഗർഭിണിയാണ്, ഇങ്ങനത്തെ വ്യക്തികൾക്ക് റിസ്ക് കൂടുതലാണ്. നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയും, ഹൈ റിസ്ക് ഗ്രൂപ്പ്. ഇതിൽപ്പെട്ട ആളാണെങ്കിൽ കഴിയുന്നത്ര ഈ സീസണിൽ പൊതുജന സമ്പർക്കത്തിനെ കുറച്ചൊന്ന് കുറച്ചാൽ നല്ലത്. തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ഒഴിവാക്കാവുന്ന സന്ദർശനങ്ങൾ ഒഴിവാക്കുക. ആശുപത്രികളിലൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോവുക. നിസാര രോഗങ്ങളെയൊക്കെ നമ്മൾ ടെലിമെഡിസിൻ, ഈ സഞ്ജീവനി പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സ തേടുക. പിന്നെ പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ നിർബന്ധമായിട്ടും ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെട്ടവർ ഒരു മാസ്ക് ഭദ്രമായി കെട്ടി തന്നെ വായും മൂക്കും മൂടത്തൊക്കെ വേണം. അത് ഞാൻ എടുത്തു പറയുന്ന, പലരും മാസ്ക് കെട്ടുമ്പോൾ മൂക്കെല്ലാം പുറത്ത് തന്നെയായിരിക്കും ഇരിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് വായും മൂക്കും മൂടത്തൊക്കെ വേണം. ശരിയായ രീതിയിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു മാസ്ക് കെട്ടി തന്നെ പുറത്തു പോകാവൂ. ഇനി വയറിളക്ക രോഗങ്ങളെ പറ്റി എടുത്തു പറയേണ്ടതില്ല. ആഹാര പാനീയങ്ങളുടെ ശുചിത്വം, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക മുതലായ പൊതുജനാരോഗ്യ നടപടിയിൽ കൂടെ ഇതിനെ നമുക്ക് കുറയ്ക്കാം, അല്ലെ പ്രതിരോധിക്കാം. എലിപ്പനിയുടെ കാര്യത്തിൽ നമ്മളൊരു സൂചന ഉണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ ഒരു ഊഹം ഉണ്ടെങ്കിൽ, അത് ആദ്യമേ ഡോക്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ ചികിത്സ ആദ്യമേ ഡോക്ടർ തുടങ്ങുന്നതും കുറച്ചുകൂടെ ഉറപ്പായിട്ട് നടക്കും. ഡെങ്കിയുടെ പ്രതിരോധം നമ്മൾ ഡ്രൈ ഡേ ആണ്. കൊതുകൾ വളരാതിരിക്കാൻ വേണ്ടി ചുറ്റുപാടുമൊക്കെ നോക്കി ഇങ്ങനത്തെ വെള്ളം കെട്ടിനിൽക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഡെങ്കിയുടെ പകർച്ച നമുക്ക് തടയാൻ സാധിക്കും. സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അതിനെ പറഞ്ഞാൽ അത് വേണ്ട കെയർ ഡോക്ടർ പറഞ്ഞുതരുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തടയുന്നു. ഇനി പൊതുവായിട്ട് ചില പൊതുജനാരോഗ്യ നടപടികൾ നമ്മളെല്ലാം പങ്കാളികളായിരിക്കണം. ഇത് വെറും ആരോഗ്യവും മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഡ്രൈ ഡേ ആചരണം ഒന്നാണ്. പിന്നെ നമ്മുടെ അറിവും അവബോധവും പെരുമാറ്റത്തിലുള്ള വ്യത്യാസമാണ് ഏറ്റവും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യം ഈ നേരത്ത്. അപ്പോൾ ആ അറിവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇന്ന് കേൾക്കുന്ന പോലത്തെ റേഡിയോ ഹെൽത്ത് സംപ്രേഷണം നിത്യമായി കൃത്യമായി കേൾക്കുക. ഇതിൽ നിന്ന് ഇഷ്ടംപോലെ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അങ്ങനെ കിട്ടുന്ന ഐഡിയാസ് ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇന്ന് പല മാധ്യമങ്ങളും നല്ല രീതിയിലുള്ള ലേഖനങ്ങളുണ്ട്. സെൻസേഷണലിസ്റ്റ് അല്ലാത്ത നല്ല ബോധവൽക്കരണ ശൈലിയിൽ എഴുതിയ ലേഖനങ്ങൾ, അത് വായിക്കുക. TVയിലും റേഡിയോയിലൊക്കെ വരുന്ന പൊതുജന ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കി പാലിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ദിശ 1056 എന്ന നമ്പറിലേക്ക് വിളിച്ച് വേണ്ട സംശയ നിവാരണമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒറ്റ കാര്യം ഓർക്കേണ്ടത്, ഈ നേരത്തെ വാട്സാപ്പ്, യൂട്യൂബ് മുതലായ മാധ്യമങ്ങളിൽ, നവമാധ്യമങ്ങളിൽ കൂടെ വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയല്ലാതെ ഇരിക്കാം. അതുകൊണ്ട് ഊഹാപോഹമുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, ഉൾക്കൊള്ളാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. ഇവയും ഇതിനെപ്പറ്റിയും ശരിയാണോ അല്ല എന്നറിയാൻ ദിശ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ, സംശയ നിവാരണം ഇതിനെക്കുറിച്ച് നടത്താം. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ മഴക്കാലമൊക്കെ വന്നോട്ടെ, അതിനെ ആഘോഷിക്കുക, പക്ഷെ സേഫ് ആയിട്ടിരിക്കണം, ആരോഗ്യം നിലനിർത്തുക, സംശയങ്ങളൊക്കെ മാറ്റുക, ആരോഗ്യവകുപ്പിന്റെ എല്ലാ സഹായങ്ങളും തേടുക, ഉപയോഗപ്പെടുത്തുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 കഴിഞ്ഞ 15 മിനിറ്റും 15 സെക്കൻഡും. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മധുരം എന്ന ചിത്രത്തിലെ ഗാനമാണിനി. ഷർഫുവിന്റെ വരികൾക്ക് ഗോവിന്ദ് വസന്തയുടെ സംഗീതം. പാടിയത് പ്രദീപ് കുമാർ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു. പാരന്റിംഗ് അഥവാ കുട്ടികളുടെ രക്ഷാകർത്തൃത്വം എങ്ങനെ ഉത്തരവാദപൂർണമാക്കാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ യു വിവേക് മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക: 0484 242 6397, 0484 242 6387, 944645588. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. അറിയിപ്പ് കഴിഞ്ഞു. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഇരട്ട എന്ന ചിത്രത്തിലെ ഗാനം, പാടിയത് ഷഹബാസ് അമൻ, മുഹ്സിൻ പരാരിയുടെ വരികൾ, ജേക്സ് ബിജോയുടെ സംഗീതം.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 25:18. സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ്

0: പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി നാളെയാണ്. 12-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള കോഴ്സിന് അപേക്ഷിക്കുന്നതിന് പ്രായപരിധിയില്ല. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 99 95 11 30 19 99 95 11 30 19.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: 2025-26 അധ്യയന വർഷത്തിൽ SSLC പ്ലസ് ടു ഡിഗ്രി PG കോഴ്സുകളിൽ ആദ്യ അവസരത്തിൽ തന്നെ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പട്ടികവർഗ വികസന വകുപ്പ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ആദ്യ തവണ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കാണ് അർഹത. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04752 22 23 53, 04752 22 23 53.
3: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവ്. മൊബൈൽ, ലാപ്ടോപ്പ്, TV, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം. വമ്പൻ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. MyG ഫ്യൂച്ചർ എപ്പിക് മെയിൻ ഡ്രൈവ്, കൊച്ചി.
0: നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന് കീഴിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെന്റർ എറണാകുളം ജില്ലയിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കായി പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിക്കുള്ള അവസരമൊരുക്കുന്നു. പാർട്ട് ടൈം ജോലി നൽകുവാൻ താൽപര്യമുള്ള സ്ഥാപന മേധാവികൾ UGBKCHI.EMP@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. 04842 57 67 56, 04842 57 67 56.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
5: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് July 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
6: September 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
7: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
8: August 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
7: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
8: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
7: സന്ദർശിക്കൂ www.irctctourism.com.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
10: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കി വരുന്ന ഈ ഗ്രാൻസ് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതി നടത്തിപ്പിനായി കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സപ്പോർട്ടിംഗ് എഞ്ചിനീയറെ നിയമിക്കുന്നു. 1 വർഷത്തേക്കാണ് നിയമനം. വിദ്യാഭ്യാസ യോഗ്യത BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT, MCA, MSc IT അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ്. പ്രായപരിധി 35 വയസ്സ്. താൽപര്യമുള്ളവർ ഈ മാസം 18 വൈകിട്ട് 5 PM കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 04812 56 25 03, 04812 56 25 03. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ പാലക്കാട് ജില്ലയിൽ ഒഴിവുള്ള ആയുർവേദ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നാളെ രാവിലെ 11:30 കൂടിക്കാഴ്ച നടക്കും. SSLC സർക്കാർ അംഗീകരിച്ച ആയുർവേദ ഫാർമസി ട്രെയിനിംഗും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന 1 വർഷത്തെ കോഴ്സുമാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04912 54 42 96, 04912 54 42 96. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30.
11: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
12: പ്രായോജികർ
13: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
12: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
14: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?

0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 13,090 രൂപ നിരക്കിലും പവന് 104,720 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
0: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

കഷ്ടപ്പാടുകൾ നീങ്ങി സകല സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കുന്ന ഒരു നല്ല നാളെയെ പ്രതീക്ഷിക്കുന്നു. നാളെക്കുറിച്ചുള്ള ഈ പ്രതീക്ഷയല്ലേ നമ്മെ ഇന്ന് ജീവിപ്പിക്കുന്നത്?

0: ഈ പ്രതീക്ഷയുടെ സാക്ഷാത്കാരത്തിനായി ചിലർ അത്യധ്വാനം ചെയ്യുന്നു, ചിലർ സ്വപ്നങ്ങളെ തേടിപ്പോകുന്നു, മറ്റു ചിലർ കുറുക്കുവഴികൾ തേടിപ്പോകുന്നു. ഇവരെല്ലാവരും അവരുടെ ജീവിതം ക്ലേശരഹിതമാക്കാനുള്ള ശ്രമത്തിലാണ്.
1: കാമധേനുവിന്റെ ഫലം, കാമധേനു ലോട്ടറി റിസൾട്ട്സ്.
2: അയ്യോ, ഞാൻ അത് മറന്നു. എന്റെ പൊന്നു സൂര്യഭഗവാനെ, ഇത്തവണയെങ്കിലും എന്റെ കാമധേനുവിന് തന്നെ അടിക്കണേ. വായിച്ചേ.
1: ഒന്നാം സമ്മാനം 10 lakhs ആൻഡ് അംബാസിഡർ കാറും.
2: അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്.
1: ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ K 7 7 2 0 7 8 8. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ?
2: ഇതുവരെ വളരെ ശരി.
1: 4 4 3 3 1.
0: വെള്ളിത്തിരയിലെ ഈ രംഗം നമ്മെ ഏറെ പൊട്ടിച്ചിരിപ്പിച്ചതാണ്. കഷ്ടപ്പാടുകൾ മാറി തനിക്ക് ഒരു നല്ല നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇദ്ദേഹം വീണുകിടന്ന് ചിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വപ്നം നമ്മുടേതിൽ നിന്നും വിഭിന്നമല്ലെന്ന് കഥയുടെ ഏതോ സന്ദർഭത്തിൽ നാം തിരിച്ചറിഞ്ഞിരുന്നു. പ്രശസ്ത റഷ്യൻ കഥാകാരൻ ആന്റൺ ചെക്കോവിന്റെ വിഖ്യാത കഥയായ ലോട്ടറി ടിക്കറ്റിൽ സമാന ചേഷ്ടകൾ കാണിക്കുന്ന യുവാൻ ഡിമിട്രിവിച്ചും നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ മുഴുകിയിരുന്നതായി കാണാം. ലോട്ടറി അടിച്ചു എന്ന കാര്യം ഭാര്യ മാഷയോട് പറയാൻ പോലും അദ്ദേഹത്തിന് ശബ്ദമുണ്ടായില്ല. എ സെൻസ്ലെസ് സ്മൈൽ എന്ന കഥാകാരൻ പറയുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ സൃഷ്ടിക്കുന്ന വികാര തള്ളിച്ച നമുക്ക് അനുഭവ വേദ്യമാവും. സിനിമയിൽ ഇക്കാര്യം ഹാസ്യാത്മകമായി കൈകാര്യം ചെയ്തെങ്കിൽ ആന്റൺ ചെക്കോവ് ഇവിടെ നമ്മെ ജീവിതത്തിന്റെ അർത്ഥശൂന്യതകളിലേക്കും ജീവിത ദർശനങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ലോട്ടറി അടിച്ചില്ല എന്ന സത്യം അറിയുമ്പോൾ അവർ ജീവിച്ച ചുറ്റുപാടുകൾ കൂടുതൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞതും ഇരുളടഞ്ഞതുമായി അവർക്ക് തോന്നുന്നു. മനുഷ്യ മനസ്സിന്റെ ആഴങ്ങൾ തേടാനുള്ള കഥാകാരന്റെ ചാതുരി ഇവിടെ നമുക്ക് കാണാം. ജീവിത സൗഭാഗ്യങ്ങൾ തേടി പലരും പലതും ചെയ്യുന്നു. കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും ആശ്വാസം എന്ന നിലയിൽ ഇവർ തിരഞ്ഞെടുത്ത വഴി നേരെയെങ്കിലും അപകടം പിടിച്ചത് തന്നെയാണ്. ഒരു നല്ല നാളെയെ സ്വപ്നം കാണുന്ന ഇവർക്ക് സംഭവിച്ചത് മറ്റാർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഇവരുടെ പ്രതീക്ഷകൾ ഇവിടെ ചിറകടിച്ച് പറക്കുകയാണ്.

ഒരു കാലത്ത് ഗൾഫ് മോഹങ്ങളായിരുന്നു നമ്മുടെ നാളുകളെ പ്രിയങ്കരങ്ങളാക്കിയത്. ഏതൊരു തൊഴിലില്ലാത്ത ചെറുപ്പക്കാരന്റെയും അവസാനത്തെ അത്താണിയായിരുന്നു ഗൾഫ്. ഇന്ന് പകിട്ടേറെ കുറഞ്ഞെങ്കിലും കരകാണാ കടലുകൾക്കും അപ്പുറത്തെ ഗൾഫ് സ്വപ്നങ്ങളിൽ വ്യാപൃതരാണ് ഇവിടെയുള്ളവർ. അവരുടെ മോഹങ്ങൾക്ക് ഇതാ ഈ പാട്ട്.

പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയുടെ മനസ്സിലും 1000 സ്വപ്നങ്ങൾ ഉണ്ടാകും. തീർച്ച നാളെ എന്തെല്ലാമോ ആയിത്തീരാൻ ഉറച്ച് കോളേജ് പടിയിറങ്ങുന്ന ഇവരെ വളരെ ക്രൂരമായാണ് ലോകം വരവേൽക്കുന്നത്. ഇതൊക്കെ അറിയാമെങ്കിലും സ്വപ്നം കാണുന്നതിൽ അതൊരു തടസ്സമല്ലല്ലോ. അവരുടെ സ്വപ്നങ്ങളിലൂടെ ഈ ഗാനം.

ജീവിതത്തിന്റെ ഏതോ ഒരു കോണിൽ നമ്മെ പ്രതീക്ഷിച്ച് സൗഭാഗ്യം കാത്തിരിക്കുന്നുവെന്ന് കരുതുന്നവരാണ് നമ്മളിൽ അധികം പേരും. ഇങ്ങനെ കരുതി അതിന്റെ മേൽ സ്വപ്ന കൊട്ടാരങ്ങൾ പണിയുവാനും നമുക്ക് മടിയില്ല. സുൽത്താനായും കോടീശ്വരനായും മാറാൻ ഇത്തരം സ്വപ്നങ്ങളിൽ നമുക്ക് അങ്ങനെ കഴിയും.

ജീവിതത്തിൽ ചില്ലിക്കാശിനു പോലും കണക്ക് പറയുന്ന ഇവർ താലോലിക്കുന്ന ഒരു സ്വപ്നമുണ്ട്. സിംഗപ്പൂർ ഡോളറുമായി ഒരു ലാവിഷ് ജീവിതം. ഈ പാട്ട് ശ്രദ്ധിക്കാം.

നാം പാലിക്കുന്ന മൂല്യങ്ങളും നന്മകളും ജീവിതത്തെ സ്വച്ഛവും സുന്ദരവുമാക്കുന്നെങ്കിലും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തി ഇത്തരം സ്വപ്നങ്ങളാണ് എന്ന് കാണാം. ചില്ലുജാലകം ഇവിടെ സമാപിക്കുന്നു. സ്വപ്നങ്ങളുടെ നിറങ്ങളുള്ള ജീവിതത്തിന്റെ കാഴ്ചകളുമായി വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. അതുവരെ വിട.

0: ചില്ലുജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, അവതരണം ഡോക്ടർ വിപുൽ മുരളി, സഹായം അർപ്പണ കൃഷ്ണരാജ്.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആഴ്ചവട്ടത്തിൽ മഴക്കാല രോഗങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ കെ മുരളിയുടെ പ്രഭാഷണം ഇന്ന് വൈകിട്ട് 5 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.
2: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, വമ്പൻ വിലക്കുറവും മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈ ജി ഫ്യൂച്ചർ എപ്പിക്, മെറീൻ ഡ്രൈവ്, കൊച്ചി.
3: പ്രകാർ പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ.
4: ദേശ്

0: ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
1: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓബ്റോൺ മോൾ ഇടപ്പള്ളി.
2: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
3: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ മറീൻ ഡ്രൈവിൽ.
2: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം മറീൻ ഡ്രൈവ് കൊച്ചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: ആകാശവാണി FM വാർത്തകൾ.
8: സൌദി അറേബ്യയിലെ അബ്ഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതർ. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂതികൾ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സൌശ്രുതം 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാർ നാളെ ആരംഭിക്കും. ശസ്ത്രക്രിയയുടെ പിതാവായി ആദരിക്കപ്പെടുന്ന ആചാര്യ സുശ്രുതനെ അനുസ്മരിച്ചാണ് എല്ലാ വർഷവും ജൂലൈ 15 സുശ്രുത ജയന്തി ആഘോഷിക്കുന്നത്. പാക് തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂസാപൂർ ഗ്രാമത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കണ്ണിവലകൾ ഉപയോഗിച്ച് ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നത് അനധികൃതമാണെന്ന് ഫിഷറീസ് വകുപ്പ്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ മീൻ പിടിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ വല പിടിച്ചെടുത്തു. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിന്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ അണ്ടർ 21 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലേഷാൽ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. 2-0 ഇന്ത്യൻ ടീം മുന്നിലാണ്.
7: ആകാശവാണി FM വാർത്തകൾ.
8: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 4:20. ഇപ്പോൾ
9: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കുമ്പളം ശ്രീമുരുക വനിതാ ചിന്തുപാട്ട് സംഘം അവതരിപ്പിക്കുന്ന പരിപാടി കേൾക്കാം. പാടിയവർ സുവർണ, ഉമാദേവി, ജിൻസ, ശ്രീദേവി, ഉഷ, മീന.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കുമ്പളം ശ്രീമുരുക വനിതാ ചിന്തുപാട്ട് സംഘം അവതരിപ്പിച്ച പരിപാടി.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 21 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: play under waves.
1: Let's play football.
2: FIFA World Cup 2026 updates.
3: ഫിഫ വേൾഡ് കപ്പ് 2026 ആവേശ പോരാട്ടങ്ങൾ ഇനി കലാശക്കൊട്ടിലേക്ക്. നാൽപ്പത്തിയെട്ട് ടീമുകളുമായി തുടങ്ങിയ ഫിഫ വേൾഡ് കപ്പിന്റെ ബൃഹത്തായ പ്രയാണം ഇപ്പോൾ ലോക റാങ്കിംഗിലെ ഏറ്റവും മികച്ച 4 ടീമുകളിൽ എത്തി നിൽക്കുന്നു. കാൽപന്ത് കളി പ്രേമികൾക്ക് ആവേശം വാനോളം നിറച്ച് ഇനി ബ്ലോക്ക് ബസ്റ്റർ സെമി ഫൈനൽ പോരാട്ടങ്ങൾ. ജൂലൈ 15 പുലർച്ചെ 12:30 തോൽക്കാൻ മനസ്സില്ലാത്ത 2 യൂറോപ്യൻ ശക്തികളുടെ പോരടിക്കൽ. ഈ വേൾഡ് കപ്പിൽ ഗോളുകൾ അടിച്ചു കൂട്ടുന്ന ഗോൾ മെഷീൻ കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസ് എതിരിടുന്നു. ബോൾ പൊസഷനിലൂടെയും മിഡ്ഫീൽഡ് കൺട്രോളിലൂടെയും വിജയം നെയ്തെടുക്കുന്ന സ്പെയിനുമായി ടൂർണമെന്റ് ഫേവറേറ്റുകളായ ഫ്രാൻസ് ഏറ്റുമുട്ടുന്നു. 2010 ശേഷം വീണ്ടും ഒരു വേൾഡ് കപ്പ് സ്വപ്നവുമായി എത്തുന്ന സ്പെയിനുമായി ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ.
4: 15th July 12th AM.
5: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ് 20 സെക്കൻഡ്.
6: ആകാശവാണി FM വാർത്തകൾ.
5: രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് 4 ദിവസത്തെ മേള ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ അന്തരിച്ച ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖത്തറിലേക്ക് പുറപ്പെട്ടു. ഇന്ത്യ ഖത്തർ സൌഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ അമീറിന്റെ സംഭാവന വിലമതിക്കാനാവാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് തിരിച്ചടിയുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും പാടില്ലെന്ന് മന്ത്രി AP അനിൽകുമാർ. മുൻമന്ത്രി KT ജലീൽ പൊതുപരിപാടിയിൽ കുട്ടികളെ ശാസിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലോവേനി തോമസിന്റെയും സംസ്കാരം നാളെ വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമാ പള്ളിയിൽ നടത്തും. ഇരുവരുടെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ ജന്മനാടായ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി R സുഗതൻ വിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് സത്യപ്രതിജ്ഞ. ബാങ്കോക്കിലെ മ്യൂസിക് ബാറിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 30. 70 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.

0: ായും ഇതിൽ 24 പേരുടെ നില ഗുരുതരമാണെന്നും ബാങ്കോക്ക് നഗരസഭാ അധികൃതർ അറിയിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,04,720 രൂപയായി. 13,090 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് 3 മത്സര പരമ്പരയിലെ ആദ്യ കളി ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴംപച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. സോറിയാസിസും ആയുർവേദവും ഡോക്ടർ സുനീഷ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലെ.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: കളക്ഷൻ വലുതാകുമ്പോൾ വിലയും ചെറുതാകണം. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, ഇപ്പോൾ വമ്പൻ വിലക്കുറവിൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മൈജി ഫ്യൂച്ചർ എപ്പിക്, മറൈൻ ഡ്രൈവ്, കൊച്ചി.
0: ഒരു മണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു. പാരന്റിംഗ് അഥവാ കുട്ടികളുടെ രക്ഷാകർത്തൃത്വം എങ്ങനെ ഉത്തരവാദപൂർണമാക്കാം? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ യു വിവേക് മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ, 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്റോൺ മോഡ്, ഇടപ്പള്ളി.
0: വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
2: പുതിയ ഗാഡ്ജറ്റും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
6: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ കൊച്ചിയിൽ. 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം
2: ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറൈൻ ഡ്രൈവ്, കൊച്ചി.
0: 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണിയിൽ മഴക്കാലത്തെ മത്സ്യകൃഷി പരിപാലനവും മുൻകരുതലുകളും എന്ന വിഷയത്തിൽ സംസാരിക്കുന്നു കർഷകനായ അരുൺദാസ് NH. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. ലോകകപ്പ് ഓളപ്പെരുക്കം 2026. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ.

0: അമരാവതി ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ ഒന്നാം ഭാഗം 8:25 സേവന വാർത്തകൾ 8:30 ഈവനിംഗ് മെലഡി 8:45 നോവൽ പാരായണം തക്ഷൻകുന്ന് സ്വരൂപം യു കെ കുമാരൻ എഴുതിയ നോവൽ 8:50 മഹിതം മലയാളം ഇന്നത്തെ ചോദ്യം ഉത്തരം നാളത്തെ പരിപാടികൾ 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലെ 10:00 സ്മൃതിരാഗം 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ അറിയിപ്പുകൾ കഴിഞ്ഞു.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇപ്പോൾ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് ഇന്ന് സമാഹരിച്ചത്. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. വില രൂപ കിലോയ്ക്ക് ഏത്തയ്ക്ക നാടൻ 45.50, മറുനാടൻ 42.47, പയർ നാടൻ 55.60, മറുനാടൻ 45.50, ചേന നാടൻ 54.60, മറുനാടൻ 46.52, മരച്ചീനി നാടൻ 28.30. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ചയും ചുവപ്പും 38.42, കുമ്പളങ്ങ 20.24, ഞാലിപ്പൂവൻ 60.65, പാളയം തോടൻ 27.33, പൂവൻ 50.56, റോബസ്റ്റ 34.40, ബീട്രൂട്ട് 54.60, വെണ്ടയ്ക്ക 38.42, പാവയ്ക്ക 57.62, ചുരയ്ക്ക 32.37, വഴുതന 40.47, കത്തിരി ഉരുണ്ടത് 40.47, ക്യാബേജ് 40.47, ക്യാരറ്റ് 64.72, കോളിഫ്ലവർ 40.45, കൊത്തമര 38.45, കൂർക്ക 48.55, ചേമ്പ് വലുത് 65.70, ചേമ്പ് ചെറുത് 39.45, വെള്ളരി 22.26, മുരിങ്ങക്കായ 60.65, ബീൻസ് 70.77, ഇഞ്ചി 216.220, പച്ചമുളക് 50.55, കരിനാരങ്ങ 52.60, ചെറുനാരങ്ങ 1 3.40, കോവയ്ക്ക 65.70, മാങ്ങ പച്ച 35.40, സവാള 32.36. ചെറിയ ഉള്ളി 76.82, ഉരുളക്കിഴങ്ങ് 28.34, മത്തൻ 20.25, പീച്ചിങ്ങ 70.77, പടവലം 35.42, തക്കാളി 36.42, അമരപ്പയർ 65.72. നിങ്ങൾ ഇതുവരെ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളം എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് ഇന്ന് സമാഹരിച്ചത്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
0: 102.3 കൊച്ചി എഫ്എമ്മിലൂടെ ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആലപിച്ചത് ഡോക്ടർ രശ്മി മധു. ഗാനരചന ബിച്ചു തിരുമല. സംഗീത സംവിധാനം എം ജി രാധാകൃഷ്ണൻ.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു. പാരന്റിംഗ് അഥവാ കുട്ടികളുടെ രക്ഷാകർത്തൃത്വം എങ്ങനെ ഉത്തരവാദപൂർണമാക്കാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ യു വിവേക് മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04 84 24 26 397 അല്ലെങ്കിൽ 04 84 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയവും നമ്പറുകളും ആവർത്തിക്കാം. വിളിക്കേണ്ടത് ഇന്നുച്ചയ്ക്ക് 3 മണി മുതൽ. നമ്പറുകൾ 04 84 24 26 397 അല്ലെങ്കിൽ 04 84 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ലളിതഗാനം വിരിഞ്ഞത് സച്ചിദാനന്ദൻ പുഴങ്കരയുടെ തൂലികയിൽ, ഈണമിട്ടത് തോമസ് PD, ഗായകൻ പ്രദീപ് സോമസുന്ദരം.

സച്ചിദാനന്ദൻ പുഴങ്കരയും പി.ഡി. തോമസും ഒരുക്കി പ്രദീപ് സുന്ദരം ആലപിച്ച ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ക്ഷമിക്കണം, ഗായകൻ പ്രദീപ് സോമസുന്ദരം. ഒരു ലളിതഗാനം കൂടി കേൾക്കാം. പാടിയത് മധു ബാലകൃഷ്ണൻ, ഗാനമൊരുക്കിയത് പി. ഭാസ്കരനും കെ. രാഘവനും.

0: ലളിതഗാനം വീണ്ടും 6:20 മധുരം ഗീതത്തിൽ കേൾക്കാം. സേവന വാർത്തകൾ. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് നടത്തുന്ന 19-ാമത് വിദ്യാർത്ഥികളുടെ ജൈവ വൈവിധ്യ കോൺഗ്രസ് പാലക്കാട് ജില്ലാതല മത്സരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രോജക്ട് അവതരണം, പുരയിട ജൈവ വൈവിധ്യ സംരക്ഷണ അവതരണം, പെയിന്റിംഗ്, പെൻസിൽ ഡ്രോയിംഗ് എന്നിവയാണ് മത്സരങ്ങൾ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷ PLDDCKSBB@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ലഭ്യമാക്കണം. അവസാന തീയതി ഈ മാസം 20 ആണ്. അപേക്ഷാ ഫോം കേരള ബയോഡൈവേഴ്സിറ്റി .org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 95 39 51 76 32 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 95 39 51 76 32.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: മെഗാ കളക്ഷൻ, മെഗാ വില കുറവും. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം. വലിയ കളക്ഷൻ, മൾട്ടി ഫ്യൂച്ചർ എപ്പിക്കിൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൾട്ടി ഫ്യൂച്ചർ എപ്പിക്, മറൈൻ ഡ്രൈവ്, കൊച്ചി.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറി. കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബറോൺ മോൾ, ഇടപ്പള്ളി.
3: കൊച്ചിക്ക് കണ്ട് മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
6: പുതിയ ഷോപ്പിംഗ് അനുഭവം ഒരുക്കി കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂമുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ.
3: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറൈൻ ഡ്രൈവ്, കൊച്ചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ കുസാറ്റ് MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ നാളെ രാവിലെ 9:30 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kusat.ac.in സന്ദർശിക്കുക. admissions.kusat.ac.in. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 04842862391. 04842862391. സേവന വാർത്തകൾ വീണ്ടും 1:55 കേൾക്കാം. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര, തിരുവനന്തപുരം റിലേ.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. 8 മാസത്തെ ദൌത്യത്തിനായി 3 അംഗ സംഘം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. അർപ്പണ ബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. സംസ്കാരം നാളെ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ പോരാട്ടം ഫ്രാൻസും സ്പെയിനും തമ്മിൽ. വാർത്തകൾ വിശദമായി. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. ഇന്ത്യൻ വംശജനായ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തൻ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പം യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിലെത്തിച്ചു.

0: മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, സി പി ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ നടക്കും. അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. വിജ്ഞാനത്തിന്റെ വലിയ ലോകമാണ് മുന്നിലുള്ളതെന്നും അത് പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: വിജ്ഞാനത്തിന്റെ ആ വലിയ ലോകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റിനോട് വളരെ അർപ്പണബോധത്തോടുകൂടി ഡെഡിക്കേറ്റഡ് ആയി ഹാർഡ് വർക്ക് ചെയ്ത് നോളജ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. മാതാപിതാക്കളുടെ മാത്രം സ്വപ്നമല്ല നിങ്ങൾ, ഞങ്ങളുടെ കൂടി സ്വപ്നമാണ്. നിങ്ങൾ വളർന്നു വലിയ മിടുമിടുക്കികളും മിടുമിടുക്കന്മാരായി മാറുമ്പോഴാണ് നാടിനും വലിയ മാറ്റമുണ്ടാകുന്നത്. രാജ്യത്തിന്റെ മുമ്പിൽ നമ്മൾ ഉണ്ടാകണം, ലോകത്തിന്റെ മെറുകയിൽ നമ്മൾ ഉണ്ടാകണം. കേരളത്തിന്റെ ആ മുന്നേറ്റത്തിന്റെ പാതയിൽ വഴിവിളക്കായി മാറേണ്ടവർ, ശക്തിയായി മാറേണ്ടവർ നിങ്ങളാണ്.
0: കേരള നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എൻ ശംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. എഐ ലിറ്ററസി, റോബോട്ടിക് പരിശീലനം തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച വിദ്യാലയങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാ ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് ജയിലുകളിൽ നിറയ്ക്കുക എന്നതല്ല ഈ ദൌത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മറിച്ച് ലഹരി വ്യാപനം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായ പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽ താനി നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കണ്ണൂർ പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ആരോപണം നേരിടുന്ന സ്വകാര്യ ആശുപത്രിയിലെ 2 ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി. ഡോക്ടർമാരായ ആശ, ആരതി അന്തർജനം എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയ ഡോക്ടറിനെയും ചോദ്യം ചെയ്യും. പോലീസ് റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി. അതേസമയം കുട്ടിയുടെ വീട് ഇന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പക്കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. അതേസമയം തിരുവനന്തപുരം നഗരസഭയിലെ ഒരു BJP കൌൺസിലറും അയോഗ്യരാകില്ലെന്ന് മേയർ പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഒരു ഭാഗത്ത് വേഗവും കരുത്തും കൊണ്ട് എതിരാളികളെ തകർക്കുന്ന ഫ്രാൻസ്, മറുചേരിയിൽ കൃത്യമായ പാസുകളും പന്തടക്കവും കൊണ്ട് കളി നിയന്ത്രിക്കുന്ന സ്പെയിൻ. ഇത് വെറുമൊരു കളിയല്ല, കലാശപ്പോരിനുള്ള അർഹത തീരുമാനിക്കുന്ന അവസാന പരീക്ഷയാണ്. കിളിയൻ എംബാപ്പയുടെ മിന്നൽ വേഗവും ഒസ്മാൻ ഡെംബലെയുടെ അസാധാരണ പന്തടക്കവും മിഡ്ഫീൽഡ് ഭരിക്കുന്ന ചുവമേനിയുടെ അളന്നു മുറിച്ചുള്ള പാസുകളും ഫ്രഞ്ച് പടയുടെ പകരം വയ്ക്കാനില്ലാത്ത ആയുധങ്ങളാണ്. ഏത് വമ്പൻ പ്രതിരോധവും നിമിഷാർദ്ധം കൊണ്ട് തവിട്ട് പൊടിയാകുന്ന മുന്നേറ്റങ്ങൾ. മറുപക്ഷത്ത് ഒരു നിമിഷം കൊണ്ട് മത്സരം മാറ്റിമറിക്കുന്ന പ്രതിഭ ലാമിൻ യമാൻ, ആക്രമണ ഹൃദയമായി മാറി തുടിക്കുന്ന പെഡ്രിയുടെ കൃത്യതയുള്ള നിഗൂഢ പാസുകൾ, റോഡ്രി നിക്കോ വില്യംസ്, അങ്ങനെ ഒന്നിനൊന്ന് മികവുറ്റ സ്പാനിഷ് താരനിര. ഈ ബലാബലം അതിജീവിക്കുന്നതിന് നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്നു ഫുട്ബോൾ ലോകം.
0: ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30

0: ബെർമിംഗ്ഹാമിലാണ് മത്സരം. മൂന്ന് മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ UAE രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഇതിനെ തുടർന്ന് ഈ മേഖലയിലുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇറാനിലെ അബു മൂസ, ചബഹാർ, കൊണാർക്ക് തുടങ്ങിയവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആക്രമിച്ചതായി US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പച്ചപ്പിന് നടുവിൽ ദൃശ്യവിരുന്നൊരുക്കി ഇടുക്കി സേനാപതിയിലെ മരച്ചുവട് വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ ശ്രദ്ധയാകർഷിക്കുന്നു. പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഈ പ്രദേശം സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനുകളിലൊന്നായി മാറിക്കഴിഞ്ഞു. അപകട സാധ്യതകൾ ഇല്ലാത്തതിനാൽ തദ്ദേശീയരടക്കം നിരവധി സഞ്ചാരികളാണ് ദിവസേന ഇവിടെ എത്തുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: സേനാപതി പഞ്ചായത്തിലെ പള്ളിക്കുന്നിനും പുത്തടിക്കും ഇടയിലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ മൊട്ടക്കുന്നുകളും തണുത്ത കാറ്റും കോടമഞ്ഞും ഇവിടുത്തെ കാഴ്ചകൾക്ക് മാറ്റുകൂട്ടുന്നു. കൃഷിയിടങ്ങൾക്ക് നടുവിലുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് ഭയമില്ലാതെ നീന്തിത്തുടിക്കാനുള്ള സൌകര്യമുണ്ട്. സമീപത്തെ വലിയ തിട്ടയിൽ നിന്നും ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിലായതിനാലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം എന്ന് പേര് വന്നത്. നാട്ടുകാർ തന്നെയാണ് ഈ പ്രദേശം സംരക്ഷിച്ചു പോരുന്നത്. കാർഷിക വിളകളുടെ ഭംഗിയും തനത് ഗ്രാമീണതയും ആസ്വദിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ് ഇവിടം.
0: ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800 111 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. 8 മാസത്തെ ദൌത്യത്തിനായി 3 അംഗ സംഘം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. ലിറ്റിൽ കൈറ്റ്സ്, IT ക്ലബ്ബുകൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. സംസ്കാരം നാളെ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ പോരാട്ടം ഫ്രാൻസും സ്പെയിനും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
3: സോറിയാസിസും ആയുർവേദവും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുനീഷ് മോൻ MS സംസാരിക്കുന്നു.
4: നമ്മുടെ ഇടയിൽ വളരെ സുപരിചിതമായി കേൾക്കുകയോ കാണുകയോ ചെയ്യുന്ന ഒരു ത്വക്ക് രോഗമാണ് സോറിയാസിസ്. എല്ലാത്തിനും പരസ്യങ്ങളിലൂടെ വിപണി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഇക്കാലത്ത് സോറിയാസിസ് രോഗത്തിന് അത്ഭുത രോഗശാന്തി വാഗ്ദാനം ചെയ്യുന്ന പരസ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലുമൊക്കെ ധാരാളമായി കണ്ടുവരുന്നു. ഇതായിരിക്കാം ഒരു പരിധിവരെ സോറിയാസിസ് എന്ന രോഗം മലയാളിക്ക് അത്രയേറെ സുപരിചിതമാകാനുള്ള പല കാരണങ്ങളിൽ ഒന്ന്. ഇത്തരം അത്ഭുത രോഗശാന്തി പരസ്യങ്ങൾ വൈദ്യനൈതികതയ്ക്ക് ചേർന്നതല്ല എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. അതോടൊപ്പം പരസ്യങ്ങളിൽ അമിത നിക്ഷേപം നടത്തുന്ന ചില സ്ഥാപനങ്ങളെങ്കിലും വ്യാജ ചികിത്സയുടെ പ്രചാരകരും ആയിരിക്കാം. സോറിയാസിസിൽ മാത്രമല്ല ഒരു രോഗത്തിലും ഇത്തരം പരസ്യങ്ങൾക്ക് പുറകെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സോറിയാസിസുമായി ബന്ധപ്പെട്ട് പരിമിതമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ശാസ്ത്രീയമായ ഒരു മനസ്സിലാക്കലിന് ശ്രമിക്കാം. ഇതിനോടൊപ്പം ഭാരതത്തിന്റെ തനതു വൈദ്യസമ്പ്രദായമായ ആയുർവേദം സോറിയാസിസിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നും ആയുർവേദത്തിലെ ചികിത്സാ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുകൂടി പരിശോധിക്കാം. ആധുനിക മനുഷ്യർ ദേശാഭിമാനികൾ എന്നതുപോലെ ദേഹാഭിമാനികൾ കൂടിയാണ്. ചിന്തകളിലും പ്രവൃത്തികളിലും ജീവിതചര്യകളിലുമുള്ള നന്മയും നിയന്ത്രണവും വിവേകത്തോടെയുള്ള തിരുത്തലും ദേശാഭിമാനത്തെ സംബന്ധിച്ചും ദേഹാഭിമാനത്തെ സംബന്ധിച്ചും ഏറെ പ്രധാനമാണ് എന്നതാണ് വാസ്തവം. ത്വക്ക് കേവലം ഒരു തൊലിപ്പുറമല്ല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവ്യവസ്ഥയാണ് ത്വക്ക്. ശരീരഭാരത്തിന്റെ 16% വരെ ത്വക്കിന്റെ സംഭാവനയാണ്. ഉള്ളംകൈ

ഉള്ളങ്കാൽ, ജനനേന്ദ്രിയ വ്യവസ്ഥയുടെ ചില ഭാഗങ്ങൾ എന്നിവയൊഴികെ ത്വക്കിനോട് ചേർന്ന് രോമങ്ങളും ഈ അവയവ വ്യവസ്ഥയുടെ ഭാഗമായി നിലനിൽക്കുന്നു. രോമങ്ങൾക്കൊപ്പം നഖങ്ങളും വൈദ്യശാസ്ത്രപരമായി ഈ വ്യവസ്ഥയുടെ ഭാഗമായി കണക്കാക്കാം. ബാഹ്യമായ അണുബാധകളിൽ നിന്നുള്ള സംരക്ഷണം, വിയർപ്പ് ഉൽപ്പാദിപ്പിച്ചും രക്തക്കുള്ളികളുടെ സങ്കോചവികാസങ്ങളെ ക്രമീകരിച്ചും ശരീരോഷ്മാവ് നിയന്ത്രിക്കൽ, വിയർപ്പിലൂടെ ശരീരമാലിന്യങ്ങളെ നിയന്ത്രിത അളവിൽ പുറന്തള്ളൽ, ചൂട്, തണുപ്പ്, വേദന, സ്പർശം എന്നിവയെ അനുഭവിക്കുന്നതിന് ശരീരത്തെ പ്രാപ്തമാക്കൽ എന്നിവ ത്വക്കിന്റെ പ്രാഥമിക ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നു. ഒരു ദിവസം 20 മിനിറ്റ് സൂര്യപ്രകാശമേറ്റാൽ ആ ദിവസത്തേക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ ത്വക്കിന് കഴിവുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെയും ആഗോളതാപനത്തിന്റെയും ഇക്കാലത്തും ത്വക്കിലടങ്ങിയിരിക്കുന്ന മെലാനിൻ എന്ന വർണ്ണവസ്തുവിന് അൾട്രാവയലറ്റ് റേസിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ട്. ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ രോഗപ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും ശക്തമായ ഒരു ഘടകം ത്വക്കാണ്. വിവിധ രോഗാവസ്ഥകളിൽ വേദന സംഹാരികൾ ഉൾപ്പെടെയുള്ള ഔഷധദ്രവ്യങ്ങളെ ആഗിരണം ചെയ്യുന്നതിനും ത്വക്കിന് കഴിവുണ്ട്. ശരീരത്തിന്റെ എല്ലാ അവയവ്യവസ്ഥകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിലും ദഹനവ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, ത്വക്ക് എന്നിവയുടെ പാരസ്പര്യം കുറച്ചധികമാണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ വിവിധങ്ങളായ അവയവ്യവസ്ഥകളെ ബാധിക്കുന്ന ലക്ഷണങ്ങൾ ത്വക്കിലും പ്രകടമാകാം. രോഗപരിശോധനയിലും രോഗനിർണയത്തിലും ത്വക്കിനെ വിപുലമായി വിലയിരുത്തുന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ ആമുഖത്തിൽ നിന്നും ത്വക്കിലുണ്ടാകുന്ന വർണ്ണവ്യതിയാനങ്ങൾ, തടിപ്പുകൾ തുടങ്ങി ഓരോന്നും ഗൗരവത്തോടെ കാണണം എന്ന് വ്യക്തമാക്കിക്കൊള്ളട്ടെ. സോറിയാസിസിനെ ത്വക്ക് രോഗമായിട്ടാണ് കാണുന്നതെങ്കിലും ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനവുമായി ഈ രോഗം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നല്ല ആരോഗ്യാവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പുതിയ ചർമ്മകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും പഴയവ പൊഴിക്കാനും ഏകദേശം 1 മാസം സമയമെടുക്കും. എന്നാൽ ഒരു വ്യക്തിയിൽ സോറിയാസിസ് ഉണ്ടാകുമ്പോൾ ഇതിനാവശ്യമായ സമയം 4 മുതൽ 5 ദിവസം വരെയായി ചുരുങ്ങുന്നു. അങ്ങനെ സാധാരണയിൽ നിന്നും 6 മുതൽ 7 ഇരട്ടി വേഗതയിൽ ഉണ്ടാകുന്ന ഇത്തരം പൂർണ്ണ വികാസം പ്രാപിക്കാത്ത ചർമ്മകോശങ്ങൾ വേഗത്തിൽ അടിഞ്ഞുകൂടി ശരീര ഉപരിതലത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന രോഗാവസ്ഥയാണ് പ്രാഥമികമായി സോറിയാസിസ്. ഇത്തരം ചർമ്മകോശങ്ങൾ ചെതുമ്പലുകളായി രൂപപ്പെടുന്നു. ഇവയ്ക്ക് ചുവപ്പ് നിറമോ വെള്ളി നിറമോ ഉണ്ടാകാം. ഇതിനൊപ്പം ചൊറിച്ചിൽ, വീക്കം തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം. ഇതിനോടൊപ്പം ത്വക്കിന്റെ ഭാഗമായിട്ടുള്ള എപ്പിഡെർമസിന്റെ താഴെയായി ക്രമീകരിച്ചിരിക്കുന്ന രക്തക്കുഴലുകൾക്ക് വികാസം സംഭവിക്കുകയും തതുവര തൊലിപ്പുറത്ത് ചുവന്ന നിറത്തിലുള്ള മണ്ഡലങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. സോറിയാസിസ് രോഗാവസ്ഥയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും എന്താണ് സോറിയാസിസിന്റെ കാരണം എന്നത് ഇന്നും ഏറെക്കുറെ അവ്യക്തമാണ്. സോറിയാസിസിന്റെ പ്രേരണാ ഘടകങ്ങൾ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രോഗകാരണത്തെക്കുറിച്ച് നിരവധി വാദഗതികൾ നിലനിൽക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ട് രോഗം ഉണ്ടാകുന്നു എന്ന് തീർച്ചപ്പെടുത്തുക ഏറെക്കുറെ അസാധ്യമാണ്. പാരിസ്ഥിതിക ഘടകങ്ങൾ, ജനിതക മാറ്റങ്ങൾ, വ്യാധിക്ഷമത അഥവാ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റക്കുറച്ചിലുകൾ എന്നിവ രോഗകാരണമായി ആധുനിക വൈദ്യശാസ്ത്രം മനസ്സിലാക്കുന്നു. ഇത്തരം കാരണങ്ങൾ ശരീരത്തിൽ വളരെ സങ്കീർണമായ ആന്റിജൻ ആന്റിബോഡി പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു. ഇതേ തുടർന്നാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ത്വക്കിന്റെ ഏറ്റവും പുറമെയുള്ള ഘടകമായ എപ്പിഡെർമിസിന്റെ രൂപപ്പെടൽ, വളർച്ച, വികാസം എന്നിവയുടെ താളം തെറ്റുന്നതും നേരത്തെ വിവരിച്ചതുപോലെ ലക്ഷണങ്ങളോടുകൂടി സോറിയാസിസ് രോഗബാധ ഉണ്ടാകുന്നതും. ശരീരത്തിന്റെ വ്യാധിക്ഷമത്വം അഥവാ ഇമ്മ്യൂണിറ്റി, ജനിതക വ്യൂഹം എന്നിവയിലെ മാറ്റങ്ങൾ സോറിയാസിസ് എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നതിൽ നിന്നും ഇത് കേവലം തൊലിപ്പുറമേയുള്ള രോഗമല്ല എന്ന യാഥാർത്ഥ്യം ശ്രോതാക്കൾ ഉൾക്കൊള്ളുമല്ലോ. പൊതുവിൽ നീണ്ടു നിൽക്കുന്ന ഒരു ത്വക്ക് രോഗമാണ് സോറിയാസിസ്. ലോകജനസംഖ്യയിൽ 2 മുതൽ 4% വരെ ആളുകളെ ഈ അസുഖം ബാധിക്കുന്നു. സ്ത്രീകളിലും പുരുഷന്മാരിലും ഏറെക്കുറെ തുല്യമായ നിലയിലാണ് രോഗസാന്നിധ്യം കണ്ടുവരുന്നത്. ഏതു പ്രായത്തിലും സോറിയാസിസ് രോഗബാധ ഉണ്ടാകാം. എന്നാൽ 20കളിലും 30കളിലും രോഗാവസ്ഥയുടെ ആധിക്യം കൂടുതലായി കണ്ടുവരുന്നു. 35% ആളുകളിൽ കുടുംബ പാരമ്പര്യം രോഗത്തിന്റെ ഏറ്റവും ശക്തമായ പ്രേരണാവിശേഷമായി കണക്കാക്കപ്പെടുന്നു. ഇതിനു പുറമെ സോറിയാസിസിന്റെ നിമിത്ത കാരണം അഥവാ ട്രിഗറിംഗ് ഫാക്ടർ എന്ന് കണക്കാക്കപ്പെടുന്ന ചില ഘടകങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. തൊലിപ്പുറത്തുണ്ടാകുന്ന ക്ഷതങ്ങൾ പിന്നീട് രോഗപ്രക്രിയയിലേക്ക് നയിക്കാം. ചില അണുബാധകൾ, പ്രത്യേകിച്ച് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് രോഗകാരണമാകാം. ബീറ്റാ ബ്ലോക്കേഴ്സ്, ലിഥിയം തുടങ്ങിയ മരുന്നുകളുടെ അനിയന്ത്രിത ഉപയോഗം രോഗകാരണമായോ രോഗവർദ്ധനവിനോ കാരണമാകാം. അമിതമായി വെയിലേൽക്കുന്നത് ഒരു ചെറിയ ശതമാനം ആളുകളിൽ രോഗകാരണമായി തീരാം. എന്നാൽ നല്ലൊരു ശതമാനം ആളുകളിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് രോഗശമനത്തിനെ സഹായിക്കുകയും ചെയ്യുന്നു. മാനസികമായ അതിസമ്മർദ്ദങ്ങൾ രോഗത്തെ വർദ്ധിപ്പിക്കുകയോ രോഗകാരണമായോ മാറുന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. തണുത്ത താപനില ഒരു ട്രിഗറിംഗ് ഫാക്ടറായി തീരുന്നുണ്ട്. ക്രമരഹിതമായ ഭക്ഷണശീലങ്ങൾ, ഉറക്കമില്ലായ്മ, അമിതമായ മദ്യപാനം, പുകവലി, അതിയായ സ്ഥൗല്യം അഥവാ പൊണ്ണത്തടി, ചർമ്മത്തിന്റെ വരൾച്ച എന്നിവ രോഗരൂപീകരണത്തിലും വികാസത്തിലും വലിയ പങ്കുവഹിക്കുന്നു.
സോറിയാസിസ് രോഗികളും അവരെ പരിചരിക്കുന്നവരും ഇത്തരം കാര്യങ്ങളിൽ മനസ്സുവെക്കേണ്ടതാണ്.

0: ശാരീരികവും മാനസികവുമായ പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ രോഗം വരാതെ സൂക്ഷിക്കാം. വന്നു കഴിഞ്ഞാൽ ഇത്തരം ക്ഷമതകൾ പരിശീലനത്തിലൂടെ കൈവരിക്കുന്നത് രോഗവർദ്ധനവിനെ തടയുകയും രോഗശമനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സന്ധികൾ, കൈകാലുകൾ, കഴുത്ത്, തലയോട്ടി, മുഖം, പാദങ്ങൾ, ഉള്ളംകൈ, വായ, നഖങ്ങൾ, ശരീരത്തിലെ മടക്കുകൾ, ജനനേന്ദ്രിയത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ രോഗബാധ ഉണ്ടാകാം. നീണ്ടു നിൽക്കുന്ന രോഗമായി നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ഇടയ്ക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന സവിശേഷ സ്വഭാവത്തോടു കൂടിയതാണ് സോറിയാസിസ് രോഗം. നേരത്തെ വിവരിച്ച രോഗകാരണങ്ങളെ കൂടി മനസ്സിലാക്കി അത്തരം കാരണങ്ങളെ ഒഴിവാക്കിയാൽ അത് തന്നെ വലിയൊരു ചികിത്സാ പദ്ധതിയായി മാറുന്നു. നിദാന പരിവർജനം തന്നെ ചികിത്സയാകുന്നു എന്നാണ് ആയുർവേദ സിദ്ധാന്തം. രോഗത്തിന്റെ തീവ്രത, പ്രത്യക്ഷപ്പെടുന്ന ശരീരഭാഗങ്ങൾ, പ്രത്യേക ലക്ഷണങ്ങൾ, രോഗപ്രക്രിയയുടെ സ്വഭാവ സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായ സോറിയാസിസ് രോഗാവസ്ഥകൾ കാണപ്പെടുന്നു. സോറിയാസിസ് വൾഗാരിസ്, ഗെറ്റേഡ് സോറിയാസിസ്, പസ്റ്റുലാർ സോറിയാസിസ്, സ്കാൽപ് സോറിയാസിസ്, പമോപ്ലാന്റാർ സോറിയാസിസ് എന്നിവ സോറിയാസിസിന്റെ വിവിധ വകഭേദങ്ങളിൽ ചിലതാണ്. എക്സിമ ലൈക്കൻ പ്ലാനസ് തുടങ്ങിയ മറ്റു ചില രോഗങ്ങൾ സോറിയാസിസിന്റെ ലക്ഷണങ്ങളോട് സമാനതകൾ പ്രകടമാക്കിയേക്കാം. അതുകൊണ്ട് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും സ്വയം തുനിഞ്ഞിറങ്ങാതെയും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാതെയും രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി വൈദ്യനിർദ്ദേശം തന്നെ തേടുക. സോറിയാസിസ് രോഗാവസ്ഥയ്ക്ക് തുല്യമായ ക്ലിനിക്കൽ ലക്ഷണങ്ങളോട് കൂടിയ വിവിധ രോഗങ്ങൾ, അവയുടെ ചികിത്സാ തത്വം, ഔഷധ പ്രയോഗങ്ങൾ എന്നിവ ആയുർവേദ ക്ലാസിക്കുകളിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ സോറിയാസിസ് രോഗിയിലും രോഗലക്ഷണങ്ങൾ, ടൈപ്പ്, തീവ്രത എന്നിവ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ രോഗപരിശോധന, ചികിത്സാക്രമം തീരുമാനിക്കൽ, ഔഷധങ്ങളുടെ സെലക്ഷൻ എന്നിവ ഓരോ രോഗിയിലും വ്യത്യസ്തമായിരിക്കും. ഒരു ചെറിയ ശതമാനം രോഗികളിൽ സോറിയാസിസ് സന്ധികളെ ബാധിച്ച് സോറിയാറ്റിക് ആർത്രൈറ്റിസിന് കാരണമാകുന്നു. ഇതിൽ നിന്നും ഓരോ രോഗിയും സവിശേഷ ശ്രദ്ധയും പരിഗണനയും അർഹിക്കുന്നു എന്ന് വ്യക്തമാണല്ലോ. ഔഷധയുക്തമായ നെയ്യുകൾ ഉള്ളിലേക്ക് നിശ്ചിത അനുപാതത്തിൽ കഴിക്കുന്ന സ്നേഹപാനം, തുടർന്ന് കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെടുന്ന പഞ്ചകർമ്മ ചികിത്സ, വിവിധതരം കഷായധാരകൾ, ശിരോധാരകൾ, ഉള്ളിലേക്ക് ഉപയോഗിക്കുന്ന രസായന ഗുണമുള്ള ഔഷധങ്ങൾ, പുറമേ ഉപയോഗിക്കാവുന്ന വിവിധ തൈലപ്രയോഗങ്ങൾ, ശ്രദ്ധാപൂർണമായിട്ടുള്ള മാനസിക ആരോഗ്യ സംരക്ഷണം, ഭക്ഷണപദാർത്ഥങ്ങളുടെ ക്രമീകരണം, ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പരിശീലനം എന്നിവ ആയുർവേദ ചികിത്സകൻ ഓരോ സോറിയാസിസ് രോഗിയിലും ശ്രദ്ധയോടെയും മികവോടെയും പ്രയോഗിക്കേണ്ടതാണ്. ഇതിലൂടെ മെച്ചപ്പെട്ട പരിചരണം ഇത്തരമൊരു രോഗിക്ക് നൽകാൻ ആയുർവേദത്തിന് കഴിയും. എന്നാൽ ഓർക്കുക, അത്ഭുത രോഗശാന്തികൾ ഒന്നും തന്നെയില്ല. സോറിയാസിസ് ഒരു പകർച്ചവ്യാധിയും അല്ല.
1: സോറിയാസിസും ആയുർവേദവും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുനീഷ് മോൻ MS സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന്റെ തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ വിശദമായി. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ യുഎൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
4: As a candidate, it is natural that member states would like to understand what India brings to the table. One part of that is our vision of the priorities that the world and the United Nations must address. The other is a track record which enables the international community to make its own judgment. Let me address the priorities first. As we contemplate the global order, India's focus will be on working for a secure, peaceful and equitable world.
3: 2028 മുതൽ 2 വർഷത്തെ അംഗത്വത്തിനായാണ് തിരഞ്ഞെടുപ്പ്. മുൻപ് 8 തവണ ഇന്ത്യ

ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായിരുന്നു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കുവാനും ഇതിലൂടെ സാധിക്കും.

0: മോദിയുടെ ദർശനങ്ങളുടെ ഭാഗമായാണ് ഭാരത് ടെക്സ് മേള ആവിഷ്കരിച്ചതെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി, മേളയിലെ ആഗോള സാന്നിധ്യം വർദ്ധിച്ചു വരികയാണെന്നും പറഞ്ഞു.
1: ലഗ്ഭഗ് 900 ബില്യൺ ഡോളർ കാ യെ മാർക്കറ്റ് സൈസ് ഹൈ. മൈ ഉമ്മീദ് കർ റഹാ ഹൂ ജോ ഹംനെ 100 ബില്യൺ ഡോളർ കാ രഖാ ഹൈ ലക്ഷ്യ 2030 ഇസ് വാർ ഹം ഉസ്മേ ബഡേ ഗുണാത്മക് വൃദ്ധി ദേഖേ ഗേ. 90% MSME കാ യഹാ സ്റ്റാൾ ഹൈ ജിസ്നെ കഭി സോചാ നഹീ കി ഹം എക്സ്പോർട്ട് കരേ ഗേ വോ ആജ് ഉത്സാഹിത് ഹൈ.
0: ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിൽ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3rd പതിപ്പാണ് ഇത്. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമാ പള്ളിയിൽ നടക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ 15 ഇന്ത്യക്കാരാണ് മരിച്ചത്. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. സ്പെയിൻ സന്ദർശനം തുടരുന്ന കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ സ്പാനിഷ് വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഈ മാസം 17 വരെ നടക്കുന്ന വിദേശ പര്യടനത്തിനിടെ ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കും. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനെതിരെ 3rd ദിനത്തിലും ആക്രമണം തുടർന്ന് US. അബു മുസാ, ബന്ദർ അബ്ബാസ്, ബുഷീർ, ചാബഹാർ എന്നിവിടങ്ങളിലെ തീരപ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ, ഡ്രോൺ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആക്രമണങ്ങളിൽ ആളപായം ഉണ്ടായില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അമേരിക്ക അറിയിച്ചു. മറുപടിയായി ബഹ്റിനിലും ജോർദനിലും ഇറാൻ ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന 2 UAE ടാങ്കറുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിക്കാക്സ് പർവ്വതത്തിലെ ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കുമെന്നും ഹോർമൂസിൽ ഇറാൻ കപ്പലുകൾക്ക് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോട്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്ര ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പം ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. വഴിപാട് വള്ളസദ്യയുടെ ബുക്കിംഗ് 490 കടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
3: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യയിൽ ഇക്കുറി റാന്നിപ്പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുക. ഇതിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 490 സദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് പ്രത്യേകത. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക.
0: ന്യൂസിലാൻഡിലെ ഓക്ലൻഡിൽ നടന്ന പരിപാടി.

0: ിൽ ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ബീഫ് ഉൽപാദക രാജ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. മുൻപ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള 4 ടീമുകളാണ് സെമിയിൽ ഏറ്റുമുട്ടുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 3 തവണയും ഫ്രാൻസ് 2 തവണയും കിരീടം ചൂടിയപ്പോൾ സ്പെയിനും ഇംഗ്ലണ്ടും ഓരോ തവണ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർക്കിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. യു കെ പര്യടനത്തിലെ അവസാന മത്സരത്തിൽ ഇന്ത്യൻ വനിതാ അണ്ടർ 21 ടീം ഇന്ന് ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലിഷാൾ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 1:00.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചില ഗാനങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം എന്ന ചിത്രത്തിൽ നിന്ന്, മധു ആലപ്പുഴയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം, പാടിയത് യേശുദാസ്. പുതുശ്ശേരിയിലെ സതീഷിന്റെ ഇഷ്ടഗാനമാണിത്.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 54 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ശകുന്തള എന്ന ചിത്രത്തിലെ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു കല്ലേറ്റിങ്കരയിൽ നിന്ന് ഇബി അബൂബക്കർ. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. യേശുദാസിനൊപ്പമുള്ളത് പി സുശീല.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു പാരന്റിംഗ് അഥവാ കുട്ടികളുടെ രക്ഷാകർത്തൃത്വം എങ്ങനെ ഉത്തരവാദപൂർണമാക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ യു വിവേക് മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. നമ്പറുകൾ 04 84 24 26 397 അല്ലെങ്കിൽ 04 84 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88. അറിയിപ്പ് കഴിഞ്ഞു. നിങ്ങൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങളുമായി ഗാനോത്സവം തുടരുന്നു. ഇനിയിതാ കൈതപ്രം രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച് യേശുദാസ് ആലപിച്ച ഗാനം കാരുണ്യം എന്ന ചിത്രത്തിൽ നിന്ന്. പ്രയാർ വടക്കുനിന്നും ഓച്ചിറ ശിവകുമാറാണ് ഈ ഗാനത്തിനായി കത്തയച്ചത്.

0: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവ്. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം. വമ്പൻ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മൈ ജി ഫ്യൂച്ചർ എപ്പിക് മെയിൻ ഡ്രൈവ്, കൊച്ചി.
1: പത്മവ്യൂഹം. ഈ ചിത്രത്തിൽ യേശുദാസും പി മാധുരിയും. കൊറ്റങ്കാവിലുള്ള ദിവ്യാസമ്പത്താണ് ഈ ഗാനത്തിനായി ഗാനോത്സവത്തിലൂടെ കാതോർക്കുന്നത്. ഗാനമൊരുക്കിയത് ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനനും.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പൂവച്ചൽ ഖാദർ രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഗാനം ഇപ്പോൾ കേൾക്കാം. പാടിയത് യേശുദാസ്. ചിത്രം തമ്മിൽ തമ്മിൽ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു നാട്ടിക കോടതി വളവിലുള്ള താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവർ.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3 പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ബുധനാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484 24 26 387 അല്ലെങ്കിൽ 0484 24 26 397. മറ്റൊരു നമ്പർ 94 46 45 58 88. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി 0484 24 26 387 അല്ലെങ്കിൽ 0484 24 26 397. മറ്റൊരു നമ്പർ 94 46 45 58 88. വിളിക്കേണ്ട സമയം നാളെ ബുധനാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും

കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ചിത്രം നിണമണിഞ്ഞ കാൽപ്പാടുകൾ. ഗായകൻ പി ബി ശ്രീനിവാസ്. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം എം എസ് ബാബുരാജ്. മലയാളിത്തം തുളുമ്പുന്ന ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു തേവരയിലുള്ള കൃഷ്ണപ്രിയ, കൃഷ്ണേന്ദു, ആശ സതീഷ് എന്നിവർ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണ്ണ ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോൾ ഇടപ്പള്ളി.
3: അടുത്തതായി ഉത്രാടരാത്രി എന്ന ചിത്രത്തിൽ വാണി ജയറാം ആലപിച്ച ഗാനം. ഗാനശില്പികൾ ബിച്ചു തിരുമല, ജയവിജയ. തൃശൂർ വാടാനപ്പള്ളിയിൽ നിന്ന് വി കെ രാജീവാണ് ഈ ഗാനത്തിനായി ഗാനോത്സവത്തിലേക്ക് കത്തയച്ചത്.

0: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, വമ്പൻ വിലക്കുറവും മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈ ജി ഫ്യൂച്ചർ എപ്പിക്, മെറീൻ ഡ്രൈവ്, കൊച്ചി.
1: രതി മന്മഥൻ, ഈ ചിത്രത്തിൽ യേശുദാസ്. പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് എം എസ് വിശ്വനാഥൻ. ആലപ്പുഴ മണ്ണഞ്ചേരിയിലുള്ള സി എസ് രാധാകൃഷ്ണ പണിക്കരുടെ ഇഷ്ടഗാനമാണിത്.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: മേലടൂരിലുള്ള പങ്കജം മോഹനൻ ആവശ്യപ്പെട്ട ഗാനമാണ് ഗാനോത്സവത്തിൽ ഇനി. ഗാനമൊരുക്കിയത് ബിച്ചു തിരുമലയും രവീന്ദ്രനും. ചിത്രം വിഷ്ണു, പാടിയത് ചിത്ര.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു പാരന്റിംഗ് അഥവാ കുട്ടികളുടെ രക്ഷാകർതൃത്വം എങ്ങനെ ഉത്തരവാദപൂർണമാക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ യു വിവേക് മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842426397 അല്ലെങ്കിൽ 04842426387

അല്ലെങ്കിൽ 9446 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. നമ്പറുകൾ 04842424 അല്ലെങ്കിൽ 04842424 അല്ലെങ്കിൽ 9446 45 58 88. അറിയിപ്പ് കഴിഞ്ഞു. ഇനിയിതാ സപ്തസ്വരങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്നിരിക്കുന്നു. ഈ ഗാനം തിരഞ്ഞെടുത്തത് ഡോക്ടർ ഗോവിന്ദൻ പുതുമന, കാസർഗോഡ്.

മിനിമോൾ എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനത്തിനായി കാത്തിരിക്കുന്നു അങ്ങാടിക്കടവിൽ നിന്ന് രഘു. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, ജി ദേവരാജൻ.

ഇന്നത്തെ ഗാനോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. ഇഷ്ടഗാനങ്ങൾക്കായി കത്തയച്ചും അവ ആസ്വദിച്ചും ഇത്രയും സമയം ഗാനോത്സവത്തിനൊപ്പമുണ്ടായിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

0: ആകാശവാണി കൊച്ചി എഫും 102.3 സേവന വാർത്തകൾ. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒഴിവുള്ള അധ്യാപക തസ്തികകളിലേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യവകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നതിന് യോഗ്യരായ ജീവനക്കാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 0491 29 51 10, 0491 29 51 10.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
5: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് July 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
6: September 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബറോൺ മോൾ, ഇടപ്പള്ളി.
7: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
8: 35,000 square feet കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ മറീൻ ഡ്രൈവിൽ.
7: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറീൻ ഡ്രൈവ്, കൊച്ചി.
9: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
10: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
11: റേഡിയോ ഹെൽത്ത്.

0: ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കോട്ടയം ജില്ലയിലെ SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് CMLD പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള തീയതി നാളെയാണ്. 12-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള കോഴ്സിന് അപേക്ഷിക്കുന്നതിന് പ്രായപരിധി ഇല്ല. കൂടുതൽ വിവരങ്ങൾ 99 95 11 30 19 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 99 95 11 30 19. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിൽ SC/ST വിഭാഗത്തിൽ ഏതാനും സീറ്റൊഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക 99 46 88 31 90 99 46 88 31 90. സേവന വാർത്തകൾ വീണ്ടും 4:55 കേൾക്കാം.
4: ആകാശവാണി FM വാർത്തകൾ.
3: ലോകത്തിലെ 2-ാമത്തെ വലിയ ബീഫ് ഉൽപാദക രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാന്റിലെ ഓക്ലൻഡിലെ ചടങ്ങിൽ പറഞ്ഞതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. അങ്ങനെയൊരു പ്രസ്താവന പ്രധാനമന്ത്രി നടത്തിയിട്ടില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീനും പങ്കെടുക്കും. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേള IDSFFK ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിലായാണ് മേള നടത്തുകയെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ. ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായ ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. നീറ്റ് UG പുനഃപരീക്ഷയുടെ OMR ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. കണ്ണൂർ സർവകലാശാലയിൽ 59 പേരടങ്ങുന്ന പുതിയ ബോർഡ് ഓഫ് സ്റ്റഡീസ് പട്ടിക പ്രസിദ്ധീകരിച്ചു. സർവകലാശാല രജിസ്ട്രാറാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. ബസ് ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നാരോപിച്ച് തലശ്ശേരി വടകര റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു. കുഞ്ഞിപ്പള്ളിയിൽ വിദ്യാർത്ഥികൾ ബസ് കണ്ടക്ടറെ മർദ്ദിച്ചെന്നാണ് ആരോപണം.
4: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര
1: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
2: എല്ലാ ശ്രോതാക്കൾക്കും

0: വെളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9446454588888. വിളിക്കേണ്ട മറ്റ് നമ്പറുകൾ 0484242637 0484242637. ആദ്യ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഹലോ, കോട്ടയം ജില്ലയിൽ നിന്ന് മനോജാണ്, കോട്ടയം ജില്ല പാലായി നിന്ന്.
0: ആ,
1: ഞാൻ വിളിച്ചത്, എനിക്കൊരു പാട്ട് വേണം, മലയാളം.
0: പാട്ട് പാട്ട് പാട്ട് പറയാം, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോരെ.
1: അത് മതി, അത് മതി.
0: ആ, പാട്ട് പറഞ്ഞോളൂ, ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ആരാധന, മലയാള മൂവീസിലെ ആരാധന എന്ന പടത്തിനകത്ത് യേശുദാസും ജാനകിയമ്മയും കൂടെ പാടിയ, ജാനകിയമ്മ ഫുള്ളായിട്ട് പാടിയിട്ടുണ്ട് സാറേ.
0: ആ
1: രൂപത്തിൽ യേശുദാസ് ഇച്ചിരി നേരം പാടിയിട്ടുള്ളൂ. ആ പാട്ടാണ് എനിക്ക് വേണ്ടി. ആരാരോ ആരാരോ, ആ പാട്ട് എനിക്കറിയാം.
0: ഓക്കെ ഓക്കെ ഓക്കെ, ആ പാട്ടാണ്.
1: ആ പാട്ട് പാടണോ? ആ പാട്ട് പാടണോ? ആ പാട്ട് പാടണോ? വെച്ചിട്ടേ.
0: ഓ, ആ പാട്ട് വെച്ച് തരാം. പിന്നെ പാലയിൽ എന്താ ചെയ്യുന്നത്?
1: പാലയില് ഇപ്പൊ അത്യാവശ്യം കൂലിപ്പണി, കൂലിപ്പണിക്ക് പോവാ സാറേ.
0: ആ, അതൊരു ഈ റബ്ബറിന്റെ ഒക്കെ ഒരു ഏരിയ അല്ലേ, റബ്ബർ. അപ്പൊ അവിടെ കൂലിപ്പണിക്കൊക്കെ നല്ല ഇതല്ലേ അല്ലേ?
1: ഇപ്പം പിന്നെ ശമ്പളം കുറവാ.
0: ശമ്പളം കുറവാ? അതെന്താ കുറച്ചോ?
1: അല്ലല്ല, കുറവല്ല, കൂടുതലാ. 900 രൂപ 1000
0: ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: ഇല്ലില്ല, ഞാൻ ഇന്നലെ ഒന്ന് വിളിച്ചായിരുന്നു. ഇന്നലെ വിളിച്ചായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചായിരുന്നു.
0: അതെയോ? എന്നിട്ടാണോ ഇത്രയും കുറച്ചൊന്ന് തിരക്ക് കൂട്ടണ്ട, പതുക്കെയൊക്കെ പറഞ്ഞാ മതി. കാര്യങ്ങളൊക്കെ പതുക്കെ പറഞ്ഞാ മതി, സ്പീഡ് വേണ്ട. സ്പീഡിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റിപ്പോവും.
1: എല്ലാവർക്കും അവസരം
0: കൊടുക്കേണ്ടത്.
1: ഞാൻ വിളിച്ചതിന് മുമ്പ് വേറെ കുറെ കോള് വിത്തി വന്നോണ്ടിരിക്കുവായിരുന്നു. കട്ട് ചെയ്തിട്ട് ഞാൻ വിളിക്കാൻ നോക്കിയതേ.
0: ഉണ്ണികൃഷ്ണൻ
1: സാറല്ലേ?
0: അതെ അതെ അതെ.
1: ആ ഓക്കെ, എനിക്കൊന്നും.
0: അപ്പൊ ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് വിളിച്ചോളൂ.
1: ആ വിളിക്കാം.
0: ഓക്കെ, പുതിയ ആൾക്കാർ വരട്ടെ അല്ലേ.
1: ഞാൻ വിളിച്ചോളാം, സമയം കിട്ടുമ്പോ
0: വിളിച്ചോളാം.
1: പിന്നെ ഈ പാട്ട് ഇട്ട് തരണേ.
0: ആ പാട്ട് ഇട്ട് തരാം. അപ്പൊ പാട്ട് കേൾക്കാം.
1: താരാട്ടുപാട്ടാണേ.
0: ആ, നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണ്ണ ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
3: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്? ക്ലിയർ ആവുന്നില്ലല്ലോ.
4: റംല.
3: ആ, എന്തൊക്കെയുണ്ട് വിശേഷം? തീരെ ശബ്ദം കിട്ടുന്നില്ലല്ലോ ഇവിടെ.
4: നല്ല വിശേഷം. സാർ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ.
3: ആ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താ അവിടെ ഫോണ്? മഴ പെയ്തിട്ട് പ്രശ്നമുണ്ടോ?
4: ഇല്ല, മഴയില്ല, നല്ല വെയില്.
3: ആ, ഇപ്പൊ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. തുടക്കം വളരെ ഇതായിട്ട് ഫേഡ്. തുടക്കം ഒന്ന് ശബ്ദമൊക്കെ കുറച്ച് തുടങ്ങിയതാണല്ലേ. ആ, അപ്പോ ഏത് പാട്ടാ വേണ്ടത്? ദേവദാരു പൂത്തു. എങ്ങനെ നീ മറക്കും അല്ലേ? അപ്പോ റംല എന്താ ചെയ്യുന്നത്? എന്താണ്? ഹൗസ് വൈഫ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ശരി.

0: കളക്ഷൻ വലുതാകുമ്പോൾ വിലയും ചെറുതാകണം. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, ഇപ്പോൾ വമ്പൻ വിലക്കുറവിൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മൈജി ഫ്യൂച്ചർ എപ്പിക്, മറിൻ ഡ്രൈവ്, കൊച്ചി.
1: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
2: നമസ്കാരം.
1: നമസ്കാരം, ആരാണ്?
2: എന്റെ പേര് സജീന്ദ്രൻ.
1: ശശീന്ദ്രൻ.
2: സജീന്ദ്രൻ.
1: സജീന്ദ്രൻ.
2: കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വിളിക്കുന്നു.
1: ആ, ഫറോക്ക് എന്നാണ് അല്ലേ വിളിക്കുന്നത്? അത്രയും ദൂരെ അവിടെ നിന്നാണോ വിളിക്കുന്നത്?
2: ഓ അതെ, ഫറോക്ക് എന്നാണ്.
1: കൊച്ചി എഫ് എം കേൾക്കാറുണ്ടോ?
2: ഓ, ഫോണിൽ കേൾക്കാറുണ്ട്, വെള്ളിത്തിര സ്ഥിരമായിട്ട്
1: കേൾക്കാറുണ്ട്.
2: ഒരു 6 മാസം മുന്നേ വിളിച്ചതാണ്, സാറിനെ അല്ലേ കിട്ടി.
1: അതെയോ?
2: മാഡത്തിനായിരുന്നു.
1: ഫറോക്ക് തന്നെ? ഫറോക്ക് സ്വദേശി തന്നെയാണോ? എന്താ ചെയ്യുന്നത്?
2: ടൈലറിംഗ് ആണ്.
1: എന്താണ്?
2: ടൈലറാണ്.
1: ഡ്രൈവറാണ് അല്ലേ?
2: ടൈലർ.
1: ടൈലർ. ഓക്കെ ഓക്കെ. ആ, ഇപ്പൊ ഷോപ്പിൽ നിന്നാണോ വിളിക്കുന്നത്?
2: അല്ല, ഷോപ്പിൽ നിന്നല്ല, വീട്ടിൽ നിന്നാണ്.
1: വീട്ടിൽ നിന്നാണ്?
2: ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിന്ന് തയ്ക്കലാണ്.
1: ഓ, കട സ്വന്തമായിട്ട്? കടയില്ല.
2: സ്വന്തമായിട്ട് കടയില്ല, വേറെ കടയാണ്.
1: അപ്പൊ വീട്ടിൽ കൊണ്ടുവന്ന് തരും? ഓ, അങ്ങനെ കടയിൽ വരുന്ന സംഗതികൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിന്ന് തയ്ച്ചു കൊടുക്കും.
2: കാരണം വീട്ടിലെ ആളാണ്, അമ്മയും അച്ഛനും സുഖമില്ലാത്ത ആളാ, അപ്പം വീട്ടിലെ ഒരാള് വേണം.
1: ആ, വീട്ടിലൊരാള് വേണം അല്ലേ? ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഈ പ്രായമായവരെ നോക്കാൻ ആൾക്കാരുണ്ടാവില്ല. എല്ലാവർക്കും ജോലിക്കൊക്കെ പോകേണ്ട കാര്യമുണ്ട്, അതുകൊണ്ടല്ലോ.
2: അതെ,
1: അപ്പൊ ഇത് നല്ലൊരു

0: രീതിയാണ്. അപ്പോൾ വീട്ടിൽ ആളുണ്ടാവും അല്ലേ,
1: സൗകര്യത്തിന് പോവുകയും ചെയ്യുക, പണി ഉണ്ടാകുമ്പോൾ രാത്രി എടുക്കുകയും ചെയ്യുക.
0: പല സ്ഥലത്തും ഈ പിന്നെ ഒറ്റപ്പെട്ടു പോകുന്ന പ്രശ്നങ്ങളുണ്ട് ഈ മാതാപിതാക്കൾ. കാരണം മക്കള് ശരിയായി നോക്കാത്തതുകൊണ്ടല്ല, അവർക്ക് ജോലിക്ക് പോകണ്ടല്ലേ, അവർക്കും ഒരു കുടുംബമൊക്കെ ഉണ്ടാവില്ലേ. അപ്പം
1: മക്കളെ കല്യാണം കഴിഞ്ഞു,
0: അതെയോ?
1: ഒരാളെ കൊല്ലത്തേക്കാണ് കൊണ്ടായത്, ഒരാൾ പിന്നെ ഇവിടെ അടുത്താണ്.
0: നല്ല കാര്യം.
1: നമ്മള് പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു.
0: അതെയോ?
1: അമൃത.
0: രണ്ട് പെൺകുട്ടികളാ?
1: ആ, രണ്ട് പോയി. ചെറിയാളെ പേര് മൃദുല.
0: മൃദുല അവരെന്താ ചെയ്യുന്നത്?
1: പ്രൈവറ്റ് ആയിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ ആള്.
0: ഓ, എല്ലാരും ജോലിയൊക്കെ എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോ അമ്മയ്ക്ക് അച്ഛനൊക്കെ ഇപ്പോഴെങ്ങനെയുണ്ട്?
1: അച്ഛല്ല,
0: അച്ഛൻ അമ്മയാണ് അല്ലേ.
1: അമ്മയും അനുജനും, അനുജനും സുഖമില്ല.
0: ഓഹോ, അപ്പൊ തീർച്ചയായിട്ടും ഒരാള് വേണം വീട്ടിൽ. എന്തായാലും ഇന്ന് ഏത് പാട്ടാ വേണ്ടത് പറയൂ.
1: പെരിയാർ എന്ന് പറഞ്ഞ സമയം ജാനകി പാടിയ, ജാനകിന്റെ ആത്മാവിന് നിത്യശാന്തി നടന്നുകൊണ്ട്.
0: ഓ, തീർച്ചയായിട്ടും നമ്മളെ വാനമ്പാടിയാണല്ലോ അല്ലേ. അപ്പം നമുക്ക് പാട്ട് കേൾക്കാം.
1: പാട്ട് ഇതുവരെ കേട്ടില്ല, പാട്ട് കേൾക്കാത്തൊരു പാട്ടാണ്.
0: അതെയോ? ഇതെങ്ങനെ തേടി പിടിച്ചു? ഇതെങ്ങനെ തേടി പിടിച്ചു ഈ പാട്ട്, കേൾക്കാത്ത പാട്ട്?
1: അതിങ്ങനെ ഒരു പ്രാവശ്യം എന്നോ ഒന്ന് കേട്ടൊരു ഓർമ്മ, ഫുള്ളായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അന്ന് ആ സിനിമയുടെ പേരും പാട്ടൊക്കെ എഴുതിയിട്ടാണ്.
0: പിന്നെ
1: പഴയ പാട്ടൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്, പഴയ പാട്ടിനോട് ഭയങ്കര താല്പര്യമാണ്.
0: അതെയോ?
1: മണിക്കൂറും പാട്ട് തരുന്ന പാട്ടിന്റെ പല പണി എടുക്കുമ്പോഴൊക്കെ.
0: നല്ല കാര്യം, നല്ല കാര്യം. പാട്ട് നല്ലൊരു ഇതല്ലേ, ഒരു മനസ്സിന്റെ സുഖം കിട്ടുന്ന കാര്യമാണല്ലോ പാട്ട് കേൾക്കുക.
1: പിന്നെ എല്ലാ പാട്ടും യൂട്യൂബിലൊക്കെ കിട്ടുന്നുണ്ട്, ഏത് പാട്ടും ഇങ്ങനെ കേൾക്കാം.
0: അതെ അതെ, ഇപ്പൊ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ, പണ്ട് റേഡിയോ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളു.
1: ഇപ്പം പിന്നെ എല്ലാ റേഡിയോ ഫോണിലും എല്ലാം കിട്ടും, എല്ലാ സ്ഥലത്തും വിളിക്കുന്നുണ്ട്. അതിനിടെ കണ്ണൂര് വിളിച്ച് അങ്ങോട്ട് ഒരു പരിപാടി ഉണ്ട്, പല്ലവി അനു പല്ലവി എന്ന്
0: പറഞ്ഞു.
1: ഞാനും മകളും കൂടി അവിടെ ഒരു പത്ത് പത്ത് പാട്ട് അവതരിപ്പിച്ചു.
0: അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഈ പാട്ട് കേൾക്കാം നമുക്ക്.
1: ശരി, താങ്ക് യു.

0: ഹലോ വെള്ളിത്തിര.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ആ ഞാൻ ഏറ്റുമാനൂരിൻ്റെ അടുത്ത് നീണ്ടൂർ എന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്.
0: ആ
1: നീണ്ടൂർ.
0: ആ
1: ആ
0: പേര്
1: പേര് സജി. പേര് സജി.
0: സജി. ആ
1: അതെ.
0: എന്തൊക്കെയുണ്ട് പറയൂ.
1: ഓ സുഖമായിട്ടിരിക്കുന്നു. ഫോണ് കഴിച്ച് ഇങ്ങനെ വന്നേ ഉള്ളൂ. ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുകയാണ്.
0: അതെയോ? ആ ഹാ ഹാ
1: ആ ഫോണ് കഴിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് ട്രൈ ചെയ്തപ്പോൾ കിട്ടി.
0: വീട്ടിൽ വന്നതാണ്? വീട്ടിൽ വന്നാണ് ഭക്ഷണം കഴിക്കുന്നത്?
1: അതെ, വീട്ടിൽ വന്നാൽ ഭക്ഷണം കഴിക്കുന്നത്. വീടിന്
0: അടുത്ത്
1: അടുത്ത്
0: അടുത്ത്
1: തന്നെയാണ്.
0: തന്നെയാണ് അല്ലേ?
1: അടുത്ത് തന്നെയാണ് ഷോപ്പ്.
0: അപ്പോൾ പാട്ടൊക്കെ കേൾക്കുന്ന ഒരു
1: ഓ
0: പതിവുണ്ടല്ലേ?
1: കേൾക്കും കേൾക്കും. ഇന്നും രാവിലെ റേഡിയോ കേൾക്കും,
0: ആ
1: പിന്നെ സമയം പോലെ എല്ലാ പരിപാടിയും കേൾക്കും. റേഡിയോയുടെ ഒരു ആരാധകനാണ്.
0: ആ സൂപ്പർ മാർക്കറ്റിൽ റേഡിയോ ഉണ്ടോ?
1: ഇല്ല, ഇവിടെ റേഡിയോ ഇല്ല. ഇവിടെ ഇല്ല.
0: ആ ഒരെണ്ണം വെക്കണം. അപ്പം അല്ലേ ആൾക്കാർ
1: അതെ അതെ.
0: കേൾക്കുന്നതോട് കൂടെ തന്നെ താങ്കൾക്കും റേഡിയോ കേൾക്കാമല്ലോ.
1: ആ അതെ.
0: ചെറിയ
1: ഞാൻ
0: വോളിയത്തിൽ
1: പ്രത്യേകിച്ച്
0: വെച്ചാൽ മതി, പാട്ടൊക്കെ നല്ല സുഖമായിട്ട് കേൾക്കാമല്ലോ.
1: തിരക്കുണ്ട്, തിരക്കുള്ള ഷോപ്പാണ്.
0: ആ തിരക്കുള്ള ഷോപ്പാണ് അല്ലേ. ചെറിയൊരു
1: പിന്നെ
0: വോളിയത്തിലൊരു പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് ജോലി ചെയ്യാൻ
1: അതെ,
0: വളരെ സുഖമാണ്.
1: ഒരു ഒരു പ്ലാൻ ഉണ്ട് അങ്ങനെ. ഞാനൊന്ന് സൂചിപ്പിച്ചായിരുന്നു. ഒരു ദിവസം ഞാൻ റേഡിയോ കൊണ്ടുവരികയും ചെയ്ത്.
0: ആ ആ
1: അപ്പൊ ഇവിടെ റേഞ്ചിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്.
0: ഓക്കെ.
1: അപ്പൊ അങ്ങനെ ഒരു വിഷയമുണ്ട്.
0: ഇതെവിടെയാ, സ്ഥലം എവിടെയായിരുന്നു?
1: ഏറ്റുമാനൂർ അമ്പലത്തിനടുത്തായിട്ട് വരും.
0: ആ ഏറ്റുമാനൂര്.
1: ഏറ്റുമാനൂർ.
0: ഏറ്റുമാനൂരാണ് അല്ലേ.
1: അതെ അതെ. പിന്നെ ഇന്ന് എന്റെ എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു.
0: ആ ആ
1: എന്റെ മോൻ
0: അപ്പോ ഒരു വിഷസ്
1: ഹാപ്പി
0: ആശംസകൾ,
1: ബർത്ത്ഡേ.
0: ജന്മദിനാശംസകൾ നേരുന്നു. മോന്റെ പേരെന്താണ്?
1: പേര് സച്ചിൻ സതീശൻ.
0: സച്ചിൻ സതീശൻ. എവിടെയാണ്
1: മോനിപ്പോ? കാനഡയിലാണ്. കാനഡ വർക്ക് ചെയ്യുന്നത്.
0: ഓ കാനഡയിലാണ് അല്ലേ.
1: അതെ, ഞങ്ങൾ അവിടെ ആയിരുന്നു. ആറ് മാസം
0: അവിടെ പോയിരുന്നോ?
1: ഞാൻ പോയിരുന്നു. ഞാനും വൈഫും, വൈഫ് റിട്ടയർ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ആ പിറ്റേ മാസം തന്നെ പോയി.
0: ഓഹോ ഹോ ഹോ ഹോ.
1: ആറ് മാസം അവിടെ അടിച്ചു പൊളിച്ചു, നയാഗരയൊക്കെ കണ്ടു.
0: അവിടെ എവിടെയാ? കാനഡയിൽ എവിടെയാണ്?
1: ടൊറന്റോയില്. ടൊറന്റോയില് സ്കാർബ്രോ എന്ന് പറഞ്ഞ സ്ഥലത്താ.
0: അവിടെ നല്ല തണുപ്പല്ലേ?
1: നല്ല തണുപ്പ് കൂടിയപ്പോ ഞങ്ങളിങ്ങ് പോന്നു. സ്നോ പെയ്തപ്പോ എല്ലാ എല്ലാ ക്ലൈമറ്റും കണ്ട് സ്നോയുടെ സമയമായപ്പോഴത്തേക്ക്
0: വരുമ്പോഴത്തേക്ക് സ്ഥലം വിട്ടു.
1: ആ അതെ അതെ അതെ.
0: തണുപ്പ് താങ്ങാനുള്ള ശേഷിയില്ല.
1: അല്ല അങ്ങനല്ല, നമ്മുടെ 6 മാസം വിസിറ്റിംഗ് ആയിരുന്നു.
0: ആ അതെ അതെ. പിന്നെ അവിടെ അവിടെ അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ
1: ഉണ്ടോ?
0: പ്രശ്നമൊന്നും
1: അതിനുള്ള
0: കാര്യമായിട്ടുണ്ടാവില്ല.
1: ഇല്ല കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ.
0: മകൻ എന്താ ജോലി? എന്താ
1: മോൻ അവിടെ ട്രക്ക് ഓടിക്കുക.
0: ട്രക്ക് ഓടിക്കലാണ് അല്ലേ. ഓക്കെ ഓക്കെ.
1: അതെ അതെ.
0: അപ്പൊ ഫാമിലിയൊക്കെ അവിടെ തന്നെയാണോ?
1: മോന്റെ കല്യാണം ആവുന്നേ ഉള്ളൂ.
0: ഓ ആവുന്നേ ഉള്ളൂ. ഓക്കെ.
1: ജനുവരിയിലാണ് കല്യാണം.
0: ആ ഹാ. ഇവിടുത്തുകാരി തന്നെയാണോ?
1: ആ ഇവിടുത്തെ നാട്ടിലുള്ള തന്നെ. പത്തനംതിട്ടക്കാരിയാ.
0: ഇപ്പൊ എല്ലാം ഇന്റർനാഷണൽ നടക്കുന്ന സംഭവല്ലേ.
1: മോളെ ഞങ്ങള് കാണാൻ പോയി.
0: അതെ.
1: എന്റെ ഉറപ്പിച്ചൊക്കെ വെച്ചിരിക്കുന്നു.
0: ഓക്കെ ഓക്കെ ഓക്കെ. നന്നായി നടക്കട്ടെ.
1: അതെ. രണ്ടാമത്തെ മോൻ കഴിഞ്ഞ ആഴ്ച പോയി. അവൻ മാൾട്ടായ്ക്ക് പോയി. മാൾട്ട
0: മാൽപ്പയിൽ, ഇവിടെ കർണാടക
1: യൂറോപ്പ്. യൂറോപ്പ്, യൂറോപ്യൻ കൺട്രി. യൂറോപ്യൻ കൺട്രി അല്ലേ
0: മാൾട്ട?
1: യൂറോപ്യൻ കൺട്രി അല്ലേ മാൾട്ട?
0: മാൾട്ട മാൾട്ട. ഞാൻ മാൽപ്പ എന്ന കേട്ടത്. മാൽപ്പ ഒരു ബീച്ചുണ്ട് കർണാടക. മാൽപ്പ ഞാൻ അതാ കേട്ടത്. മാൾഡയിൽ അല്ലേ. ഓക്കെ ഓക്കെ.
1: അതെ അതെ.
0: അപ്പൊ പിന്നെ മക്കൾ രണ്ടുപേരും പുറത്താണ്?
1: പുറത്താണ്. ഞാനും വൈഫ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. പുള്ളിക്കാരി റിട്ടയറായി. ഇപ്പൊ വീട്ടിൽ ചെയ്യുന്നു.
0: നല്ല കാര്യം. അപ്പൊ പാട്ട് ഏതാ വേണ്ടത് പറഞ്ഞോളൂ.
1: എനിക്ക് ഇന്ദ്രജാല എന്ന സിനിമയ്ക്കകത്ത് എം ജി ശ്രീകുമാർ പാടുന്ന കുഞ്ഞിക്കിളി കൂടെ ഇവിടെ എന്നിട്ടൊരു പാട്ടുണ്ട്.
0: ഓക്കെ.
1: എന്റെ മോനും
0: കുറുപ്പിന്റെ രചനയിൽ SP വെങ്കിട്ട്.

0: ഹലോ, വെള്ളിത്തിര.
1: സാറേ, എൻ്റെ പേര് സജീന.
0: സജീന, ആ പറയൂ.
1: അരൂക്കുറ്റി നിന്ന് വിളിക്കുന്നു.
0: ആ എന്തൊക്കെ ഉണ്ട്?
1: എനിക്ക് ശാന്തപൊട്ടിലെ
0: ആ
1: ആഴക്കടലിൻ്റെ
0: ആഴക്കടലിൻ്റെ ആ ആ ആ പാട്ട് വെച്ചുതരാം. പിന്നെ എന്താ ചെയ്യുന്നത് സജീന?
1: ഞാൻ തൊഴിലുറപ്പിന് പോകും, ചെമ്മീൻ കിള്ളാൻ പോകും.
0: ആ ആ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ്, രണ്ട് മക്കളുണ്ട്.
0: ആ ആ
1: മോള് PG ക്ക് പഠിക്കണം, ലാസ്റ്റ് ഇയർ ആയി.

0: ഓക്കെ.
1: മോൻ കുമളിയിൽ ഗൈഡ് ആയിട്ട് പോണു.
0: കുമളിയിൽ ആ ടൂറിസ്റ്റ് ഗൈഡ് ആയിട്ട് അല്ലേ?
1: ടൂറിസ്റ്റിന്റെ
0: ആ ആ. അപ്പോൾ പാട്ട് നമുക്ക് കേൾക്കാം?
1: പാട്ട് കേൾക്കാം.
0: ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ആ
0: ആരാണ്?
1: മണി മണി,
0: മണി, എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെ നിന്നാണ്?
1: നല്ല വിശേഷം. ഞാൻ

0: അങ്ങനെ കേൾക്കുമ്പോഴും സമീപിച്ചിട്ടാണ്.
1: എന്താ ചെയ്യുന്നത്?
0: ഞാൻ ഒന്നിനു മുകളിൽ സാറേ
1: വെറുതെ ഇരിക്കുകയാണ്. എങ്ങനെ? ഓ, പ്രായമുള്ള ആളാണ് അല്ലേ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് കാര്യങ്ങളൊക്കെ നോക്കാൻ ആളുണ്ടോ? കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ആളുണ്ടോ? മകൻ അവിടെ ഉണ്ടോ?
0: എന്തോ
1: മകൻ അവിടെ ഉണ്ടോ?
0: മകൻ ഇവിടെ ഇല്ല, സ്റ്റേറ്റ് ബാങ്കിൽ. അവൻ വൈസ് പോസ്റ്റിലാണ്.
1: പേര് സുമേഷ്.
0: അവന്റെ വൈഫിന് ജോലിയുണ്ട്.
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
0: എനിക്ക് ഞാൻ പട്ടിലെ പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഴയെ തുമയെ എന്നുള്ള പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: പട്ടം പോലെ എന്ന് പറഞ്ഞ സിനിമയിൽ അല്ലേ? ആ പാട്ട് കേൾക്കാം നമുക്ക്.
0: ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു.
1: ഓക്കെ.

0: ഹലോ, വെള്ളിത്തിര.
1: നമസ്കാരം സാറേ.
0: നമസ്കാരം, ആരാണ്?
1: ഇത് സുന്ദരൻ തട്ടാമ്പിടി എന്നാണേ.
0: അതെവിടെയാ? സ്ഥലം എവിടെയാ?
1: തട്ടാമ്പിടി പറവൂര് പരിസ്ഥിതി.
0: എന്ത് ചെയ്യുന്നു സുന്ദരൻ?
1: സുന്ദരൻ കൂലിപ്പണി, എല്ലാ പണിക്കും പോകും.
0: ഇന്ന് ഇന്ന് ജോലിക്കൊന്നും പോയില്ല?
1: ഇന്നൊന്നും പോയില്ല, ഇന്ന് റേഡിയോ കേട്ടോണ്ടിരിക്കുക.
0: റേഡിയോ കേട്ടോണ്ടിരിക്കുകയാണ്.
1: അതെ, എല്ലാ പരിപാടിയും കേൾക്കും.
0: റേഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട് ലീവ് എടുത്തിരിക്കുകയാണോ? അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ
1: അല്ലേ,
0: അല്ലേ? ജോലിയില്ലാത്തതുകൊണ്ട് റേഡിയോ കേട്ടിരിക്കുകയാണോ? അങ്ങനെ വേണം. ജോലിക്ക് പോകാതെ ഇരുന്നിട്ട് റേഡിയോ കേട്ടോണ്ട് കാര്യമില്ല. റേഡിയോ റേഡിയോ കേൾക്കണം, കേൾക്കേണ്ട സമയത്ത് കേൾക്കണം, ജോലിക്ക് പോകേണ്ട സമയത്ത് ജോലിക്ക് പോകണം, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ. വീട്ടിലാരൊക്കെ ഉണ്ട് പിന്നെ? മക്കളൊക്കെ?
1: മക്കള് വണ്ടിയൊക്കെ ഓടിക്കാൻ പോകും, ഓട്ടോറിക്ഷയ്ക്ക്.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് അഭിമന്യുവിലെ പാട്ടാണ് വേണ്ടത്.
0: രാമായണക്കാറ്റ് എന്നുള്ള പാട്ടല്ലേ? അടിപൊളി പാട്ടാണല്ലോ.
1: നല്ല പാട്ടാണ്. അതെ, എനിക്ക് യൂണിയൻകാരുണ്ട്, പാനായിക്കുളത്തുള്ള യൂണിയൻകാരുണ്ട്.
0: പറഞ്ഞോളൂ.
1: അവിടെ
0: അവർക്കൊക്കെ ഡെഡിക്കേഷൻ അല്ലേ?
1: അവർക്ക് ഡെഡിക്കേഷൻ. അത് പ്രത്യേകിച്ച് സുരൻ വെട്ടുവേലി.
0: എന്താണ്?
1: ഒരു സുരൻ വെട്ടുവേലി ഉണ്ട്, അവിടെ സ്ഥിരം കൂട്ടുകാരനാണ്.
0: അവർക്കൊക്കെ വേണ്ടിയിട്ട്, യൂണിയൻകാർക്കൊക്കെ വേണ്ടിയിട്ട്, ജോലിയിൽ കൂടെ ജോലി ചെയ്യുന്നവർക്കും വേണ്ടിയിട്ട്, പിന്നെ കുടുംബത്തിനും എല്ലാവർക്കും, ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ദാസ് സുന്ദരൻ്റെ ഇഷ്ടഗാനം രാമായണക്കാറ്റ് ഇതാ വരുന്നു, കേട്ടോളൂ.

0: ഹലോ,
1: ഹലോ ഹലോ,
0: വെള്ളിത്തിരയിലേക്ക്
1: ഇതെന്ത്?
0: സ്വാഗതം. ആരാണ്?
1: എന്റെ പേര് മഞ്ജുഷ. ഞാൻ അരീക്കുറ്റി എന്നാണ്, ചേർത്തല.
0: മഞ്ജുഷ ഫ്രം ചേർത്തല.
1: അതെ,
0: ആ,
1: അരീക്കുറ്റി.
0: എന്ത്?
1: അരീക്കുറ്റി ചേർത്തല.
0: അരീക്കുറ്റി. എന്താ ചെയ്യുന്നത്?
1: ഞങ്ങള് തൊഴിലുറപ്പുണ്ട്,
0: തൊഴിലുറപ്പ്.
1: ചെറിയൊരു കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്.
0: അതിപ്പം ദിവസങ്ങളിൽ എല്ലാ ദിവസവും കിട്ടുമോ ജോലി?
1: എല്ലാ ദിവസവും കാറ്ററിംഗ് ഇല്ല, തൊഴിലുറപ്പുണ്ടാവും.
0: ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എന്താ ചെയ്യുക?
1: ഇപ്പം തൊഴിലുറപ്പ് കണ്ടിന്യൂസ് ഉണ്ടല്ലോ.
0: വേറെ എന്തെങ്കിലും ജോലി ആയിട്ട് ചെയ്യും അല്ലേ? അപ്പോൾ പിന്നെ
1: സാറിന്റെ
0: എന്തൊക്കെയുണ്ട്
1: പേര്?
0: വിശേഷം അവിടെ?
1: ഇവിടെ
0: അരീക്കുറ്റി.
1: വിശേഷം, അരീക്കുറ്റി വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ മഴയൊന്നും ഇല്ല, നല്ല വെയിലാണ്.
0: നല്ല വെയിലാണ് ഇന്ന് അല്ലേ?
1: അതെ
0: ഇന്ന് പൊതുവേ നല്ല വെയിലുള്ള ദിവസമാണ്.
1: അതെ
0: അപ്പോൾ ഒരു ഉഷാറായിട്ട് പുറത്തൊക്കെ ഇറങ്ങാമല്ലോ അല്ലേ?
1: അതെ അതെ. സാറിന്റെ പേരെന്താണ്?
0: എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ.
1: ഓ,
0: അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് ചോദിച്ചത്?
1: പണി തീരാത്ത വീട്ടിലെ ജയചന്ദ്രൻ സാറ് പാടില്ലേ, സുപ്രഭാതം.
0: സുപ്രഭാതം എന്നുള്ള പാട്ട്. അപ്പം ആ പാട്ട് വെച്ച് തരാം. അപ്പോൾ കേൾക്കല്ലേ?
1: അതെ, കേൾക്കുക.
0: ശരി
1: ശരി.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ലത എറണാകുളത്തുനിന്നാണ്.
0: ആരാണ്?
1: ലത
0: ലത.
1: എറണാകുളത്ത്
0: ഇന്നത്തെ ഇന്നത്തെ പരിപാടിയിലെ അവസാനത്തെ കോളറാണ്.
1: അവസാനത്തെ കോളാണ്.
0: എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: എറണാകുളം.
0: എറണാകുളത്തു നിന്ന് അല്ലേ. നമുക്ക് പാട്ട് ഏതാന്ന് പറഞ്ഞാൽ പാട്ട്
1: പാട്ട്
0: കേൾക്കാമായിരുന്നു അല്ലേ.
1: നസീമയുടെ പാട്ട് ഞാൻ പറഞ്ഞത് എന്നിട്ട് നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്നുള്ള പാട്ട്.
0: എന്നിട്ടും നീ എന്നെ അറിഞ്ഞത്. ജാനകിയമ്മ പാടിയ പാട്ട് അല്ലേ.
1: അതെ അതെ അതെ.
0: അപ്പം നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം.
1: പാട്ടിലേക്ക് പോവാം.
0: വിശേഷങ്ങൾക്ക് അടുത്ത തവണ നമുക്ക് സംസാരിക്കാം.
1: ഓക്കെ
0: ശരി, ഓക്കെ. പാട്ട് കേൾക്കാം.

എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വെളിത്തിരിവിടെ സമാപിക്കുകയാണ്. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം ശ്യാംലാൽ ഗോവിന്ദപ്രസാദ്, സ്റ്റുഡിയോ സഹായം മിന്ന സുൽത്താന.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ആകാശവാണി FM വാർത്തകൾ.
2: ഹോർമുസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യമന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റെയിൽവേ പദ്ധതികളുടെ ഭൂമി ഏറ്റെടുക്കലിനുള്ള റെയിൽ ഭൂമി പോർട്ടൽ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അടിയന്തരമായി അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് വിദ്യാർത്ഥികൾ മുന്നോട്ടു പോകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകൾക്കുള്ള അവാർഡുകൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ശിക്ഷ റദ്ദാക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് കോടതി. 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. ഈ വർഷത്തെ മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംബോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. കരാർ പ്രകാരമുള്ള തീരുവ ഇളവുകൾ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനകരമാവും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. അർജന്റീന ഇംഗ്ലണ്ട് മത്സരം നാളെ രാത്രി 12:30.
1: ആകാശവാണി FM വാർത്തകൾ.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ തത്സമയ ഫോണിൻ പരിപാടി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരസ്പരം തത്സമയ ഫോണിൻ മാനസികാരോഗ്യ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നീ പരിപാടിയിൽ ഭയം, ദേഷ്യം, ഉത്കണ്ഠ, വിഷാദം, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം പാരൻറ്റിങ്, ഉത്തരവാദിത്തത്തോടെയുള്ള രക്ഷാകർത്തൃത്വം എന്നീ വിഷയത്തിലുള്ള ചോദ്യങ്ങളും പരിഗണിക്കുന്നതാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ യു വിവേക്.

0: തത്സമയ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9446455588. അതല്ലെങ്കിൽ മറ്റു രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്. 0484 എന്ന STD കോഡ് ചേർത്ത് 2426387, അതല്ലെങ്കിൽ 2426397, ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ യു വിവേക് സ്റ്റുഡിയോയിലെത്തി കഴിഞ്ഞു. സ്നേഹാദരത്തോടെ ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം.
0: നമുക്കിന്ന് ആദ്യമായി പാരന്റിങ്, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ പാരന്റിങ്, അതേക്കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ വളർത്തു ദോഷമെന്ന്. ശരിക്കും അങ്ങനൊരു വളർത്തു ദോഷമെന്നത് നമുക്ക് മനഃശാസ്ത്രപരമായി പറയാൻ കഴിയുമോ?
1: തീർച്ചയായിട്ടും ഈ പേരൻറ്റിങ് അല്ലെങ്കിൽ വളർത്തുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടത്തേക്ക സമയത്ത് ഉള്ളൊരു പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു അതോറിറ്റേറ്റീവ് സ്റ്റൈൽ എന്ന് പറയും. അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ പറയുന്നു, പിള്ളേർ കേൾക്കുന്നു, പറഞ്ഞ പോലെ കേൾക്കാതെ വന്നു കഴിഞ്ഞാൽ അവരെ അടിക്കുന്നു, ചീത്ത പറയുന്നു, അവരെ മറ്റേ ഒരു ശകാകരിക്കുന്നു, അങ്ങനത്തെ ഒരു രീതിയിലുള്ള അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് ആയിരുന്നു പണ്ട് നടക്കുന്നുള്ളത്. അപ്പോൾ അത് കുറച്ച് സമയത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞാൽ അടിക്കുമ്പോൾ കുട്ടി കേൾക്കും, ചീത്ത പറയുമ്പോൾ ഒക്കെ കുറച്ച് കേൾക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഒരു പോയിൻ്റ് എത്തുമ്പോൾ അവർ റെബൽ ചെയ്യാൻ തുടങ്ങും, അവർ പറഞ്ഞ പോലെ കേൾക്കാതിരിക്കാൻ തുടങ്ങും, തിരിച്ച് പറയാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റൈലിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലോങ് റണ്ണിൽ കുറേ സമയമാകുമ്പോൾ അത് ആ കുട്ടികൾക്ക് പല സ്വഭാവ പ്രശ്നങ്ങളും ദേഷ്യവും വാശിയും നിർബന്ധ ബുദ്ധിയൊക്കെ കൂടാനുള്ള സാധ്യതയാണ്. നമ്മൾ ചീത്ത പറയുമ്പോൾ നമ്മുടെ ആ ദേഷ്യം തീരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, കുട്ടി പലപ്പോഴും കേൾക്കാറില്ല. അപ്പോൾ ഇതിനൊരു ഉദാഹരണമായിട്ട് എനിക്ക് ഈയിടയ്ക്ക് വന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ആ പേരൻസ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴും അടിക്കാറുണ്ട്, പക്ഷെ ഒരു പോയിൻ്റ് എത്തിയപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ കുട്ടി പറയും, അച്ഛ ശരി എനിക്ക് രണ്ട് മൂന്ന് അടി തന്നോളൂ, എന്നിട്ട് എനിക്ക് എൻ്റെ കാര്യം ചെയ്യാമല്ലോ, പോവാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പോയിൻ്റ് എത്തും. അപ്പോൾ ആ അടിക്കും ചീത്ത പറയ്ക്കും പലപ്പോഴും ഒരു ഗുണമില്ലാത്ത രീതിയിലാവും. അപ്പോൾ ഇങ്ങനെ വേറെ പല ടൈപ്പ് പാരൻറ്റിങ് ഉണ്ട്. രണ്ടാമതൊരു സ്റ്റൈലാണ് അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞു.
0: അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് നമുക്ക് ഈ പാരൻറ്റിങ്ങും ഒരു വ്യക്തിയുടെ സ്വഭാവം തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ
1: ഉണ്ട്. നമ്മൾ വളരുന്ന സാഹചര്യവും നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ആൾക്കാരും ഡെഫിനറ്റ്ലി നമ്മുടെ പേഴ്സണാലിറ്റീനെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതിന് രണ്ട് കോമ്പണൻ്റ് ഉണ്ട്. ഒന്ന് ജനറ്റിക്കായിട്ട്, ജനിതകരമായിട്ട്. രണ്ട് നമ്മുടെ സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ എൻവയൺമെൻറ്റ് എങ്ങനെയാണെന്ന്. അപ്പോൾ ആ എൻവയൺമെൻറ്റ് മോശമാണെങ്കിൽ, ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാവി ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ സ്വഭാവ ദൂഷ്യങ്ങളായിട്ട് പോവാം.
0: ഇപ്പോൾ പാരന്റിങ് ടൈപ്സിനെ കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞു വന്നത്.
1: അതോറിറ്റേറിയൻ പാരന്റിങ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അതോറിറ്റേറ്റീവ് എന്ന് പറയും. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും മുകളിലോ താഴെയോ അല്ല, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞാൽ വീട്ടുകാർ എല്ലാവരും ഒരുമിച്ചിരുന്ന് എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യും. ഡെഫിനറ്റ്ലി പേരൻസ് ആണ് ഫൈനലി ഡിസൈഡ് ചെയ്യുക. പക്ഷേ അതിൽ അടിക്കുകയോ ചീത്ത പറയുകയോ അല്ല, പക്ഷേ പറഞ്ഞ പോലെ കേൾക്കാതെ വന്ന ആനുകൂല്യങ്ങൾ കട്ട് ചെയ്യുക, പറഞ്ഞ പോലെ കേട്ടാൽ ആനുകൂല്യങ്ങൾ കൊടുക്കുക, അതേപോലെ ഒരു ഡെമോക്രാറ്റിക് സ്റ്റൈലിലായിരിക്കും നടക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാരൻറ്റിങ് സ്റ്റൈലിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല സ്വഭാവ ദൂഷ്യങ്ങളിലേക്ക് പോവില്ല, കുട്ടികൾ കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആവും, പിന്നെ കുട്ടികൾ ഈ സ്വഭാവ ദൂഷ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറവാണ്. അത് ഒരു സ്റ്റൈൽ. പിന്നെ മൂന്നാമത്തെ സ്റ്റൈലുണ്ട് പാസീവ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കണക്ഷനും ഇല്ല, കുട്ടി പറഞ്ഞാണ് എല്ലാം ഡിസിഷൻ, കുട്ടിയാണ് വീട്ടിലെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ പല വീടുകളിലും കുട്ടിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക, എന്ത് വാങ്ങിക്കണം, എന്ത് വാങ്ങിക്കരുത്, എന്ത് ചെയ്യണം, കുട്ടിയാണ് വീട്ടുകാരെ വട്ടം കറക്കുക. പിന്നൊരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിപ്പെൻഡൻ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കുട്ടി പേരൻറ്റിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ്. എല്ലാത്തിനും അമ്മയും അച്ഛനും പറഞ്ഞ പോലെ കേൾക്കും, അല്ലെങ്കിൽ അമ്മയും അച്ഛനും പറഞ്ഞ പോലെ മാത്രമേ ചെയ്യുള്ളൂ. പിന്നൊരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ പേരൻറ്റിങ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ ഹെലികോപ്റ്റർ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പം അതേപോലെ കുട്ടിയുടെ പിന്നാലെ അമ്മ, യൂഷ്വലി അമ്മ അല്ലെങ്കിൽ അച്ഛൻ. കുട്ടി പഠിക്കുകയാണെങ്കിലും അമ്മ ചുറ്റും ഉണ്ടാവും, കുട്ടി ട്യൂഷന് പോകുകയാണെങ്കിൽ അമ്മ ചുറ്റും ഉണ്ടാവും, കുട്ടി ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലിരിക്കുകയാണെങ്കിൽ അമ്മ ചുറ്റും ഉണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും കുട്ടിയുടെ പിന്നാലെ നടക്കുന്നത് അമ്മയായിരിക്കും. എല്ലാത്തിൻ്റെ മുകളിലും കുട്ടി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ പാരൻറ്റിങ് വരുന്ന സമയത്ത് കുട്ടിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ആ ഡെമോക്രാറ്റിക് അതോറിറ്റേറ്റീവ് സ്റ്റൈൽ, വേർ കുട്ടിക്കും ഈക്വൽ ഇതിൽ ഒരു പങ്കുണ്ടാവണം ഈ പാരൻറ്റിങ്ങിൽ.
0: ശരിക്കും ഈ ന്യൂക്ലിയർ ഫാമിലി അണുകുടുംബം വന്നതോടുകൂടിയാണ് നമ്മുടെ ഈ രക്ഷാകർത്തൃത്വം അതല്ലെങ്കിൽ ഈ പാരൻറ്റിങ്ങിൽ വലിയ മാറ്റങ്ങൾ വന്നതെന്ന് തോന്നുന്നു. പണ്ടാണെങ്കിൽ ഒരു വീട്ടിൽ കൂട്ടുകുടുംബമായിരിക്കും, അമ്മാവന്മാരുണ്ടായിരിക്കും, ഒരുപാട് പേർ കുട്ടികളെ സ്വാധീനിക്കും അതല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്നതിൽ പങ്കുവഹിച്ചിരുന്നു. ഇന്നിപ്പോൾ അത് കൃത്യമായിട്ട് ഒരു അമ്മയിലേക്കും അച്ഛനിലേക്കും മാത്രം

0: ഭയങ്കരമായി ഒതുങ്ങുന്നു. ഗ്രാൻഡ് പാരൻസ് ചിലപ്പോൾ കൂടെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അവരുടെ റോൾ വളരെ കുറയുന്നു. ഇത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
1: ഡെഫിനറ്റ്ലി ഉണ്ട്. കുട്ടികൾ പണ്ടൊക്കെ കുറച്ചും കൂടി ഷെയറിങ് മെൻറ്റാലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ ഷെയർ ചെയ്യാൻ കുറച്ച് മടിയാണ്. പിന്നെ അതേപോലെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ചോദിക്കണേക്കാട്ട് മുമ്പ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർ പറയണേക്കാട്ട് മുമ്പ് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. എനിക്ക് പറ്റിയില്ലെങ്കിലും പിള്ളേർക്ക്.
0: ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം,
1: പറഞ്ഞോളൂ.
0: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംശയം ചോദിക്കൂ. ഡോക്ടർ യു വിവേക് മറുപടി പറയും.
1: ആ, പറഞ്ഞോളൂ, കേൾക്കാം. ആ, പറഞ്ഞോളൂ,
0: കേൾക്കുന്നുണ്ട്, സംശയം ചോദിച്ചോളൂ. ഹലോ, മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്, കേൾക്കാമോ? ചോദിക്കാനൊന്നുമില്ല താങ്കൾക്ക്. ഹലോ, താങ്കൾ സംസാരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ കോൾ കട്ട് ചെയ്യേണ്ടി വരും. ഹലോ, സംസാരിക്കുന്നുണ്ടോ? അദ്ദേഹം തന്നെ കോൾ കട്ട് ചെയ്തു, തെറ്റി വന്നൊരു കോളായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഒരുപാട് പേര് ശ്രദ്ധിക്കുന്ന ഒരു കാലത്തിൽ നിന്ന് ഇന്ന് വളരെ ഒരു ചെറിയൊരു അണുകുടുംബത്തിലേക്ക് മാറുമ്പോൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം എങ്ങനെയാണ് നടക്കുന്നത്?
1: ആ, അത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും സമയമില്ല, വീട്ടുകാർക്ക് സമയം കൊടുക്കാമെന്നില്ല. അപ്പോൾ പലപ്പോഴും സമയത്തിന് പകരം കാശായിട്ടും സാധനങ്ങളായിട്ടുമാണ് പലപ്പോഴും കൊടുക്കുന്നത്.
0: നമുക്ക് കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
1: പറയൂ.
2: എനിക്ക് 48 വയസ്സുണ്ട്. ഞാനൊരു സിംഗിൾ പാരന്റ് ആണ്. അപ്പൊ കുട്ടികളെയൊക്കെ കുറെ സ്ട്രഗിൾ ചെയ്തൊക്കെയാണ് അവരെയൊക്കെ വളർത്തിയെടുത്തത്. ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഞാൻ. പക്ഷെ എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ പണ്ട് നടന്ന കാര്യങ്ങള്, എന്നോട് ഓരോരുത്തരും ചെയ്ത കാര്യങ്ങള്, അതൊക്കെ ഓർക്കുമ്പോ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. പിന്നെ അവരോട് അന്ന് പറയേണ്ടിയിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പോ പറഞ്ഞു പോകും. എങ്ങനെ പുറത്തേക്ക് ചില സമയത്ത് വരും, മനസ്സിലിട്ടായിരിക്കും കൂടുതലും പറയുന്നത്. പക്ഷെ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചു പോകും. അപ്പൊ എനിക്ക് അതെന്താണ്?
1: ഓക്കെ. അപ്പൊ ഈ ദേഷ്യം, സങ്കടം, ടെൻഷൻ, പേടി എല്ലാവർക്കും ഉള്ള ഹ്യൂമൻ ഇമോഷൻസ് ആണ്. അത് വളരെ നോർമലാണ്. പക്ഷേ അത് അമിതമായി വന്നിട്ട് നമ്മുടെ വ്യക്തിബന്ധം, നമ്മുടെ ജോലി, നമ്മുടെ ഉറക്കം, ഭക്ഷണത്തെയൊക്കെ ബാധിക്കുമ്പോൾ ഇതൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇത് പണ്ട് നിങ്ങളോട് ചിലർ വളരെ മോശമായിട്ട് പെരുമാറി, അത് ശരി തന്നെയാണ്. പക്ഷേ ആ അന്നത്തെ ആ സംഭവങ്ങൾ എടുത്ത് ഇപ്പോൾ അവരോട് അങ്ങനെ പെരുമാറുക, പിന്നെ കുറേ നാൾ നിങ്ങളൊരു നിങ്ങളുടെ അകത്ത് അത് വെച്ച് കഴിഞ്ഞ് ഈ വോൾക്കാനോ പോലെ ഇടയ്ക്കിടയ്ക്ക് അത് പുറത്ത് ഇറപ്റ്റ് ചെയ്ത് പുറത്ത് വരികയാണ്. അപ്പൊ അതാ, അന്ന് പറയാത്ത കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഇപ്പത്തെ കേക്കു. അപ്പൊ അതാ വ്യക്തിബന്ധങ്ങളെ നിങ്ങളുടെ ബാധിക്കുകയാണ്. അപ്പോ അത് നമുക്ക് സ്വന്തമായി നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് നമുക്ക് അതെന്തെങ്കിലും ഒരു ഡോക്ടറിനെ കണ്ട്, സൈക്യാട്രിസ്റ്റ് ഡോക്ടർ, അതിന് സൈക്യാട്രിസ്റ്റ് ഡോക്ടറിനെ കണ്ട് അതൊന്ന് പ്രോപ്പറായിട്ട് അത് വിശദമായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഈ ഇടത്ത് ഇത് പറ്റുന്നതെന്ന് തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടല്ല പ്രവർത്തിക്കുന്നത്. ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭവിഷ്യത്ത് ആലോചിക്കുന്നില്ല, അത് നമ്മളെ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നതെന്ന് ആലോചിക്കുന്നില്ല. അപ്പോൾ ആ പഴയ പാസ്റ്റ് വന്ന് നിങ്ങളുടെ പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം ബാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതിക്കും ഇടയ്ക്കിടയ്ക്ക് അത് കൂടുതലാവുന്ന സ്ഥിതിക്കും ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് അതിന് പ്രോപ്പറായിട്ട് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാൻ പറ്റാവുന്നതാണ്, കേട്ടോ?
0: നന്ദി. ഇപ്പോൾ ഈ വിളിച്ച മറ്റൊരു കോൾ നമുക്ക് വരുന്നുണ്ട്. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
3: എനിക്ക് ചോദിക്കാനുള്ളത്, മകന് 24 വയസ്സ് പ്രായമുണ്ട്, വാർത്ത ദോഷത്തിനെ പറ്റിയാണ്. അതായത് അവന്റെ വാപ്പ ഒരു വർഷം ആ ടൈം ഒരു വയസ്സായ സമയത്ത് ഒന്നയാള് പിന്നെ പോയി. അപ്പൊ പിന്നെ വളർത്തി മൊത്തം എന്റെ കെയർ ഓഫിലായിരുന്നു. അപ്പോ ഈ വാപ്പ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ ആഗ്രഹങ്ങള് പിന്നെ ഭയങ്കര ആഗ്രഹമൊന്നുമല്ല. അവന്റെ പ്രായത്തിൽ ഓരോ ഏജിലവർക്ക് ഉണ്ടാവുന്നതിൽ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിപ്പിച്ച് അറിഞ്ഞൊക്കെ കൊടുത്തു. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു. ഇപ്പം പ്രശ്നം എന്താന്ന് വെച്ചാൽ അയാള് എല്ലാ കാര്യങ്ങളും പങ്കുവലാണ്. പക്ഷെ എന്നാ ചില സമയത്ത് ഒരു എക്സാമ്പിൾ ആയി കഴിഞ്ഞ് ദിവസം ഡോറ് ഒരു പ്ലൈവുഡിന്റെ അതിലാണ്. അപ്പൊ അതിങ്ങനെ കനം കുറവായതുകൊണ്ട് ജനലിന്റെ കൂടെ ചെറിയ കാറ്റ് വന്നാൽ പോലും ഇങ്ങനെ എന്നാ അടി

0: അപ്പൊ അതൊരു നമുക്കിങ്ങനെ കേൾക്കുമ്പോ ഒരു അരോചകത്താണല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യുന്നില്ല, ഇയാളിങ്ങനെ ഫോൺ നോക്കി റെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വാതില് അടച്ചിട് അതിങ്ങനെ ഒച്ചയേക്ക, അന്നേരം അകത്തിന് അനിയും അടച്ചാലും പുറത്തു ഞാൻ അടയ്ക്കാം. അപ്പൊ അല്ലെങ്കിൽ എന്തേലും ഇങ്ങനെ വാതിൽ ഇളകി പോകും, അതിന്റെ സ്ക്രൂ പോകും, പിന്നെ സൈഡ് പൊട്ടിയും പോകുമല്ലോ കുറെ നേരം ഇങ്ങനെ അടിച്ചാ. അപ്പൊ അരോചകത്വം ആൾക്ക് മനസ്സിലാവുന്നില്ല ഒന്ന്. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വീട്ടിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറയാണ് റേഷൻ കടയിൽ പോകണം അങ്ങനെ പറഞ്ഞാ പോട്ടോ പോട്ടോ, എതിരൊന്നും പറയില്ല, പോവാന്ന് പറയും. ഇത് ഏറെ തിരക്ക് എന്തെങ്കിലും പറഞ്ഞു പറയും, അയ്യോ ഞാൻ തിരക്കിലായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. ആൾക്ക് തിരക്കുള്ള ആളാ കേട്ടോ, ടൂലാം വർക്ക്ഷോപ്പിന്റെ മെയിൻ നോട്ട് പണിയും മെയിൻ നോക്കുന്ന ആളാണ്, സ്വന്തം ഷോപ്പാണ്. അപ്പൊ അതിന്റെ തിരക്കുണ്ട്, വിചാരിക്കൊന്നുമില്ല. അപ്പൊ തിരക്കിപ്പെട്ടിട്ടാന്ന് പറയും. പക്ഷെ എന്നാ ഒരു കൂട്ടുകാരോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അവന് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെയാണ് എന്തിനു കാര്യം പറഞ്ഞാൽ തിരക്കേ അവന് ചെയ്യാലോ, അവൻ അപ്പൊ തന്നെ ചെയ്യും. സെക്കൻഡിനുള്ളിൽ അവൻ അവരുടെ കാര്യം മാറ്റി കൊടുക്കും. അപ്പൊ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് മാറ്റി മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചു. മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. ഇവിടെ എനിക്ക് എന്ത് വളർത്തുദോഷമാണ് സംഭവിച്ചതെന്ന് എനിക്ക് യാതൊരു മനസ്സിലാവുന്നില്ല. ഞാൻ പഠിച്ചത് കന്യാസ്ത്രീകളുടെ സ്കൂളിലാണ്, പിന്നെ പി ജി ചെയ്ത് മായസ് കോളേജുകാർ അങ്ങനെയൊക്കെ ചെയ്തതാ. ആ അപ്പൊ നമുക്ക് നമ്മുടെ ഒരു അറിവുണ്ടല്ലോ, കുട്ടികൾ ഇങ്ങനെ ഉദ്ദേശപ്പെടാൻ പാടില്ല, നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം, അങ്ങനെയൊക്കെ നമുക്കൊരു അറിവുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ രീതിക്കാണ് അവനെ വളർത്തിയതും തല്ലോ അതും തല്ലോ അല്ലെങ്കിൽ ചിത്തറ അല്ലെങ്കിൽ ആവശ്യമില്ലാണ്ട് അവനെ പേടിപ്പിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഭയങ്കര സിസ്റ്റമാറ്റിക് തന്നെയായിട്ട് വളർത്തി. പക്ഷെ അവന്റെ കാര്യത്തിൽ അവൻ ഡിസോർഡർ ആണ്. പഠിക്കുന്ന കാലത്താണെങ്കിൽ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാ.
1: ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇപ്പൊ വളർത്തുദോഷം മാത്രമല്ല, ചെറിയ പ്രായത്തിൽ കുറച്ച് പിരിവിരിപ്പ്, കുറച്ച് ശ്രദ്ധക്കുറവ്, കുറച്ച് വാശി, ദേഷ്യം, നിർബന്ധ ബുദ്ധി, ഇതെന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ലല്ല നിക്കൂ, അപ്പൊ അല്ല, അപ്പൊ മറ്റേ പഠന പ്രശ്നങ്ങൾ ഉണ്ടാവാനും സ്കൂളിൽ പോവാൻ ചെറിയൊരു മടി കാണിക്കലും, പഠിക്കുമ്പോൾ നോട്ട്സ് ഇൻകംപ്ലീറ്റ് ആവുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരിക, അതേപോലെ പഠിത്തം കുറച്ച് മോശമാവുക, ഓരോ വർഷങ്ങൾ കൂടുന്തോറും മാർക്കുകൾ കുറഞ്ഞു വരിക, ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ?
0: അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. മാർക്ക് അത്ര അധികമല്ല ചില വിഷയങ്ങൾക്ക്, മാത്സിനൊക്കെ മാർക്കുള്ളൂ. അപ്പൊ സാറ് പറയും മാത്സിന് നിനക്ക് നല്ല മാർക്കുണ്ട്, ബുദ്ധിയാക്കുന്നവനല്ല, നീ പഠിക്കാൻ മടിയാണ്, നിനക്ക് മടിയായിട്ടാ, നിനക്ക് മടിയാണ്, കൂടാൻ നിനക്ക് മടിയാണ്.
1: ഇത് ഇത് വളർത്തുദോഷത്തെക്കാട്ടും കൂടുതൽ ഒരു ADHD എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതൊരു ബ്രെയിൻ ഡിസോർഡറാണ്. അതിൽ ശ്രദ്ധക്കുറവ് എന്ന് പറഞ്ഞാൽ 5-10 മിനിറ്റ് കഴിഞ്ഞാൽ ശ്രദ്ധ പോവുക, പിരിവിരിപ്പ്, അടങ്ങി ഒതുങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ ചിലർക്ക് വാശി, ദേഷ്യം, നിർബന്ധ ബുദ്ധി ഉണ്ടാവും. അങ്ങനത്തെ പേർക്ക് പഠന പ്രശ്നവും അതേപോലെ ചില സ്വഭാവ പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊരു 14 വയസ്സൊക്കെ ആകുമ്പോൾ പിരിവിരിപ്പ് കുറയും, പക്ഷേ ആ ശ്രദ്ധക്കുറവ് പിന്നെയും ഉണ്ടാവും. അത് നമ്മുടെ ഭാവി ജീവിതത്തിലേയും ബാധിക്കും. ഇപ്പോഴും ആൾ 10-20 വയസ്സായാലും അതാണ് പല കാര്യങ്ങൾക്കും ശ്രദ്ധ കൊടുക്കുക. അയാൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് അയാൾ ശ്രദ്ധ കൊടുക്കും, വേണ്ടാത്ത കാര്യങ്ങൾക്ക് തീരെ ശ്രദ്ധ ഉണ്ടാവില്ല. അത് ആബ്സെൻറ്റ് മൈൻഡഡ് എന്നൊക്കെ പറയും, സോൺ ഔട്ട് എന്നൊക്കെ പറയും. പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ലോകത്തിലാവും അവരുടെ കാര്യങ്ങളിൽ, പക്ഷെ വേണ്ട കാര്യങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നല്ല ശ്രദ്ധ കൊടുക്കും. ബട്ട് ഇപ്പോൾ ഒരു മൊബൈലിന് മുമ്പിലാണെങ്കിൽ മണിക്കൂറുകൾ ഇരിക്കും, എന്നാൽ ഇതേ ആൾ ബുക്കിന് മുമ്പിൽ ഇരിക്കാൻ പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ശ്രദ്ധ പോവും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ടോട്ടൽ അശ്രദ്ധ കാണിക്കും. അപ്പോൾ ഈ ആ അന്നത്തെ ആ ഒരു പഠന സ്വഭാവ പ്രശ്നത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോഴും കാണുന്നത്. അപ്പോൾ അത് കാര്യമായിട്ട് നിങ്ങളുടെ ഒരു വളർത്തുദോഷം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഈ ADHDയുടെ ഒരു ഭാഗമാണ് അത്. ഇപ്പോഴും ആ ശ്രദ്ധക്കുറവ് ബാക്കിയുണ്ട്. അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് ഇപ്പം തന്നെ നമ്മൾ ശരിയാക്കിയില്ലെങ്കിൽ ആളുടെ ഭാവി ജീവിതത്തിനെ അത് ബാധിക്കും. അപ്പോൾ അത് നിങ്ങൾക്കത് കൂടുതലായിട്ട് അത് ഓരോരോ മേഖലകളെ അത് കൂടുതൽ കൂടുതൽ ബാധിക്കുന്നു, അതിൻ്റെ തീവ്രതയും തവണകളും കൂടുകയാണെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട്
0: അവരുടെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇവനോട് പറയും, എടാ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ കൂട്ടുവരുമോ, അവിടെ വണ്ടി എടുക്കാൻ ആളില്ല പങ്കെടുക്കും. പിന്നെ വേറൊരാൾ പറയാണ്, എടാ എനിക്ക് എന്തെങ്കിലും ഗ്യാസ് എടുത്തൊന്നും വരുമ്പോൾ പങ്കെടുക്കും.
1: അല്ല, അപ്പം അതവർ പ്രയോറിറ്റൈസ് ചെയ്യണം, നമ്മൾ നമ്മുടെ കാര്യങ്ങളും നോക്കണമല്ലോ. അപ്പോൾ പിന്നെ ഇവർക്കൊക്കെ പിന്നെ പല കാര്യങ്ങളും പോസ്റ്റ്പോൺ ചെയ്യും, ആ ഒരു സമയത്ത് ചെയ്യില്ല, നീട്ടിക്കൊണ്ടുപോകും, പിന്നെ മറന്നു പോവും. അപ്പം ഇതൊക്കെ കുറച്ച് ആ ഒരു ശ്രദ്ധക്കുറവിൻ്റെ ചില ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. അതൊന്ന് സൈക്യാട്രിസ്റ്റിനെ കണ്ട് ചികിത്സിച്ചാൽ കുറച്ചും കൂടി ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മൾ വെറുതെ ഉപദേശിച്ചിട്ടോ ചീത്ത പറഞ്ഞിട്ടോ ആവർത്തിച്ച് പറഞ്ഞിട്ടോ കാര്യമില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാവുമ്പോ വെറുതെ നമുക്കും ദേഷ്യം വരും, ആൾക്കും ദേഷ്യം വരും, നിങ്ങൾ തമ്മിൽ
0: തമ്മിത്തല്ലാവും,
1: വിഷമം വരും. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞ സ്ഥിതിക്ക് അപ്പൊ എന്തായാലും അത് നിങ്ങൾക്കൊരു കാര്യമായ പ്രശ്നമായി തോന്നുകയാണെങ്കിൽ ഒന്ന് സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് ചികിത്സിച്ചാൽ നല്ലതായിരുന്നു കേട്ടോ.
0: അല്ല, ഈ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുമ്പോഴേ എന്താ പ്രശ്നം വെച്ചാൽ, അത് ആള് ഭയങ്കര എങ്ങോട്ടാണല്ലോ സൈക്യാട്രിസ്റ്റിനെ വിളിക്കൊക്കെ പോകുമ്പോ ഭാവിയിലൊരു
1: അല്ല. അപ്പൊ നിങ്ങക്ക് ഞാൻ ചോദിക്കട്ടെ,

0: അയാൾക്ക് ഹാർട്ടിന് അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാർട്ടിൻ്റെ ഡോക്ടറിനെ കാണിക്കുമോ? കാണിക്കൂ, കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ ഡോക്ടറിനെ കാണിക്കുമോ? നാട്ടുകാരെന്ത് വിചാരിക്കുന്നു വിചാരിക്കുമോ? ഇല്ലല്ലോ. ശരി, അതേപോലെ അല്ല, കേൾക്കൂ കേൾക്കൂ, കേൾക്കൂ കേൾക്കൂ, കിഡ്നിയുടെ അസുഖം ഉണ്ടെങ്കിൽ കാണിക്കുമോ? ക്യാൻസർ ഉണ്ടെങ്കിൽ കാണിക്കുമോ? ആൾക്കാരെന്ത് വിചാരിക്കുന്നു? അതേപോലെ ഇതൊരു ബ്രെയിൻ ഡിസോർഡറാണ്, മാനസിക അസുഖമല്ല, ബ്രെയിൻ ഡിസോർഡറാണ്. ബ്രെയിനിൻ്റെ ചില രാസവസ്തുക്കളുടെ അളവ് കൂടും കുറയും ചെയ്യുന്നതാണ്, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരുന്നതാണ്, അത് ചികിത്സിക്കുകയാണ് വേണ്ടത്.
1: അപ്പോൾ
0: അതാണ് ആളെ കണ്ട് ഇവാലുവേറ്റ് ചെയ്ത് മെഡിസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മെഡിസിനും കൂടി കഴിക്കേണ്ട ആവശ്യമുണ്ടാവും. കേട്ടോ, ശരി,
2: ഓക്കെ, വിളിച്ചത് വളരെ നന്ദി. ഈ ADHD ശരിക്ക് ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെ വിടുകയാണെങ്കിൽ അതിൻ്റെ പ്രൊഗ്നോസിസ് എങ്ങനെയായിരിക്കും, അതിൻ്റെ വളർച്ച എങ്ങോട്ട് പോകും?
0: ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ബിക്കോസ് ADHD നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ചെറിയ പ്രായത്തിൽ ഒരു 6 വയസ്സ് to 10 വയസ്സ് വരെ ശ്രദ്ധക്കുറവ്, പിരിവിരിപ്പ്, വാശി, ദേഷ്യം, നിർബന്ധോദ്യം, 10 വയസ്സാകുമ്പോൾ നമ്മുടെ കൗമാരപ്രായമാവുന്ന സമയത്ത് ഈ ശ്രദ്ധക്കുറവും പിരിവിരിപ്പൊക്കെ കിടപ്പുണ്ടാവും, 14-ാമത് കുറയും. പക്ഷേ നുണ പറയുക, ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പോകാൻ മടി കാണിക്കുക, അതേപോലെ വാശി, ദേഷ്യം, നിർബന്ധബുദ്ധി കാണിക്കുക, കക്കുക, പിന്നെ അതേപോലെ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുക, അടുത്ത സ്റ്റേജ്. അപ്പോഴും ചികിത്സിക്കാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 18 വയസ്സാകുമ്പോൾ ഒരു വ്യക്തിത്വ പ്രശ്നവും, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. ആ സമയത്ത് നുണ പറയുക, കൂട്ടുകൂടുക, അടി കൂടുക, അങ്ങനത്തെ പ്രശ്നം അവിടെ നിൽക്കില്ല. പിന്നെയും ചികിത്സിക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരു മൂഡ് ഡിസോർഡർ അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡർ ആയിട്ട് പോകും. അപ്പോൾ അതൊരു പ്രോഗ്രഷനാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്.
2: എത്രയും നേരത്തെ
0: അത് 6 വയസ്സിൽ തന്നെ ചെയ്യുന്നതായിരുന്നു നല്ലത്.
2: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ,
0: പറഞ്ഞോളൂ.
2: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കൂ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുക, റേഡിയോ ഓഫ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നമുക്ക് ഇവിടെ തന്നെ കേൾക്കുന്നു, അതുകൊണ്ടാണ്. ഡോക്ടർ യു വിവേക് മറുപടി പറയും, സംശയം ചോദിച്ചോളൂ.
0: പറഞ്ഞോളൂ.
3: എനിക്ക് ഒരു മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ട്.
0: എന്ത് ബുദ്ധിമുട്ടിനാ മരുന്ന് കഴിക്കണേ? അല്ല, എന്ത് മാനസിക ബുദ്ധിമുട്ട് തന്നെ വളരെ ജനറൽ ടേമാണ്. സ്പെസിഫിക് ആയിട്ട് എന്ത് കാര്യമായ പ്രശ്നത്തിനായിരുന്നു ചികിത്സ എടുത്തത്? ഇത് നിങ്ങൾക്ക് ഇന്നുമുതലേ തുടങ്ങിയതല്ലേ? 20 വയസ്സ്, ഇപ്പൊ 60 വയസ്സ്, ഇപ്പൊ 40 വർഷമായി. അസുഖം ഒരു 2-3 തവണയെങ്കിലും കൂടും കുറയും ചെയ്തു.
3: അതൊക്കെ മാറിയ
0: അല്ല,
3: മാറി നമ്മള് ഞാൻ കൊടുക്കുന്ന ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് മരുന്നായിരുന്നു. ആളന്ന് മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നില്ല. ആള് മരുന്നൊക്കെ തരും നമുക്ക് അങ്ങനെ കുറെ മണ്ണുകളൊക്കെ അതിന്റെ ചെറിയ ഡോസിൽ തരുമായിരുന്നു. പിന്നെ അവരുടെ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർമാരൊക്കെ അവിടെ
0: ചോദ്യം എന്താണ്, എന്താണ് അറിയണ്ടേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറിനെ കാണിക്കണം, നിങ്ങൾ സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം, നിങ്ങളുടെ ബുദ്ധിമുട്ട്
3: പറയണം.
0: ആ, അപ്പൊ ഈ മരുന്നിൽ ഓക്കെ ആണെങ്കിൽ അത് തന്നെ കാണിക്കുക, ഡോക്ടർ പറയുന്ന സമയത്ത് ഫോളോ അപ്പ് ചെയ്യും ചെയ്യുക, അത് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. കേട്ടോ, അല്ല സി, ഇത് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മളിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ മാറുന്ന അല്ല, ഇത് നമ്മുടെ തലച്ചോറിൽ രാസവസ്തുക്കളുടെ അളവ് കൂടും കുറയും ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം നമ്മളിങ്ങനെ കുറേ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം കുറേ കുറയാനൊന്നും പോകുന്നില്ല. ഡോക്ടർ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അനുസരിച്ച് മരുന്ന് തരുന്നുണ്ട്. അപ്പം ആ മരുന്നിലാണ് ഇത് കിടക്കുന്നത്, ഡോക്ടറിൻ്റെ സംസാരത്തിലല്ല. ഡോക്ടർ 1 മണിക്കൂർ നിങ്ങൾക്ക് സംസാരിച്ചാലും ആ മരുന്ന് തരുന്നത് കറക്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ കഴിക്കുന്ന 2 മരുന്നു കൊണ്ട് നിങ്ങൾക്ക് കാര്യമായ പ്രശ്നങ്ങളില്ലാത്തത്. അപ്പോൾ ആ ഡോക്ടറിനെ തന്നെ കറക്റ്റായി കണ്ട് ഫോളോ അപ്പ് ചെയ്യുക. സ്വന്തമായിട്ട് അന്ന് മരുന്ന് നിർത്തിയ പരിപാടി ചെയ്യാതിരിക്കുക ഒരിക്കലും, ബിക്കോസ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത തവണ ഇതിലും തീവ്രമായിട്ട് വരും അസുഖം. കേട്ടോ,

0: അല്ല, അപ്പോൾ അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടറിനെ കറക്റ്റായി കണ്ട് ബുദ്ധിമുട്ടുകൾ പറയും. ഏ
1: മകളെ പഠിക്കണം, ജനറൽ മെഡിസിനാണ് പഠിച്ചിരിക്കുന്നത്.
0: ആ
1: മകനെ ഇപ്പൊ
0: ആ
1: മകനെ
0: ആ
1: മകനുണ്ട് ഒരു 30 വയസ്സായി. അവരിപ്പൊ എല്ലാം കഴിയാനായി, പി ജി ജനറൽ മെഡിസിൻ കഴിയാനായി.
0: ആ
1: പറയാറുണ്ട് മകനൊക്കെ വന്നിട്ട് ഇതായിട്ട്.
0: ആ ജനറൽ മെഡിസിനും സൈക്യാട്രിക്കും കുറച്ച് വ്യത്യാസമുണ്ട്. സൈക്യാട്രിസ്റ്റ് തന്നെ കാണിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ആ അപ്പൊ എന്തായാലും ഒന്ന് ഡോക്ടറിനെ കണ്ട് ഡോക്ടറിന്റെ ഉപദേശപ്രകാരം തന്നെ മുന്നോട്ട് പോവാ കേട്ടോ. ശരി,
2: ഓക്കെ, വിളിച്ചത് നന്ദി. നമ്മൾ പറഞ്ഞു വന്നത് ഈ പാരന്റിങ്ങില് എന്താ പറയുന്നത്, മാതാപിതാക്കളുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ചാണ്. ഇപ്പോൾ പല വീടുകളിലും ഇപ്പോൾ പറഞ്ഞ പോലെ സിംഗിൾ പാരന്റിംഗ് ആണ്. ഇത് കുട്ടികളുടെ ശരിക്കുള്ള ഒരു മെന്റൽ മേക്കപ്പിനെ എങ്ങനെയാണ്?
0: തീർച്ചയായിട്ടും ഒരിക്കലും ഒരു അച്ഛനും അമ്മയാവാൻ പറ്റില്ല, ഒരു അമ്മയ്ക്ക് അച്ഛനാവാനും പറ്റില്ല. അതേപോലെ ഗ്രാൻഡ് പാരൻസിന് ഒരിക്കലും അച്ഛനും അമ്മയാവാനും പറ്റില്ല. അത് ഒരു ഭയങ്കര അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും, അച്ഛന് അച്ഛൻ്റെ റോളുണ്ട്, അമ്മയ്ക്ക് അമ്മയുടെ റോളുണ്ട്, ഗ്രാൻഡ് പാരൻസിന് ഗ്രാൻഡ് പാരൻസിൻ്റെ റോളുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പറ്റില്ല. ആൻഡ് സിംഗിൾ പാരൻറ്റിംഗ് ഉള്ളവരിൽ നമ്മൾ പലപ്പോഴും പല കുട്ടികൾക്ക് അമിതമായ ടെൻഷൻ, അമിതമായ ദേഷ്യം, അമിതമായ ക്രോധം, പഠന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. എല്ലാ സിംഗിൾ പേരൻസിലും പ്രശ്നങ്ങളുണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ അങ്ങനത്തെ ഒരു ഫാമിലി. അതേപോലെ ഈ സിംഗിൾ പേരൻസിന് വരാൻ പലപ്പോഴും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അച്ഛനും അമ്മയും അവിടെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. രണ്ടെന്ന് പറഞ്ഞാൽ ഈ കുടുംബ പ്രശ്നങ്ങൾ വരുമ്പോൾ പല ഫാമിലി, ബ്രോക്കൺ ഫാമിലി അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ഫാമിലി, അല്ലെങ്കിൽ അച്ഛന് മദ്യപാനം ഉണ്ടാവുക, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുക, അങ്ങനെയൊക്കെ കുട്ടികൾക്ക് പല പല ടൈപ്പ് സ്വഭാവ പ്രശ്നങ്ങളും പഠന പ്രശ്നങ്ങളും കാണാം. ആ കുട്ടി അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആവുക ചെയ്യുന്നത്, ആ കുട്ടി ഒരു മിറർ ഓഫ് ദ ഫാമിലി എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു കണ്ണാടി പോലെയാണ്. ആ വീട്ടിലുള്ള പ്രശ്നങ്ങൾ കുട്ടിയിൽ നമുക്ക് റിഫ്ലക്റ്റഡായി കാണും. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കുട്ടികളിൽ റിഫ്ലക്റ്റ് ചെയ്യാം. ശ്രദ്ധക്കുറവായിട്ട് വരാം, വാശിയായിട്ട് വരാം, നിർബന്ധ ബുദ്ധിയായിട്ട് വരാം, ലഹരി പദാർത്ഥങ്ങൾക്ക് പോരാം, സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ പുറത്തുനിന്നുള്ള കാര്യങ്ങളിൽ വരാം. ഇപ്പോൾ പണ്ട് പറഞ്ഞാൽ ആൾക്കാരെ മീറ്റ് ചെയ്യലാണ്, ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ കിട്ടുന്നു. അപ്പോൾ അതങ്ങനെ പല പല പ്രശ്നങ്ങളിലേക്ക് ചാടുന്നതാണ് ആൺകുട്ടികളും പെൺകുട്ടികളും. ആൻഡ് ഈ ചൈൽഡ്ഹുഡ് സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് നമ്മുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഒരു 18 വയസ്സാകുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി മാറും.
2: പലപ്പോഴും ഇപ്പോൾ നമ്മൾ വലിയ വലിയ രാഷ്ട്രീയ ചില നേതാക്കളുടെ എല്ലാം ചെറുപ്പം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇതുപോലെ ഒരു ചൈൽഡ്ഹുഡ്, ഒരു ശൈശവം വളരെ ഇൻസെക്യൂർഡായിട്ടുണ്ടായിരുന്നു, അതാണ് പിന്നീട് അവരുടെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്തതെന്നൊക്കെ പറയാറുണ്ട്. ഇത്തരമൊരു സിംഗിൾ പാരൻറ്റിങ് ഒരു കുട്ടിക്കൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാകുമോ, അതല്ലെങ്കിൽ ഒരു കോൺഫിഡൻസിൻ്റെ കുറവ്, ആത്മവിശ്വാസമില്ലായ്മ,
0: അങ്ങനെയൊക്കെ വരണം? തീർച്ചയായിട്ടും വരാം. എല്ലാവർക്കും വരണം എന്നില്ല, പക്ഷേ അങ്ങനെ ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ്, നമുക്ക് ജനിതപരമായിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധ്യത വരാം.
2: ഇതുപോലെ തന്നെ നമ്മൾ തീർത്തും പറയാതെ പോകുന്നതാണ് കുട്ടികളുടെ ഒരു മാനസിക ഘടനയും സ്വഭാവ രൂപീകരണത്തിലൊക്കെ അധ്യാപകർക്ക് വലിയ പങ്കില്ലേ. കാരണം ഇവർക്ക് ഇതുപോലുള്ള ചില പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ആദ്യം തിരിച്ചറിയുക പലപ്പോഴും ടീച്ചേഴ്സായിരിക്കില്ല. ഇപ്പോൾ ADHD ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു ലേണിംഗ് ഡിസബിലിറ്റി, ഇതെല്ലാം ആദ്യം അറിയേണ്ടത് അവരല്ലേ?
0: ഡെഫിനറ്റ്ലി.
2: അപ്പോൾ അവരതിനെ എത്രമാത്രം എക്യുപ്ഡായിരിക്കും ശരിക്കും?
0: അല്ല, അതുകൊണ്ടാണ് പലപ്പോഴും ഈ ടീച്ചേഴ്സാണ് ഈ പേരൻസിനത് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇങ്ങനെ കുട്ടിക്കൊരു പഠന പ്രശ്നമുണ്ട്, സ്വഭാവ പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഈ സൊസൈറ്റിയിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ടീച്ചർമാർക്ക് ഇതറിയില്ല. രണ്ട്, ഇനി അറിഞ്ഞാലും വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങനെ എടുക്കുന്നറിയില്ല. പണ്ടത്തെ പോലെ പോസിറ്റീവ് അല്ല, ടീച്ചർമാർ പറയുന്നതെല്ലാം എടുക്കണമെന്നില്ല. എൻ്റെ കുട്ടീനെ വെറുതെ അനാവശ്യമായ അസുഖങ്ങളുണ്ടെന്ന് പറഞ്ഞു, ADHD പോലത്തെ ഒരു അങ്ങനെ എൻ്റെ കുട്ടിക്ക് അങ്ങനെ പിരിവിരിപ്പൊന്നുമില്ല, നിങ്ങൾ വെറുതെ ഉണ്ടാക്കുന്നതാണ് പറയും, എൻ്റെ കുട്ടിക്ക് പഠന പ്രശ്നമില്ല എന്ന് പറയും. അപ്പോൾ ടീച്ചേഴ്സ് ഇവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുക, ഇതൊരു ബ്രെയിൻ ഡിസോർഡറാണ്, ഇത് പ്രോപ്പറായി ട്രീറ്റ് ചെയ്യാൻ പറ്റും, ഇതിന് മരുന്നുകളുണ്ട്, ഇതിന് സ്വഭാവ വ്യത്യാസമുണ്ട്, ഇതിന് പഠന രീതികളുണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. ബിക്കോസ് അവരാണ് ഈ കുട്ടികളെ ഡെയിലി കാണുന്നത്, ഇവരുടെ ബുദ്ധിമുട്ടുകൾ കാണുന്നത്. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് പേരൻസിനെ ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരുന്നു.
2: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം പരസ്പരം തുടരുന്നതാണ്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഈ മാനസികാരോഗ്യ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9446455888, മറ്റൊരു നമ്പർ 0484 എന്ന കോഡ് ചേർത്ത് 2426387, അതല്ലെങ്കിൽ 2426397. ശ്രോതാക്കൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളായ ഭയം, ദേഷ്യം, ഉത്കണ്ഠ, വിഷാദം, മദ്യാസക്തി, അതല്ലെങ്കിൽ ഇന്നത്തെ വിഷയം നമ്മളുടെ പാരൻറ്റിങ്ങിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു ഉത്തരവാദിത്വപൂർവ്വ രക്ഷാകർത്തൃത്വം നിർവഹിക്കാം എന്നുള്ളതാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോകുന്നു. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
2: പറയൂ.
0: ഡോക്ടർ യു വിവേക് മറുപടി പറയും, ചോദിച്ചോളൂ.
1: ഹായ് ഡോക്ടർ.
2: പറയൂ.
1: ഞാൻ ഈ പരിപാടി കേട്ടോണ്ടിരിക്കുമ്പോ കുറേ ആളായി ചോദിക്കണം അല്ലെങ്കിൽ കൺസൾട്ടേഷന് പോണം എന്ന് ആലോചിച്ചോണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ഞാന് മാരീഡ് ആയിട്ടൊരു 3-4 years ആയി. ഹസ്ബൻഡ് ഞാനും ഓക്കെയാണ്. പക്ഷേ സംവേർ പുള്ളിക്കാരന് ഒരു പെട്ടെന്ന് ദേഷ്യം, അതുപോലെ തന്നെ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ദേഷ്യം വെച്ച് കഴിഞ്ഞാല് അത് വല്ലാതെ പോകുന്നു. പക്ഷെ അതൊരു 10 minutes അല്ലെങ്കിൽ ഒരു 15 minutes ഉണ്ടാവുള്ളൂ. പിന്നെ അഗെയിൻ ഹി നോർമൽ ടു ദ ലൈഫ്. ബട്ട് നമുക്കത് പറ്റുന്നില്ല, ഇത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം നമുക്കൊരു നല്ലൊരു റിലേഷൻ

0: കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത്
1: അതൊരു
0: നമുക്ക് അവര് ചെയ്യുന്നത് ഒരു 10 മിനിറ്റ് ഉള്ളു, പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നു. പിന്നെ ആ പഴയതുപോലെ നമുക്ക് അവരെ കാണാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. ബട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്പ് എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് ഐ വിൽ ഗിവ് ഹിം എ സ്പേസ്, കാരണം എത്ര നാള് പോവും, എങ്ങനെയാണ് എന്നുള്ളത്, ഇത് ഇതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
1: ഇത് ഈ പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് വാശി കാണിക്കുക, ഇടത്തുകാട്ടം, ഇതൊക്കെ ഇംപൾസ് കൺട്രോൾ ഡിസോർഡർ എന്ന് പറയും. പറഞ്ഞാൽ ആ നിമിഷത്തിൽ പ്രതികരിക്കുന്നതാണ്, അത് വെർബലായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ വരിക. അപ്പോൾ അത് അവർ ചിന്തിച്ചിട്ടല്ല പ്രവർത്തിക്കുന്നത്, പ്രവർത്തിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഇടുത്തിയാട്ടവും ദേഷ്യമൊക്കെ വരും, അത് കഴിഞ്ഞ് അവരത് മറന്നു പോകും. പക്ഷേ അത് അവരുടെ വ്യക്തിബന്ധങ്ങളെ ബാധിക്കും, അപ്പുറത്ത് നിൽക്കുന്ന ആളെ അത് ബാധിക്കും. അപ്പോൾ അത് നമ്മൾ ഉപദേശിച്ചിട്ടോ സംസാരിച്ചിട്ടോ കാര്യമില്ല, ബിക്കോസ് അത് പിന്നെയും പിന്നെയും റിപ്പീറ്റായി വരും. അപ്പോൾ ഇത് എന്തായാലും ഇപ്പോൾ ഒരു 4 വർഷമായി ഇതിൻ്റെ തീവ്രതയും തവണകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ ബാധിക്കുന്ന സ്ഥിതിക്ക് എന്തായാലും ഒന്നൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഇതിൻ്റെ ചികിത്സ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിന് മരുന്നുകളുണ്ട്, അതുകൊണ്ട് ഈ ഇടുത്തിയാട്ടം കുറയ്ക്കും. ഇങ്ങനെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും, ഇടുത്തിയാടി കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റും. പിന്നെ ചില ബിഹേവിയർ മാനേജ്മെൻറ്റും അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്സ് ബെറ്റർ ആക്കാൻ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ, വേവ് ലെങ്ത് ബെറ്റർ ആക്കാൻ, ട്രസ്റ്റ് ഡെഫിസിറ്റ് കുറയ്ക്കാൻ, അപ്പോൾ ഇതിനൊക്കെയുള്ള ചില ബിഹേവിയർ മാനേജ്മെൻറ് ടെക്നീക്സും ഉണ്ട്. അപ്പോൾ ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനും പറ്റും. അപ്പോൾ ഒന്നൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് ചികിത്സ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല, ഇപ്പൊ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇനിയിപ്പോ എന്ത് ഉപദേശം ചെയ്താലും അക്കോമഡേറ്റ് ചെയ്താലും അഡ്ജസ്റ്റ് ചെയ്താലും അത് നിങ്ങളെ പോലും മാനസികസ്ഥിതിനെ ബാധിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് കുറച്ച് മനസ്സിലാവുന്നു. അപ്പൊ അതുകൊണ്ട് ഇതെന്തായാലും ഇനി ഒരു ചികിത്സാ ഘട്ടത്തിലേക്ക് പോയേ പറ്റൂ, അല്ലാണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇനി കാര്യമായി ചെയ്തിട്ട് കാര്യമില്ല.
0: അപ്പൊ
1: അതുകൊണ്ടാണ് പറയുന്നത് കണ്ടിന്യൂ
0: കുറച്ചുകൂടെ നമ്മൾ അവരെ കംഫർട്ട് ആക്കുന്നു, കുറച്ചുകൂടെ പോകുമ്പോ എങ്ങനെ നോക്കാൻ നമുക്ക് അറിയില്ലല്ലോ. പുതിയ അറേഞ്ച് മാരേജ് ഒക്കെ ആവുമ്പോ വി ഡോണ്ട് നോ ദ പീപ്പിൾ, റൈറ്റ്?
1: അപ്പൊ എന്തായാലും ഇത് എന്തായാലും ഒന്ന്
0: നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ എത്രമാത്രം അത് വർക്കബിൾ ആവുന്നു.
1: അപ്പൊ അതുകൊണ്ട് ഒന്ന് സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഈ കാര്യം ഒന്ന് ഇതിനെ പറ്റി ഹസ്ബൻഡ് അടുത്ത് സംസാരിച്ച് സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. അല്ല, ഇത് അത് നിങ്ങൾക്കേ പറയാൻ പറ്റുള്ളൂ, എനിക്കല്ല. പക്ഷേ ഇത് ബിക്കോസ് ഇത് നോർമൽ അല്ലല്ലോ, 4 വർഷമായിട്ടുള്ളൊരു സംഭവം, അതിന്റെ തീവ്രതയും തവണകൾ കൂടുകയാണ്, അത് നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ ബാധിക്കുകയാണ്. അപ്പൊ അതൊരു ഡിസോർഡർ അല്ലേ, അല്ലേ?
0: അപ്പൊ
1: അപ്പൊ അത് പരിഹരിക്കണം
0: കേട്ടോ.
1: ശരി,
2: അങ്ങനെ
1: പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ എല്ലാ സ്ഥലത്തും ഗവൺമെന്റും പ്രൈവറ്റും ഹോസ്പിറ്റൽസും ഉണ്ട്. ഇപ്പൊ ഒരുമാതിരി എല്ലാ ഹോസ്പിറ്റലുകളും ഗവൺമെന്റും പ്രൈവറ്റിലും സൈക്യാട്രിസ്റ്റ് ഉണ്ട്. ഒരു നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ടാൽ നല്ലതായിരിക്കും.
2: വിളിച്ചാൽ നന്ദി. ഡോക്ടർ, ഇത് പറഞ്ഞല്ലോ ഇംപൾസ് കൺട്രോൾ
1: ഡിസോർഡർ
2: എന്ന്, ഇത് ശരിക്ക് പാർട്ട്ണറുടെ അടുത്ത് മാത്രമേ ഉണ്ടാവൂ അതോ അദ്ദേഹത്തിന് സോഷ്യൽ ലൈഫിലും വരില്ലേ?
1: ഇതിപ്പോൾ അതാണ് ഇതിൻ്റെ പ്രോബ്ലം. തുടക്കത്തിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരാൾ നമ്മുടെ പേരൻസിനോടോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോടോ അല്ലെങ്കിൽ നമ്മുടെ സ്പൗസിനോടോ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനോടാവും, പിന്നെ നമ്മുടെ കൊളീഗ്സിനോടാവും, പിന്നെ നമ്മുടെ പിന്നെ സ്ട്രേഞ്ചേഴ്സിനോടോ എന്ന് പറഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാരോടാവും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കണ്ടിന്യൂഷനാണ്. അപ്പൊ അത് ചികിത്സിച്ചില്ലെങ്കിൽ സംഭവം കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്.
2: അങ്ങനെയാവുമ്പോൾ ശരിക്കും നമ്മുടെ സോഷ്യൽ ലൈഫിനെ ശരിക്കും
1: പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോൾ നമ്മളെ അഹങ്കാരി, തോന്നിവാസി, വളത്തു ദോഷം, എടുത്തിയാട്ടക്കാരൻ, അടി കൊണ്ടാലും എന്താ പഠിക്കാത്തത് എന്നൊക്കെയാണ് അവർ ചിത്രീകരിക്കുക. അപ്പോൾ പലപ്പോഴും അത് ഇങ്ങനത്തെ ഒരു ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ ആവാം. അതിൻ്റെ അവരത് കഴിഞ്ഞാൽ മറന്നു പോകും, 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞാൽ അവരവരുടെ കാര്യം ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷെ ആ ബാധിക്കുന്ന ആൾക്കാരത് മറക്കുന്നില്ല. അപ്പം ആ വ്യക്തിബന്ധങ്ങൾ താറുമാറാവും, ആ ഓപ്പോസിറ്റുള്ള ആൾ അത് ബാധിക്കാം, അവർക്കും സ്ട്രെസ് ആവാം.
2: തീർച്ചയായും ഇത്തരം ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കൺസൾട്ടേഷൻ ആവശ്യമാണ്,
1: അത്യാവശ്യമാണ്.
2: കാരണം ഇത് ഒരുപക്ഷെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ കുറവായിരിക്കും. അപ്പോൾ ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ കുറവായിരിക്കും,
1: അത് ഒരു കാരണം കൂടിയാണ്. ബിക്കോസ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താ വിചാരിക്കുന്നത് അത് മറ്റൊരാളുടെ അടുത്ത് പറയാണ്ട് അയാളുടെ നിന്ന് അത് എക്സ്പെക്ട് ചെയ്യുന്നു, പിന്നെ അവിടെ തന്നെ തീരുന്നില്ല. അടുത്ത തവണ പ്രശ്നം വരുമ്പോൾ ഇത് മനസ്സിൽ കിടപ്പുണ്ടായിട്ട് പിന്നെയും പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് കുറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി എത്തുന്ന വേറെ എവിടെയെങ്കിലും, ചിലപ്പോൾ ഒരു സിമ്പിൾ കാര്യത്തിൽ തുടങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലും എത്തുന്നു.
2: നമുക്ക് മറ്റൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക്. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
3: ഹലോ,
1: പറഞ്ഞോളൂ.
2: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംസാരിക്കണേ പ്ലീസ്. ഡോക്ടർ യു വിവേക് മറുപടി പറയും.
1: പറയൂ.
3: ഹലോ സർ, എന്റെ മോൾക്ക് 13 വയസ്സായി. അവളിപ്പോ അച്ഛമ്മേനെ എന്റെ അമ്മേനൊക്കെ തല്ലൊക്കെ ചെയ്യും. പിന്നെ അനീറ്റിനൊക്കെ ഭയങ്കര ദേഷ്യ.

0: അപ്പൊ ഞങ്ങളൊരു കൗൺസിലും ഉണ്ടായിട്ടുണ്ട്, കൊറേ സ്ഥലത്തും ഉണ്ടായിരുന്നു, പക്ഷെ ആള് ഒട്ടും കോഓപ്പറേറ്റീവ് ആവണില്ല.
1: ഇതുവരെ എപ്പോഴെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടോ? അല്ല, സൈക്കോളജിസ്റ്റ് അല്ല, ഉപദേശം തരുന്ന ഡോക്ടർ അല്ല, സൈക്യാട്രിസ്റ്റ്, മരുന്ന് വെച്ച് ചികിത്സിക്കുന്ന ഡോക്ടറിനെ കണ്ടിട്ടുണ്ടോ? ഒരു തവണ കണ്ടിട്ട് കാര്യമില്ല, തുടർച്ചയായിട്ട് കാണണം. ഈ ചികിത്സ ഒരു 6 മാസം തൊട്ട് 1 വർഷത്തെ ചികിത്സയാണ്. 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച 1 മാസം ഒക്കെ ആകുമ്പോൾ പോയി ഡോക്ടറിനെ കണ്ട് മരുന്ന് കഴിക്കണം, മരുന്നിൻ്റെ കൂടെ സ്വഭാവ വ്യത്യാസം ചെയ്യണം. വെറും ഉപദേശം കൊണ്ട് മാത്രം മാറുന്നൊരു പ്രശ്നമല്ല കേട്ടോ. അക്രമാശക്തമായ സ്വഭാവം കൂടി കാണിച്ച സ്ഥിതിക്ക് എന്തായാലും അടിയന്തരമായി ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് ചികിത്സ എടുക്കണം കേട്ടോ. എന്തായാലും അത് കൊണ്ടുപോയേ പറ്റൂ, അല്ലെങ്കിൽ ഇത് ഭാവി ജീവിതത്തിനെ ബാധിക്കും, ബാക്കിയുള്ളവരോടും ഇങ്ങനത്തെ സ്വഭാവം കാണിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇതാ ഒരു ഞാൻ പറഞ്ഞില്ല, ചെറിയ പ്രായത്തിൽ കുറച്ചൊരു ശ്രദ്ധക്കുറവ്, പിരിവിരിപ്പ്, വാശി, ദേഷ്യം, നിർബന്ധ ബുദ്ധി ഒക്കെ ഉണ്ടായിരുന്നോ? അതെ, കുറച്ചും കൂടി വലിയ ക്ലാ. അല്ല, അത് അങ്ങനെ ശരിയാവുന്നല്ല, ഇത് തലച്ചോറിലെ ഒരു പ്രശ്നമാണ്, അതങ്ങനെ തന്നെ ശരിയാവില്ല. തലച്ചോറിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഡിസോർഡറാണ്. അപ്പോൾ ബ്രെയിനിൻ്റെ മരുന്നുകൾ കൊടുത്താൽ ശ്രദ്ധ കൂടും, പിരിവിരിപ്പ് കുറയും, ദേഷ്യം കുറയും, ഇടുത്തിയാട്ടം കുറയും. അപ്പോൾ അതിനുള്ള മരുന്നുകളുണ്ട്, ശ്രദ്ധ കൂട്ടാനും ദേഷ്യം കുറയ്ക്കാനും, അതുപയോഗിക്കണം കേട്ടോ. മരുന്ന് അറ്റ്ലീസ്റ്റ് 1 വർഷമെങ്കിലും തുടർച്ചയായിട്ട് കഴിക്കണം. എല്ലാ മരുന്നിനെ പോലെ ഇതിനും സൈഡ് എഫക്റ്റ് ഉണ്ട്. ഏറ്റവും കുറവ് സൈഡ് എഫക്റ്റ്, മാക്സിമം എഫക്റ്റ് ഉള്ള മരുന്നുകളാണ് ഡോക്ടർ
2: തരിക. വിളിച്ചല്ലോ, നന്ദി. ഇവിടെ ഡോക്ടർ കുറച്ച് പേര് പറഞ്ഞത് വളരെ പ്രസക്തമാണ്. ഇവര് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു മാനസിക രോഗമാണെന്ന് കരുതിയിട്ട് ചികിത്സിക്കാതിരിക്കുകയാണ്. ശരിക്കും ബ്രെയിനിലെ ഒരു ന്യൂറോ ജനറേറ്റീവ് ചേഞ്ച് ആണോ?
1: ഇതൊരു ന്യൂറോ ഡിസോർഡറാണ്, ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറയും. ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡർ, ഡെവലപ്മെന്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ട്, ബ്രെയിനിന്റെ വളർച്ചയുടെ ഭാഗമായിട്ടുള്ള ഒരു അസുഖമാണ് ന്യൂറോ ഡീജനറേറ്റീവ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്ന് അതിൻ്റെ കെമിക്കൽസിൽ ഇംബാലൻസ് വരുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ്. അപ്പം അത് ചികിത്സിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നെഞ്ചുവേദന ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണും, വയറുവേദന
2: ഉണ്ടെങ്കിൽ
1: ചികിത്സിക്കും. അതേപോലെ ഇത് ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് സ്വഭാവമായിട്ടാണ് പുറത്തു വരുന്നത്. നമ്മുടെ സ്വഭാവം നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. അപ്പോൾ അതേപോലെ ഈ ബ്രെയിനിൻ്റെ ഒരു ഡിസോർഡറാണ്, അല്ലാണ്ട് മനസ്സെന്ന് തന്നെ സംഭവമില്ല. ഇത് ബ്രെയിൻ തന്നെ ബ്രെയിനാണ് നമ്മുടെ മനസ്സെന്ന് നമ്മൾ സങ്കല്പിക്കുന്നത്. പക്ഷേ ബ്രെയിനാണ് നമ്മുടെ തലതൊട്ട് കാല് വരെ ഓരോ അവയവങ്ങളെയും നമ്മുടെ റെഗുലേറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ആണ് നമ്മുടെ സ്വഭാവത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനാണ്. അപ്പോൾ ബ്രെയിനിനെ റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ശരിയാക്കാൻ പറ്റും. പക്ഷെ പലർക്കും ഒരു മടിയാണ്.
2: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ,
3: ഹലോ,
2: പരസ്പരത്തിലേക്ക് സ്വാഗതം. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി ഇന്ന് സംശയം ചോദിക്കും. ഡോക്ടർ യു വിവേക് മറുപടി പറയും.
1: പറയൂ.
3: 17-15 വയസ്സ് കഴിഞ്ഞു, പ്ലസ് ടു ആണ്. പഠിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. മരുന്ന് ചെറുപ്രായത്തിൽ മരുന്ന് കൊടുത്തായിരുന്നു. മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിരിവിരിപ്പും കാര്യങ്ങളൊക്കെ മാറി. പക്ഷെ ശ്രദ്ധ, പഠിക്കാനൊട്ട് ശ്രദ്ധ ഒന്നും ഇല്ല.
1: അപ്പൊ ഇപ്പൊ എന്താ കൊടുക്കാത്ത മരുന്ന്? എന്തുകൊണ്ട് നിർത്തി?
3: ഇപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ഇനി മരുന്ന് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു.
1: അയ്യോ, അങ്ങനെയല്ല, ഈസി. നമ്മൾ പഠിക്കണ സമയം വരെ, പഠിക്കുന്ന തീരുന്ന വരെ ഈ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാണ്ട് പഠിപ്പ് ഇപ്പൊ 15-ാമത്തെ വയസ്സിൽ തീർന്നില്ലല്ലോ. 15-ലൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ടേ? അപ്പോ
2: കോൾ കട്ടായി തോന്നുന്നു. ഡോക്ടർ കണ്ടിന്യൂ ചെയ്തോളൂ.
1: ആ, അപ്പോ ഈ പറഞ്ഞ ശ്രദ്ധക്കുറവിന്റെ പ്രശ്നവും പിരിവിരിപ്പിന്റെ പ്രശ്നവും, അതിനുള്ള മരുന്നുകളുണ്ട്. അതങ്ങനെ പെട്ടെന്ന് നിർത്തരുത്, ഡോക്ടറിന്റെ ഉപദേശപ്രകാരം മാത്രം ചെയ്യണം. നിർത്തിക്കഴിഞ്ഞാലും അസുഖം തിരിച്ചു വന്നു കഴിഞ്ഞാൽ തിരിച്ചു തുടങ്ങേണ്ട ആവശ്യമുണ്ട്. മിക്കവാറും ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളുടെ മരുന്നുകൾ നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് നാളെങ്കിലും ചെയ്യണം. പഠനം തീരുന്നവരെ ഉപയോഗിക്കേണ്ടി വരും.
2: നമുക്ക് മറ്റൊരു കോളിലേക്ക് പോവാം. ഹലോ, ഹലോ, പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയാണ്. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി എന്ന് സംശയം ചോദിക്കൂ. ഡോക്ടർ യു വിവേകാണ് അതിഥി, മറുപടി പറയും. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? എനിക്ക് ആ കോൾ കട്ടായി തോന്നുന്നു. നമ്മളിപ്പോൾ ഈ കുട്ടികളുടെ പേഴ്സണാലിറ്റി പറയുമ്പോൾ പലപ്പോഴും ഇൻട്രോവേർട്ടാണ്, അന്തർമുഖത്വമുണ്ട്, അല്ലെങ്കിൽ അന്തർമുഖനാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇതിന് കാരണം ശരിക്കും പാരന്റിങ്ങിൽ വരുന്ന ഒരു
1: ചെറുതായിട്ട് ഞാൻ പറഞ്ഞു, വീട്ടിലുള്ള പ്രശ്നങ്ങളുടെ ഒരു റിഫ്ലക്ഷനാണ് കുട്ടി. അപ്പോൾ വീട്ടിലിപ്പോൾ അച്ഛനും അമിതമായ മദ്യപാനമുണ്ട്, ഭയങ്കര

0: ഉപദ്രവമുണ്ട് വീട്ടിൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് കാര്യമായ പ്രശ്നങ്ങളുണ്ട് ഉണ്ടെങ്കിൽ കുട്ടിയുടെ സ്വഭാവത്തിൽ അത് റിഫ്ലക്റ്റഡ് ആവും. കുട്ടി പലപ്പോഴും വളരെ ക്വയറ്റ് ആവും, ആൾക്കാരെ ഇടപെടാൻ മടി കാണിക്കും, ഒരു ഉൾവലിയൽ കാണിക്കും, ചെറിയ കാര്യത്തിൽ വെപ്രാളം കാണിക്കും, ടെൻഷൻ കാണിക്കും, ആൾക്കാരെ ഫേസ് ചെയ്യാൻ പ്രശ്നം വരും, എല്ലാത്തിനും ഒരു ഒളിച്ചോട്ടം കാണിക്കും, അങ്ങനെയൊക്കെ കാണിക്കാനും സാധ്യതയുണ്ട്.
1: വല്ലാതെ സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ വളരുന്നതെന്ന് പറയാറുണ്ട്. കാരണം ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് പ്രതീക്ഷകളാണ്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ആണ്. പ്രത്യേകിച്ച് ഈ പരീക്ഷകളൊക്കെ വരുമ്പോൾ, ഈ അതല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാംസ് എൻട്രൻസ് അങ്ങനെയൊക്കെ പരീക്ഷകളൊക്കെ വരുമ്പോൾ കുട്ടികൾ വല്ലാതെ സ്ട്രെസ്ഡ് ആവുന്നുണ്ട്. ഇപ്പോൾ റാങ്കൊക്കെ അങ്ങനെ റാങ്ക് നിർണ്ണയമൊക്കെ മാറ്റി സംസ്ഥാനത്തെങ്കിലും ഒരുപാട് സ്ട്രെസ് കുട്ടികൾക്കുണ്ടാകും എന്ന് പറയാറുണ്ട്. ഇത് ഇല്ലാത്തൊരു പാരൻറ്റിങ് നമുക്ക് എങ്ങനെ ഉപദേശിക്കാൻ കഴിയും?
0: സി, സ്ട്രെസ് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മൾ ജനിക്കുന്ന ദിവസം തൊട്ട് മരിക്കുന്ന ദിവസം വരെ സ്ട്രെസ് ഉണ്ടാവും. വീട്ടിലിരുന്നാലും, സ്കൂളിൽ പോയാലും, കോളേജിൽ പോയാലും, ഓഫീസിൽ പോയാലും, റിട്ടയറായാലും, എല്ലാവരും സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്ട്രെസ്സൊന്ന് ഒളിച്ചോടാൻ പറ്റില്ല. ഈ സ്ട്രെസ് എങ്ങനെ ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യുമെന്നാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കുട്ടികളോട് നമ്മൾ എപ്പോഴും ആസ് എ പേരൻറ്റ് നമ്മൾ പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രെസ് എന്തായാലും ഉണ്ടാവും, കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാവും, നമ്മുടെ ബെസ്റ്റ് ചെയ്യുക. അത് ജയിക്കുകയോ തോൽക്കുകയോ അല്ല നമ്മൾ, ആൻഡ് നമ്മൾ അൺകണ്ടീഷണലായിട്ട് അത് ആക്സെപ്റ്റും ചെയ്യും, ആൻഡ് നമ്മൾ ആരോടൊപ്പം കമ്പയറും ചെയ്യുന്നില്ല. നമ്മുടെ ബെസ്റ്റ് പോസിബിൾ എഫേർട്ട് കാര്യങ്ങളിൽ ചെയ്യുക, എന്നിട്ട് അത് വിജയിച്ചാൽ വളരെ നല്ലത്, തോറ്റാലും കുഴപ്പമില്ല.
1: ഹലോ, ഞാൻ കോൾ കണക്ട് ആയില്ല. നമ്മുടെ ബെസ്റ്റ് എഫേർട്ട് കൊടുക്കുക,
0: നമ്മുടെ ബെസ്റ്റ് എഫേർട്ട് കൊടുക്കുക. തോൽവി ഒരിക്കലും ഒരു പ്രശ്നമല്ല എന്നൊരു രീതിയിൽ തോൽവി പലർക്കും ആക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്.
1: നമുക്ക് മറ്റൊരു കോൾ എടുക്കാം. ഹലോ ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. ഹലോ
2: ഹലോ,
0: പറഞ്ഞോളൂ.
1: കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഡോക്ടർ യു വിവേക് മറുപടി പറയും,
0: പറഞ്ഞോളൂ.
2: ഓക്കെ, ഞാൻ എന്റെ സിസ്റ്ററിന്റെ മകന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ആളിപ്പോ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 10 വയസ്സായി. അപ്പോ ആള് ചെറുതിലേ മുതൽ തന്നെ എന്റെ സിസ്റ്ററും സിസ്റ്ററിന്റെ ഹസ്ബൻഡും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ അവരുടെ പ്രശ്നങ്ങൾക്കിടയിൽ തന്നെ വന്നിട്ട് കുട്ടിയെ വല്ലാതെയൊക്കെ കാണിക്കുമായിരുന്നു. അതായത് ഇവര് തമ്മിൽ വഴക്കുണ്ടാവുന്ന സമയത്ത് ആള് വീടിന്റെ അപ്സ്റ്റെയറിൽ കയറിയിരുന്ന് ചെവി പൊത്തിയിരിക്കുക, അങ്ങനെ വല്ലാത്ത പേടികളൊക്കെ കാണിക്കുമായിരുന്നു. ഗ്രാജുവലി ഇപ്പോ ആളുടെ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യമാണ് ആൾക്ക്. അമ്മ പറയുന്നതൊന്നും കേൾക്കില്ല. പിന്നെ അവന്റെ ഒരു 4 മാസം തൊട്ട് അവൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്റെ ഉമ്മയും വാപ്പയാണ് അവനെ നോക്കിയിട്ടുള്ളത്. അപ്പോ നമ്മുടെ വീട്ടില് ആദ്യത്തെ ഒരു ആൺകുട്ടി ആയതുകൊണ്ട് അവന് കൂടുതൽ കേരളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ അവനെ ഒന്നിനും ഇൻഡിപെൻഡന്റ് ആക്കി വിടാതെ എല്ലാത്തിനും, അതായത് ഗ്രാൻഡ് പാരന്റ്സിനെ ഡിപെൻഡ് ചെയ്ത് തന്നെയാണ് അവൻ വളർന്നിരുന്നത്. ഇപ്പോ ആൾക്ക് പഠിത്തത്തിൽ ശ്രദ്ധയില്ല. അതായത് സാധാ കുട്ടികളുടെ പോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും അവന് ഇഷ്ടമല്ല. ഇപ്പൊ ഫുട്ബോളിന് പോകണമെന്ന് പറഞ്ഞു, നമ്മൾ കൊണ്ടുപോയി ചേർത്തു. പക്ഷേ ആൾക്ക് അതിന് 1-2 ദിവസം പോവും, പിന്നെ നിർത്തും.
0: പല കാര്യങ്ങൾ തുടങ്ങും, പക്ഷെ ഒന്നും അവസാനിപ്പിക്കില്ല, പെട്ടെന്ന് ഇൻട്രസ്റ്റ് ഒക്കെ ലൂസ് ചെയ്യും അല്ലേ?
2: അതെ അതെ അതെ, അത് തന്നെയല്ല. പഠിക്കാൻ ഇരുത്തി കഴിഞ്ഞാല് അവന് കൂടുതൽ പഠിക്കാൻ താല്പര്യമല്ല.
0: 5-10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ശ്രദ്ധ പോവാ അല്ലേ?
2: അതെ അതെ, അത് തന്നെയല്ല. ഇപ്പൊ നമ്മളൊന്ന് പഠിക്കുന്നതിന്റെ ഇടയിൽ നീ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ അവനെ വഴക്ക് പറഞ്ഞാൽ തന്നെയും അവൻ അപ്പോഴേക്കും കരച്ചിലായി. പിന്നെ സിസ്റ്റർ ഒന്ന് അടിച്ചു കഴിഞ്ഞാ പിന്നെ അവളുടെ അടുത്ത് കൈ ചുരുട്ടി പിടിച്ച് നെഞ്ച് വിരിച്ചിട്ട് ഇങ്ങനെ ദേഷ്യത്തോടെ വരികയാണ്. പിന്നെ ചെയ്യുന്നത് റൂമിലേക്ക് കയറി ഇരുന്നിട്ട് വാതില് നല്ല സൗണ്ടിൽ കൊട്ടിയടക്കുക, അങ്ങനെ വല്ലാതൊരു, അതായത് അന്നേരമുള്ള ക്യാരക്ടർ അല്ല പിന്നീട് അവന്റെ, ഭയങ്കര ഭ്രാന്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇപ്പൊ 10 വയസ്സായി.
0: ഓക്കെ, ഇതുവരെ നിങ്ങൾ ആരെങ്കിലും കാണിക്കുകയോ ചികിത്സിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
2: ഇതിനു മുന്നേ ഒരു ഡോക്ടറെ കാണിച്ചിരുന്നു, രാജഗിരി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്.
0: സൈക്യാട്രിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടോ?
2: ഇല്ല, അങ്ങനെ കാണിച്ചിട്ടില്ല.
0: സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ട ആവശ്യമുണ്ട്, ബിക്കോസ് കുറെ സ്വഭാവ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് ഈ 10 വയസ്സാവുമ്പോൾ ഇനിയിപ്പോൾ ആളുടെ കൗമാരപ്രായം കൂടി തുടങ്ങും. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം 2.5-3 ഇരട്ടി കൂടാൻ സാധ്യതയുണ്ട്. അത് ഈ ഇനി ഇത് ശരിക്കും ഒരു 6 വയസ്സിൽ ചെയ്യേണ്ടതായിരുന്നു, ഒരു 4 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എന്തായാലും അറ്റ് ദ ഏർലിയസ്റ്റ് എത്രയും പെട്ടെന്ന് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് ഈ പ്രശ്നങ്ങൾ കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്, ഇയാളെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, അത് ചെയ്യണം. ഇനി അത് ലേറ്റ് ആക്കരുത്. അതും ഇതൊരു ഒരു ദിവസത്തെ പോയി കാണുന്ന ഒരു കൺസൾട്ടേഷൻ അല്ല, ഇത് തുടർച്ചയായി പോയി കാണണം. ഒരു വർഷമെങ്കിലും ചികിത്സ എടുക്കണം, അത് ചെയ്യണം. ഇല്ലെങ്കിൽ അയാളുടെ ഭാവി ജീവിതത്തിനെ അത് ബാധിക്കും, ഓൾറെഡി അത് ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
2: അതെ അതെ, തീർച്ചയായിട്ടും സർ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇപ്പൊ എന്റെ സിസ്റ്ററിന്റെ കാര്യം ഉണ്ട് ഇതി കൂട്ടത്തില് പറയാനായിട്ട്. കാരണം ആളും ഹസ്ബൻഡും ഇപ്പോഴും അവരൊരുമിച്ചാണ് താമസിക്കുന്നത് പോലും ഇപ്പോഴും നല്ല ടേംസിലല്ല പരസ്പരം. അപ്പോ ഈ ഹസ്ബൻഡായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ടൈമില്

0: ഒരുപാട് ശബ്ദം ഉണ്ടാക്കുക, ദേഷ്യപ്പെടുക. ഇപ്പൊ നമ്മള് മുന്നിൽ കയറി നിന്നിട്ട് അവളെ ഉപദേശിക്കാന്ന് വിചാരിച്ചാൽ നമ്മളോട് ദേഷ്യം കയറുക, നമ്മൾ ഉപദ്രവിക്കുക, അങ്ങനെ പല
1: അമ്മയുടെ കാര്യത്തിൽ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുക, അതുണ്ടോ ഇല്ലെന്ന് അറിയാം. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, കുറ്റപ്പെടുത്തിയ ഫീലാവുക, ടെൻഷൻ വന്നാൽ പിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ട്, വാശി, ദേഷ്യം, നിർബന്ധ ബുദ്ധി, ഇടുത്തിയാട്ടം, പ്രശ്നങ്ങൾ വരുമ്പോൾ ഇറങ്ങിപ്പോവുക, മരിക്കണം മരിക്കണം എന്ന് പറയുക, സ്വന്തം ദേഹം ഉപദ്രവിക്കുക, ഇതൊക്കെ ഉണ്ടോ? അപ്പൊ അതൊരു വ്യക്തിത്വ പ്രശ്നമാണ്, അതും ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട്. അത് ചികിത്സിച്ചില്ലെങ്കിൽ കുട്ടീനെ അത് ബാധിക്കും.
0: അതെ, ഇതിപ്പോ നമ്മൾ ഒരുപാട് വർഷങ്ങളായി നമ്മൾ ഫുൾ ഫാമിലി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, ടീച്ചറാണ്. വർക്കിംഗ് അവേഴ്സിലൊന്നും ആൾക്ക് ഇതൊരു പ്രശ്നമല്ല.
1: അല്ല, അതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അവരുടെ ജോലി മേഖലയിൽ ചിലപ്പോൾ വളരെ മിടുക്കരായിരിക്കാം, പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിൽ അത് മെസ്റ്റപ്പ് ആവും, ഭയങ്കര പ്രശ്നങ്ങളാവും. അപ്പൊ അതുകൊണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് രണ്ടുപേരെയും ചികിത്സിക്കണം, എല്ലാവർക്കും വേണ്ടി, കേട്ടോ?
0: അത് കൂടാതെ ആളുടെ ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിലും ഹസ്ബൻഡിന്റെ ഫാദറിന് ഇതേപോലെ മാനസിക പ്രശ്നം ഉള്ളതാണ്. ആൾക്കും അതായത് ഹസ്ബൻഡിനും ചെറുതായിട്ടുള്ളത് പോലെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആളുടെ പെരുമാറ്റത്തില്. അപ്പോ അത് എന്തെങ്കിലും കുട്ടീനെ എഫക്ട് ചെയ്യുന്നുണ്ടോ?
1: ജെനറ്റിക്സ് എന്ന് പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ ഒരാൾക്ക് അത് ഉണ്ടെങ്കിൽ, ഒരു ഫാമിലി മെമ്പറിനുണ്ടെങ്കിൽ, അച്ഛനും അമ്മയ്ക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, എത്രയും പെട്ടെന്ന് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് ചികിത്സ എടുക്കണം, കേട്ടോ?
0: അത്
1: നമുക്ക് ഈ പരിപാടിയിൽ പറയാൻ പാടില്ല.
2: ഡോക്ടർ പേര് യു വിവേകാണ്, നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. ഓക്കെ, വിളിച്ചൊരു സന്തോഷം. ഓക്കെ ഡോക്ടർ, ഇത് നമ്മളിപ്പോൾ ഈ കേട്ടത് ഒരു കോ പാരന്റിങ് കോൺഫ്ലിക്റ്റ് ആയിട്ട് പറയാൻ കഴിയുമോ?
1: ഉണ്ട് അത്, പക്ഷേ അത് അത് മാത്രം പേരൻറ്റിങ് പ്രോബ്ലം മാത്രമല്ല ഇത്, മൾട്ടി ഫാക്ടോറിയൽ എന്ന് പറയും, പല പല കാരണങ്ങൾ കൊണ്ടുവരാം, ജനറ്റിക് ആയിട്ട് വരാം, ഫാമിലി പ്രശ്നങ്ങൾ കൊണ്ടുവരാം, ബ്രെയിൻ പ്രശ്നങ്ങൾ കൊണ്ടുവരാം.
2: നമുക്ക് മറ്റൊരു കോളിലേക്ക് പോവാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ, ഡോക്ടർ യു വിവേകാണ്,
1: കേൾക്കാം, പറയൂ.
3: എന്റെ പേര് റോബിൻ എന്നാണ്.
1: ആ
3: ഡോക്ടർ, എനിക്കുള്ളൊരു പ്രശ്നം വൈഫിനെ അമിതമായിട്ടുള്ള പിണക്കം.
1: ആ
3: പിണക്കം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കാര്യത്തിന് വരെ ഇണങ്ങി വന്നിട്ടുണ്ട്, ആഴ്ചകളൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കുക. അതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്
1: വരും.
3: വളരെ ചെറിയ നിസാര കാര്യത്തിന് വരെ
1: ഞങ്ങൾ
3: സ്നേഹിച്ചാലും ഇങ്ങനെയാണ് സ്വഭാവം. എത്ര പറഞ്ഞിട്ടും പറഞ്ഞില്ല, ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും ണങ്ങിയിട്ട് അപ്പുറത്തെ റൂമിൽ പോയി
1: കിടക്കുക,
3: നമ്മളോട് മിണ്ടും. അങ്ങനത്തെ ഒരു
1: കാര്യങ്ങൾ ഇപ്പൊ വർഷങ്ങളായിട്ടുണ്ട് അല്ലേ? അപ്പൊ
3: ഇപ്പോഴാണ് ഞാൻ ഡെൽഫിലായിരുന്നു, ഇപ്പൊ കുറച്ചാവുന്നുള്ളൂ, ഇപ്പോഴാണ് ഇതിങ്ങനെ കൂടുതലായിട്ട് വരുന്നത്.
1: ഇത് പിണക്കവും ദേഷ്യവും സങ്കടവും എല്ലാവർക്കും ഉള്ള വളരെ നോർമലായിട്ടുള്ള സംഭവങ്ങളാണ്, പക്ഷെ അത് അമിതമായി വന്ന് നമ്മുടെ വ്യക്തിബന്ധങ്ങളെ ബാധിക്കുക, അതിൻ്റെ തീവ്രതയും തവണകളും കൂടുക, നിങ്ങളെയും ബാധിക്കുക, നമ്മുടെ റിലേഷൻഷിപ്പിനെയും ബാധിക്കുന്ന സ്ഥിതിക്ക് എന്തായാലും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ, സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണിക്കുകയോ കൗൺസിലിങ്ങോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, അത് ആദ്യം തന്നെ ഇത് ഫസ്റ്റ്, ഇത് നിങ്ങൾ തുറന്ന് വൈഫിനോട് സംസാരിക്കണം, ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, ഇത് നിങ്ങളെ പോലും ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്ട്രെസ് ലെവൽസ് കൂടുകയാണ്, നിങ്ങളുടെ ആങ്സൈറ്റി ലെവൽസ് കൂടുകയാണ്, നമ്മുടെ വ്യക്തിബന്ധത്തെ ബാധിക്കുകയാണ്, ഇനിയിപ്പോൾ കുടുംബം ഉണ്ടെങ്കിൽ കുടുംബാംഗങ്ങളെ അത് ബാധിക്കുകയാണെന്നുള്ള അവരൊന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം, എന്നിട്ട് ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഇതിൻ്റെ ചികിത്സ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, കേട്ടോ? ഓക്കെ, ശരി,
2: വിളിച്ചതിൽ നന്ദി. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
4: ഹലോ,
1: ആ പറയൂ.
4: ആ സാറേ, ഞാൻ ആലുവേന്ന് വിളിക്കണേ.
1: ആ
4: ഞാൻ മകന്റെ കേസ് പറയാൻ വിളിക്കുന്നതാണ്.
1: പറയൂ.
4: ആ അതെ, അവൻ പത്തിലാണ് പഠിക്കണേ. അവന് ഇപ്പൊ ശ്രദ്ധക്കുറവ്, അത് രണ്ടു മൂന്ന് മാസത്തിന് മുന്നേ തുടങ്ങി. അവന് പഠിക്കാനൊന്നും അത്ര ശ്രദ്ധയില്ല. പിന്നെ വെച്ചാ കൂട്ടുകെട്ട് കൂടുതലാണ് ഇപ്പൊ. നമ്മള് പറയണത് അവൻ കേക്കാനുണ്ട്, പക്ഷെ അവൻ അത് അനുസരിക്കണില്ല. അങ്ങനെ പിന്നെ എന്ത് പറഞ്ഞാലും അവന് മറവി, ഭയങ്കര മറവി. അപ്പൊ അതെന്താ?
1: അല്ല, ശ്രദ്ധക്കുറവുണ്ട്, പഠന പ്രശ്നമുണ്ട് അല്ലേ?
4: അതെ അതെ.
1: മാർക്കുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയല്ലേ? നോട്ട്സ് ഇൻകംപ്ലീറ്റ് ആവുക, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരിക, അതൊക്കെ ഉണ്ടോ? പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ 5-10 മിനിറ്റ് കഴിഞ്ഞാൽ

0: ഇതാ പോവോ?
1: ആ തന്നെ തന്നെ.
0: എന്നാൽ ഇതേ കുട്ടി കമ്പ്യൂട്ടറിന് മുമ്പിലും മൊബൈലിൻ്റെ മുമ്പിലും മണിക്കൂറുകൾ ഇരിക്കും അല്ലേ?
1: ഇരിക്കും.
0: അല്ലേ, ശരി
1: അതെ
0: ശരി.
1: അതെ.
0: അപ്പോൾ എന്തായാലും ഇത് എന്തെങ്കിലും ചെയ്യണം. ഇതുവരെ നിങ്ങളൊന്നും കാണിക്കാത്ത സ്ഥിതിക്ക് എന്തായാലും ഒന്ന് സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. നമുക്ക് ഈ ശ്രദ്ധ കൂട്ടാനും ഈ സ്വഭാവ പ്രശ്നങ്ങൾ കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്, ചില സ്വഭാവ വ്യത്യാസങ്ങൾ ചെയ്യാനുള്ളതുണ്ട്, പഠന രീതികൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി അത് ലേറ്റ് ആക്കരുത്. എന്തായാലും ഒന്ന് ഡോക്ടറിനെ കണ്ടിട്ട് ശരിയാക്കണം കേട്ടോ. ഓക്കെ
1: ഓക്കെ.
0: ഓക്കെ,
1: ഓക്കെ.
0: ശരി ശരി.
1: ഓക്കെ,
0: ശരി.
1: വിളിച്ചതിൽ നന്ദി. ഇത്തരം അവസ്ഥയിൽ വരുന്ന കുട്ടികൾക്ക് വെറും ഇപ്പോൾ നമ്മൾ ഈ ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിനെ മാത്രം കണ്ടുകൊണ്ട് പൂർണ്ണ ഫലം കിട്ടാൻ സാധ്യതയുണ്ടോ?
0: ഒരു മൈൽഡ് കേസുകൾക്ക് കുഴപ്പമില്ല, പക്ഷേ ഇപ്പോൾ ശ്രദ്ധയുടെ ഒരു പ്രശ്നത്തിന് നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ മാത്രം ഗുണമില്ല. ഇപ്പോൾ ശ്രദ്ധക്കുറവ് ഒരു ബ്രെയിൻ പ്രശ്നമാണ്, അപ്പോൾ അതിന് മരുന്നിൻ്റെ ആവശ്യമുണ്ട്.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരും. ഹലോ.
2: ആ ഞാൻ ഞാൻ

0: ഹലോ,
1: ആ ഞാൻ ഞാൻ ഹലോ
2: പറയും.
0: റേഡിയോ
2: കേൾക്കൂ,
0: റേഡിയോയുടെ അടുത്ത് നിന്ന്
2: കേൾക്കുന്നുണ്ട്
0: മാറി നിൽക്കണേ പ്ലീസ്.
2: കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ കേട്ടോ.
1: ഞാൻ എറണാകുളത്ത്
2: ആ പറയൂ.
1: ഞാൻ എൻ്റെ മകനേ
2: ആ
1: ഇപ്പോൾ 22 വയസ്സായി.
2: ആ
1: ആൾക്കിപ്പം ഇതുവരെ ആരും മറ്റേ അധികം കൂട്ടുകാരാകാനാരില്ല. ആളിപ്പോ മറ്റേ പ്ലസ് ടു കഴിഞ്ഞ് പോളിടെക്നിക് കോഴ്സ് കഴിഞ്ഞു. ആളങ്ങനെ അധികം ആൾക്കാർ സംസാരിക്കില്ല,
2: ആൾക്കാരൊപ്പം ഇടപെടലും സംസാരവും കുറവാണ് അല്ലേ?
1: അതെ.
2: ആ
1: ആകപ്പാടെ തങ്ങളുടെ മകൻ ദിവസം വരുമ്പോ അവരെ സംസാരിക്കുന്നു, വേറെ ഇല്ല. പിന്നെ പഠിച്ചാലും ഇങ്ങനെ ഏറ്റവും ശ്രദ്ധ വളർന്നിട്ട് ജെസ്സി കോച്ചിങ് അതൊന്നും ഇതുപോലെ കുറച്ചു നേരം ഇതിനാണ് അത് എത്തിക്കുന്നത്.
2: അപ്പൊ ഇത് ശരി. അപ്പൊ ഇത് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരൊപ്പം ഇടപെടാത്ത, അപ്പൊ രണ്ട് ടൈപ്പ് ആൾക്കാരുള്ളത്. അതിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആൾക്കാരൊപ്പം ഇടപെടാൻ താല്പര്യമില്ല, അവർക്ക് അവരായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം. രണ്ട് തന്നെ ആങ്ഷ്യസ് പേഴ്സണാലിറ്റി എന്ന് പറയും, പറഞ്ഞാൽ ടെൻഷൻ അടിക്കുന്ന വ്യക്തിത്വം. ആ ഒരു ആ ആൾക്കാർക്ക് ആൾക്കാരൊപ്പം ഇടപെടണം എന്നുണ്ട്, പക്ഷെ ആൾക്കാർ എന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് അവർ ഇടപെടില്ല. അപ്പോൾ അതിൽ അതപ്പോൾ ഇൻട്രോവേർട്ടായ ആൾക്കാർ പറഞ്ഞാൽ തീരെ താല്പര്യമില്ല ആൾക്കാരൊപ്പം ഇടപെടാൻ, ഞാൻ ഇങ്ങനെ ഹാപ്പി ആണെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആൾക്കാരൊപ്പം ഇടപെടുമ്പോൾ അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും, ഞാൻ ആൾക്കാരുടെ മുമ്പിൽ മോശമാവോ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ചികിത്സയുണ്ട്. രണ്ടാമത്തെ ഈ ശ്രദ്ധക്കുറവിൻ്റെ പ്രശ്നം, അതിനും നമുക്ക് ചികിത്സയുണ്ട്. അപ്പോൾ ഒന്ന് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് ചികിത്സ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ശരി, ഓക്കെ
0: ഓക്കെ, വിളിച്ചതിൽ നന്ദി. അപ്പോൾ ഡോക്ടർ ഇന്ന് പറഞ്ഞ ഒരുപാട് കുട്ടികളുടെ ഈ ശ്രദ്ധക്കുറവിൻ്റെ വിഷയം വരികയുണ്ടായി. ഒരുപക്ഷെ അത് ADHD ആ അവസ്ഥ തന്നെയായിരിക്കാം അല്ലേ? പലരും അത് എന്തെന്ന് തിരിച്ചറിയാതെ കുട്ടികളെ.
2: അല്ല, വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഒന്ന്, ഈ ശ്രദ്ധക്കുറവ് തീർച്ചയായിട്ടുണ്ട്, പക്ഷേ ഇപ്പം നമ്മുടെ എല്ലാവരുടെയും അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നമുക്കിപ്പോൾ പണ്ടൊക്കെ നമുക്ക് 1 മണിക്കൂറിൻ്റെ ഒരു വീഡിയോ കാണാമായിരുന്നു, 1.5 മണിക്കൂറിൻ്റെ വീഡിയോ ആയി കുറഞ്ഞു. ഇപ്പം നമുക്ക് 1 മിനിറ്റ് വീഡിയോ പോലും ഇരുന്ന് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഫാസ്റ്റ് പേസ്ഡ് ലൈഫും അതേപോലെ ഈ സോഷ്യൽ മീഡിയയും പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വേണം. അപ്പോൾ നമ്മൾ ഈ മൊബൈലിൽ കാണുമ്പോൾ ഒരു റീൽ കാണുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് സന്തോഷം കിട്ടും, പക്ഷേ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ പ്രോസസ്സ് ചെയ്ത് തലേ കയറ്റി പിന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിനൊന്നും ആർക്കും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല.
0: ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പോലും ഡബിൾ സ്പീഡ് കേൾക്കാൻ ശ്രമിക്കും.
2: ആ അതെ, 1x 2x അല്ല 1.5x 2x 3x എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വെച്ച് കേൾക്കും. ചില കുട്ടികളൊക്കെ അങ്ങനെയാണ് പഠിക്കുകയെന്ന്, വീഡിയോ മറ്റേ പഠിക്കുന്ന വീഡിയോ പോലും 2x വെച്ചിട്ടാണ് കേൾക്കുകയെന്ന്. എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.
0: ഓ, കാരണം വളരെ ഫാസ്റ്റ് ലൈഫ് ആകുമ്പോൾ പലപ്പോഴും ഇത് തിരിച്ചറിയാതെ പോകുന്നു പലപ്പോഴും. ഇപ്പം ഇന്ന് വിളിച്ച ഒരുപാട് രക്ഷാകർത്താക്കൾ ഇതിനെക്കുറിച്ച് ഡോക്ടർ അങ്ങോട്ട് ലക്ഷണങ്ങൾ പറയുമ്പോഴാണ് അതെല്ലാം ഉണ്ട് അതെല്ലാം ഉണ്ട് എന്ന് പറയുന്നത്.
2: ഇപ്പം ഈ പറ്റുന്ന പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ വീഡിയോ കാണരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ക്ലിപ്പ് കാണരുതെന്ന് പറയില്ല, പക്ഷേ ഈ അത്രയും ഫാസ്റ്റായിട്ട്
0: നമുക്ക് ഒരു കോളിൽ കൂടി പോയി അവസാനത്തെ കോൾ. ഹലോ
3: ഹലോ, നമസ്കാരം സാർ.
2: ആ പറയൂ.
3: ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ്.
2: ആ പറഞ്ഞോളൂ.
3: 19 വയസ്സായ ആളിന്, അത് ഈ പറഞ്ഞ പോലെ പ്ലസ് ടു കഴിഞ്ഞപ്പോ തുടങ്ങി. ആളൊരു വഷളാകണേന്ന്, വളരെ നല്ല സ്നേഹമായിരുന്നു എന്നോട്. ഞാൻ അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല. മുമ്പേ പറഞ്ഞ പോലെ അച്ഛൻ അമ്മയും വളർത്തേണ്ട സ്ഥാനത്ത് അമ്മ മാത്രമാണ് വളർത്തുന്നത്. അപ്പം പ്ലസ് ടുവിന് ആയപ്പോ തുടങ്ങി. ഇവന് SLC നല്ല മാർക്കിൽ പാസ്സായോ ഒരു ഐഫോൺ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അവന് കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞപ്പോ പിന്നീട് പറഞ്ഞ കമ്പ്യൂട്ടർ വേണം, ഫോൺ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു. പ്ലസ് ടുവിന് കുറച്ചുനാള് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ക്ലാസ് ഇല്ല, ഇന്ന് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഫോണിൽ ഇരുന്ന് കളിക്കുന്നു. അപ്പൊ ആദ്യം 1-2 ദിവസം ഞാൻ ഓർത്ത് ശരിയായിരിക്കും, എന്തെങ്കിലും കൊണ്ടുവന്ന് പിള്ളേരെ എവിടെ കൊണ്ടുപോകണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്തോ ഈ പന്ത് കളിക്കുന്ന പിള്ളേരെ വേറെ ഏതോ സ്ഥലത്തേക്ക് കൊണ്ടുപോകണ്ട് ഇന്ന് ക്ലാസ് ഇല്ല, അങ്ങനെ അങ്ങനെ പറയും. ആ പിന്നെ ഒരു ദിവസം സാറിനെ വിളിച്ചപ്പോ സാറ് പറഞ്ഞു അവൻ വന്നിട്ട് കൊറേ നാളായി ക്ലാസ്സിൽ കയറാറില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ചെന്ന് പറഞ്ഞു, അങ്ങനെ 8+2 തോറ്റുപോയി. അത് കഴിഞ്ഞിട്ട് 2ാമത് എഴുതിയിട്ടും പാസ്സായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈവറ്റ് ആയിട്ട് എഴുതിയിട്ട് പാസ്സായി എന്ന് പറയുന്നതല്ലാതെ എന്നെ ഇതുവരെ ഒന്ന് കുറച്ച് ഒരു കാണിച്ചു തരും എന്നൊന്നും ചെയ്തിട്ടില്ല. പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് ആള് പിന്നെ വഷളായി, നമ്മളൊന്നും എന്ത് പറഞ്ഞാലും കേൾക്കില്ല. ഇപ്പൊ 1-2 വർഷമായിട്ട് തീരപ്പൊ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ പറയാൻ തുടങ്ങി, അവന്റെ പോക്ക് ശരിയല്ലട്ടോ, അവന്റെ പോക്ക് ശരിയല്ലട്ടോ. പക്ഷെ നമുക്കൊന്നും ചോദിക്കാനും പറ്റും. ചാടിപ്പടിച്ച് തുള്ളി ചാടിക്കൊണ്ട് ഭയങ്കരത്തോണ്ട് നമ്മുടെ നേരെ വരും. അപ്പൊ നമ്മളങ്ങ് സൈലന്റ് ആകും. വന്നിട്ട് വണ്ടി വേണം പറഞ്ഞിട്ട്
2: ഡിമാൻഡുകൾ കൂടുതലാണ് അല്ലേ?
0: എന്തായാലും നമുക്ക് ഒന്ന് എന്തായാലും ഒന്ന് നമുക്ക് സമയം തീർന്നുകൊണ്ടിരിക്കുക.

0: വളരെ ഫ്യൂ സെക്കൻഡ്സേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്നൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്ന ആളെ ചികിത്സ എടുക്കണം. ഇനി അത് നിങ്ങൾ ലേറ്റ് ആക്കരുത് കേട്ടോ. ശരി, ഓക്കെ
1: ഓക്കെ. വിളിച്ചതിൽ നന്ദി. ഇന്നത്തെ നമ്മുടെ പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഉത്തരം പറഞ്ഞത് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ യു വിവേക് ആയിരുന്നു. ഇത്രയും വിശദമായി നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.

0: കെഎസ്ഇബിയുടെ വൈദ്യുത പോസ്റ്റുകളിലും സ്വതന്ത്രമായി സ്ഥാപിച്ച പോസ്റ്റുകളിലും ഘടിപ്പിച്ച കേബിൾ ടിവി, ഇന്റർനെറ്റ് കേബിളുകൾ എന്നിവയുടെ സുരക്ഷ, നിയന്ത്രണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. സാഹിത്യ അക്കാദമി ഉൾപ്പെടെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളിലെ അനധികൃത നിയമനങ്ങൾ പരിശോധിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം ആവശ്യമുള്ളത് മാത്രം നിലനിർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഹോർമസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റെയിൽവേ പദ്ധതികളുടെ ഭൂമി ഏറ്റെടുക്കലിനുള്ള റെയിൽ ഭൂമി പോർട്ടൽ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേള 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. ഈ വർഷത്തെ മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംബോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. ഫിഫ ലോകകപ്പ് ആദ്യ സെമിഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. അർജന്റീന ഇംഗ്ലണ്ട് മത്സരം നാളെ രാത്രി 12:30.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 4 മണി കഴിഞ്ഞ് 3 മിനിറ്റും 50 സെക്കൻഡും.

നാലുമണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും ഉൾപ്പെടുത്തിയ നാലുമണിപ്പൂക്കളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ട ഹിന്ദി

തമിഴ് മലയാളം ഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സാപ്പ് സന്ദേശങ്ങൾ അയയ്ക്കാവുന്നതാണ്. 94 46 45 58 88 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ പേരും സ്ഥലവും വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും ഡെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതും സൂചിപ്പിച്ചുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ആവർത്തിക്കാം. 94 46 45 58 88. അപ്പോ നമുക്കിന്നത്തെ ആദ്യ മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, എന്റെ പേര് ജോമോൻ, സ്ഥലം അരൂർ. ഇന്നെന്റെ ചേച്ചിയുടെ മകന്റെ ജന്മദിനമാണ്. പേര് സ്റ്റാക്കി ജോസഫ്. ആ മകന് വേണ്ടി നാടോടി ഫിലിമിലെ നല്ലൊരു ഗാനം വെച്ചു തരുമോ എന്നാണ് ജോമോൻ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊരു ബർത്ത്ഡേ മെസ്സേജ് ഉണ്ട്. അത് അയച്ചിരിക്കുന്നത് കുമ്പളത്ത് നിന്ന് സുനിലയാണ്. പ്രിയ നാലുമണിപ്പൂവേ, സുഖമാണോ? ഞാൻ സുനില. എന്റെ അനുജന്റെ മകൾ മാളവികയുടെ ബർത്ത്ഡേ ഇന്നലെയായിരുന്നു. അവൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇതാ മാളവികയ്ക്കും സ്റ്റാക്കി ജോസഫിനും ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നാലുമണിപ്പൂക്കളിലൂടെ വരുന്നു നാടോടി എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷൈനിയാണ്, ആലുവ കീഴ്മാട് നിന്നും. ഞാൻ കുറേയായി മെസ്സേജ് ഇട്ടിട്ട്, ഞാൻ ആലുവയിലൊരു ഹൈപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുകയാണ്, എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്, എനിക്ക് നീലക്കണ്ണ നിന്നെ കണ്ടു എന്ന ഗാനം വെച്ചു തരണം. സിനിമ ഞാൻ ഓർക്കുന്നില്ല. എന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും കൂട്ടുകാർക്കും വേണ്ടി ഈ പാട്ട് വെച്ചു തരുമോ എന്നാണ് ഷൈനി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഗാനം കേൾക്കാം. അത് വെണ്ടർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസി എന്ന ചിത്രത്തിലേതാണ്. ഇതാ വരുന്നു ആ പാട്ട്.

0: പുതിയ ഗാഡ്ജറ്റും അപ്ലയൻസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ കൊച്ചിയിൽ 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം.
0: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറൈൻ ഡ്രൈവ്, കൊച്ചി.

നാലുമണിപ്പൂക്കളിലേക്ക് അടുത്ത മെസ്സേജ് കുമ്പളത്ത് നിന്ന് ശീലയാണ് അയച്ചിട്ടുള്ളത്. ഇന്നെന്റെ മകന്റെ ജന്മദിനമാണ്, പേരച്ചു. മകന് വേണ്ടി ആവേശം ഫിലിമിലെ നല്ലൊരു ഗാനം വെച്ചു തരുമോ എന്നാണ് ഷീല ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഷീലയുടെ മകൻ അച്ചുവിന് വേണ്ടി നമുക്ക് ആവേശത്തിലെ ഗാനം കേൾക്കാം. അതുപോലെ മറ്റൊരു ബർത്ത്ഡേ മെസ്സേജ് ഉണ്ട്. സന്തോഷാണ് അയച്ചിട്ടുള്ളത് കാലടിയിൽ നിന്ന്. പ്രിയ കൂട്ടുകാരൻ വിഷ്ണുപ്രകാശിന്റെ ബർത്ത്ഡേ ആണ്, ആൾക്ക് വേണ്ടി ഒരു ഗാനം വെച്ചു കൊടുക്കുമോ എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇതാ വിഷ്ണുപ്രകാശിനു വേണ്ടി കൂടി നമുക്ക് ആ ഗാനം കേൾക്കാം.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: അടുത്ത മെസ്സേജ് നോക്കാം. ഞാൻ സതീശശി, ഏഴിക്കര നിന്നാണ് മെസ്സേജ് ചെയ്യുന്നത്. എനിക്കൊരു പാട്ട് വേണം 4 മണിപ്പൂവേ. ഞാൻ ആദ്യമായിട്ടാണ് മെസ്സേജ് ചെയ്യുന്നതെന്നാണ് സതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ചോദിച്ചിരിക്കുന്നത് കാട്ടിപ്പതംഗ് എന്ന ഹിന്ദി ചിത്രത്തിലെ ഒരു ഗാനമാണ് ലതാ മങ്കേഷ്കർ ആലപിച്ചത്. ഇതാ കേൾക്കാം ആ ഗാനം.

അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ആലുവ മഹിളാലയത്തിൽ നിന്നാണ്. സ്നേഹമുള്ള നാലുമണിപ്പൂവേ, ഈ പരിപാടി ഞങ്ങൾ എല്ലാവരും കേൾക്കാറുണ്ട്. ഞങ്ങൾ കുറച്ച് പേരുണ്ട്, അജിത, ബീന, രാജമ്മ, കരിജ ബീവി, സബീന, സരിത, റാണി, അനിസ, അനിഷ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരിയുടെ മകൾ പ്രസവിച്ച് കിടക്കുന്നു, ആ കുഞ്ഞുവാവയ്ക്ക് വേണ്ടി കുഞ്ഞിക്കവിൾ മേഘമേ എന്ന ഗാനം വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞുവാവയുടെ അമ്മയുടെ പേരോ കുഞ്ഞുവാവയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, എന്തായാലും നമുക്ക് ആ ഗാനം കേൾക്കാം ആശാൻ എന്ന മൂവിയിൽ നിന്ന്.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഒരു കൊച്ചുകൂട്ടുകാരനാണ്. ഹലോ നാലുമണിപ്പൂവേ, കണ്ടോ നീലത്താക്കോല് എന്ന പാട്ട് വെച്ച് തരുമോ? ഞാൻ ഭവൻസ് തിരുവാങ്കുളം സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കൂട്ടുകാരനല്ല, കൂട്ടുകാരിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൂട്ടുകാരിയുടെ പേര് ബേബി ജാൻവി അനൂപ്, തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. അപ്പോൾ ജാൻവിയുടെ ഇഷ്ടപ്പെട്ട ആ കുഞ്ഞു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് കാക്കാതുരുത്തിയിൽ നിന്ന് നിർമ്മലയാണ്. എനിക്ക് എസ് ജാനകി പാടിയ ഓലത്തുമ്പത്തിരുന്നൂഞ്ഞാലാടും എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊച്ചി എഫ് എമ്മിന്റെ സ്ഥിരം ശ്രോതാവാണ്. ഈ പാട്ട് നാലുമണിപ്പൂവ് അവതരിപ്പിക്കുന്ന ആൾക്കും കേൾക്കുന്ന എല്ലാവർക്കും എന്റെ വീട്ടിലുള്ളവർക്കും വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നിർമ്മല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു മെസ്സേജ് ഉണ്ട്. എന്റെ പേര് ആശ. തൃശൂർ ജില്ലയിൽ കാഞ്ഞിരശ്ശേരിയിൽ നിന്നാണ്. ശബ്ദമാധുര്യവും ഭാവവൈവിധ്യവും കൊണ്ട് നമ്മുടെ മനസ്സിൽ എന്നും ജീവിക്കുന്ന ജാനകിയമ്മയ്ക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് ഒരു ഗാനം കേൾപ്പിക്കണമെന്നാണ് ആശ പറഞ്ഞിരിക്കുന്നത്. ഇതാ, ആശയും നിർമ്മലയും ആവശ്യപ്പെട്ടതുപോലെ നമുക്കൊരു ഗാനം കേൾക്കാം. ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സൗമ്യയാണ്, തോപ്പുംപടിയിൽ നിന്നും. ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ? എൻ്റെ പേര് സൗമ്യ, തോപ്പുംപടിയിൽ നിന്ന്. നിൻ്റെ ഒരു സ്ഥിരം ശ്രോതാവാണ്. ഞാൻ കുറേയായി എസ് എം എസ് അയച്ചിട്ട് എനിക്ക് ഉല്ലാസപ്പൂത്തിരികൾ എന്ന ഗാനം വെച്ച് തരാമോ എന്നാണ് സൗമ്യ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ മകൾക്കും നാലുമണിപ്പൂവ് ഒരുപാട് ഇഷ്ടമാണ്. താക്കോൽ സോങ് കേട്ട് അവളുടെ ഉറക്കം പോയി. ഹോംവർക്ക് ചെയ്യുമ്പോൾ ഉറക്കം വരുന്ന അവൾക്ക് നാലുമണിപ്പൂവ് പാട്ട് കേട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞു കൂട്ടുകാരിയുടെ പേര് ത്രിഷിഖ എന്നാണ്, യു കെ ജിയിലാണ് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉല്ലാസപൂത്തിരികൾ എന്ന ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണി, എന്നെ മറന്നു കാണും. ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്. ഒരുപാട് തിരക്കുകൾ കാരണം സംസാരിക്കാൻ വരാൻ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ജാനകിയാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന്. അപ്പോ ഇന്ന് നല്ലൊരു പാട്ട് വെച്ചു തരണേ, കയ്യത്ത കൊമ്പത്ത് കണ്ടെത്തണം ഫ്രം വിനോദയാത്ര. ഇത് ജാനകി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നാലുമണിപ്പൂക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, കൊച്ചി എഫ് എം ഫാമിലിക്കും, എസ്പെഷ്യലി ജാനകിയുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ വരുന്നു വിനോദയാത്രയിലെ ആഗാനം.

ഹായ്, ഗുഡ് ഈവനിങ് നാലുമണിപ്പൂവെ. എന്റെ പേര് ഷൈനി സാബു. പൂജാക്കൽ ഉളവൈപ്പ് എന്ന സ്ഥലത്തു നിന്നാണ്. എനിക്ക് ക്രിഷ് എന്ന ഹിന്ദി സിനിമയിലെ പ്യാർ കി ഏക് കഹാനി എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ വരുന്നു, സോനു നിഗമും ശ്രേയാ ഘോഷാലും ആലപിച്ച ആ ഗാനം.

പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നാല് മണിപ്പൂക്കളുടെ സമയം ഇവിടെ തീരുകയാണ്. സമയക്കുറവ് മൂലം എല്ലാ സന്ദേശങ്ങളും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. വിശേഷിച്ച് കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രിയ ഗായിക എസ് ജാനകി അമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു. അപ്പോൾ സന്ദേശങ്ങൾ അയച്ചും ഇഷ്ടഗാനങ്ങൾ ആസ്വദിച്ചും നാല് മണിപ്പൂക്കൾക്കൊപ്പം ഇത്രയും സമയമുണ്ടായിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് വിട പറയുന്നു. വീണ്ടും കേൾക്കാം നാല് മണിപ്പൂക്കൾ നാളെ വൈകിട്ട് 4 മണിക്ക്.

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ കുസാറ്റ് MSc മെറ്റീരിയോളജി പ്രോഗ്രാമിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ നാളെ രാവിലെ 11 മണിക്ക് അറ്റ്മോസ്ഫിയറിക് സയൻസ് വകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി admissions.cusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. admissions.cusat.ac.in ഫോൺ നമ്പർ 0484-28-63-804 0484-28-63-804
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറി. കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോൾ ഇടപ്പള്ളി.
3: മെഗാ കളക്ഷൻ, മെഗാ വില കുറവ്, കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം. വലിയ കളക്ഷൻ, മൾട്ടി ഫ്യൂച്ചർ എപ്പിക്കിൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൾട്ടി ഫ്യൂച്ചർ എപ്പിക്, മറൈൻ ഡ്രൈവ്, കൊച്ചി.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറി. കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോൾ ഇടപ്പള്ളി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
7: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
6: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിൽ പെൺകുട്ടികൾക്കായുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്ക് സർക്കാർ എയ്ഡഡ് പോസ്റ്റ് മെട്രിക് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പട്ടികജാതി, പട്ടികവർഗ, OBC, മറ്റ് സമുദായങ്ങൾ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 0491-25-05-005 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0491-25-05-005 സേവന വാർത്തകൾ വീണ്ടും 6:25 കേൾക്കാം.

0: ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. കരാർ പ്രകാരമുള്ള തീരുവ ഇളവുകൾ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനകരമാവും. കാർഗിൽ വിജയ് ദിവസാഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർസൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഭീഷണിയായ ബോർഡുകളും ബാനറുകളും കമാനങ്ങളുമെല്ലാം ഉടൻ നീക്കം ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ തിരുവനന്തപുരത്ത് ചേരാനിരുന്ന വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മാറ്റിവച്ചു. ഈ മാസം 22-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് യോഗം നടക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. 18-ാമത് രാജേന്ദ്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. ഈ വർഷത്തെ മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. ഫിഫ ലോകകപ്പ് ആദ്യ സെമിഫൈനൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. അർജന്റീന ഇംഗ്ലണ്ട് മത്സരം നാളെ രാത്രി 12:30.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇതാകാശവാണി കൊച്ചി FM 102.3 സമയം 5 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം തങ്കൻ തിരുവട്ടാർ എഴുതി ജാസി ഗിഫ്റ്റ് ഈണമിട്ട് രാജേഷ് വിജയ് പാടിയത്. ചിത്രം സഫലം.

ദ പ്രീസ്റ്റ് എന്ന ചിത്രത്തിൽ സുജാത പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. വരികൾ ബി കെ ഹരിനാരായണൻ, സംഗീതം രാഹുൽ രാജ്. അടുത്ത ഗാനം വൈശാഖ് സുഗുണൻ എഴുതി, അമൃത് രംഗനാഥ് ഈണമിട്ട്.

ക്ഷമിക്കണം, അമൃത് രാംനാഥ് ഈണമിട്ട്, ചിത്ര ശ്രീവത്സൻ ജെ മേനോൻ, മിഥുൻ ജയരാജ് എന്നിവർ ചേർന്ന് പാടിയ ഗാനം വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ നിന്നും.

0: കൊച്ചിക്ക് കണ്ണ് മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവം ഒരുക്കി കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂമുമായി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, ഇപ്പോൾ മെറീൻ ഡ്രൈവിൽ.
0: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മെറീൻ ഡ്രൈവ്, കൊച്ചി.
2: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഒ എൻ വിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണമിട്ട് ശരത് പാടിയ ഗാനം, ചിത്രം പ്രണയം.

0: ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓബ്രോൺ മോഡ് ഇടപ്പള്ളി.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി മകരമഞ്ഞ എന്ന ചിത്രത്തിൽ ഹരിഹരൻ, സുജാത എന്നിവർ പാടിയ ഗാനം. എഴുതിയത് കെ ജയകുമാർ, ഈണമിട്ടത് രമേശ് നാരായണൻ.

0: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവ്. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം. വമ്പൻ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മൈ ജി ഫ്യൂച്ചർ എപ്പിക് മെയിൻ ഡ്രൈവ്, കൊച്ചി.
1: കാംബോജി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, എഴുതിയത് ONV, ഈണമിട്ടത് M. ജയചന്ദ്രൻ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-2426-387, 0484-2426-397, അല്ലെങ്കിൽ 944-6455-888. സമയം നാളെ വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോഷുവ ശ്രീധർ ഇണമിട്ട് എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം കീർത്തിചക്രം.

0: പ്രിയരെ, ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം.
1: Play Underdog Waves. Let's play football. FIFA World Cup 2026 updates. It's the World Cup time. ഫിഫ വേൾഡ് കപ്പ് 2026 ആവേശ പോരാട്ടങ്ങൾ ഇനി കലാശക്കൊട്ടിലേക്ക്. നാൽപ്പത്തിയെട്ട് ടീമുകളുമായി തുടങ്ങിയ ഫിഫ വേൾഡ് കപ്പിന്റെ ബൃഹത്തായ പ്രയാണം ഇപ്പോൾ ലോക റാങ്കിംഗിലെ ഏറ്റവും മികച്ച 4 ടീമുകളിൽ എത്തി നിൽക്കുന്നു. കാൽപന്ത് കളി പ്രേമികൾക്ക് ആവേശം വാനോളം നിറച്ച് ഇനി ബ്ലോക്ക് ബസ്റ്റർ സെമി ഫൈനൽ പോരാട്ടങ്ങൾ. ജൂലൈ 15 പുലർച്ചെ 12:30 തോൽക്കാൻ മനസ്സില്ലാത്ത 2 യൂറോപ്യൻ ശക്തികളുടെ പോരടിക്കൽ. ഈ വേൾഡ് കപ്പിൽ ഗോളുകൾ അടിച്ചു കൂട്ടുന്ന ഗോൾ മെഷീൻ കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസ് എതിരിടുന്നു. ബോൾ പൊസഷനിലൂടെയും മിഡ്ഫീൽഡ് കൺട്രോളിലൂടെയും വിജയം നെയ്തെടുക്കുന്ന സ്പെയിനുമായി ടൂർണമെന്റ് ഫേവറേറ്റുകളായ ഫ്രാൻസ് ഏറ്റുമുട്ടുന്നു. 2010 ശേഷം വീണ്ടും ഒരു വേൾഡ് കപ്പ് സ്വപ്നവുമായി എത്തുന്ന സ്പെയിനുമായി ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ. 15th July 12:30 Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 44:25. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
2: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
2: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: പോഷകമൂലകങ്ങൾ അടങ്ങിയ വളങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന രീതിയാണ് പരമ്പരാഗതമായി കർഷകർ അനുവർത്തിച്ചു പോരുന്നത്. മണ്ണിലെ രാസപ്രവർത്തനങ്ങൾ, പിഎച്ച് വ്യതിയാനങ്ങൾ, ജലാംശത്തിന്റെ കുറവ്, വേരുകളുടെ ആകിരണശേഷിയിലെ പരിമിതി എന്നിവ മൂലം മണ്ണിൽ ചേർക്കുന്ന വളങ്ങളുടെ ഗണ്യമായ ഭാഗം ചെടിക്ക് ലഭ്യമാകാതെ പോകുന്നു. വളത്തിന്റെ ഉപയോഗക്ഷമത കുറയുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ പോഷകങ്ങളെ പെട്ടെന്ന് ചെടിക്ക് ലഭ്യമാക്കാൻ അവലംബിക്കാവുന്ന ഒരു വളപ്രയോഗ രീതിയാണ് പത്രപോഷണം അഥവാ ഫോളിയർ ന്യൂട്രീഷൻ. ഇതേക്കുറിച്ച് വിശദമാക്കുന്ന ഒരു അഭിമുഖമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ഈ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് ആന്റ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജി സ്വരൂപ്.
1: പോഷകലായനി നേരിട്ട് ഇലകളിൽ തളിക്കുന്ന വളപ്രയോഗ രീതിയാണ് പത്രപോഷണം. ഇലകളിൽ കാണപ്പെടുന്ന ആസ്യരന്ധ്രങ്ങൾ അഥവാ സൊമാറ്റയിലൂടെയും ബാഹ്യചർമ്മമായ ക്യൂട്ടിക്കിൾ വഴിയും മൂലകങ്ങൾ ദ്രുതഗതിയിൽ സസ്യങ്ങളിലേക്ക് ആഗിരണം ചെയ്യപ്പെടാറുണ്ട്. ഇത് മണ്ണ് വഴിയുള്ള ആഗിരണത്തെക്കാൾ വേഗത്തിലും കാര്യക്ഷമമായും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. മണ്ണിൽ കൂടി ലഭിക്കുന്ന പോഷകങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനായി ഇലകളിലൂടെയുള്ള പോഷണം അഥവാ പത്രപോഷണം ഫലപ്രദമാണ്. കൂടാതെ ചെടികൾക്ക് അവയുടെ വളർച്ചാഘട്ടത്തിൽ ആവശ്യമായ അവശ്യ പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിനും ഈ രീതി അവലംബിക്കാവുന്നതാണ്. എന്നിരുന്നാലും മണ്ണിലൂടെയുള്ള വളപ്രയോഗത്തിന് ബദലാവാൻ പത്രപോഷണം വഴി സാധ്യമല്ല. ചെടികൾ വളർന്ന് ഇലകൾ ഉണ്ടായതിനു ശേഷം മാത്രമേ പത്രപോഷണം സാധ്യമാകൂ. സസ്യങ്ങൾക്ക് താൽക്കാലികമായി ഉണ്ടാകുന്ന പോഷകക്കുറവ് പരിഹരിക്കുന്നതിനും ചെറിയ തോതിൽ ആവശ്യമുള്ള മൂലകങ്ങൾ, പ്രത്യേകിച്ച് സൂക്ഷ്മ മൂലകങ്ങൾ തക്ക സമയത്ത് ലഭ്യമാക്കുന്നതിനും പത്രപോഷണം സഹായിക്കുന്നു.
0: ഏതെല്ലാം വളങ്ങളാണ് പത്രപോഷണത്തിന് അനുയോജ്യമായത്?
1: വെള്ളത്തിൽ അലിയുന്ന ഏത് രാസ വളങ്ങളെയും ദ്രാവക രൂപത്തിലുള്ള വളങ്ങളെയും നമുക്ക് പത്രപോഷണത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത്തരം വളങ്ങൾ നേർപ്പിച്ച് ഇലകളിൽ തളിക്കുകയോ ജലസേചനത്തിനൊപ്പം നൽകുകയോ ചെയ്യാം. സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം പത്രപോഷണം വഴി വളരെ ഫലപ്രദമായി ക്രമീകരിക്കാനാവുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിനായി സൂക്ഷ്മ മൂലകങ്ങളുടെ നേർവളങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. വിളയുടെ വളർച്ചയ്ക്കനുസരിച്ച് 2 ഗ്രാം മുതൽ 5 ഗ്രാം വരെ എന്ന തോതിൽ വളങ്ങൾ വെള്ളത്തിൽ കലക്കി തളിക്കണമെന്നുള്ളതാണ് പൊതു ശുപാർശ. എന്നിരുന്നാലും ബോറോൺ അടങ്ങിയ വളങ്ങൾ 1 ലിറ്ററിന് 2 ഗ്രാം എന്ന തോതിൽ നിജപ്പെടുത്തേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പോഷക മിശ്രിതമായ സമ്പൂർണ്ണ പത്രപോഷണത്തിന് വളരെ അനുയോജ്യമാണ്. ഇതിൽ ദ്വിതീയ മൂലകങ്ങളായ മഗ്നീഷ്യം, സൾഫർ എന്നിവയ്ക്ക് പുറമെ സിങ്ക്, ബോറോൺ, കോപ്പർ, അയൺ, മാംഗനീസ്, മോളിബ്ഡിനം തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. നെല്ല്, വാഴ, പച്ചക്കറികൾ എന്നീ വിളകളിൽ സമ്പൂർണ്ണ പോഷക മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. ഇതിനു പുറമെ വാഴയ്ക്കു വേണ്ടി വെള്ളായണി കാർഷിക കോളേജിൽ വികസിപ്പിച്ചെടുത്ത സൂക്ഷ്മ മൂലക മിശ്രിതവും പത്രപോഷണത്തിനായി ഉപയോഗിക്കാം. വാഴ നട്ട് 3 മാസത്തിന് ശേഷം 4 ഗ്രാം മിശ്രിതം 400 മില്ലിലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴ ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്.
0: ജൈവ കൃഷിയിൽ നമുക്ക് പത്രപോഷണ രീതി അനുവർത്തിക്കാൻ സാധിക്കുമോ?
1: തീർച്ചയായും ജൈവ കൃഷിയിലും നമുക്ക് പത്രപോഷണം വഴി വളപ്രയോഗം നടത്താവുന്നതാണ്. ഇതിനായി ദ്രാവക ജൈവ വളങ്ങളായ പഞ്ചഗവ്യം, ജീവാമൃതം, ബീജാമൃതം എന്നിവ 20 മുതൽ 30 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് തളിക്കാവുന്നതാണ്. ഇതിനായി ദ്രാവക ജൈവ വളങ്ങളായ പഞ്ചഗവ്യം, ജീവാമൃതം, ബീജാമൃതം എന്നിവ 20 മുതൽ 30 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് തളിക്കാവുന്നതാണ്. ഇത് കൂടാതെ EM ലായനി, മുട്ടശർക്കര മിശ്രിതം, മത്തിശർക്കര മിശ്രിതം എന്നിവ 2 മുതൽ 5 മില്ലിലിറ്റർ 1 ലിറ്റർ എന്ന തോതിലും 2 ആഴ്ച ഇടവേളകളിൽ ചെടിക്ക് നൽകാവുന്നതാണ്.
0: പത്രപോഷണത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: പത്രപോഷണത്തിൽ നമ്മൾ ചെടികളുടെ ഇലകളിൽ നേരിട്ടാണ് വളങ്ങൾ തളിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് വളങ്ങൾ ശുപാർശ ചെയ്തിട്ടുള്ള അളവിൽ തന്നെ ഇലകളിൽ തളിക്കേണ്ടതാണ്. വീര്യം കൂടിയാൽ ഇലകൾ കരിഞ്ഞു പോകും. പത്രപോഷണത്തിന് അനുയോജ്യമായ സമയം 11 മണിക്ക് മുൻപോ 3 മണിക്ക് ശേഷമോ ആണ്. ഈ സമയങ്ങളിൽ ചെടിയുടെ ആഗിരണശേഷി കൂടുതലായിരിക്കും. ഇലകളുടെ 2 വശത്തും ലായനി തളിക്കേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണിൽ കൂടിയുള്ള വളപ്രയോഗത്തിന് ഒരു ബദൽ മാർഗമല്ല പത്രപോഷണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പകരം ഇതിനെ പിന്താങ്ങുന്ന ഒരു രീതിയാണ് പത്രപോഷണം.
0: നേരത്തെ പറഞ്ഞല്ലോ, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച
2: സൂക്ഷ്മ മൂലക മിശ്രിതമായ സമ്പൂർണയെക്കുറിച്ച്. ഓരോ വിള

0: പലകൾക്കും ഓരോ രീതിയിലാണോ സമ്പൂർണ്ണ ഉപയോഗിക്കേണ്ടത്?
1: സമ്പൂർണ്ണ നെല്ല്, പച്ചക്കറി, വാഴ എന്നീ വിളകൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെല്ലിനാണെങ്കിൽ പറിച്ചു നടൽ രീതി അവലംബിക്കുമ്പോൾ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ പറിച്ചു നടുന്നതിന് 3 ദിവസം മുൻപേ തളിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 30-50 ദിവസങ്ങളിലും നൽകാവുന്നതാണ്. നേരിട്ട് നടുന്ന രീതിയിലാണെങ്കിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 20-ാം ദിവസവും 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 50-70 ദിവസങ്ങളിലും നൽകാവുന്നതാണ്. പച്ചക്കറികൾക്ക് 5 ഗ്രാം 1 ലിറ്ററിന് 30-45-60 ദിവസങ്ങളിൽ നൽകാം. നേരിട്ട് നടുന്ന രീതിയിൽ 5 ഗ്രാം 1 ലിറ്ററിന് 15-30-45 ദിവസങ്ങളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. വാഴയ്ക്ക് നേരിട്ട് നടുമ്പോൾ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 2, 4, 6, 8 മാസങ്ങളിൽ ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഭദ്രപോഷണം ഒരു പുതിയ വളപ്രയോഗ രീതിയല്ല. അത് മണ്ണിൽ കൂടിയുള്ള വളപ്രയോഗത്തിന് ബദലായൊരു മാർഗവുമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എപ്പോഴാണോ ചെടികൾ പോഷക മൂലകങ്ങളുടെ അഭാവ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പത്രപോഷണം അവലംബിക്കാം. പ്രത്യേകിച്ചും ഇത് സൂക്ഷ്മ മൂലകങ്ങൾക്കാണ് പത്രപോഷണം വളരെ എഫക്റ്റീവായി കാണപ്പെടുന്നത്. നമ്മുടെ നേർവളങ്ങൾക്ക് അല്ലെങ്കിൽ പ്രധാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയ്ക്ക് പത്രപോഷണം അത്ര കണ്ട് അഭികാമ്യമല്ല. സൂക്ഷ്മ മൂലകങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. ഒന്നുകൂടി ഊന്നി പറയുന്നു, എപ്പോഴാണോ നമ്മൾക്ക് ചെടി പോഷക മൂലകങ്ങളുടെ അഭാവ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ക്രോപ്പ് റിക്കവറി മെക്കാനിസമായിട്ട് പത്രപോഷണം അല്ലെങ്കിൽ ഫോളിയർ ന്യൂട്രീഷൻ അവലംബിക്കാം. മറ്റൊരു കാര്യം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, മണ്ണിൽ കൂടിയുള്ള രാസവള പ്രയോഗം നടത്തുമ്പോൾ കുറച്ച് അളവ് കൂടിയാലും പ്രത്യേകിച്ച് വിള നഷ്ടം കർഷകനുണ്ടാവുന്നില്ല. എന്നാൽ പത്രപോഷണം നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, പറഞ്ഞിരിക്കുന്ന ശുപാർശ അനുസരിച്ച് മാത്രം വളപ്രയോഗം നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. നേരിട്ട് ഇലകളിൽ തളിക്കുന്നത് കൊണ്ട് ഫെർട്ടിലൈസർ യൂസ് എഫിഷ്യൻസി വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ശുപാർശ അനുസരിച്ച് മാത്രം പത്രപോഷണം നടത്തേണ്ടതാണ്.

പോഷണം ഇലകളിലൂടെ സാധ്യമാകുമോ? ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. ഈ അഭിമുഖത്തിൽ പങ്കെടുത്തത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് ആന്റ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജി സ്വരൂപ്.

ഇനി കാർഷിക വാർത്തകൾ. കാർഷിക പ്രവർത്തനങ്ങൾ കൂടുതൽ യന്ത്രവൽക്കരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ധനസഹായത്തോടെ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ സ്മാം പദ്ധതി നടപ്പിലാക്കി വരുന്നു. കർഷകർക്ക് ആധുനിക കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും സബ്സിഡിയോടെ ലഭ്യമാക്കുകയും ഗ്രാമീണ മേഖലയിൽ ഗുണമേന്മയുള്ള കാർഷിക യന്ത്രസേവനങ്ങൾ സമയബന്ധിതമായും ചെലവ് കുറഞ്ഞ രീതിയിലും ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2026-27 സാമ്പത്തിക വർഷത്തിൽ കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് എന്നീ ഘടകങ്ങളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ നാളെ രാവിലെ 11 മണി മുതൽ കേന്ദ്ര സർക്കാർ പോർട്ടലായ അഗ്രി മെഷീനറി പോർട്ടൽ മുഖേന സ്വീകരിക്കുന്നതാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലയിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസുമായോ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആലപ്പുഴ കോഴിക്കോട് ഓഫീസുകളുമായോ സമീപത്തെ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0495-27-25-354, 0477-22-66-084, 0471-23-06-748, ഇമെയിൽ smamkerala@gmail.com. കേരളത്തിലെ കാർഷിക മേഖലയെ സാങ്കേതിക വിദ്യയുടെ കരുത്തിലൂടെ കൂടുതൽ ഉൽപ്പാദനക്ഷമവും കാലാവസ്ഥാ പ്രതിരോധശേഷിയുള്ളതുമാക്കാൻ ലക്ഷ്യമിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പാക്കുന്ന അഗ്രി നെക്സ്റ്റ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോകബാങ്കിന്റെ സഹകരണത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 150 അഗ്രി ടെക്

സ്റ്റാർട്ടപ്പുകളെ തിരഞ്ഞെടുത്ത് സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. കാർഷിക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൽ, കൃഷിച്ചെലവ് കുറയ്ക്കൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന കൃഷിരീതികൾ, മെച്ചപ്പെട്ട വിപണി ബന്ധങ്ങൾ, വരുമാന വർധന എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിക്കുന്ന നൂതന കാർഷിക പരിഹാരങ്ങൾ നേരിട്ട് കൃഷിയിടങ്ങളിൽ പരീക്ഷിക്കാനും വിപുലമായ തലത്തിൽ വിന്യസിക്കാനും അവസരം നൽകുന്ന പദ്ധതിയാണിത്.

0: അഗ്രി ഫിൻടെക്, കാലാവസ്ഥാ സൗഹൃദ കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പദ്ധതിയിൽ പങ്കാളികളാകാം. സ്റ്റാർട്ടപ്പുകൾ agrinext.startupmission.in എന്ന ലിങ്കിൽ ഈ മാസം 31-നകം അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9447713627 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിലെ മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്കുകളിൽ 10 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് ആദ്യവാരം നടക്കുന്ന പരിശീലനത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കാണ് അവസരം. 10,000 രൂപയും GST ഉൾപ്പെടെയുള്ള തുകയാണ് രജിസ്ട്രേഷൻ ഫീസ്. കാർഷിക കോളേജിലെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ലബോറട്ടറിയിലാണ് പരിശീലനം. താൽപ്പര്യമുള്ളവർ 7709010485 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773. ഒരു നമ്പർ കൂടിയുണ്ട്, 04872370773. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 മണി കഴിഞ്ഞ 59:32. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പിഎം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
1: ഭാരത സർക്കാർ പൌരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിന്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൌരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിന്റെ ആരംഭമായി ആഘോഷമായി

0: ശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൌണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൌണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൌജന്യമായി ഏത് ഇന്ത്യൻ പൌരനും ബാങ്ക് അക്കൌണ്ട് തുറക്കാം. അക്കൌണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൌണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൌകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൌണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ചു നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് PMJDY.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിന്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 18,96,130 ബാങ്ക് അക്കൌണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിന്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൌണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
1: PM ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കും.
2: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. New Delhi has said that it is closely following the developments in West Asia following renewed escalations of tensions between US and Iran and attacks on commercial vessels. Briefing media in New Delhi this evening, spokesperson of the Ministry of External Affairs Randhir Jaiswal reiterated India's call for safe and unimpeded navigation and the flow of commerce through the Strait of Hormuz.
3: We are closely following the developments that are happening in West Asia. We continue to call for safe and unimpeded navigation and flow of commerce through the Strait of Hormuz. This is key for ensuring economic and energy security of people across the world.
2: India also expressed deep concern at the attacks on two vessels, MT Al-Bahia and MT Mombasa, during their transit through the Strait of Hormuz today. Both the vessels were carrying 30 Indian seafarers among their combined crew of 46. Mr. Jaiswal said the Deputy Chief of Mission of the Embassy of Iran in New Delhi was summoned this morning by the ministry.
3: We had issued a statement post summoning of the deputy chief of mission of Iran. We conveyed to them our deepest concerns and that we strongly condemned what has happened. We lost precious Indian life and there are several Indian nationals who have been injured.

0: injured, and a couple of them are also seriously injured. So we conveyed our strongest protest with the Iranian side on this particular matter, that these attacks must stop at the earliest. At the same time, there should be de-escalation, and the two sides should come to the negotiating table and take the path of dialogue and diplomacy so that peace and stability can be ensured in West Asia.
1: Responding to a question on protests in POJK, Mr. Jaiswal said the ongoing protests in POJK are a direct consequence of Pakistan's decades-long systemic exploitation, denial of fundamental rights and administrative oppression in areas under its illegal and forcible occupation. He pointed out that rather than addressing the legitimate grievances of the local populace, the Pakistani state has responded with extreme police brutality and deploying lethal force against unarmed civilians that has resulted in tragic fatalities. He said New Delhi expects the international community to hold Pakistan fully accountable for these abuses and misdeeds. In a major step towards expanding bilateral trade and investment engagement, the first round of negotiations for the India-Maldives Free Trade Agreement concluded successfully. The negotiations were held in virtual mode last week. The Commerce and Industry Ministry said both sides made substantive progress across the negotiating tracks and reached broad convergence on several issues. The Comprehensive Economic and Trade Agreement between India and the United Kingdom will come into force from tomorrow. The landmark deal grants Indian exports zero duty access to 99% of tariff lines in the UK market. It reflects the shared commitment of India and the United Kingdom to deepen their strategic partnership and deliver prosperity for their people. The Supreme Court today agreed to hear the Bhojshala dispute in Dhar district of Madhya Pradesh on a day-to-day basis to resolve the issue. However, the bench comprising Chief Justice of India, Surya Kant, Justice Joymalia Bakshi and Justice V. Mohana declined the petitioner's request for an interim order restoring the status quo ante under which Muslims were permitted to offer namaz on Fridays alongside Hindu worship on designated days. The bench directed the state to make available a separate open space adjacent to the subject site to the Muslim site for offering namaz on Fridays between 1 p.m. and 3 p.m. The bench clarified that this arrangement is ad hoc in nature, subject to the final outcome of the matter. Election Commission has extended the schedule of ongoing special intensive revision of electoral rolls in Haryana and Andhra Pradesh by 10 more days. According to the Commission's revised schedule, the booth-level officers, BLOs, will now visit house-to-house in both the states till 24th of this month. In cricket, England were 162 for 6 in 33 overs against India in the first of the three-match ODI series at Birmingham when reports last came in. Earlier, England won the toss and opted to bat first. In FIFA World Cup, France will take on Spain in the first semi-final at Dallas Stadium in Texas, US tonight. The match is scheduled to begin at 12:30 a.m. Indian Standard Time. France will look to book their place in third consecutive FIFA World Cup final. Spain, on the other hand, will aim to advance into their first World Cup final since lifting the trophy in 2010. And that is the end of this news bulletin.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നും നാളെയും ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, മഴക്കാലത്തെ മത്സ്യകൃഷി പരിപാലനവും മുൻകരുതലുകളും എന്ന വിഷയത്തിൽ സംസാരിക്കുന്നു കർഷകനായ അരുൺദാസ് എൻ എച്ച്. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 7:35 എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം. ലോകകപ്പ് ഓളപ്പെരുക്കം 2026. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യകൃതി പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടകൾ, അമരാവതി ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ ഒന്നാം ഭാഗം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, തുടർന്ന് ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ, 10:00 സ്മൃതിരാഗം.

0: പതിനൊന്ന് മണിക്ക് ഹിന്ദിയിലും 11:30 ഇംഗ്ലീഷിലും വാർത്തകൾ ഡെലിയറിലെ.
1: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് തൊമ്മച്ചൻ സേവ്യർ. 6:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെലിറിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, തുടർന്ന് വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ONV കുറുപ്പിന്റെ കൊയ്ത്ത് എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 FM ഡയറി, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, സേവന വാർത്തകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും, ഇതിൽ സമകാലികം. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. 8:25 ഇന്നീ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത.
4: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, വമ്പൻ വിലക്കുറവും, MyG ഫ്യൂച്ചർ എപ്പിക് ഷോറൂം. മൊബൈൽ, ലാപ്ടോപ്പ്, TV, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. MyG ഫ്യൂച്ചർ എപ്പിക്, മെറീൻ ഡ്രൈവ്, കൊച്ചി.
5: പ്രകാർ PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: അറിയിപ്പുകൾ തുടരുന്നു. നാളെ രാവിലെ 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്, 12 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി, 1:55 സേവന വാർത്തകൾ, 2 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക. മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണം, ഡോക്ടർ ഹരിത ഹരിബാബുവുമായി അഭിമുഖം, അവസാന ഭാഗം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 പൂക്കൾ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 990.

0: അറുപത് രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോൾ ഇടപ്പള്ളി.
4: അറിയിപ്പുകൾ തുടരുന്നു. നാളെ വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 5:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം, ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. പച്ചക്കറികൾക്കൊപ്പം വിവിധയിനം ഔഷധ സസ്യങ്ങളും നട്ടുവളർത്തുന്ന ഏലൂർ മഞ്ഞുമലിലെ PG ലളിതാംബിക കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യകൃതി പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ ജോസഫ് ജോർജുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, തുടർന്ന് ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ചില്ലുചാലകം. രാത്രി 11:00 ഹിന്ദിയിലും 11:55 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് നാളെയും ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു.
5: കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ മറീൻ ഡ്രൈവിൽ.
6: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറീൻ ഡ്രൈവ്, കൊച്ചി.
4: ഇപ്പോൾ മധുരം, ഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ഒരു ഗാനം. രവീന്ദ്രൻ ചെന്നലോട് എഴുതി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണമിട്ട് ജി വേണുഗോപാലും രാധിക തിലകും ചേർന്ന് പാടിയത്.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നും ഒരു ഗാനം. ഇപ്പോൾ സേവന വാർത്തകൾ. ആലപ്പുഴ ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 25 ആരംഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടിയ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് 5 സീറ്റുകൾ ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ നാളേക്കകം ചെറിയ കലവൂറുള്ള അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലെത്തി അഡ്മിഷൻ ഉറപ്പാക്കണം. അവസാന ദിവസം നാളെയാണ്. കൂടുതൽ അറിയാൻ വിളിക്കേണ്ട നമ്പർ 9495999682. നമ്പർ ആവർത്തിക്കാം: 9495999682.
1: കളക്ഷൻ വലുതാകുമ്പോൾ വിലയും ചെറുതാകണം. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ ഇപ്പോൾ വമ്പൻ വിലക്കുറവിൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മൈ ജി ഫ്യൂച്ചർ എപ്പിക്, മറിൻ ഡ്രൈവ്, കൊച്ചി.
2: ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും. കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: കൊരട്ടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ

0: ലെക്ചറർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട വിഷയത്തിൽ 60% കുറയാത്ത ബിടെക് ബിരുദമുള്ള ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്. നിശ്ചിത യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്കായി നാളെ രാവിലെ 10:30 കൊരട്ടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0480273 3974 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ആവർത്തിക്കാം, 0480273 3974.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
2: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
1: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
2: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
1: സന്ദർശിക്കൂ www.irctctourism.com.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ വകുപ്പുകളിലേക്ക് റിയൽ ടൈം അഡ്മിഷൻ നടത്തുന്നു. പഞ്ചവത്സര ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാമിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ നാളെ രാവിലെ 10:00 സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് https://admissions.cusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ അറിയാൻ വിളിക്കേണ്ട നമ്പർ 0484 2862551. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484 2862551.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:00 49:47. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. എം ടി അൽ ബഹിയ, എം ടി മൊംബാസ എന്നീ കപ്പലുകളിലുണ്ടായിരുന്ന 46 ജീവനക്കാരിൽ 30 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും

0: നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹോർമൂസിലൂടെ സുരക്ഷിതമായ ചരക്ക് ഗതാഗതം ഉറപ്പുവരുത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ കേരളം മാത്രം വിചാരിച്ചാൽ സാധിക്കില്ലെന്നും 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനായി കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശന മേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവും കാർഷിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭ്യമാക്കാനുള്ള സമീപനം കൃഷിവകുപ്പ് സ്വീകരിക്കും. കേന്ദ്ര കൃഷിമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് പാലക്കാട് ജില്ലയിൽ വിതരണം പുനരാരംഭിക്കാൻ സപ്ലൈകോ നടപടി തുടങ്ങി. 90.91 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ഈ തുക ഉടൻ കൺസോർഷ്യം ബാങ്കുകൾക്ക് നൽകി അടുത്ത ആഴ്ച പകുതിയോടെയെങ്കിലും വില വിതരണം പുനരാരംഭിക്കാനാണ് ശ്രമം. കേന്ദ്ര താങ്ങുവില ഇനത്തിലെ തുകയിൽ നിന്നുള്ള വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. കേരളം കണക്ക് സമർപ്പിക്കുന്നതിനനുസരിച്ചാണ് നെല്ലെടുപ്പിനുള്ള കേന്ദ്ര വിഹിതം അനുവദിക്കുക. കഴിഞ്ഞ 2ാം വിളയിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ നെല്ലെടുത്തത്. ഇതിൽ 23.69 രൂപ കേന്ദ്ര വിഹിതമാണ്. നിലവിൽ ജൂൺ 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് വില വിതരണം നടക്കുന്നത്. ഇത് ജൂലൈ 10 വരെയാക്കി ദീർഘിപ്പിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
0: സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്ത് കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. മഴക്കുറവും വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതുമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. മുംബൈയിൽ നിന്നും വിമാനമാർഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ ഏറ്റുവാങ്ങി. നാളെ രാവിലെ 10 മണിക്ക് ജൂബിലി മന്ദിര ചാപ്പലിൽ നടക്കുന്ന പൊതുദർശനത്തിനുശേഷം വൈകിട്ട് 3 കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: യാക്കോബായ സുറിയാനി സഭ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപ്പോലിത്തയായി ഡോ കുര്യാക്കോസ് മാർ തെയോഫിലിസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. തുടർന്ന് നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. ശിക്ഷ റദ്ദാക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. രാമായണ മാസം ആരംഭിക്കാനിരിക്കെ തീർത്ഥാടകരെ വരവേൽക്കാൻ കോട്ടയം രാമപുരത്തെ 4 അമ്പലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 17 കർക്കടകം 1. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്.

0: തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കർക്കിടക മാസത്തിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് നാലമ്പല ദർശന സമിതി ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗ് സൌകര്യം, ഇൻഫർമേഷൻ സെന്ററുകൾ, വോളണ്ടിയർമാരുടെ സേവനം, ശുദ്ധജലം, മെഡിക്കൽ സഹായം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ നാല് ക്ഷേത്രങ്ങളിൽ നിന്നും ലഭ്യമാണ്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 7:30 വരെയുമായിരിക്കും ക്ഷേത്രങ്ങളിൽ ദർശന സമയം. രാമപുരം പഞ്ചായത്തിൽ വെറും 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ നാല് മഹാക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്.
0: 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി, ശ്രീ, നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. KSEB വൈദ്യുത പോസ്റ്റുകളിലും മറ്റു പോസ്റ്റുകളിലും സ്ഥാപിച്ചിരിക്കുന്ന കേബിൾ ടിവി, ഇന്റർനെറ്റ് കേബിളുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. അനധികൃത കേബിളുകൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട കേബിൾ ടിവി ഓപ്പറേറ്റർക്കോ ഇന്റർനെറ്റ് സേവനദാതാവിനോ 15 ദിവസത്തിനകം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകും. നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ നീക്കം ചെയ്തില്ലെങ്കിൽ KSEB തന്നെ കേബിളുകൾ മുറിച്ചുമാറ്റും. പൊതുജനങ്ങൾക്ക് ഇവ സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണി സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. പ്രദർശനം ഈ മാസം 17 സമാപിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 41 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എന്ന നിലയിൽ. 2020 പരമ്പരയിലെ തോൽവി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും വിജയവഴിയിൽ തിരിച്ചെത്താൻ ഉറപ്പിച്ചാണ് ടീം ഇന്ത്യ ഇന്ന് മത്സരത്തിന് ഇറങ്ങുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ 40 മിനിറ്റും 10 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അഗ്നിസാക്ഷി എന്ന ചിത്രത്തിൽ കൈതപ്രമേണമിട്ട പരമ്പരാഗത ഗാനം, പാടിയത് കാവാലം ശ്രീകുമാർ.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
2: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയുണ്ടായി. നാളെ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഇടിയോടു കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടും. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്നും നാളെയും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ 50 മിനിറ്റും 34 സെക്കൻഡും.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ

0: നമ്പർ 1800150551.
1: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
0: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
2: പിന്നെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ടുണ്ടേ?
0: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
1: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
0: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
3: സത്യം
0: 10.5 മാറ്റു സത്യം.
4: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800150551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
5: ഇന്നത്തെ കിസാൻ വാണിയിൽ കേൾക്കാം മഴക്കാലത്തെ മത്സ്യകൃഷിയും മത്സ്യങ്ങളുടെ പരിചരണവും. ഈ വിഷയത്തിൽ തന്റെ അറിവ് പങ്കുവയ്ക്കുന്നു മത്സ്യകർഷകനായ അരുൺദാസ് എൻ എച്ച്.
6: ഈ മഴക്കാലം എന്നത് മത്സ്യകൃഷിയെ ഏതെല്ലാം തരത്തിലാണ് ബാധിക്കുന്നത്?
7: മഴക്കാലം എന്ന് പറയുന്നത് നല്ലതും ചീത്തയും അടങ്ങിയിട്ടുള്ള ഇരുവശങ്ങളുമുള്ള ഒരു സാഹചര്യമാണ് മത്സ്യകർഷകരെ സംബന്ധിച്ചിടത്തോളമുള്ളത്. അനുയോജ്യമായ കാലാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്നതും വിറ്റഴിക്കപ്പെടാവുന്നതുമായിട്ടുള്ള സാഹചര്യം മഴക്കാലത്താണ്. ട്രോൾ ബാൻ പോലെയുള്ള മാർക്കറ്റിംഗ് സംവിധാനം ലഭ്യമായിട്ടുള്ള കർഷകർക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന വിപണന സാധ്യതയുള്ള സമയം മഴക്കാലമാണ്. എന്നാൽ കനത്ത മഴയെ സംബന്ധിച്ചിടത്തോളം ജല ഗുണനിലവാരം, അതിന്റെ വ്യതിയാനങ്ങൾ, രോഗബാധ, പ്രകൃതിക്ഷോഭങ്ങൾ എല്ലാം തന്നെ ഈ കാലയളവിൽ കാണപ്പെടുന്നുണ്ട്. ശാസ്ത്രീയപരമായിട്ടുള്ള പരിപാലനവും മുൻകൂട്ടി കാണാൻ പറ്റുന്ന കുറെ നാച്ചുറൽ കലാമിറ്റീസും പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ, കർഷകർ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ശാസ്ത്രജ്ഞർക്കും കർഷകർക്കും എല്ലാം തന്നെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മഴക്കാലം, അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് അനുയോജ്യമായ കാലാവസ്ഥയുള്ളതെന്നാണ് മഴക്കാലം എന്നുള്ളത്.
6: മഴക്കാലം പ്രധാനമായിട്ടും ഏതെല്ലാം രീതിയിലുള്ള മത്സ്യകൃഷിയെയാണ് ബാധിക്കുന്നത്?
7: മഴക്കാലം ഏറ്റവും പ്രധാനപ്പെട്ട് ബാധിക്കുന്ന ആദ്യ മത്സ്യകൃഷി എന്ന് പറയുന്നത് തുറന്ന പ്രദേശങ്ങളിലെ മത്സ്യകൃഷിയായിരിക്കും. കേരളത്തിൽ പൊതുവെ തുറന്ന പ്രദേശങ്ങളിലെ മത്സ്യകൃഷി എന്ന് പറയുന്നത് കായലുകൾ, നദികൾ, പൊതുജലാശയങ്ങളിലെ കൃഷി രീതികളുണ്ട്. കൂടു മത്സ്യകൃഷി, വളപ്പ് മത്സ്യകൃഷി അഥവാ പെൻ കൾച്ചർ, അതുപോലെ എൻപാക്ക്മെന്റ് എന്ന് പറയുന്ന ഒരു പുതിയ നൂതന പ്രവണതയും ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ മാള, അതുപോലെ തന്നെ 2018 പ്രളയബാധിത പ്രദേശങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കുളങ്ങളിലെ കൃഷിയും ഈ പറഞ്ഞ മഴക്കാല കെടുതികളുടെ ഒരു പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ അത് ഒരു കാലാവസ്ഥ വ്യതിയാനത്തെ ബാധിക്കുന്ന രീതിയിൽ തന്നെ ഈ കൃഷിയെല്ലാം തന്നെ ബുദ്ധിമുട്ടിലേക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
6: ഈ ഒരു കാലയളവില് ഇത്തരം കൃഷിയില് എന്തെങ്കിലും രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇല്ലാതാക്കുന്നതിനായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കാനായിട്ട് സാധിക്കുമോ?
7: തീർച്ചയായിട്ടും. നമുക്ക് ഏതൊരു കൃഷിയെയും ബാധിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണക്കാക്കാനായിട്ടുള്ള ഒരു പരിധിയിൽ കൂടുതൽ ശാസ്ത്രീയ പരിജ്ഞാനം ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും ഏകീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള കൃഷിരീതി തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള മത്സ്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ട്, ഏതൊരു കാലാവസ്ഥയോടും പൊരുത്തപ്പെടാവുന്ന മത്സ്യകൃഷിയും തിരഞ്ഞെടുക്കേണ്ടത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ കൂടു മത്സ്യകൃഷി, എംബാക്ക്മെന്റ് മുതലായവയെല്ലാം തന്നെ ബാധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ആണ് മഴയെങ്കിലും, ഒരു പരിധിയിൽ കൂടുതൽ അതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മഴക്കാലത്തുണ്ടാകുന്ന കെടുതികൾ കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. ജല ഗുണനിലവാരത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളെ കൃത്യമായിട്ട് കർഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്ന സമയങ്ങളിൽ ജലത്തിന്റെ ഗുണനിലവാരം നന്നായി മാറുന്നത് നമുക്കറിയാൻ പറ്റും. അതുപോലെ ഉപ്പ്, ഓക്സിജന്റെ അളവ്, താപനില, വെള്ളത്തിന് ഉണ്ടാകുന്ന അമ്ലതയുടെ വ്യത്യാസം എല്ലാം തന്നെ മഴയോടുകൂടി മാറ്റം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ, വളരെയധികം പൊരുത്തപ്പെട്ട് നല്ല രീതിയിൽ വളരാൻ സാധിക്കുന്ന മത്സ്യങ്ങളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. കൂടു കൃഷിയിൽ തന്നെ വളരെ വ്യാപകമായിട്ടിപ്പോൾ കർഷകർ കൃത്യമായിട്ടുള്ള അകംവലയും പുറം വലയും ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ്, പൊങ്ങിക്കിടക്കാനാവുന്ന പൊങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടു കൃഷിയെ വളരെ വ്യാപകമായിട്ട് നല്ല രീതിയിൽ നിയന്ത്രിക്കുകയും ചെയ്യുന്നതായിരുന്നു.

0: ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറം തന്നെ നമ്മുടെ കുളങ്ങൾ അല്ലെങ്കിൽ ഒട്ടും പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം കൃഷി ചെയ്യുമ്പോൾ നമുക്ക് PMKSY പോലെയുള്ള ലോൺ സംവിധാനങ്ങൾ, ഇൻഷുറൻസ് സംവിധാനങ്ങളോട് കൂടി തന്നെ കൃഷി ചെയ്യാവുന്നതാണ്.
1: കുളങ്ങളില് മത്സ്യത്തെ വളർത്തുമ്പോൾ ഈ ഒരു മഴക്കാലത്ത് സ്വീകരിക്കേണ്ടതായിട്ടുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ്?
0: ഏതൊരു രീതിയായാലും

0: ഉപയോഗിച്ച് കൃത്യമായ ഫെൻസിങ് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ കുളങ്ങളുടെ ബണ്ടുകൾ വളരെ കൂടുതൽ ബലപ്പെടുത്തേണ്ട ഒരു കാലവും കൂടിയാണ് മഴക്കാലം എന്ന് പറയുന്നത്. മത്സ്യങ്ങൾ പൊതുവെ മഴക്കാലത്ത് തീറ്റ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. താപനില കുറവായതുകൊണ്ടും ആകാശം വളരെ തെളിഞ്ഞതല്ലാത്തതുകൊണ്ടും പ്രകാശ സംശ്ലേഷണം വളരെ കുറവായതുകൊണ്ടും തന്നെ തീറ്റ കഴിക്കുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഓവർ ഫീഡിങ് ഉണ്ടാകാതിരിക്കാനായിട്ട് ദിവസവും കൊടുക്കുന്ന അതേ കണക്കിൽ തന്നെ തീറ്റ കൊടുക്കാതെ വളരെ കുറച്ചും കഴിക്കുന്നതിന് അനുസരിച്ച് മാത്രം തീറ്റ കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അടുത്തത് പൊതുജലാശയങ്ങളിൽ നമ്മുടെ കുളങ്ങളിൽ, തുറന്ന കുളങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ താപനില വളരെ പെട്ടെന്ന് തന്നെ കൂടുകയും കുറയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ കുളങ്ങളിലെ രോഗപ്രതിരോധം വളരെ പ്രധാനപ്പെട്ടൊരു കാരണമാണ്. മത്സ്യങ്ങൾ രോഗം വരുമ്പോൾ ഏറ്റവും ആദ്യം കാണിക്കുന്നത് ഭക്ഷണം എടുക്കാതിരിക്കുക, കുളങ്ങളുടെ വശങ്ങളിൽ വന്ന് നിൽക്കുക, അവരുടെ മേലുകൾ മറ്റു സ്ഥലങ്ങളിൽ ഉരയ്ക്കുക, പൊങ്ങി നടക്കുക, മത്സ്യങ്ങളുടെ മുകൾ ഭാഗങ്ങളിലെ വ്രണങ്ങൾ കാണുക മുതലായവയെല്ലാം തന്നെ രോഗ ബാധയെ കാണിക്കുന്നതാണ്. അപ്പൊ ഇത് കൃത്യമായി മനസ്സിലാക്കുകയും തൊട്ടടുത്തുള്ള മത്സ്യഭവനുമായി ബന്ധപ്പെടുകയും ഇതിനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
1: വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളില് മത്സ്യക്കുളങ്ങളില് വളർത്തുന്നതിനായിട്ട് അഭികാമ്യമായ മത്സ്യങ്ങൾ ഏതൊക്കെയാണ്?
0: എപ്പോഴും വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ വരുമ്പോഴാണ് പൊതുവെ അത് നഷ്ടത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്ക ബാധ്യതയുള്ള സ്ഥലങ്ങൾ പൊതുവെ മത്സ്യകൃഷിയിൽ നിന്ന് ഒഴിവാക്കാനായിരിക്കും സർക്കാരും മത്സ്യഭവൻ അംഗീകൃതരും നമുക്കൊരു മുൻഗണന തരുന്നത്, അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മളെ അറിയിക്കുന്നത് ആ സ്ഥലങ്ങളിൽ ഒഴിവാക്കി കൃഷി ചെയ്യാനായിരിക്കും. ഇനി അഥവാ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ വെള്ളപ്പൊക്കം വന്നു എങ്കിൽ, അല്ലെങ്കിൽ വരും എന്നുള്ള ചാൻസ് ഉണ്ടെങ്കിൽ, ഏറ്റവും നല്ലത് സിക്ലിഡ് വിഭാഗത്തിൽ പെടുന്ന, പരന്ന മത്സ്യങ്ങളിൽ പെടുന്ന കരിമീൻ, തിലാപ്പിയ പോലെയുള്ള, ഗൗരാമി പോലെയുള്ള ചാടി അല്ലെങ്കിൽ ഇഴഞ്ഞു പോകാൻ പറ്റാത്ത തരം മത്സ്യങ്ങളായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം മറ്റു വിഭാഗങ്ങൾ, കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന എയർ ബ്രീത്തിങ് വിഭാഗത്തിൽപ്പെടുന്ന വരാല്, മുഴി, അനാബാസ് മുതലായിട്ടുള്ള മത്സ്യങ്ങൾ പൊതുവെ അവർക്ക് 3 മുതൽ 4 മണിക്കൂർ വരെയൊക്കെ കരയിൽ കൃത്യമായിട്ട് ശ്വസിച്ച് ജീവിക്കാൻ, അല്ലെങ്കിൽ വെള്ളമില്ലാതെ തന്നെ മൂവ് ചെയ്യാനായിട്ട്, നീന്തി പോവാനായിട്ട്, വെള്ളമില്ലാതെ തന്നെ കരയിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവുള്ള മത്സ്യങ്ങളെ പൊതുവെ ഒഴിവാക്കുകയും വെള്ളത്തിൽ മാത്രം ജീവിക്കാനും ചാടി പോകാൻ കഴിവില്ലാത്തതുമായിട്ടുള്ള സിക്ലിഡ് വിഭാഗത്തിലോ പരന്ന വിഭാഗത്തിലോ പെട്ടിട്ടുള്ള മറ്റു മത്സ്യങ്ങളെ, അഥവാ കരിമീൻ, തിലാപ്പിയ, അതുപോലെ തന്നെ ഗൗരാമി പോലെയുള്ള മത്സ്യങ്ങളെ പൊതുവെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
1: തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ഈ തീറ്റ കൊടുക്കേണ്ടത്? എത്ര നേരമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പാറ്റേൺ എന്താണ്?
0: തീറ്റ എന്ന് പറയുന്നത് വളരെ ആവശ്യ ഘടകങ്ങളിലൊന്നാണെങ്കിലും ഇത് അധികമായി പോകാതിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എല്ലാ ദിവസവും തീറ്റ കിട്ടിയില്ലെങ്കിൽ പോലും അവരവരുടെ ശരീരത്തിലെ കാര്യങ്ങൾ നിയന്ത്രിച്ച് ജീവിക്കാനുള്ള കഴിവുള്ള ഒരു ജീവി കൂടിയാണ് മത്സ്യം. അതുകൊണ്ട് തന്നെ ഒന്നരാടം തീറ്റ കൊടുക്കുകയാണെങ്കിൽ പോലും മത്സ്യത്തിന് ജീവിക്കാനായിട്ട് പറ്റും. എന്നാൽ മത്സ്യം തീറ്റ എടുക്കാതിരിക്കുകയാണ് ആ സിറ്റുവേഷനിലെങ്കിൽ, അധികമാകുന്ന തീറ്റ അമോണിയ കൂടുകയും അത് മത്സ്യത്തെ പിന്നീട് മാരകമായ രോഗങ്ങളിലേക്കും മത്സ്യത്തിന്റെ മരണത്തിലേക്കും എത്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മഴ സ്ഥിരമായിട്ട് നിൽക്കുകയോ മൂടി നിൽക്കുന്ന കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ pH കൃത്യമായി ഓരോ മത്സ്യത്തിനനുസരിച്ച്, പ്രധാനപ്പെട്ട മഴ പെയ്യുമ്പോൾ എല്ലായിടത്തും ശുദ്ധജലമായിട്ട് മാറുന്നുണ്ടെങ്കിൽ pH ഒരു 7-8 ഇടയിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം തെളിഞ്ഞു നിൽക്കുന്ന സമയങ്ങളിൽ മാത്രം, രാത്രി കാലങ്ങളും തീരെ മൂടിയ സമയങ്ങളും ഒഴിവാക്കി തീറ്റ ആ പ്രദേശത്ത് നിന്നുകൊണ്ട് മത്സ്യം കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കി വളരെ കുറച്ച്, ഇപ്പോൾ ഏകദേശം നമ്മൾ 5 മുതൽ 8% വരെയൊക്കെ ആയിരിക്കും സാധാരണ കർഷകർ ശരീരഭാരത്തിന്റെ 5 മുതൽ 8% ആയിരിക്കും തീറ്റ കൊടുക്കുന്നതെങ്കിൽ, അത് നേരെ പകുതിയായി കുറയ്ക്കാൻ ഏകദേശം 3 മുതൽ 4% വരെ തീറ്റ ഒരു ദിവസം എന്ന രീതിയിൽ കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതും കൃത്യമായി ശ്രദ്ധിച്ച് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമാണ് തീറ്റ നൽകുവാൻ പോകേണ്ടത്. അല്ലാതെ കുളങ്ങളിലേക്ക് വാരി തീറ്റയിടുകയും പിന്നീട് അത് നോക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രവണത വളരെ നല്ലതല്ല.
1: മഴക്കാലത്ത് പ്രധാനമായിട്ടും മത്സ്യങ്ങളിൽ കണ്ടുവരുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ്?
0: ഏറ്റവും പ്രധാനപ്പെട്ട് കണ്ടുവരുന്നത് മഴക്കാലത്ത് ആങ്കർ

0: പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പാരസൈറ്റിക് ഡിസീസുകളാണ്, അസുഖങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് മത്സ്യങ്ങളിൽ ആദ്യം കണ്ടുവരുന്നത്. അത് പെട്ടെന്നുണ്ടാകുന്നതായിരിക്കില്ല, നമ്മുടെ കുളങ്ങളിലോ അല്ലെങ്കിൽ കായലുകളിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ പരാദങ്ങൾ അല്ലെങ്കിൽ ഈ പാരസൈറ്റുകൾ മഴ വരുമ്പോൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങളാവുമ്പോൾ ശുദ്ധജലവും അതിനനുസരിച്ചുള്ള തണുപ്പും ലഭ്യമാകുമ്പോഴേക്കും മത്സ്യങ്ങളിലേക്ക് കയറി പിടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പാരസൈറ്റ് ഡിസീസുകളെ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അത് മത്സ്യത്തിന്റെ ബിഹേവിയർ അനുസരിച്ച് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന പെരുമാറ്റം അനുസരിച്ച് മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. രണ്ടാമത് വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷനുകളാണ്. പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിലുള്ള വെള്ളം ഒഴുകി എത്താവുന്നതും അത് മത്സ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനായിട്ടും ചാൻസ് ഉണ്ട്. മൂന്നാമത് പാരസൈറ്റും ബാക്ടീരിയയും വന്നതിന് ശേഷം ആ അവിടെ തന്നെ സെക്കൻഡറി ഇൻഫെക്ഷനുകൾ വരാനായിട്ടും ചാൻസുകളുണ്ട്. പിന്നെ ഫംഗൽ ഇൻഫെക്ഷനും ലഭ്യമായ അറിവുകളോടുകൂടി പല സ്ഥലങ്ങളിലും ഫംഗൽ ഇൻഫെക്ഷനും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ടത് പാരസൈറ്റിക്കും ബാക്ടീരിയൽ ഇൻഫെക്ഷനുകളാണ്.
1: ഇത്തരം രോഗബാധകളെ തടയുന്നതിനായിട്ട് നമുക്ക് എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കാൻ കഴിയുക?
0: പൊതുവേ മത്സ്യകൃഷിയില് രോഗം വന്നിട്ട് ചികിത്സിക്കുക എന്ന് പറയുന്ന രീതിയല്ല നമ്മൾ കണ്ടുവരുന്നത്. വരാതിരിക്കാനുള്ള മാർഗങ്ങളാണ്. അപ്പൊ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ കനാലുകളിൽ നിന്നോ മത്സ്യങ്ങളോ മത്സ്യത്തിന്റെ വെള്ളമോ നമ്മുടെ സ്ഥലങ്ങളിലേക്കോ കൃഷിയിടത്തിലേക്കോ എത്താതിരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മുൻകരുതൽ എടുക്കേണ്ടത് ആവശ്യകതയുണ്ട്. രണ്ടാമതായിട്ട് ഓരോ ആഴ്ചകളിലും കൃത്യമായ സാമ്പിളിങ്ങുകൾ, അതായത് മത്സ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ മത്സ്യങ്ങളെ കൃത്യമായി പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീറ്റ കൊടുത്ത് ആ സമയങ്ങളിൽ ഒന്നോ രണ്ടോ മത്സ്യങ്ങളെ എടുത്ത്, അല്ലെങ്കിൽ വീക്കായിട്ട് നിൽക്കുന്ന മത്സ്യങ്ങളെ കാണുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുള്ള മത്സ്യങ്ങളെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ എടുത്ത് ഒബ്സർവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നീട് തീറ്റ കൊടുക്കുന്ന സമയങ്ങളിൽ വെളുത്തുള്ളി അതുപോലെ തന്നെ മറ്റ് മരുന്നുകൾ, ഇപ്പൊ മത്സ്യഭവൻ മുഖാന്തരം മറ്റ് മരുന്നുകളെല്ലാം തന്നെ കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. കുഫോസും ഈ രീതിയിലുള്ള നാടൻ മരുന്നുകളെല്ലാം തന്നെ കർഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആന്റിബയോട്ടിക് ഒരിക്കലും ഉപയോഗിക്കരുത്. മറ്റ് മരുന്നുകൾ, വെളുത്തുള്ളി മഞ്ഞൾ പോലെയുള്ള മരുന്നുകളൊക്കെ തീറ്റയിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ എക്സ്ട്രാക്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ആഴ്ചയിൽ ഒരു ദിവസം തീറ്റയുടെ കൂടെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതൊരു പരിധിവരെ മറ്റ് ഇൻഫെക്ഷനുകളെ വളരെ കുറച്ചു നിർത്തുന്നതായിട്ടും കണ്ടിട്ടുണ്ട്.
1: ഇപ്പൊ ഈ കനത്ത മഴയിൽ മത്സ്യങ്ങൾ ഒഴുകി പോകുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ, ഇത്തരത്തിൽ മത്സ്യങ്ങൾ ഒഴുകി പോകാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കാൻ കഴിയും?
0: മത്സ്യം ഒഴുകിപ്പോകുന്നതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ കർഷകര് അല്ലാതെ തന്നെ ഹോബി ആയിട്ട് വീടുകളിലെല്ലാം കൃഷി ചെയ്യുന്ന കുറെ മത്സ്യങ്ങളുണ്ട്. അതില് മിക്കതും തന്നെ അരാപ്രൈമ അതുപോലെ തന്നെ അലിഗേറ്റർ ഗാർ മുതലായിട്ടുള്ള കുറെ മത്സ്യങ്ങൾ ഹോബിയിസ്റ്റുകൾ കൊണ്ടുവന്ന് വളർത്തുന്നവരുണ്ട്. അതിൽ മിക്കതും നമ്മുടെ നാടൻ മത്സ്യങ്ങളല്ല, അത് എല്ലാം തന്നെ മറ്റ് രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും കാണുന്ന, അപ്പൊ അങ്ങനെയുള്ള മത്സ്യങ്ങളെല്ലാം തന്നെ ഈവൻ നമ്മുടെ തിലാപ്പിയ ആയാൽ പോലും ലൈസൻസ് ഇല്ലാതെ നമുക്ക് പൊതുജലാശയത്തിലോ മറ്റോ വളർത്താനായിട്ട് പാടില്ലാത്തൊരു ജീവിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മത്സ്യങ്ങളെല്ലാം തന്നെ മഴക്കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ സുരക്ഷിതമായിട്ട് അതിനെ അടച്ചു പൂട്ടി കൃഷി ചെയ്യേണ്ട ഒരു മാനദണ്ഡം കൊണ്ടുവരേണ്ടത് ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് വരുന്നു. രണ്ടാമത്തത് ഒഴുകിപ്പോകാതിരിക്കുവാനായിട്ട് ഏറ്റവും നല്ലത് ഇവയെല്ലാം തന്നെ എംബാക്ക്മെന്റ് പെണ്ണ് അല്ലെങ്കിൽ കൂട് കൃഷിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവയെ എല്ലാം തന്നെ കൃത്യമായി സജ്ജീകരിച്ച എംബാക്ക്മെന്റ് പെണ്ണ് കൂട് കൃഷി മുതലായവയിലേക്ക് മാറ്റുകയും ഇവയെല്ലാം തന്നെ വെള്ളത്തിനനുസരിച്ചോ അല്ലെങ്കിൽ വെള്ളം കൂടിയാൽ പോലും മത്സ്യത്തിന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള കവചങ്ങൾ ഒരുക്കുന്ന സംവിധാനങ്ങളാണ്.
1: ഈ മഴക്കാലത്ത് മത്സ്യങ്ങളുടെ വളർച്ചാ നിരക്കിൽ എന്തെങ്കിലും വ്യത്യാസം വരാറുണ്ടോ?
0: ഇപ്പോഴും തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ തീറ്റ കഴിക്കുന്നതും ശരീരത്തിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കുറവായിരിക്കും. അതുകൊണ്ട് വളർച്ച പൊതുവെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മത്സ്യം പ്രത്യുൽപാദനത്തിന് ഉപയോഗിക്കുന്ന ഒരു സമയം കൂടെയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്.
1: മത്സ്യകൃഷി ചെയ്യുമ്പോൾ അമോണിയ, ജലത്തിലെ അമോണിയയുടെ അംശം അതുപോലെ തന്നെ PH വാല്യൂ ഇതെല്ലാം വളരെ നിർണായകമാണെന്ന്, മഴക്കാലത്ത് ഇവയെല്ലാം കൃത്യമായിട്ട് സംരക്ഷിക്കുന്നതിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്?
0: മഴക്കാലത്ത് നല്ല എപ്പോഴായാലും കൃഷിയിലെ ഈ പറഞ്ഞ ജല ഗുണനിലവാരം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ

0: നിലനിർത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഒരു പ്രധാനം എപ്പോഴും മഴവെള്ളം വീഴുവാനുള്ള ഒരു ചാൻസും താപനില കുറഞ്ഞു നിൽക്കാനുള്ള ഒരു സാധ്യതയും ഉള്ളതുകൊണ്ടാണ്. മഴവെള്ളത്തിന് പൊതുവെ അമ്ലത കുറവായിരിക്കും, അല്ലെങ്കിൽ pH കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ മഴ വന്ന് കുളങ്ങളുടെ വശങ്ങളിൽ വീഴുമ്പോൾ നമ്മുടെ മണൽ, മിക്ക സ്ഥലങ്ങളിലും കേരളത്തിലെ മണലുമായിട്ട് ചേർന്ന് കാറ്റ്സ് ക്ലേ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ഇത് pH വളരെ കുറയ്ക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ ആഴ്ചകളിലും ജല ഗുണനിലവാരം കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് ഡോളോമൈറ്റ്, പച്ചക്കക്ക, സോഡിയം ബൈകാർബണേറ്റ് പോലെയുള്ള pH കൂട്ടാനുള്ള ഈ കെമിക്കൽസ് എപ്പോഴും കർഷകർ റിസർവ് ആയിട്ട് മഴക്കാലത്തിന് മുമ്പേ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് തന്നെ ഒന്നരാടം കൂടുമ്പോൾ ഡോളോമൈറ്റ് ഉപയോഗിക്കുന്നത് കർഷകർക്ക് എപ്പോഴും നല്ലതായിരിക്കും. pH വളരെ നല്ല രീതിയിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. രണ്ടാമത്തത് അമോണിയയാണ്. അമോണിയ കൂടാതിരിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, ഭക്ഷണക്രമം കുറയ്ക്കുകയും തീറ്റ കൃത്യമായി കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. തീറ്റ ഒരിക്കലും കുളത്തിൽ വേസ്റ്റ് വരരുത്. രണ്ടാമത്തത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ വളരെ അധികം ആവശ്യമില്ലാത്ത വസ്തുക്കളെല്ലാം തന്നെ ഒഴുകി വരാനായിട്ട് ചാൻസ് ഉള്ളതാണ്. അത് മണ്ണിലൂടെ വരാം, അല്ലെങ്കിൽ ഇലകളായിട്ട് വരാം, ഭക്ഷണപദാർത്ഥങ്ങൾ, അങ്ങനെ പല വേസ്റ്റുകളും കുളങ്ങളിലേക്കും കായലുകളിലേക്കും എത്താനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഖരമാലിന്യങ്ങൾ, അല്ലെങ്കിൽ അമോണിയ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാലിന്യങ്ങളെ എല്ലാം തന്നെ ഒഴിവാക്കേണ്ടത് വളരെ ഉചിതമായിട്ടുള്ള കാര്യമാണ്. പിന്നെ താപനിലയാണ്. എപ്പോഴും എല്ലാ ജല ഗുണനിലവാരങ്ങളും പരസ്പരം കണക്റ്റ് ആയിട്ടുള്ളതാണ്. അതായത് pH അമോണിയയും തമ്മിൽ കണക്റ്റഡ് ആണ്. താപനില എല്ലാ ജല ഗുണനിലവാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനം, താപനില കുറയും തോറും വെള്ളത്തിലെ ഓക്സിജന്റെ അളവും കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറിയ കുളങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ മറ്റു ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. വലിയ കുളങ്ങളിൽ താപനില നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എയറേഷൻ സംവിധാനം ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ള വായു ചംക്രമണം നടത്തുകയാണ് താപനിലയോടും ഡിസോൾവ്ഡ് ഓക്സിജൻ കുറഞ്ഞു പോകാതിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. മറ്റ് ജല ഗുണനിലവാരങ്ങളിലായിട്ടുള്ള നൈട്രേറ്റ് പോലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ അമോണിയയുടെ ഒപ്പം അതിനോടൊപ്പം തന്നെ മറ്റ് പ്രോബയോട്ടിക്കുകൾ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരിക്കലും സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടാത്തൊരു സമയത്ത് പ്രോബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് പൊതു ജല ഗുണനിലവാരത്തിൽ പെടുന്ന pH, അമോണിയ, ഓക്സിജൻ, താപനില എന്നിവയിൽ കേന്ദ്രീകരിക്കുകയും ഞാൻ ഈ പറഞ്ഞ പോലെ ഡോളോമൈറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ റിസർവായി വയ്ക്കുകയും അത് എല്ലാ ആഴ്ചകളിലും കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുക.
1: ഈ മഴക്കാലത്ത് പുതിയതായിട്ട് മത്സ്യ കുഞ്ഞുങ്ങളെ കുളത്തിലേക്ക് നിക്ഷേപിക്കുമ്പം എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം?
0: മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന് മുന്നായിട്ട് തന്നെ മത്സ്യക്കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം, അവയെ സഞ്ചരിക്കുന്ന സമയത്തുണ്ടാകുന്ന താപനില, ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കുകയും നമ്മൾ കുളങ്ങളിലോ ടാങ്കുകളിലോ ഒക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ തന്നെ ആ ടാങ്കുകളിലും ഇവർ എവിടെ നിന്നാണോ വരുന്നത് ആ ജല ഗുണനിലവാരം ലഭ്യമാക്കേണ്ടതിന്റെ ആവശ്യകതകൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ജല ഗുണനിലവാരം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ വളരുന്ന സ്ഥലത്തെ താപനില, അമ്ലത, അതുപോലെ തന്നെ അമോണിയ ലെവലുകളെല്ലാം കൃത്യമായിട്ട് തന്നെ നമ്മുടെ കുളങ്ങളിലും ഉണ്ടായിരിക്കണം. രണ്ടാമത് മത്സ്യ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള വളർച്ച ലഭ്യമായിട്ടുള്ള മത്സ്യങ്ങളെ മാത്രമേ നിക്ഷേപിക്കാവുള്ളൂ. ഏകദേശം 2 ഇഞ്ചിന് മുകളിലെങ്കിലും സൈസുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ ആയിരിക്കണം നിക്ഷേപിക്കേണ്ടത്. തീറ്റ കൃത്യമായിട്ട് ഇവർക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ഹാപ്പ റെയറിംഗ് അല്ലെങ്കിൽ നേഴ്സറി റെയറിംഗ് എന്ന് പറയുന്ന രീതി ആയിരിക്കണം നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കേണ്ടത്. അതായത് ചെറിയ കുളങ്ങൾ, ചെറിയ ബേബി നേഴ്സറി പോണ്ടുകൾ ലഭ്യമാക്കുകയും അതിൽ കൃത്യമായി തീറ്റയിട്ട് മത്സ്യങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ തീറ്റ കഴിച്ച് പരിപാലിച്ച് എന്നിട്ട് വേണം അവയെ തുറന്ന് പുറത്തേക്ക് വലിയ കുളങ്ങളിലേക്ക് വിടാനായിട്ട്. ഇതാണ് മത്സ്യ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
1: ഈ സംയോജിത മത്സ്യകൃഷി മഴക്കാലത്ത് ഗുണകരമാണോ?
0: ഇപ്പോൾ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ഇൻഡോർ മത്സ്യകൃഷികൾ, അതായത് നമ്മൾ ലാൻഡ് ബേസ്ഡ് ആയിട്ട് കരയിൽ ചെയ്യാൻ പറ്റുന്ന മത്സ്യകൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അക്വാപോണിക്സ്, ബയോഫ്ലോക്ക്, റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം മുതലായിട്ടുള്ള മത്സ്യകൃഷികളെല്ലാം തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ഇംപാക്ട്.

0: അല്ലെങ്കിൽ സംയോജിത മത്സ്യകൃഷി എല്ലാം തന്നെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഈ പറഞ്ഞ ടെക്നിക്കുകളെല്ലാം തന്നെ നമ്മുടെ ഇൻഡോർ ആയതുകൊണ്ട് തന്നെ മഴയോ മറ്റു വ്യതിയാനങ്ങളെയോ നമ്മൾ ബാധിക്കുന്നില്ല. നേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ നാടൻ മത്സ്യങ്ങളിൽ തന്നെ വളരെ വില ലഭ്യമാവുന്ന മത്സ്യങ്ങളെ നമുക്ക് വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതികളുണ്ട്. നമുക്ക് കായൽ കട്ട്ല എന്ന് പറയുന്ന മത്സ്യങ്ങളെ വളരെ നല്ല രീതിയിൽ തന്നെ എയർ ബ്ലാഡർ എടുക്കുവാനായിട്ട് ഇപ്പോ മിക്ക കായലുകളിലെയും ഈ പറഞ്ഞ ചില കർഷകരും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും എല്ലാം പിടിക്കുന്നുണ്ട്, അവരെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം തന്നെ വളർച്ചാ നിരക്ക് വളരെ നല്ലതാണ്. അപ്പൊ എങ്ങനെയാണോ പ്രകൃതിയിൽ ഇവർ വളരുന്നത്, പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അതിന് ആസ്പദമാക്കിയുള്ള കൃഷിരീതി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവയെല്ലാം തന്നെ നമുക്ക് ലാൻഡ് ബേസ്ഡ് ആയിട്ടും വളർത്താൻ പറ്റും. അപ്പൊ സംയോജിത കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, അതായത് കൃഷി രീതികൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ചെടികളായിട്ടായാലും അല്ലെങ്കിൽ മറ്റു ജീവികളായിട്ടായാലും അവയുടെ എല്ലാം തന്നെ ഒരു ഇന്റർ കണക്ഷൻ ഇതിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് മഴക്കാലത്തും നമുക്ക് പ്രയോജനപ്പെട്ട രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഉപ്പുവെള്ളത്തിലെ കൃഷി രീതികളെല്ലാം തന്നെ മഴക്കാലത്ത് കുറച്ച് വയ്ക്കുക. സംയോജിത കൃഷിയിൽ മറ്റൊരു നെയിമാണ് ഇംട എന്ന് പറയുന്നത്, ഇൻട്രാ ട്രോപ്പിക് മൾട്ടി അക്വാകൾച്ചർ സിസ്റ്റം എന്ന് പറയും. ഇൻട്രാ മൾട്ടി ട്രോപ്പിക് അക്വാകൾച്ചർ സിസ്റ്റം, അതിൽ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് ഉപ്പ് ജലമായിട്ടാണ്. പക്ഷെ അങ്ങനെയുള്ള കൃഷി രീതികൾ ഈ കാലാവസ്ഥയിൽ കുറച്ച് വയ്ക്കുകയും കൂടുതൽ ശുദ്ധജലത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യകത ഈ സമയത്ത് വരുന്നുണ്ട്.
1: വ്യക്തിപരമായ അനുഭവത്തില് മഴക്കാല മത്സ്യകൃഷിയിൽ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും കൂട് കൃഷി ചെയ്യുന്ന കർഷകർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ലഭ്യമാകാനായിട്ട്, അതായത് കടമക്കുടിയില് കഴിഞ്ഞ വർഷത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ട് എല്ലാ കർഷകരും ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് നമുക്കൊരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ വിഷാംശം കലർന്ന വെള്ളം കായലുകളിലേക്ക് തുറന്നു വിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എല്ലാ മഴക്കാലത്തെയും മത്സ്യ കർഷകന്റെ ഒരു വേവലാതി തന്നെയാണ്. ഏതൊരു സമയത്തും മുന്നറിയിപ്പില്ലാതെ നമുക്ക് വിളവെടുക്കാൻ പ്രായമായിട്ടുള്ള മത്സ്യങ്ങളുള്ള സമയത്ത് അതിലേക്ക് വിഷാംശം നിറഞ്ഞ, ഫാക്ടറികളിൽ നിന്നാണോ അല്ലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ എന്നറിയില്ല, വിഷാംശം നിറഞ്ഞ വെള്ളം വരികയും അത് മത്സ്യത്തെ കൊന്നുകളയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എല്ലാ മഴക്കാലത്തും വരുന്നുണ്ട്. ഇത് എല്ലാ മത്സ്യ കർഷകരുടെയും ഉള്ളിലൊരു പേടിയാണ്, ഇന്നും നിലനിൽക്കുന്ന ഒരു പേടിയാണ്. രണ്ടാമത് ഇലക്ട്രിസിറ്റിയാണ്. കർഷകർ ഉപയോഗിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. കാരണം മഴക്കാലത്ത് മത്സ്യ കർഷകർക്ക് കൂടുതൽ സമയവും അവരുടെ ഫാമുകളിൽ സഞ്ചരിക്കേണ്ട ആവശ്യകതകൾ വരുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ, ലൈൻ പൊട്ടി വീഴുകയാണെങ്കിലോ കറണ്ട് ഫെയിലിയർ വരികയാണെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട് കർഷകര്.
1: പുതുതായിട്ട് മത്സ്യകൃഷിയിലേക്ക് വരുന്ന കർഷകർക്ക് മഴക്കാല മത്സ്യകൃഷിയെ കുറിച്ച് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്?
0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സമയമാണ് ഒരു പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് കൃഷി ചെയ്ത് തുടങ്ങുന്നതിന് അപ്പുറം അദ്ദേഹത്തിന് അത് വിൽക്കുവാനായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് വേണം കാണുവാനായിട്ട്. ട്രോൾ ബാൻ ആയിരിക്കണം ഏതൊരു മത്സ്യ കർഷകനും മുന്നിൽ കാണേണ്ടത്. ആ ഒരു സമയത്ത് നമ്മുടെ വിൽപ്പന ചരക്കിന് കൂടുതൽ വില ലഭ്യമാകുന്ന സാഹചര്യമാണ്. രണ്ടാമത്തത് മനസ്സിലാക്കുക, വെല്ലുവിളികൾ ധാരാളമുള്ള ഒരു മേഖലയാണ് മറ്റു കൃഷികൾ പോലെ തന്നെ മത്സ്യകൃഷി. അപ്പൊ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു ഗ്രാഹ്യം ലഭ്യമായിട്ട് മാത്രമേ ഇതിലേക്ക് പുറപ്പെടാവുള്ളൂ. എടുക്കുന്ന സ്ഥലങ്ങൾ, പൊതുവെ കേരളത്തിൽ പ്രളയബാധിത പ്രദേശങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക. നമ്മൾ ഈ പറയുന്ന പ്രളയം മാത്രമല്ല ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രശ്നങ്ങള്, കാറ്റ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെയുള്ള സ്ഥലങ്ങൾ ലീസിനെടുക്കുകയോ സ്വന്തമായിട്ട് വാങ്ങുകയോ ചെയ്യുന്നതിന് മുമ്പായി അവിടെ കൃഷി പരിചയ സമ്പത്തുള്ള മറ്റ് മുതിർന്ന കർഷകരുമായിട്ട് കൃത്യമായ രീതിയിൽ സംവദിച്ചതിന് ശേഷമോ മത്സ്യഭവനുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമോ മാത്രം സ്ഥലങ്ങൾ ലീസിനെടുക്കാനും സ്വന്തമായിട്ട് വാങ്ങാനും ശ്രദ്ധിക്കുക. ഒന്നാമത്തത് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മത്സ്യ കുഞ്ഞുങ്ങളെ വാങ്ങിക്കുമ്പോൾ തീരെ ചെറുതല്ലാത്ത കുഞ്ഞുങ്ങളെ വാങ്ങിക്കുകയും ഹാപ്പ റിയറിംഗ് മുതലായിട്ടുള്ള ചെറിയ പൊടിക്കൈകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് മാറുന്നു. തീറ്റ കൊടുക്കേണ്ടത് ഈ പറഞ്ഞ രീതിയിൽ വളരെ കുറവും അതിനോടൊപ്പം തന്നെ ജല ഗുണനിലവാരം കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം തീറ്റ കൊടുക്കുകയും മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങുകയും ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. പുതുതായിട്ട് വരുന്ന ഏതൊരു കർഷകനായാലും PMMSY ജെ

0: ജനകീയ മത്സ്യകൃഷി, PMKSY പോലെയുള്ള ലോൺ സംവിധാനങ്ങൾ, ഇൻഷുറൻസ് സംവിധാനങ്ങൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ട് വേണം ഈ കൃഷിയിലേക്ക് ഇറങ്ങുവാനായിട്ട്.
1: കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മഴക്കാലത്തെ മത്സ്യകൃഷിയും മത്സ്യങ്ങളുടെ പരിചരണവും എന്ന വിഷയത്തിൽ മത്സ്യകർഷകനായ അരുൺദാസ് NH പങ്കുവച്ച വിവരങ്ങളാണ്. മത്സ്യകൃഷി സംബന്ധമായ സംശയ നിവാരണങ്ങൾക്ക് അദ്ദേഹത്തെ വിളിക്കേണ്ട നമ്പർ 9544553253. ഇന്നത്തെ കിസാൻ വാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം പ്രിയ, സഹകരണം ലക്ഷ്മി നാരായണൻ.

0: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം.
1: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
0: അതെങ്ങനെ?
1: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
2: ഇതാരുടെ നമ്പർ ആയേട്ടാ?
1: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
0: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
1: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
2: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
1: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
3: സത്യം
1: 10.5 മാറ്റു സത്യം.
0: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
4: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന. കേരളത്തിൽ കാലവർഷം പൊതുവെ ദുർബലമായിരുന്നു. ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയുണ്ടായി. നാളെ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടും. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്നും നാളെയും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. ഇനി വിപണി. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 22,800, ആലപ്പുഴ 23,000, കോട്ടയം 25,800, എറണാകുളം 22,800, കൊച്ചി റെഡി 22,600, ആലുവ 23,700, വടക്കൻ പറവൂർ 24,200. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,600, വടക്കൻ പറവൂർ 13,300. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 36,500. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, എറണാകുളം 27,500, വടക്കൻ പറവൂർ ക്വിൻ്റലിന് 4,200, തൊടുപുഴ 1,000 24,500. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 71,600, കൊച്ചി അൺഗാർബിൾഡ് 69,600, ആലുവ 67,500, തൊടുപുഴ

69,000, കട്ടപ്പന 69,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,750. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 30,000, തൊടുപുഴ 25,000. റബ്ബർ LOT ക്വിൻ്റലിന് കോട്ടയം 24,500, മൂവാറ്റുപുഴ 22,000, തൊടുപുഴ 26,100. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000, തൊടുപുഴ 22,500. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 171,000, ആലുവ 165,000. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 81,400, കോഴിമുട്ട 100 വടക്കൻ പറവൂർ 750. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 4,000, അടയ്ക്ക 1,000 എറണാകുളം 5,500, വടക്കൻ പറവൂർ 4,600. നേന്ത്രക്കായ പച്ച ക്വിൻ്റലിന് എറണാകുളം 3,900, വടക്കൻ പറവൂർ 4,000, തൊടുപുഴ 18,000. ശ്രോതാക്കൾ കേട്ടത് വിപണി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 30 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമുസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമിഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: കാർഗിൽ യുദ്ധവിജയം ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിരോധ വീര്യത്തിന്റെ പ്രതീകമാണെന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യവേ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒരു സവാരി, ഒരു രാഷ്ട്രം, ഒരു

0: ല്യൂട്ട് എന്ന സന്ദേശം ഉയർത്തി സംഘടിപ്പിക്കുന്ന റാലിയിൽ 28 ബൈക്ക് യാത്രികരാണ് പങ്കെടുക്കുന്നത്. 13 ദിവസം കൊണ്ട് 1900 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ മാസം 26 ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകത്തിൽ റാലി സമാപിക്കും. വഴിമധ്യേ വിവിധ യുദ്ധസ്മാരകങ്ങളിൽ ആദരവർപ്പിക്കുന്ന സംഘം വീരമൃത്യു വരിച്ച സൈനികരുടെ പത്നിമാരെ ആദരിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർദ്ദിഷ്ട സംഭരണ നയവും പ്രൈവറ്റ് എന്റർപ്രണേഴ്സ് ഗ്യാരണ്ടി സ്കീമും വിലയിരുത്തിയ യോഗത്തിൽ പ്രാദേശിക സംഭരണ അസന്തുലിതാവസ്ഥ, അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. നിർമ്മിത ബുദ്ധിക്ക് യുവാക്കളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഹൈദരാബാദിൽ ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക മാറ്റങ്ങൾക്കനുസരിച്ച് നൈപുണ്യം മെച്ചപ്പെടുത്തി തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭയം മറികടക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനായി സ്കിൽ ഇന്ത്യ മിഷൻ വഴി പുതിയ കോഴ്സുകൾ ആരംഭിക്കും. ഇന്ത്യക്കാർക്ക് അന്താരാഷ്ട്ര തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ മൈഗ്രേഷൻ ആന്റ് മൊബിലിറ്റി കരാറുകളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സർവകലാശാല കർണാടകയിൽ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ബംഗളൂരുവിൽ ഗൂഗിൾ കണക്ട് ഇന്ത്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകോത്തര നിലവാരമുള്ള പ്രതിഭകളെ വാർത്തെടുക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായ മേഖല, സർക്കാർ എന്നിവ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിലും നിർദ്ദിഷ്ട സർവകലാശാല നിർണായക പങ്കുവഹിക്കുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. സ്റ്റാർട്ടപ്പുകൾക്കും കമ്പനികൾക്കും നിർമ്മിത ബുദ്ധി മേഖലയിൽ ഗവേഷണം നടത്തുന്നതിനുള്ള AI ഹബ്ബ് സ്ഥാപിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ആക്രമിക്കപ്പെട്ട MT അൽ ബഹിയ, MT മൊംബാസ എന്നീ കപ്പലുകളിലെ 30 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിലെ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3-ാം പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി മാറിയതായും അദ്ദേഹം പറഞ്ഞു. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമിഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. തുടർച്ചയായ 3-ാം വട്ടം ലോകകപ്പ് ഫൈനലിൽ ഇടം നേടാൻ ലക്ഷ്യമിട്ടാണ് ഫ്രാൻസ് ഇറങ്ങുന്നത്. അതേസമയം 2010 കിരീട നേട്ടത്തിന് ശേഷമുള്ള ആദ്യ ലോകകപ്പ് ഫൈനലിൽ പ്രവേശനത്തിനായാണ് സ്പെയിൻ പൊരുതുക. വ്യാഴാഴ്ച നടക്കുന്ന 2-ാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20-ന് ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഫൈനൽ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 259 റൺസ് വിജയലക്ഷ്യം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാനാകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിലുണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്നും അദ്ദേഹം അറിയിച്ചു.
3: അഗരം ഫ്ലൈ ആഷ് കാ ഏക് അച്ഛാ ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ബനാ സക്തേ തോ ദെൻ വി കെൻ യൂസ് ഫ്ലൈ ആഷ് ഇൻ ഇക്കണോമിക് വേ സിമെന്റ് മേ പ്രൊഡക്ഷൻ മേ യൂസ് കർ സക്തേ യാ ഫിർ റോഡ് കൺസ്ട്രക്ഷൻ യാ കിസി

0: दूसरे कंस्ट्रक्शन में हम काम में ले सकते हैं। रेल ट्रांसपोर्टेशन में जब उसको वैगन में भरते हैं तो फ्लाई ऐश बहुत फाइन होने से उसको लोड करने के टाइम में बड़ा पॉल्यूशन होता है। सो दैट्स व्हाई वी ब्रॉट दिस रिफॉर्म।
1: തൊഴിൽ ശക്തിയും യുവശക്തിയുമാണ് ദേശീയ പുരോഗതിയുടെ നിർണായക ഘടകങ്ങളെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്തെ 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് ഹൈദരാബാദിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സനാത് നഗർ ESIC ആശുപത്രിയിലെ അത്യാധുനിക OPD ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി മറ്റ് 6 ESI പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. ഖസാക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ 2 വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ 771 മില്യൺ US ഡോളറിൽ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ FTA ഇരുരാജ്യങ്ങളിലെയും സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുമെന്നും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 561 പോയിന്റ് കുറഞ്ഞ് 77,054, നിഫ്റ്റി 158 പോയിന്റ് നഷ്ടത്തിൽ 24,052 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,04,720 രൂപയും ഗ്രാമിന് 13,090 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമിഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35 14 സെക്കൻഡും.

FM Evening. കഥകളും പാട്ടുകളും മറവുകളും നിറഞ്ഞ FM ഈവനിംഗിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് FM ഈവനിംഗിൽ ആദ്യം

ലോകകപ്പ് അതിന്റെ അവസാന ആരവങ്ങളിലേക്ക് അടുക്കുകയാണ്. ഫിഫ റാങ്കിങ്ങിൽ ആദ്യ നാല് സ്ഥാനക്കാർ അവസാന ലാപ്പിലെത്തിയത് കൗതുകമായി. ഇനി രണ്ട് സെമി മത്സരങ്ങൾ സ്പെയിൻ ഫ്രാൻസ് 15-ാം തീയതിയും അർജന്റീന ഇംഗ്ലണ്ട് 16-ാം തീയതിയും ഏറ്റുമുട്ടും. വമ്പൻ ടീമുകൾ എന്നതിലുപരി അവരുടെ ഇടയിലുള്ള ചരിത്രപരമായ ശത്രുതയും സൗഹൃദവുമൊക്കെ മാറ്റുരയ്ക്കപ്പെടുന്ന മത്സരങ്ങൾ. അർജന്റീനയ്ക്ക് അത് 1966 ചതിയുടെ കണക്ക് പറയാനുണ്ടെങ്കിൽ, ഇംഗ്ലണ്ടിന് അത് 1986 ദൈവത്തിന്റെ കൈ കണക്കാണ് തീർക്കേണ്ടത്. 1966 അർജന്റീന ക്യാപ്റ്റൻ അന്റോണിയോ റാറ്റിൻ ഇക്കഴിഞ്ഞ ദിവസം മരിച്ചതു കൂടിയായപ്പോൾ ഒരു വിജയത്തിൽ കുറഞ്ഞൊന്നും അർജന്റീന ലക്ഷ്യമിടുന്നില്ല. അതുപോലെ ഇംഗ്ലണ്ടും പോയ കാലത്തെ കണക്ക് തീർക്കാൻ കളരികളിലെ ചേകോവന്മാരെ പോലെ ടീമുകൾ കളിമൈതാനങ്ങളിൽ ഏറ്റുമുട്ടുമ്പോൾ മത്സരങ്ങൾ തീപാറുമെന്ന് തന്നെ

0: ഈ ലോകകപ്പിൽ ഏറ്റവും ഒത്തിണക്കവും പോരാട്ട വീര്യം കാണിക്കുന്ന സ്പെയിനും ഫ്രാൻസും ഏറ്റുമുട്ടുമ്പോൾ ഫുട്ബോളിന്റെ ചാരിതയാർന്ന ആവേശം മൈതാനങ്ങളിൽ പ്രതിഫലിക്കുമെന്നതിന് രണ്ടു പക്ഷമില്ല.
1: അങ്ങനെയുള്ള രണ്ട് സെമിയിൽ ആര് കലാശക്കളിക്ക് യോഗ്യത നേടും എന്നത് പ്രവചനാതീതമാണ്. ആര് നേടും ന്യൂജേഴ്സി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ ഫ്ലഡ്ലൈറ്റ് പ്രഭയിൽ നടക്കുന്ന ആ മോഹ മത്സരത്തിലേക്കുള്ള ടിക്കറ്റുകൾ കാത്തിരിക്കാം ഇനി വരുന്ന ദിനങ്ങളിൽ. ഈ വഴി കനൽ വഴി അവസാന നാലിലേക്കുള്ള പ്രയാണത്തെ ആവേശത്തോടെ നമ്മൾ എത്തിക്കുന്നത് സ്പോർട്സ് കമന്റേറ്ററായ ശ്രീ ഹാരിസ് നെന്മേനി.
2: അർജന്റീന ലോക കിരീടം നിലനിർത്തുമോ? ഫ്രാൻസ് കഴിഞ്ഞ തവണത്തെ തോൽവിയുടെ കടം വീട്ടി വീണ്ടും ഒരിക്കൽ കൂടി കപ്പുയർത്തുമോ? സ്പെയിനോ ഇംഗ്ലണ്ടോ തങ്ങളുടെ പതിറ്റാണ്ടുകൾ നീണ്ട പ്രൗഢ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു രണ്ടാം വട്ടം കൂടി ലോക കിരീടം ചൂടുമോ? അത്രയും സസ്പെൻസ് മാത്രമേ ഇനി ലോകകപ്പിൽ കാര്യമായി ബാക്കിയുള്ളൂ. അതെ, ലോകകപ്പിന്റെ സെമി ചിത്രം നമുക്ക് മുന്നിൽ ഇതാ തെളിഞ്ഞിരിക്കുന്നു. മത്സരങ്ങളുടെ വിശദ വിവരങ്ങളിലേക്ക്. ആദ്യം സ്പെയിൻ ബെൽജിയം ക്വാർട്ടർ ഫൈനൽ. ലോകകപ്പിന് മുമ്പ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന കരുത്ത് രണ്ട് യൂറോപ്യൻ ശക്തികളും കളത്തിലേക്ക് പകർന്നാടുന്നത് കണ്ട മികവുറ്റ മത്സരത്തിൽ ഒടുവിൽ ജയം സ്പെയിനിന്. യൂറോപ്യൻ കരുത്തരുടെ പോരിൽ മുൻ ലോക ചാമ്പ്യന്മാർ ജയിച്ചു കയറുന്നത് 2-1. ഫാബിയൻ റൂയിസും മൊറീനോയും വിജയികൾക്കായി വലകുലുക്കിയപ്പോൾ ഡിക്കറ്റ്ലേറെ ബെൽജിയത്തിന്റെ മടക്കഗോൾ കുറിച്ചു. 30-ാം മിനിറ്റിൽ സ്പെയിൻ ലീഡെടുത്തു. കൂട്ടായ മുന്നേറ്റത്തിനൊടുവിൽ പെഡ്രോ പോറോയുടെ പാസിൽ ഓൾമോയുടെ അടി ഗോൾകീപ്പർ തിബോ കോട്ട്വാ തടഞ്ഞിട്ടപ്പോൾ കിട്ടിയ റീബൗണ്ട് ഫാബിയൻ റൂയിസ് വലയിലേക്ക് തൂക്കി. സ്പെയിൻ 1-0. തൊട്ടടുത്ത മിനിറ്റിൽ ബെൽജിയം സമനില പിടിച്ചു. ഡിബ്രൂയിനെ നൽകിയ പാസിനെ കാസ്റ്റഗെയ്ൻ മികച്ചൊരു ക്രോസാക്കി ബോക്സിലേക്ക് നൽകിയപ്പോൾ ഉയർന്നു ചാടി തലവെച്ച ഡിക്കറ്റ്ലാരെ ബെൽജിയത്തെ ഒപ്പമെത്തിച്ചു. സ്പെയിൻ 1-1. 70-ാം മിനിറ്റിൽ പരിചയസമ്പന്നനായ ഗോൾകീപ്പർ കോട്ട്വ പരിക്കേറ്റ് പിൻവാങ്ങുന്നതും പകരം സെന്നെ ലാമൻസിനെ ബെൽജിയം ഇറക്കുന്നതും കണ്ടു. 86-ാം മിനിറ്റിൽ കളത്തിലിറങ്ങിയ മെറീനോ 86-ാം മിനിറ്റിൽ ഗോളടിച്ചു. കുബാർസിയുടെ അടി കയ്യിലൊതുക്കാൻ ഗോളി ലാമൻസിന് കഴിയാതെ പോയപ്പോൾ പന്ത് ലഭിച്ച മൊറീനോ അത് വലയിലേക്ക് തൊടുത്തു. സ്പെയിൻ 2-1. ഒടുവിൽ 2-1 ജയത്തോടെ സ്പെയിൻ സെമിയിലേക്ക് കടന്നു. ഇംഗ്ലണ്ട് നോർവെ. ബ്രസീലിനെ തോൽപ്പിച്ച് ക്വാർട്ടറിൽ കടന്ന നോർവെ ഒരുവേള ഇംഗ്ലണ്ടിന്റെ വഴിയും മുടക്കിയേക്കുമെന്ന് കരുതിയവരുണ്ടായിരുന്നു. 120 മിനിറ്റിലേക്ക് നീണ്ട കളിയിൽ ജയം ഇംഗ്ലണ്ടിന്. 28-ാം മിനിറ്റിൽ അപകടകരമായ നിലയിൽ നിന്നും കിട്ടിയ ഫ്രീ കിക്ക് ഹാരി കെയ്ൻ തൊടുത്തത് ബാറിന് മീതെ പറഞ്ഞു. 34-ാം മിനിറ്റിൽ ഹാളന്റിന്റെ ഹെഡർ പിക്ഫോർഡ് പിടിച്ചെടുത്തതിന് പിന്നാലെ നോർവെ ഗോളടിച്ചു. ഓഡെഗാർഡ് നൽകിയ പന്തുമായി ബോക്സിൽ കടന്ന ഷെൽറോപ്പ് തൊടുത്ത തകർപ്പനടി പോസ്റ്റിൽ തട്ടി ഇംഗ്ലീഷ് വലയിൽ കയറി. നോർവെ 1-0. 1 ഇംഗ്ലണ്ട് ആദ്യ പകുതിയുടെ പരിക്കു സമയത്ത് തിരിച്ചടിച്ചു. 4 ഭടന്മാർക്കിടയിൽ നിന്നും ജൂഡ് ബെല്ലിംഗാമിന്റെ ഉഗ്രൻ ഫിനിഷ്. ഇംഗ്ലണ്ട് 1-1. 52-ാം മിനിറ്റിലും 53-ാം മിനിറ്റിലും നോർവെക്ക് തുടരെ 3 കോർണറുകൾ ലഭിച്ചു. 3-ാം വട്ടത്തിൽ നോർവെ ഇംഗ്ലീഷ് വലയിൽ പന്തെത്തിച്ചുവെങ്കിലും സുദീർഘമായ വാർ പരിശോധനയ്ക്ക് ശേഷം ഗോളല്ലെന്ന് നിർണയിക്കപ്പെട്ടു. ഹാളണ്ട് ആൻഡേഴ്സനെ ബോക്സിൽ വീഴ്ത്തിയതിനായിരുന്നു പിഴ. 76-ാം മിനിറ്റിൽ മറ്റൊരു കോർണർ കൂടി ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചു. കൂട്ടപ്പൊരിശിലിനിടയിൽ അയറിന്റെ ഹെഡർ ബാറിൽ തട്ടി മടങ്ങി. സാധാരണ സമയം അവസാനിച്ചപ്പോൾ സ്കോർ 1-1 തന്നെ തുടർന്നപ്പോൾ കളി അധിക സമയത്തിലേക്ക് നീങ്ങി. എക്സ്ട്രാ ടൈമിന്റെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ട് ലീഡ് പിടിച്ചു. മോർഗൻ റോജേഴ്സിന്റെ ഡ്രൈവ് കീപ്പർ നൈലൻഡ് തടുത്തിട്ടപ്പോൾ അവസരത്തിന് തുയർന്ന് കുതിച്ചെത്തിയ മാർക്കസ് റഷ്ഫോർഡ് ഗോളിലേക്ക് ടാപ്പ് ചെയ്തു. ഇംഗ്ലണ്ട് 2-1. ഒടുവിലെ നിമിഷങ്ങൾ തന്ത്രപൂർവ്വം അതിജീവിച്ച് ഇംഗ്ലണ്ട് സെമിയിൽ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. അർജന്റീന സ്വിറ്റ്സർലാൻഡ്. അർജന്റീന 3-1. അണുവിട വിട്ടുകൊടുക്കാതെ അവസാനം വരെ പൊരുതി. അതും 2-ാം പകുതിയിൽ പാതി മുതൽ ആളെണ്ണം കുറവായിട്ടും തകർപ്പൻ പ്രതിരോധം തീർത്താണ് സ്വിറ്റ്സർലാൻഡ് മടങ്ങുന്നത്. ആദ്യ പകുതിയിൽ മക്കലിസ്റ്റർ അടിച്ച ഗോളിന് അർജന്റീനയാണ് തുടക്കത്തിൽ ലീഡ് പിടിച്ചത്. മെസ്സിയുടെ കോർണറിൽ കൃത്യതയോടെ തലവെച്ച് ഗോൾ. 10-ാം മിനിറ്റിലെ പ്രഹരത്തിന് ശേഷം സിസുകാർ കളിയിലേക്ക് പതിയെ മടങ്ങി വന്നു. പക്ഷേ സ്കോർ നിലയിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. 67-ാം മിനിറ്റിൽ അവർ സമനില നേടുകയും ചെയ്തു. എൻഡോയും റോഡ്രിഗസും പരസ്പരം പന്ത് കൈമാറി മുന്നേറിയ നീക്കത്തിനൊടുവിൽ പ്രയാസമുള്ള ആംഗിളിൽ നിന്നും എൻഡോയുടെ ഫിനിഷ് ഗോൾ. സ്വിറ്റ്സർലാൻഡ് 1-1. 72-ാം മിനിറ്റിൽ ഡൈവിങ്ങിന് ബ്രീൽ എംബോളയ്ക്ക് 2-ാം മഞ്ഞക്കാർഡും തുടർന്ന് ചുവപ്പ് കാർഡും ലഭിക്കുന്നു. അതോടെ സ്വിറ്റ്സർലാൻഡിന് മുമ്പോട്ടുള്ള വഴിയടഞ്ഞ മട്ടായി. വിജയഗോളിനായി അർജന്റീന തുടരെ ആക്രമിച്ചു. ഒടുവിൽ 112-ാം മിനിറ്റിൽ അർജന്റീന കാത്തുകാത്തിരുന്ന നിമിഷം പിറന്നു. ലോപ്പസിന്റെ പാസ് പിടിച്ച് ജൂലിയൻ ആൽവരസിന്റെ ബോക്സിന് പുറത്തുനിന്നുള്ള തകർപ്പനടി ഗോൾ. സെമിയിൽ ഇംഗ്ലണ്ടാണ് അർജന്റീനയുടെ എതിരാളികൾ. അതെ, ഇനി സെമി ഫൈനൽ മത്സരങ്ങൾ. ആദ്യം സ്പെയിനും ഫ്രാൻസും തമ്മിലാണ് ഏറ്റുമുട്ടൽ. കോപ് വർഡോയുടെ ഗോൾരഹിത സമനിലയിൽ കുടുങ്ങിക്കൊണ്ട് പതിഞ്ഞ മട്ടിലുള്ള തുടക്കമായിരുന്നു സ്പെയിനിന്റേത്. പക്ഷേ പതിയെ പതിയെ അവർ സ്ഥിരതയിലേക്ക് ഉയർന്നു. കുറിയ പാസുകളിലൂടെ എതിർ ഗോൾ മുഖം റെയ്ഡ് ചെയ്യുന്ന പതിവ് തുടരുന്ന സ്പെയിനായി.

0: നാല് ഗോളുകൾ നേടിയ ഒസ്രാബോൾ മികവ് തുടരുന്നു. പകരക്കാരുടെ ബെഞ്ചിൽ നിന്നിറങ്ങി നിർണായക ഗോളുകൾ നേടിയ മൊറീനോയും മികവ് കാട്ടുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കടുകട്ടിയായ സ്പാനിഷ് പ്രതിരോധമാണ്. ഉനോയ് സൈമൻ കാവൽ നിൽക്കുന്ന സ്പാനിഷ് വലയിൽ ഈ ലോകകപ്പിൽ ഇതുവരെയായി ഒരേയൊരു വട്ടം മാത്രമാണ് പന്തെത്തിയത്. ക്വാർട്ടറിൽ ബെൽജിയം മാത്രമാണ് സ്പെയിനിനെതിരെ ഒരു ഗോൾ സ്കോർ ചെയ്തത്. ടീനേജ് താരം കുപാർസിയും പരിചയസമ്പന്നനായ ഐമറിക് ലപ്പോർട്ടും കോട്ടകെട്ടുന്ന പിന്നിര ഫ്രാൻസിനെ വിയർപ്പിക്കുമെന്ന് ഉറപ്പാണ്. ഫ്രാൻസിന്റെ സെമിയിലേക്കുള്ള കുതിപ്പ് അപരാജിതമായിരുന്നു, ആധികാരികമായിരുന്നു. ക്യാപ്റ്റൻ കിലിയൻ എംബപ്പെ ഗോളടിച്ചു തകർത്ത് മുന്നേറുന്നുമുണ്ട്. ഇതുവരെയായി 8 ഗോളുകൾ ഈ മുന്നേറ്റക്കാരൻ നേടിക്കഴിഞ്ഞു. ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ കൊമ്പുകോർക്കുന്ന രണ്ടാം സെമിയും ക്ലാസിക് പോരാട്ടമാവുമെന്ന് തീർച്ച. ഗ്രൂപ്പിലെ 3 മത്സരങ്ങളും കാര്യമായ വെല്ലുവിളിയില്ലാതെ ജയിച്ചു കയറിയ അർജന്റീന പക്ഷേ നോക്കൌട്ട് ഘട്ടത്തിൽ വിറച്ചു വിറച്ചാണ് കരപറ്റിയത്. ക്വാർട്ടറിൽ സ്വിറ്റ്സർലാൻഡും ലാറ്റിൻ അമേരിക്കക്കാരെ മികച്ച രീതിയിൽ പ്രതിരോധിച്ചു. 8 ഗോളുകളുമായി മുമ്പിൽ നിന്ന് നയിക്കുന്ന നായകൻ ലയണൽ മെസ്സിയാണ് പതിവ് പോലെ ടീമിന്റെ ന്യൂക്ലിയസ്. ഗോളടിക്കുക മാത്രമല്ല നിർണായകമായ ഘട്ടങ്ങളിൽ അസിസ്റ്റുകളും നൽകുന്നുണ്ട് നായകൻ. മക്കലിസ്റ്ററും മാർട്ടിനസുമെല്ലാം മികച്ച പിന്തുണയും നായകന് നൽകുന്നുണ്ട്. ക്രൊയോഷ്യക്കെതിരെ മികച്ച ജയത്തോടെ തുടങ്ങിയ ഇംഗ്ലണ്ട് പക്ഷേ ഗാനയുടെ കടുത്ത പ്രതിരോധത്തിൽ പരിങ്ങിപ്പോയിരുന്നു. റൌണ്ട് ഓഫ് 32 ആദ്യം കോങ്കോയോട് പിന്നിൽ പോകുന്നതും പിന്നീട് ജയിച്ചു കയറുന്നതും കണ്ടു. മെക്സിക്കോയോട് യുദ്ധം പോലൊരു കളിയിൽ 3-2 ജയം. ഒടുവിൽ നോർവേയോട് പിന്നിൽ നിന്ന് പൊരുതിക്കയറിയ ജയത്തോടെ സെമി പ്രവേശവും. 2002 ഇരു ടീമുകളും ഒടുവിൽ ലോകകപ്പിൽ ഏറ്റുമുട്ടിയത്. അന്ന് ഒറ്റ ഗോൾ ജയം ഇംഗ്ലണ്ടിനായിരുന്നു. അത് പക്ഷെ പഴയ കഥ. 2026 പോരാട്ടത്തിന്റെ തലം വ്യത്യസ്തമാണ്. സമവാക്യങ്ങളും അക്ഷരാർത്ഥത്തിൽ പ്രവചനം അസാധ്യമാവുന്ന മത്സരം അതായിരിക്കും ഇംഗ്ലണ്ട് അർജന്റീന പോരാട്ടം. ഏതായാലും ലോകകപ്പിലെ സെമി മത്സരങ്ങൾക്ക് ആരവമുണരുമ്പോൾ ഉയരുന്ന വലിയ ചോദ്യം, ഒരേ ഒരു ചോദ്യം, അത് മറ്റൊന്നുമല്ല 2026 ലോകകപ്പിന്റെ ഫൈനലിൽ ആരെല്ലാം തമ്മിലാവും ഏറ്റുമുട്ടുക. അതെ, നമുക്ക് കാത്തിരിക്കാം.
1: ഫുട്ബോൾ കാഴ്ചയുടെ ഉത്സവമാണ്. മൈതാനങ്ങളിൽ ഉയരുന്ന ആർപ്പുവിളികൾക്കിടയിലും ഉയർന്നു താഴുന്ന മെക്സിക്കൻ അലകൾക്കിടയിലും ഈയിടെ കാഴ്ചയിലെത്തിയ തുഴച്ചിൽ ഹുങ്കാര ഘോഷങ്ങൾക്കിടയിലും ഇരുന്ന് കളി കാണുക എന്നത് ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും അഭിലാഷമാണ്. ഒട്ടേറെ ലോകകപ്പുകൾക്ക് ദൃക്സാക്ഷിയായ ചന്ദ്രിക ദിനപത്രത്തിന്റെ എഡിറ്റർ ശ്രീ കമാൽ വരദൂർ അമേരിക്കയിൽ നിന്ന് ലോകകപ്പ് വേദിയിൽ നടന്ന കളികളെ വിലയിരുത്തുന്നു.
2: വേൾഡ് കപ്പ് അതിന്റെ സമാപനത്തിലേക്ക് നീങ്ങുമ്പോൾ വളരെ രസകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സെമിഫൈനൽ ലൈനപ്പിൽ 4 ടീമുകളെ നമ്മൾ നോക്കിയാൽ, അതായത് ഫിഫയുടെ റാങ്കിംഗ് എടുത്താൽ ആദ്യ 4 സ്ഥാനക്കാരാണ് അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്. ആദ്യ 4 കളികളെ നമ്മൾ വിലയിരുത്തിയാല് നമ്മളിപ്പം ഒരു മാസം കഴിഞ്ഞു, നല്ല 104 മത്സരങ്ങളാണ് ഇത്തവണ വേൾഡ് കപ്പില്. കഴിഞ്ഞ തവണത്തിലും വ്യത്യസ്തമാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഖത്തർ വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്തപ്പോൾ 32 ടീംസ് ആണെങ്കിൽ ഇത്തവണ 48 ടീമുകളുണ്ട്. മത്സരങ്ങൾ ധാരാളമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അമേരിക്കയിൽ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രയാസം വേദികൾ തമ്മിലുള്ള അകലമാണ്. നമ്മൾ ലോസ് ആഞ്ചലസിൽ പോയിട്ട് ഒരു മത്സരം റിപ്പോർട്ട് ചെയ്ത് അടുത്ത മത്സരം ഡാലസിലേക്ക് വരണമെങ്കിൽ 2000 കിലോമീറ്ററോളം നമ്മൾ ഫ്ലൈറ്റ് യാത്ര തന്നെയാണ്, 3-5 മണിക്കൂറുകൾ. അപ്പൊ നമുക്ക് ഒരു കളി മാത്രമാണ് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ കളിയുടെ ഒരു മികവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവസാന 4 എത്തി നിൽക്കുമ്പോൾ നല്ല മത്സരങ്ങളായിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരം ഏത് എന്ന് ചോദിച്ചാൽ 1-2 മത്സരങ്ങളുണ്ട്. അതിലൊന്ന് ഇംഗ്ലണ്ട് വേഴ്സസ് മെക്സിക്കോ ആയിരുന്നു. ഗംഭീര മത്സരമായിരുന്നു. ആ മത്സരത്തിൽ ഇംഗ്ലണ്ട് പിറകിൽ നിന്നും തിരിച്ചു വന്ന കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു മെക്സിക്കോക്കെതിരെ. പിന്നെ ഇംഗ്ലണ്ട് തന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോക്കെതിരെ നടന്ന ആ മത്സരം ഉണ്ടായിരുന്നു, നോക്കൗട്ടായിരുന്നു അതും. അപ്പൊ ഇംഗ്ലണ്ടിന്റെ 2 കളികൾ ഗംഭീരമായിട്ട് അവർ തിരിച്ചു വന്നൊരു ടീമാണ്. ഇപ്പം നമ്മൾ അർജന്റീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പെർഫോമൻസ് എടുത്ത് ടീം എന്ന രീതിയിൽ അർജന്റീന നമ്മൾ കണ്ട മത്സരങ്ങളിലൊന്നും മികവിലേക്ക് വന്നിട്ടില്ല. ഇപ്പൊ കാബോ വെർദെ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ രാഷ്ട്രമുണ്ട്, വളരെ ചെറിയ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യം, ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യം സ്പെയിനിനെയൊക്കെ ഗോൾരഹിത സമനിലയിൽ തളച്ചു വരുന്ന ഒരു കാഴ്ച എന്നിട്ട് അർജന്റീനയെ നേരിടുന്നു. അർജന്റീനയെ വെല്ലുവിളിച്ചുകൊണ്ട്, അതായത് മത്സരം അധിക സമയത്തേക്ക് പോയി എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഒരു ഒരു ശക്തി. അപ്പോൾ അർജന്റീന വെല്ലുവിളിക്കപ്പെട്ട ഏറ്റവും ഒടുവിൽ സ്വിറ്റ്സർലൻഡിനെതിരായ ക്വാർട്ടർ ഫൈനലിൽ പോലും. പക്ഷെ മെസ്സി ഫാക്ടർ അവിടെയുണ്ട്. മെസ്സി മനോഹരമായിട്ട് കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പൊ നമ്മള് എനിക്കിപ്പോ ഇത് 4th വേൾഡ് കപ്പാണ്. ഞാൻ 2014 ബ്രസീൽ വേൾഡ് കപ്പിൽ മെസ്സി ഫൈനൽ വരെ കളിക്കുന്നത് കണ്ടതാണ്. 2018 മെസ്സിയും അർജന്റീന നേരത്തെ പുറത്തായി റഷ്യൻ വേൾഡ് കപ്പിൽ. പക്ഷേ 2022 ഖത്തർ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അവർ ചാമ്പ്യന്മാരായിട്ട് മാറുന്നു. ഇപ്പോഴും ഇതേ മെസ്സി നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ് അയാള്. അതായത് ആ രീതിയിൽ ആണ് മെസ്സി എന്ന പെർഫോമൻസ് അവിടെയുണ്ട്. നമ്മൾ ഫ്രഞ്ച് ടീമിലേക്ക് വരുമ്പോൾ കിലിയൻ എംബാപ്പയെ പോലെ ഒരാളുണ്ട്. അയാൾ മാത്രമല്ല ഉസ്മാൻ ഡെംബാലെ, അങ്ങനെ ഫ്രാൻസിന്റെ മിക്ക മത്സരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ആ മിക്ക മത്സരങ്ങളിലും കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും സമ്പൂർണമായ

0: ഈ 48 ഫ്രാൻസ് ആണ്. കാരണം അവർ ഗോൾ കീപ്പർ മുതൽ ഡിഫൻസ് മിഡ്ഫീൽഡ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ടാലന്റഡ് പ്ലെയേഴ്സ് ആണ്. ടാലന്റഡ് പ്ലെയേഴ്സ് അതായത് ഇൻഡിവിജ്വലി നമ്മൾ എടുക്കുമ്പോൾ പോർച്ചുഗൽ സംഘത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ പോർച്ചുഗൽ പുറത്തായി. പക്ഷേ ഇവിടെ ഫ്രാൻസിലേക്ക് വരുമ്പോഴുള്ള മാറ്റം എന്ന് പറയുന്നത് അവർ പോർച്ചുഗലിനേക്കാൾ വളരെ കമ്പൈൻഡ് ആണ്, നല്ലൊരു യൂണിറ്റ് ആയിട്ട് അവർ കളിക്കുന്നുണ്ട്. ഉസ്മാൻ ഡെംബാലെ, മൈക്കൽ എലീസെ എന്നൊരു പ്ലെയർ ഉണ്ട്, മിഡ്ഫീൽഡറാണ്, പ്ലേ മേക്കറാണ് അദ്ദേഹം. ബാർക്കോള എന്ന് പറയുന്ന മറ്റൊരു സ്ട്രൈക്കറുണ്ട്. ദുവോ, അങ്ങനെ കുറെ നല്ല പ്ലെയേഴ്സിന്റെ ഒരു താവളമായിട്ട് ഇത് മാറുന്നുണ്ട്. എന്തായാലും അങ്ങനെ വരുമ്പോൾ ഫ്രാൻസ് നല്ല ടീമായിട്ട് മാറിയിരിക്കുന്നു. പിന്നീട് നമ്മൾ മറ്റ് ടീമുകളുടെ, അതായത് ഇപ്പൊ സ്പെയിന്, ലമീൻ യമാൽ എന്ന് പറയുന്ന ഒരു 18-കാരന്റെ ടീമാണ് ഈ സ്പെയിൻ. പക്ഷേ സ്പാനിഷ് സംഘം എന്ന് പറഞ്ഞാൽ ഇപ്പം യൂറോപ്യൻ ഫുട്ബോൾ ആസ്വദിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്പാനിഷ് ലാലിഗ സോക്കർ ആസ്വദിക്കുന്നവർക്ക് അറിയാം, ബാഴ്സലോണ കളിക്കുന്ന ഒരു കേളി ശൈലി, ടിക്കാട്ടാക്ക എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ അതേ ശൈലിയിൽ കളിക്കുന്ന ഒരു സ്പാനിഷ് ടീമാണ്. യമാൽ മാത്രമല്ല, ഒസർസബാൽ എന്ന് പറയുന്ന പ്ലെയറുണ്ട്, കുറേ നല്ല പ്ലെയേഴ്സ് ഉണ്ട്. അവർ നല്ലൊരു ടീം എന്ന രീതിയിൽ, ഏറ്റവും നല്ല യുണൈറ്റഡ് ടീം എന്ന് പറയുന്നത്, കരിവർ കൊടുക്കുന്ന പാസ് പോലും ഒരു മത്സരത്തിൽ 600, 700, 800 വളരെ സക്സസ് ായിട്ടുള്ള പാസുകൾ കൊടുക്കുന്ന ഒരു ടീമായിട്ട് അവർ മാറുന്നുണ്ട്, സ്പെയിൻ എന്ന് പറയുമ്പോൾ അതാണ്. പിന്നീട് നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ, ഇപ്പം അവസാന 4-ൽ എത്തി നിൽക്കുന്ന ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതുവരെ അവർ ഫുട്ബോളിന്റെ തറവാട്ടുകാരാണ്. ഫുട്ബോൾ ആദ്യമായിട്ട് അവരാണ് കളിച്ചത്. അവർ ഏകദേശം 8 വേൾഡ് കപ്പ്, 66 വേൾഡ് കപ്പ് അവർ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം അവർ ഒരു 90-ൽ സെമി കളിച്ചു, പിന്നീട് 2018-ലെ റഷ്യൻ വേൾഡ് കപ്പിൽ സെമി കളിച്ചു, അതിലപ്പുറത്തേക്ക് പോയിട്ടില്ല. പക്ഷെ ഇത്തവണ നമ്മൾ നോക്കുമ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന് പറയുന്ന ഒരു മിഡ്ഫീൽഡറുണ്ട്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, മനോഹരമായി കളിക്കുന്നത്. എത്രയോ 6-7 ഗോളുകളൊക്കെ അദ്ദേഹം സ്വന്തമാക്കി. അവരുടെ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഉണ്ട്, നല്ല പ്ലെയറാണ് അദ്ദേഹം. മൊത്തം ഇംഗ്ലണ്ടും, അതായത് ശരിക്കും പറയുന്നത് തോമസ് തുഷേൽ എന്ന് പറയുന്ന കോച്ചിന്റെ ശരിക്കും ഒരു ടീമാണത്. അദ്ദേഹമാണ് ശരിക്കും അടിമുടി ആ ടീം നിയന്ത്രിക്കുന്നയാൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇംഗ്ലണ്ടും കരുത്തരാണ്. അപ്പൊ നമ്മൾ ഈ വേൾഡ് കപ്പ് മൊത്തം വിലയിരുത്തുമ്പോൾ കുറച്ച് അട്ടിമറികൾ നടന്നു. കേബോ വെർദെ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വന്നു. അതേപോലെ ഈജിപ്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ മുന്നോട്ട് വന്ന് കളിച്ച ഒരു ടീമാണ്. അതേസമയത്ത് നിരാശപ്പെടുത്തിയവരുമുണ്ട്. അപ്പൊ നമ്മൾ ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് സാധ്യതാ പട്ടികയിൽ പെടുത്തിയ രണ്ട് ടീമുകൾ, ഒന്ന് ജർമ്മനി, ഒന്ന് നെതർലൻഡ്സും ആണ്. ആ രണ്ട് ടീമുകളും ആദ്യമേ അങ്ങ് പുറത്തായി പോയി. നെതർലൻഡ്സ് എന്ന് പറഞ്ഞാൽ വിർജിൽ വാൻ ഡിജിക്കിനെ പോലെയുള്ള നല്ല കളിക്കാരുടെ ഒരു സംഘമായിരുന്നു. പക്ഷേ തുടക്കത്തിൽ അവരങ്ങ് പുറത്താവുന്നു. ജർമ്മനിയുടെ കാര്യമാണെങ്കിൽ ജർമ്മനി നല്ല, നമ്മൾ നേരത്തെ ഓരോ ടീമിനെയും വിലയിരുത്തിയതുപോലെയാണ്, ഇൻഡിവിജ്വലി നല്ല കുറെ പ്ലെയേഴ്സ് ഉള്ള ഒരു ടീമാണ് ജർമ്മനി എന്ന് പറയുന്നത്. അവർ നേരത്തെ പുറത്താവുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ കുറെ അട്ടിമറികൾ ആദ്യമേ നടന്നത് നമ്മളെല്ലാ വേൾഡ് കപ്പും പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷെ ഇതിനൊരു ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും നല്ല 4 ടീമുകളാണ് ഇനി ബാക്കി നിൽക്കുന്നത്. 2 സെമി ഫൈനലുകളും ഒരു ഫൈനലും, റിസസ് ഫൈനൽ പിന്നെ നമ്മൾ അതിന്റെ ഒരു ഔദ്യോഗിക തല മാത്രമാണ്. എന്തായാലും അമേരിക്ക, കാനഡ, മെക്സിക്കോ, ഈ 3 രാജ്യങ്ങൾ ഹോസ്റ്റ് ചെയ്ത ഒരു വേൾഡ് കപ്പാണ്. ആ വേൾഡ് കപ്പിൽ നമ്മൾ ഇൻഡിവിജ്വലി കുറെ നല്ല പ്ലെയേഴ്സിനെ കാണുന്നുണ്ട്, നല്ല കുറെ ഗോളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നല്ല മത്സരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി ഇപ്പോൾ ക്ലൈമാക്സ് പറയുന്നത് ആര് ചാമ്പ്യന്മാരോ എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയും.
1: ഏതാണ്ട് 40 ദിവസത്തോളം നീണ്ടുനിന്ന മത്സരങ്ങൾക്കൊടുവിൽ സംഭവിച്ചേക്കാവുന്ന മടുപ്പ് ഇതാ അവസാന 4 ടീമുകൾ നേർക്കുനേർ വരുമ്പോൾ തീർത്തും ഇല്ലാതാവുന്നു. പലർക്കും പലതായ ലോകകപ്പ്, വാതുവെപ്പുകളുടെയും വെല്ലുവിളികളുടെയും പഴിച്ചാരലിന്റെയും വിജയങ്ങളുടെയും ആശ്വാസങ്ങളുടെയും ലോകകപ്പ്. വിജയങ്ങളുടെയും തോൽവിയുടെയും ആരവങ്ങളും കണ്ണീരും വീണ മൈതാനങ്ങളിൽ വിയർപ്പൊഴുക്കിയ ഒട്ടേറെ താരങ്ങളുടെ സ്വപ്നം കൂടിയായ ലോകകപ്പ് അതിന്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ ഒരിക്കലും അവസാനിക്കരുതാത്ത എന്തോ ഒന്ന് നമ്മെ കീഴടക്കുന്നില്ലേ? അതാണ് ഫുട്ബോൾ എന്ന വിസ്മയപന്ത്. ലോകകപ്പ് ഓളപ്പെരുക്കം ഇനി അടുത്ത ചൊവ്വാഴ്ച പുതിയ ലോക ജേതാവിന്റെ വിശേഷങ്ങളുമായി നിങ്ങൾക്കൊപ്പം എത്തും. അതുവരെ വിട. ലോകകപ്പ് ഓളപ്പെരുക്കം 2026 സമാപിക്കുന്നു. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം സീന യഹിയ.

0: കെഎസ്ഇബി അറിയിപ്പ്. ഗിരിനഗർ തേവര സെക്ഷൻ പരിധിയിൽ യുവജന സമാജം റോഡ്, കെ പി വള്ളോൺ റോഡിൽ പഞ്ചായത്ത് ജംഗ്ഷൻ മുതൽ കല്ലുപാലം വരെ, അമലഭവൻ റോഡ്, പണ്ടാർച്ചിറ, സ്മാർട്ടോ റോഡ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സേവന വാർത്ത. കേരള മീഡിയ അക്കാദമിയുടെ ഓഡിയോ പ്രൊഡക്ഷൻ ഡിപ്ലോമ കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സൌണ്ട് എഞ്ചിനീയറിംഗ്, ആർജെ ട്രെയിനിംഗ്, ഡബ്ബിംഗ്, പോഡ്കാസ്റ്റ്, വോയിസ് മോഡുലേഷൻ എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുന്നതാണ് കോഴ്സ്. തിരുവനന്തപുരം കൊച്ചി സെന്ററുകളിലെ റേഡിയോ കേരള സ്റ്റുഡിയോയിലാണ് ക്ലാസും പരിശീലനവും. 2.5 മാസമാണ് കാലാവധി. ഫീസ് 25,000 രൂപ. പ്രായപരിധിയില്ല. അടിസ്ഥാന യോഗ്യത പ്ലസ് ടു. അക്കാദമി വെബ്സൈറ്റ് വഴി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നാളെയാണ്. വിശദവിവരത്തിന് www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം. www.kma.ac.in.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: പുതിയ ഗാഡ്ജറ്റും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
2: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ കൊച്ചിയിൽ 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം.
1: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറൈൻ ഡ്രൈവ്, കൊച്ചി.
3: MSC ഇൻഡസ്ട്രിയൽ ഫിഷറീസ്, MFSC സീഫുഡ് സേഫ്റ്റി ആൻഡ് ട്രേഡ് പ്രോഗ്രാമുകളിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ ഈ മാസം 17 രാവിലെ 10 മണിക്ക് കുസാറ്റ് ലേക്ക് സൈഡ് ക്യാമ്പസിലെ സ്കൂൾ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിഷറീസിൽ നടക്കും. കൂടുതൽ അറിയാൻ 0484283711 എന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ https://. admissions.cusat.ac.in എന്ന വെബ്സൈറ്റ് വിലാസം സന്ദർശിക്കുക. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, https://admissions.cusat.ac.in. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി FM ഈവനിംഗിൽ ഇന്നത്തെ കഥാനേരം.
4: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
5: നടന്ന് നടന്ന് അവർ ഒരു മൊട്ടപ്പറമ്പിൽ എത്തിക്കഴിഞ്ഞിരുന്നു. നേരം സന്ധ്യ കഴിഞ്ഞു. ആകാശത്ത് ചന്ദ്രക്കല പ്രത്യക്ഷമായി. പെട്ടെന്ന് ബ്രഹ്മദത്തൻ നിന്നു, കാതോർത്തു. എന്താ നിന്നത്? തൊട്ടു സമീപത്തുള്ള പൊട്ടക്കിണറിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ബ്രഹ്മദത്തൻ ചോദിച്ചു, ആ കിണറ്റിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നില്ലേ നായരെ? വടുതല നായർ കാതോർത്തു നിന്നു. ഒന്നും കേൾക്കാനില്ലല്ലോ. ഉണ്ട്, ആരോ കിണറ്റിൽ വീണിട്ടുണ്ട്. എനിക്ക് വ്യക്തമായി കേൾക്കാനുണ്ട്, നമുക്കൊന്ന് നോക്കി വരാം, ബ്രഹ്മദത്തൻ പറഞ്ഞു. രണ്ടുപേരും കിണറ്റിനടുത്തേക്ക് നടന്നു. ബ്രഹ്മദത്തൻ എത്തി നോക്കി. എന്തോ ശബ്ദം കേൾക്കാനുണ്ട്. വടുതല ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഇങ്ങോട്ട് നീങ്ങി നിന്നോളൂ. സൂക്ഷിക്കണേ, വല്ലാണ്ട് വക്കത്തേക്ക് നീങ്ങരുതേ. വടുതല നായർ കിണറ്റിന്റെ വക്കത്തെത്തി, ഉള്ളിലേക്ക് എത്തി നോക്കി. ബ്രഹ്മദത്തൻ പെട്ടെന്ന് നായരുടെ കഴുത്തിൽ പിടിച്ച് കിണറ്റിലേക്ക് തള്ളിയിട്ടു. അയ്യോ! നായരിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു. ബ്രഹ്മദത്തൻ ഒരു നിമിഷം അവിടെ നിന്നു, കിണറ്റിലേക്ക് സൂക്ഷിച്ചു നോക്കി, പെട്ടെന്ന് സ്ഥലം വിട്ടു.

ആഴമുള്ള കിണറായിരുന്നു. എന്നിട്ടും നായർക്കൊന്നും പറ്റിയില്ല. കിണറ്റിൽ കനത്ത അന്ധകാരം. അദ്ദേഹം ചുറ്റും തപ്പിനോക്കി. കൂർത്തു മൂർത്ത പാറയാണ്. തനിക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. പെട്ടെന്ന് നായർ വയലക്കുന്നിലപ്പനെ സ്മരിച്ചു. അപ്പാ, ഏട്ടനെ രക്ഷിക്കൂ, കിണറ്റിൽ നിന്നും കരകയറാൻ വഴി കാണിച്ചു തരൂ. എല്ലാ സഹോദരന്മാർക്കും കാരക്കലമ്മയ്ക്കും മനസ്സിലൊരു നടുക്കം. അവർ കിണറ്റിനരികിലേക്ക് സ്വയം ആനയിക്കപ്പെട്ടു. ആദ്യമെത്തിയത് നാറാണത്താണ്. ആരാ, വടുതലയില്ലേ കിണറ്റില്? അതേ നാറാണത്തെ, എന്നെ പുറത്തെടുക്കൂ. അപ്പോഴേക്കും പെരുന്തച്ഛനും അഗ്നിഹോത്രിയും പാക്കനാരും വള്ളോനും എത്തി. നിമിഷങ്ങൾക്കകം ബാക്കി എല്ലാവരും എത്തി. ചുറ്റുമുള്ള വീടുകളിൽ നിന്ന്

0: നിമിഷങ്ങൾക്കകം ബാക്കി എല്ലാവരും എത്തി. ചുറ്റുമുള്ള വീടുകളിൽ നിന്നും ആളുകൾ ഓടിവന്നു. പന്തങ്ങൾ ജ്വലിച്ചു. വടുതല നായർ വലിയൊരു കയറിൽ പിടിച്ച് പുറത്തേക്ക് വന്നു. നടന്ന സംഭവം വിശദീകരിച്ചു. എവിടെയാ ബ്രഹ്മദത്തൻ? വള്ളോൻ ഗർജിച്ചു. ബ്രഹ്മദത്തൻ ഇപ്പോൾ വരും, എല്ലാവർക്കും അയാളെ കാണാം, നാറാണത്ത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതാ വരുന്നു ബ്രഹ്മദത്തൻ. കുടുമ കെട്ടഴിഞ്ഞിരിക്കുന്നു. ദേഹമാസകലം വിയർത്ത് കുളിച്ചിരിക്കുന്നു. മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നെ രക്ഷിക്കൂ വടുതല നായരെ, എന്നെ രക്ഷിക്കൂ. ഞാനിതാ മരിക്കാൻ പോകുന്നു. എന്റെ ഹൃദയം പടപടാ ശബ്ദിക്കുന്നു. കാൽമുട്ടും കൈമുട്ടും കടയുന്നു. എന്റെ മുതുകാരോ കോടാലുകൊണ്ട് വെട്ടിപ്പൊളിക്കുന്നു. എന്നെ രക്ഷിക്കിൻ. പറയിപ്പെറ്റ പന്തിരുകുലത്തിലെ അംഗങ്ങളെ, എന്നെ രക്ഷിക്കിൻ. താനിതൊക്കെ കാണിച്ചത് ആര് പറഞ്ഞിട്ടാണ്? വള്ളോനും പെരിന്തച്ഛനും ഒന്നിച്ചു ചോദിച്ചു. ആ പട്ടേരിയും കൂട്ടരും പറഞ്ഞിട്ടാണ്. എനിക്ക് 500 പണം സമ്മാനമായി തരാമെന്ന് പറഞ്ഞു. 2 പെൺമക്കളുണ്ട് എനിക്ക്. വേളി കഴിച്ചു കൊടുക്കാൻ യാതൊരു വഴിയുമില്ല. നിൽക്കക്കള്ളി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തതാണ്. ബ്രഹ്മദത്തൻ ഒരിക്കൽ കൂടി മാറത്തടിച്ചു. അപ്പോ താൻ പട്ടേരിയുടെ ചാർച്ചക്കാരനല്ലേ? വടുതല നായർ ചോദിച്ചു. അല്ല, ഞാൻ നുണ പറഞ്ഞതാണ്. ഞാനൊരു പാവം നമ്പൂതിരിയാണ്. ദാരിദ്ര്യം എന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചു, ബ്രഹ്മദത്തൻ പറഞ്ഞു. അപ്പ നമ്പൂതിരിയുടെ കഴുത്തിലെ മാല, കയ്യിലെ മോതിരങ്ങൾ? വള്ളോന് കൗതുകമായി. എന്നെ അവർ വേഷം കെട്ടിച്ചു. ഇതെല്ലാം ആ പട്ടേരിയുടെ വകയാണ്. എല്ലാം തിരിച്ചേൽപ്പിക്കണം.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം വായിച്ചത് പ്രീതി. ഹൈ ഹൈ.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ പ്രാബല്യത്തിൽ. ആദ്യ സമുദ്രോത്പന്ന കയറ്റുമതി ദൌത്യം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാര മേഖലയിൽ ഇന്ത്യയുടെ പ്രയാണത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഴവർഗ പോഷക തോട്ട പദ്ധതി കനിപ്പന്തൽ കൃഷിമന്ത്രി ടി സിദ്ദിഖ് വെള്ളിയാഴ്ച കൽപ്പത്തയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 259 റൺ വിജയലക്ഷ്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമിഫൈനൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: വിരലടയാളത്തിന്റെ വിസ്മയങ്ങൾ. ലോകത്തെമ്പാടുമായുള്ള 830 കോടിയിലധികം ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ വിരലടയാളങ്ങളാണുള്ളതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അല്ലേ? എന്നാൽ യാഥാർത്ഥ്യം അതാണ്. തിരിച്ചറിയുവാൻ സാധിക്കാത്ത വിധം സാദൃശ്യമുള്ള ഇരട്ടകൾക്ക് പോലും സാമ്യതയില്ലാത്ത വിരലടയാളങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. എന്താണ് വിരലടയാളം? കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ, അതായത് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ, വിരലുകളിലെ ചർമ്മത്തിന്റെ അടിവശത്തുള്ള പാളി ത്വരിതഗതിയിൽ വളരുമെങ്കിലും പുറത്തെ തൊലി അങ്ങനെയല്ല. താരതമ്യേന സാവധാനത്തിലായിരിക്കും അത് വളരുന്നത്. അപ്പോൾ തൊലി ചുളിയുവാൻ സാധ്യതയുണ്ടല്ലോ. ആ ചുളിവുകളാണ്

0: ആണ് വിരലടയാളങ്ങളായി മാറുന്നത്. അതായത് മറ്റ് അവയവങ്ങൾ രൂപം പ്രാപിക്കും പോലെ വിരലടയാളവും അമ്മയുടെ ഉദരത്തിൽ വെച്ചാണ് ഉണ്ടാകുന്നത്. മറ്റൊരു കാര്യം, അതിൻ്റെ രൂപപ്പെടൽ യാദൃച്ഛികമായി സംഭവിക്കുന്നു എന്നതാണ്. ഗർഭപാത്രത്തിലെ ആംനിയോട്ടിക് ദ്രാവകത്തിൻ്റെ മർദ്ദം, കുഞ്ഞിൻ്റെ ചലനങ്ങൾ, പൊക്കിൾ കൊടിയുടെ സ്ഥാനം, ഇവയെല്ലാം വിരലടയാളത്തിൻ്റെ ഘടനയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് എന്നറിയുക. ഒരേ ഡി എൻ എ ഉള്ളവയാണെങ്കിൽ പോലും ഇരട്ടകൾക്ക് വിരലടയാളങ്ങൾ വ്യത്യസ്തമാകുവാനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. വിരലടയാളങ്ങൾ എല്ലാവരിലും വ്യത്യസ്തമാണെങ്കിലും ചില പൊതു ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ ലൂപ്പ്, വേൾ, ആർച്ച് എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. ഏറ്റവുമധികം, അതായത് 65% ആളുകളുടെ വിരലടയാളം ഒരു വശത്തു നിന്ന് തുടങ്ങി ഒരു വളയത്തോടെ അതേ വശത്തേക്ക് തിരിച്ചു പോകുന്ന രീതിയിലുള്ള ലൂപ്പ് വിഭാഗത്തിലുള്ളതാണ്. വൃത്താകൃതിയിലുള്ള ഡിസൈനായ വേൾ ആണ് 30% പേർക്ക്, അതായത് കേവലം 5% വ്യക്തികൾക്ക് മാത്രമേ ഒരു വശത്തു നിന്നും ഉയർന്നു വന്ന് മറുവശത്തേക്ക് പോകുന്ന രീതിയിലുള്ള ആർച്ച് വിഭാഗത്തിലുള്ള വിരലടയാളങ്ങളുള്ളൂ. വിരലടയാളങ്ങൾ കോടതികളും നീതിപീഠങ്ങളുമെല്ലാം വിശ്വസിക്കുവാനുള്ള പ്രധാന കാരണം ജനനം മുതൽ മരണം വരെ മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്ന അതിൻ്റെ സവിശേഷതയാൽ തന്നെയാണ്. ഏതെങ്കിലും അപകടം പറ്റി തൊലിക്ക് കേടുപാടുണ്ടായി നശിച്ചാൽ പോലും താഴത്തെ പാളിക്ക് കേട് സംഭവിച്ചില്ല എങ്കിൽ അതേ വിരലടയാളം തിരിച്ചു വരുന്നത് കാണാം. കുറ്റാന്വേഷണകർ 100 വർഷം മുമ്പ് പിന്തുടർന്നിരുന്ന അതേ വിരലടയാള പരിശോധനകൾ ചില നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഇന്നും തുടരുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. കുറ്റകൃത്യങ്ങളും കൊലപാതകവും മറ്റും നടന്ന സ്ഥലങ്ങളിലേക്ക് വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെയും മറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. നിങ്ങൾ ഊഹിക്കുന്നതുപോലെ തന്നെ കുറ്റകൃത്യം നടന്ന സ്ഥലത്തു നിന്നും ലഭിക്കുന്ന വിരലടയാളങ്ങൾ സംശയിക്കുന്നവരുടെ വിരലടയാളങ്ങളുമായി താരതമ്യപ്പെടുത്തി കുറ്റവാളിയെ കണ്ടെത്തുന്ന രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. അദൃശ്യമായി കിടക്കുന്ന വിരലടയാളങ്ങൾ പ്രത്യേകതരം മഷിയോ പൊടിയോ ഉപയോഗിച്ച് വിദഗ്ധർ അവയെ ദൃശ്യമാക്കുന്നു. സ്മാർട്ട് ഫോൺ ലോക്കറായും ആധാർ പോലുള്ള പ്രധാന ബയോമെട്രിക് സിസ്റ്റങ്ങളിലും മറ്റും പാസ്വേഡുകളായും വിരലടയാളങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു എന്നത് ഇവിടെ പ്രസ്താവ്യമാണ്. നിങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള നിങ്ങളുടെ പ്രിയ വിരലടയാളം.
1: ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷെനായ്. ശാസ്ത്രദീപ്തി.
2: ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 8:05:04.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. വിടരുന്ന മുട്ടുകളിൽ ഇന്ന് അമരാവതി ജെ യു പി എസിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. ആദ്യം ഒരു ദേശഭക്തി ഗാനമാണ്. പാടുന്നവർ അങ്കത എം ബി, ശ്രീലക്ഷ്മി ടി പി, ആദിത്യൻ ബി, ക്രിസ്റ്റി ആന്റണി ബി, മുഹമ്മദ് ഫസ ഹംദാൻ, അവന്തിക കെ പ്രവീൺ.

0: അമ്പാടിക്കണ്ണനിൻ്റെ പൊന്നോടക്കുഴലൂതി, അഞ്ജനാ കണ്ണെഴുതി വിളിച്ചപ്പോൾ.
1: ഇനി ഒരു ഇംഗ്ലീഷ് കവിതയാണ് കവിത ചൊല്ലുന്നത്. മുഹമ്മദ് ഫസ ഹംദാൻ.
2: ഗുഡ് മോർണിംഗ് എവരിവൺ, പേഴ്സൺ ഹിയർ ടുഡേ ഐ ഹിയർ വിത്ത് പോം ഫേസസ് ഇൻ സ്പീഡ് റിട്ടൺ ബൈ ഹെൻറി ലൗസൺ. എ പോം ദാറ്റ് റിയലി ടച്ച് മൈ കൺസൈൻസ്. ദ ഫേമസ് ഓസ്ട്രേലിയൻ പോയറ്റ് ഹെൻറി ലൗസൺ ഗിവ്സ് അസ് എ വിൻഡോ ടു ദി മിസറബിൾ ലൈഫ് സ്റ്റൈൽ ഓഫ് ഏർലി ഇൻഹാബിറ്റൻസ് ഓഫ് ഓസ്ട്രേലിയ. Let me invite your attention to the faces in the street by Henry Lawson. They lie, the men who tell us in a loud, desire tone that want to see you, a stranger, and that misery is unknown. For where the nearest suburb and the city proper meet, my window sill is level with the faces in the street. Drifting past to the beat of weary feet. Well, I struggled with the illness of those faces in the spirit. And cause I had to sorrow in a land so young and fair to see upon those faces stamp the marks of want and care. I look in vain for traces of fresh and fair and sweet in sallow, sunken faces that are drifting through the spirit. Drifting on to the scrape of restless feet. I can soar over the owners of those faces in the street. In hours before the dawning, dims the starlight in the sky, the wan and weary faces first began to trickle by, increasing as the moments roll on with morning feet, till like a parallel river flows the faces in the street, flowing in to the beat of furried feet. I sorrow for the owners of those faces in the spirit. The human river dwindles when it is past the harvest of age. Its waves flows fast in the fear of being laid. But slowly drag the moments, whilst beneath the dust and heat. The city grinds the owners of those faces in the spirit.

0: body, winding soul, yielding scarce enough to eat. Huh, I sorrow for the owners of those faces and speed. And now, all blurred and smirched, with vice did they sad pages end. For while the short hours to us the longer small hours trend, with smiles that mock devour, and with words that half entreat, Delilah, please focus them at the corner of the street. Sinking down, battered, wrecked by tempest speed. A dreadful, thankless lady, sirs, that woman of this breed. What are little things than these of a fair young city comes? For in the sod are going thick, filthy dens and slums, where human form shall rot away, inside sports wine and meat, and ghostly faces shall be seen, unfit for any street. Rotting out to the lack of air and meat, in dens of vice and horror that are hidden from the spree. I wonder, would the apathy of wealthy men endure, where all their windows level with the face of the poor? Amen, and slaves, your knees shall knock, your heart in terror be, when God demands a reason for the sorrow of the street, the wrong sins and the bad things and the sad things that we meet, in the filthy lane and alley and the quarrel, heartless greed. Once I cry, O God Almighty, if thy my doubt still endure, now show me in a vision for the wrong suffered a cure. And lo, with shocks, oh shudder, I beheld the city's breed, and in the warning distance saw the tramp of many feet, coming near to drums dull distant speed. And soon I saw the army that was marching down the street. Then like a swollen river that has broken bank and vow, the human flood came pouring down with red flags of all, and kindled eyes, all blazing bright, did revolution seed, and flashing shots reflecting the rigid faces in the street. Pouring on to a drum's loud distant speed, and the war hymns and cheering of people in the street. And the war hymns and cheering of people in the street.
1: അടുത്തത് മോണോ ആക്ട്. അവതരിപ്പിക്കുന്നത് അംഗത എം ബി.
2: നമസ്തേ പ്രിയപ്പെട്ടവരെ, ലോകാഹ സമസ്താഹ സുഖരോ ഭവന്തു. ഞാൻ ദൈവം, ഇതാണ് എന്റെ സ്വന്തം നാട്. താ നോക്കൂ, ഇവിടെ എത്ര സുന്ദരമാണ്. നന്മയുള്ള മനുഷ്യർ, സന്തോഷത്തോടെ ജീവിക്കുന്ന ജീവികൾ.
3: ഞാനാണ് ചകുത്താൻ. ദൈവത്തിന്റെ സ്വന്തം നടത്തോ ഇരുപ്പോ ചകുത്താന്റെ നാടായത് അറിഞ്ഞല്ലേ. വാ, ഞാൻ കാണിച്ചു തരാം.
2: ഹായ് ഹായ്, എന്ത് നല്ല കാട്. പാക്കൂട്ടുകാരെ, നമുക്കിവിടെ ഓടിക്കളിക്കാം. ദാനോഗ്യ കൂട്ടുകാരെ, ഒരു ചിത്രശലഭം, നമുക്ക് അതിനെ പിടിക്കാം. പ്രിയപ്പെട്ട കുട്ടി, പൂമ്പാറ്റേനെ പിടിക്കാൻ പോകരുത്. ഇത് കാടാണ്, അപകടമുണ്ട്.
4: എനിക്ക് പൂമ്പാറ്റയെ വേണം, ഞാൻ പിടിക്കട്ടെ.
2: അമ്മോ അമ്മോ, നീ എവിടെയാ? കളിക്കുന്നതിനിടയിൽ കാണാനായരാ. വാ കൂട്ടുകാരെ, നമുക്ക് നോക്കാം. ദാനോഗി കൂട്ടുകാരെ, ഒരു ചിത്രശലഭം, നമുക്കരനെ പിടിക്കാം.
4: അയ്യോ അമ്മ, കല്ല് പോലെ നിൽക്കുന്നു. ഈ കാട്ടിലേക്ക് പൂമ്പാറ്റയുടെ പുറകെ വരണ്ടായിരുന്നു.
5: തെച്ചിമാല മേലെ പോകാതെ മെന്നെ, തീ കോരിച്ചൊരു കീറ ഭൂതമുണ്ടേ. നിങ്ങളാരാ, എന്തിനാ ഇങ്ങോട്ട് വന്നത്?
6: ഞങ്ങൾ അമ്മൂന്നത്തേടി വന്നതാ മുത്തശ്ശി. ഞങ്ങളുടെ കൂടെ ഒരു ഭംഗിയുള്ള ചിത്രശലഭം ഉണ്ടായിരുന്നു.
5: ഭംഗിയുള്ള ചിത്രശലഭം? ചിത്രശലഭത്തിന്റെ പുറകെ പോകരുത്. ഇത് തന്നെയാ നിങ്ങളൊരു കൂട്ടുകാരിക്കും പറ്റിയത്. ഞാൻ അവളെ ശിലയാക്കി മാറ്റി.
4: സിംഹത്തിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച മുത്തശ്ശി ആരാണ്?
6: മുത്തശ്ശിയാണ് എന്നെ രക്ഷിച്ചത്.
5: ഇതുപോലെയുള്ള ചിത്രശലഭങ്ങളും മറ്റു ആകർഷക വസ്തുക്കളും നിങ്ങളെ വഴിതെറ്റിക്കും. മാതാപിതാക്കൾ, അധ്യാപകർ, നല്ല മനുഷ്യർ നമ്മളുടെ ജീവിതത്തിൻ്റെ നല്ല വഴികളിലൂടെ നടത്തുന്നവരാണ്. ഇവിടെ നിങ്ങളെ രക്ഷിക്കാൻ ഞാനുണ്ടായി.

0: നിങ്ങളുടെ എല്ലാവരുടെയും അമ്മ, പ്രകൃതി, ദൈവം.
1: വാക്കൂട്ടാരെ, ഞാൻ നിങ്ങൾക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു തരാം.
2: ഹലോ, എക്സ്ക്ലൂസീവ് ന്യൂസ്! കാണാതായ കുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നു. നമുക്ക് അവരോട് ചോദിക്കാം, എന്താ പറ്റിയിരുന്നു? എന്താ മോളെ പറ്റിയത്?
0: അത് കാട്, കല്ല്, ചിത്രശലഭം, എല്ലാം ഒരു സ്വപ്നം പോലെ ഉണ്ടായിരുന്നു.
2: മോളെ വ്യക്തമായി പറയൂ.
0: അത് പൂമ്പാറ്റയുടെ പുറകെ പോകരുത്. ഇത് സത്യമായും ചെകുത്താന്റെ നാടല്ല, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു.
3: ഇനി കന്നഡ പദ്യം ചൊല്ലുന്നത് ക്രിസ്റ്റി ആന്റണി ബി.
4: നമസ്കാര. കുമാരവ്യാസനെന്തു പ്രസിദ്ധ നാദാഗതികന നാരായണപ്പ കവി ബരേത ഭാരത കഥാമഞ്ജനീന്ത ഈ പദ്യവനു ആയതു കൊള്ളാകെ വസ്ത്രാഭരണ സമയത്തിൽ ദ്രൗപദിയു മാടിത ദീന പ്രാർത്ഥനയു നീവു ഈ പദ്യങ്ങളിൽ കേളുതീരാ.

മുരുകിനലി മദഗലി മുരുകി സുവനുബിനലി കളവലി സുവനു കോടിയലി അറിയു തജ്ഞര ഗുണപദോഷവ നരസുവനൈ

കൃഷികളതി താൽക്കികരു കർമ്മവ്യസനികളു കോപിതരു മിക്കിന വിഷയതരവുലുകളു മൂഢ മനുഷ്യരെമ്പവരു ഹൊസെതു നിന്നവരെന്തു ഭഗവരെ വിശിതു വീഴുവ കൃപയ നീ തോറിസേതേനൈ കൃഷ്ണ എന്തൊരളിതളു നളിനാക്ഷി കുസുമതലു ചാരുദാസ്യ പരിയം തെസവുദേ ഭുവനദലി ജീവപ്രസര വിത്തുതു ദുഃഖ സൗഖ്യത താരത മതയലി ഉസുരു പസരണവില്ലതന്നുപ്പ സദാ പീത്തിയ വേഗേ മികദാഹി സൂതൈ

വല്ലഭ ദൈത്യമദന മുകുന്ദമുരഹര ഭക്തവത്സല ധനകൃപാജലധി നെന്തേനൈനു കാതലൈ ഗോവിന്ദ.

തമനുപ കുതിരിയെ തന്നനുതന്തു ബതുകുവനമ്പാ പരമവസന നിഷ്ഠകിനു ചിത്തതലി നിലകൊളിസി രുക്മിണി സത്യഭാമയനൊളു സമ്മേളനത്താ സാരി അരഹി ആസംഗിയനു ദാളി സുധാ.

കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് അമരാവതി, ജി യു പി എസിലെ കൂട്ടുകാരാണ്. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്. നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: एक प्रकार से PM जय अब गरीबों की जय बन गई है।

0: ഈവനിംഗ് മെലഡിയാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സേവന വാർത്തകൾ. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ പാലക്കാട് ജില്ലയിൽ ഒഴിവുള്ള ആയുർവേദ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നാളെ രാവിലെ 10:30 കൂടിക്കാഴ്ച നടക്കും. SSLC സർക്കാർ അംഗീകരിച്ച ആയുർവേദ ഫാർമസി ട്രെയിനിംഗുമാണ് യോഗ്യത. പ്രായപരിധി 18-36. യോഗ്യരായവർ ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം സുൽത്താൻപേട്ടയിലെ ജില്ലാ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491254429 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0491254429.
1: മെഗാ കളക്ഷൻ, മെഗാ വില കുറവും, കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, മൈറ്റി ഫ്യൂച്ചർ എപ്പിക്കൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈറ്റി ഫ്യൂച്ചർ എപ്പിക്, മറൈൻ ഡ്രൈവ്, കൊച്ചി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
5: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് July 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
6: September 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന IIT NIT എൻട്രൻസ് പരിശീലനം നൽകുന്നു. 1 വർഷത്തെ എൻട്രൻസ് കോച്ചിങ്ങിനാണ് സർക്കാർ ധനസഹായം നൽകുന്നത്.

0: ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വിഷയങ്ങൾക്ക് 85% മാർക്കോ അതിനു മുകളിലോ നേടി വിജയിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി നാളെയാണ്. അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭിക്കും.
1: കൊച്ചിക്ക് കണ്ട് മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി തിരഞ്ഞെടുക്കാം.
2: പുതിയ ഷോപ്പിംഗ് അനുഭവം ഒരുക്കി കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂമുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, ഇപ്പോൾ മെറീൻ ഡ്രൈവിൽ.
1: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മെറീൻ ഡ്രൈവ്, കൊച്ചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
6: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
7: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: പാലക്കാട് ജില്ലയിലെ SRC കമ്മ്യൂണിറ്റി കോളേജിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ട്രെയിനേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള തീയതി നാളെ വരെ നീട്ടി. 12ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 88 48 02 60 35 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 88 48 02 60 35.
2: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവ്. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം. വമ്പൻ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മൈജി ഫ്യൂച്ചർ എപ്പിക്, മെയിൻ ഡ്രൈവ്, കൊച്ചി.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
6: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
7: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിലുള്ള വിവിധ ആയുർവേദ ആശുപത്രികളിൽ ആയുർവേദ തെറാപ്പിസ്റ്റുമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് നാളെ രാവിലെ 11:30 കൂടിക്കാഴ്ച നടത്തും. SSLC സർക്കാർ അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സുമാണ് യോഗ്യത. യോഗ്യത, ജനന തീയതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ എത്തിച്ചേരണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
2: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, വമ്പൻ വിലക്കുറവും. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈജി ഫ്യൂച്ചർ എപ്പിക്, മെറീൻ ഡ്രൈവ്, കൊച്ചി.
9: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
6: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
7: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: പാലക്കാട് ജില്ലയിലെ പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിലൂടെ 6 മാസത്തെ 4-വീലർ സർവീസ് ടെക്നീഷ്യൻ വിഷയത്തിൽ സൌജന്യ നൈപുണ്യ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 98 95 77 10 81 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 98 95 77 10 81.
1: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ.
2: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം, മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, ഇപ്പോൾ മെറീൻ ഡ്രൈവിൽ.
1: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മെറീൻ ഡ്രൈവ്, കൊച്ചി.
5: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
6: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
7: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, ഇടപ്പള്ളി.
1: വിലയും ചെറുതാകണം. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, ഇപ്പോൾ വമ്പൻ വിലക്കുറവിൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്.

0: ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപിക് ഷോറൂം. മൈ ജി ഫ്യൂച്ചർ എപിക്, മറീൻ ഡ്രൈവ്, കൊച്ചി.
1: എം എ അപ്ലൈഡ് എക്കണോമിക്സ് പ്രോഗ്രാമിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ നാളെ രാവിലെ 10 മണിക്ക് അപ്ലൈഡ് എക്കണോമിക്സ് വകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് https://admissions.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നമ്പർ 8547881732. നമ്പർ ആവർത്തിക്കാം, 8547881732.

0: 2026-27 സാമ്പത്തിക വർഷത്തിൽ കസ്റ്റം ഹിയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് എന്നീ ഘടകങ്ങളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 15, അതായത് നാളെ രാവിലെ 11 മണി മുതൽ സ്വീകരിക്കും. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും തൊടുപുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാം. വിളിക്കേണ്ട നമ്പർ 62-82-64-59-10. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 62-82-64-59-10. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റും 12 സെക്കൻഡും.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
2: അന്ന് രാത്രിയാണ് രാമർ തന്റെ ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായി ആലോചിച്ചു തുടങ്ങിയത്. കണ്ണച്ചന്റെ കാര്യസ്ഥനായി തുടരുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം നല്ലവനുമാണ്. പക്ഷെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തുടരണമോ? അതിനെക്കുറിച്ചാണ് അയാൾ ആലോചിച്ചത്. രാത്രി ഏറെക്കുറെ നിശബ്ദമായിരുന്നു. ആന്തൂരാൻകുന്നിലെ വേവുപുരകളെല്ലാം അണഞ്ഞുകഴിഞ്ഞു. എന്നിട്ടും കുഞ്ഞിച്ചന്തു പച്ചമൺകലത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. തക്ഷൻകുന്നിന്റെ വടക്ക് ഭാഗത്തുള്ള കാടുകളിൽ നിന്നും രാത്രിയുടെ വെളിമ്പ്രദേശങ്ങളിലേക്ക് ഭീതിയില്ലാതെ പറന്നിറങ്ങിയ നരിച്ചീറുകൾ തുടർച്ചയായി ചിറകടിച്ച് ദിശകളറിയാതെ വട്ടം ചുറ്റുന്നുണ്ടായിരുന്നു. അമ്മയുറങ്ങുന്ന തെക്കുഭാഗത്തെ മണ്ണിന്റെ മുകളിലും നരിച്ചീറുകളുടെ ചിറകടി ശബ്ദം പ്രതിധ്വനിക്കുന്നുണ്ടായിരിക്കാം. അവിടെ ഒരു കൂട്ടം തുമ്പച്ചെടികൾ വളർന്നിട്ടുണ്ട്. അവയിൽ നിറയെ വെളുത്ത പൂക്കളുമുണ്ടായിരുന്നു. നരിച്ചീറുകൾ അവയ്ക്ക് മീതെയും പറക്കുന്നുണ്ടായിരിക്കാം. ആ മണ്ണ് വാങ്ങണമെന്ന ആഗ്രഹം ഇതുവരെയും നടന്നിട്ടില്ല. ആവശ്യപ്പെട്ടാൽ ആ സ്ഥലം കണ്ണച്ചൻ തരുമായിരിക്കും. പക്ഷേ അതിനുള്ള പണം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആഴ്ചകളിൽ മിക്ക ദിവസവും അയ്യാപ്പട്ടരുടെ ബാങ്കിൽ പോകുന്നുണ്ട്. ഇതുവരെ ഒരു സംഖ്യ സമാഹരിക്കാനായിട്ടില്ല. അതായിട്ട് വേണം കണ്ണച്ചനോട് വിവരം പറയാൻ. പക്ഷേ അതിനു മുമ്പ് സ്വന്തമായ ഒരു മാർഗമുണ്ടാക്കണം. അങ്ങനെയല്ലാതെ ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. എല്ലാം ഒത്തുകഴിഞ്ഞാലല്ലേ അവളോട് വിവരം പറയാൻ കഴിയൂ. അങ്ങനെ തീരുമാനിച്ചുകൊണ്ടാണ് നരിച്ചീറുകളുടെ ചിറകടിയൊച്ചയെ അകറ്റി നിർത്തിക്കൊണ്ട് രാമർ ഉറക്കത്തിലേക്ക് ഇറങ്ങിപ്പോയത്. അടുത്ത ദിവസം രാമറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചേക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അതൊരു ആഹ്ലാദകരമായ കണ്ടുമുട്ടലായിരുന്നില്ല. കണ്ണച്ചനെ കാണാൻ വേണ്ടി നന്നേ കാലത്ത് തിടുക്കപ്പെട്ട് പോകുന്നതിനിടെ രജിസ്റ്റർ ഓഫീസിന് മുമ്പിൽ വെച്ചാണ് ചേക്കുവിനെ കണ്ടത്. എവിടെ നിന്നോ അറ്റുവീണതുപോലെ അയാൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ചേക്കുവിനെ കണ്ട സന്തോഷത്തിൽ രാമർ മുന്നോട്ട് വന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. ഞാൻ എപ്പോ വന്നു? ജയിലിൽ കിടന്നതുകൊണ്ടായിരിക്കാം ചേക്കു വല്ലാതെ ക്ഷീണിച്ചിരുന്നു. മുമ്പെപ്പോഴും കണ്ടിരുന്ന പ്രസരിപ്പ് ചോർന്നുപോയതുപോലെ. മാത്രവുമല്ല, അയാളുടെ മുഖത്ത് ഏതോ ഒരു അസ്വാസ്ഥ്യം പരന്നുകിടക്കുന്നതും കാണാമായിരുന്നു. ജയിലിൽ നിന്ന് 3 ദിവസം മുമ്പ് വന്ന് ഇവിടെ ഇന്നലെ എത്തി, ചേക്കു പറഞ്ഞു. ഞാൻ തന്നെ കാണാൻ പത്രം ഓഫീസിൽ വന്നിരുന്നു, രാമർ പറഞ്ഞു. ഓലി പറഞ്ഞ് ജയിലിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ചേക്കുവിനോട് തിരക്കണമെന്ന് രാമറിന് തോന്നിയിരുന്നു. പക്ഷെ ഒന്നും പറയാൻ കഴിയാത്ത ഭാവത്തിലാണെന്ന് ചേക്കുവിന്റെ അവസ്ഥ സൂചിപ്പിച്ചു. അതുകൊണ്ട് രാമർ അന്വേഷിക്കാൻ തുനിഞ്ഞില്ല. ചേക്കു സംസാരിക്കുവാൻ കഴിയാത്ത ഏതോ നിസ്സഹായതയിലുമായിരുന്നു. അന്നേരമാണ് കിഴക്കുനിന്നും മണി കിലുക്കിക്കൊണ്ട് അഞ്ചലോട്ട

0: വേലക്കാരൻ അവരുടെ സമീപത്തുകൂടെ ധൃതി പിടിച്ച് കടന്നുപോയത്. നിരത്തുവക്കിൽ നിൽക്കുന്ന രണ്ടുപേരെ കണ്ടിട്ടും അയാൾ ഗൗനിച്ചതേയില്ല. അഞ്ചലോട്ടക്കാരന്റെ മണികിലുക്കം പടിഞ്ഞാറ് ചെമ്പകമരത്തിന് ചോട്ടിലെത്തി കേൾക്കാതാവുന്നതുവരെ രാമറും ചേക്കുവും പരസ്പരം ഒന്നും പറഞ്ഞില്ല. തെല്ലിട കഴിഞ്ഞ് ചേക്കു പറഞ്ഞു, ഉമ്മാക്ക് സുഖമില്ല, കുറച്ച് ജാസ്തിയാ. ഞാൻ അറിഞ്ഞില്ലട്ടോ, രാമറിന് കുറ്റബോധം. ശ്രീധരൻ ദർസർ പറഞ്ഞ് ഉടനെ വടേരെ കൊണ്ടുപോണോന്ന്, അത് പറയാനാണ് എന്റെ അടുത്ത് വന്നത്. അതിനെന്താ, ഇമ്മക്ക് മാണ്ടത് ചെയ്യാലോ. ചേക്കുവിനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് രാമറും അയാളുടെ കൂടെ നടന്നു. നടക്കുന്നതിനിടയിൽ ചേക്കു കോഴിക്കോട്ടെ വിശേഷങ്ങൾ പറഞ്ഞു. അബ്ദുറഹിമാൻ സാഹിബിന്റെ ഭാര്യ പെട്ടെന്ന് മരിച്ചുപോയി. അദ്ദേഹം വളരെ ദുഃഖിതനാണ്. എന്നിട്ടും അടങ്ങിയിരിക്കാതെ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. സ്വരാജ്യം കിട്ടാതെ വിശ്രമമില്ല എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. ഗാന്ധിജി അടുത്തു തന്നെ കോഴിക്കോട്ട് വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. അതോടെ സമരം ഒന്നുകൂടി ശക്തിപ്പെടും. ചേക്കു പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ രാമറിനെ ആവേശം കൊള്ളിക്കുന്നതായിരുന്നു. അയാൾ ചേക്കുവിനെ ആദരപൂർവ്വം നോക്കിക്കൊണ്ടിരുന്നു. ജയിലിൽ കിടന്ന ഒരാളിത തന്റെ തൊട്ടടുത്ത്. ചേക്കുവിന്റെ ഉമ്മ വെറും നിലത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്നു. ശ്വാസമുണ്ടോ എന്നുപോലും അറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഉടനെ വടകര ആശുപത്രിയിൽ എത്തിക്കേണ്ടിയിരിക്കുന്നു. തോണി വേണം. അതിനും പുറമെ ഇടവഴിയിലൂടെ അവരെ എടുത്തുകൊണ്ടുപോയി പുഴക്കരയിൽ എത്തിക്കുകയും വേണം. ഒരു മഞ്ചൽ കിട്ടാൻ അപ്പോൾ പ്രയാസമായിരുന്നു. മാത്രവുമല്ല, മേൽജാതിക്കാർക്ക് മാത്രമേ മഞ്ചൽ കിട്ടുകയുള്ളൂ. ആലോചിച്ചു നിൽക്കുവാൻ നേരമുണ്ടായിരുന്നില്ല. കണ്ണച്ചൻ വടകരയിൽ പോകുമ്പോൾ വിളിക്കാറുള്ള തോണി രാമർ ഏർപ്പാട് ചെയ്തു. പിന്നീട് മുള വെട്ടി ഉമ്മയെ കിടത്താൻ പാകത്തിൽ ഒരു താങ്ങുണ്ടാക്കി. ഉമ്മയെ അതിൽ കിടത്തി ഒരു തലയ്ക്ക് ചേക്കുവും മറുതലയ്ക്കൽ രാമറും പിടിച്ചു. കുത്തനെയുള്ള ഇടവഴിയിലൂടെ ഇറങ്ങുക വളരെ പ്രയാസമായിരുന്നു. ഉമ്മയെ തോണിയിൽ കിടത്തി വെയിൽ കൊള്ളാതിരിക്കാൻ മേലെ ഒരു പായ വിരിച്ചു. തോണി പതുക്കെ നീങ്ങി. അപ്പോഴൊക്കെ ചേക്കു ഉമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നത് കാണാമായിരുന്നു. അയാൾ പ്രാർത്ഥിക്കുകയായിരുന്നുവെന്ന് തോന്നി. ഒഴുക്കിന്റെ ഗതിയിൽപ്പെട്ടപ്പോൾ തോണിക്ക് വേഗതയേറി. പുഴയുടെ ആഴത്തെ സൂചിപ്പിച്ചുകൊണ്ട് അടിയിൽ കട്ടികൂടിയ നീലനിറം കാണാമായിരുന്നു. കയത്തിലേക്കാണ് രാമർ നോക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ചേക്കുവിന്റെ നിലവിളി കേട്ടു. ഉമ്മ പോയി, ഉമ്മ പോയി. രാമർ ഉമ്മയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. നിശ്ചലമായിരിക്കുന്നു. മുഖത്തിന് ചുറ്റും എവിടെ നിന്നോ പറന്നെത്തിയ ഒരീച്ച വട്ടം ചുറ്റുന്നുമുണ്ടായിരുന്നു. തോണി മടങ്ങി.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
4: പ്രഹസനങ്ങൾ. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ രംഗാവതരണ കലകളെ ദശരൂപകങ്ങൾ എന്ന് തരംതിരിക്കുന്നു. ആ പത്തെണ്ണത്തിൽ ഉൾക്കൊള്ളുന്നതാണ് നാടകം, പ്രഹസനം എന്നിവ. എന്നാൽ ലോക നാടകവേദിയിലെ ആധുനിക കാലഘട്ടത്തിന് തുടക്കം കുറിച്ചത് മോളിയോ എന്ന പ്രശസ്ത നാടകകൃത്താണ്. പ്രഹസന രൂപത്തിലുള്ള ഗദ്യ നാടകത്തിന്റെ വിശിഷ്ട മാതൃകകളാണ് അദ്ദേഹത്തിന്റെ രചനകൾ. പ്രാചീന ഗ്രീസിലെ കോമഡികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഹാസ്യ നാടകരൂപം വിജയകരമായി മോളിയോ അവതരിപ്പിച്ചു. മലയാള ഗദ്യനാടക പ്രസ്ഥാനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നതും പ്രഹസനങ്ങളിലൂടെയാണ്. സി വി രാമൻപിള്ളയുടെ കുറുപ്പില്ലാ കളരി ഈ രംഗത്ത് ആദ്യമായി വിജയം വരിച്ചു. പണ്ടത്തെ പാച്ചൻ, പാപിജലനടം പാതാളം, ബട്ട്ലർ പാപ്പൻ തുടങ്ങിയ പ്രഹസനങ്ങൾ തുടർന്ന് രംഗത്തെത്തി. ഹാസ്യ അത്ഭുതങ്ങൾ നിറഞ്ഞ ഭാവാന്തരീക്ഷം, വികടമായി മെനഞ്ഞെടുത്ത ഇതിവൃത്ത ഘടന എന്നിവ ഈ പ്രഹസനങ്ങളുടെ പ്രത്യേകത ആയിരുന്നു. നർമ്മത്തിലൂടെ കാണികളെ രസിപ്പിക്കുക എന്നതായിരുന്നു അവയുടെ ഉദ്ദേശം. ഇ വി കൃഷ്ണപിള്ളയുടെ പെണ്ണരശുനാട്, കവിതക്കേസ്, ബി എ മായാവി തുടങ്ങിയ പ്രഹസനങ്ങളും തുടർന്ന് രംഗത്തെത്തി. ടി എസ് അനന്തസുബ്രഹ്മണ്യന്റെ പഞ്ചഗവ്യം പ്രഹസനങ്ങൾ, എൻ പി ചെല്ലപ്പൻ നായർ, ടി എൻ ഗോപിനാഥൻ നായർ, ജഗതി എൻ കെ ആചാരി തുടങ്ങിയവർ ഈ രംഗത്ത് സവിശേഷ ശ്രദ്ധയർഹിക്കുന്ന പ്രഹസനങ്ങളോ ഹാസ്യ നാടകങ്ങളോ രംഗത്ത് അവതരിപ്പിച്ചു. പിന്നീട് പ്രഹസനങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടായി.

0: എന്താണ് ഫലിതങ്ങൾ? അശ്ലീല ആംഗ്യങ്ങൾ, സംഭാഷണങ്ങൾ തുടങ്ങിയവയാൽ വികലമായ പ്രഹസനങ്ങളായിരുന്നു അവയിലധികവും. വികലനാടകങ്ങളെ പരിഹസിച്ച് മുൻഷി രാമക്കുറുപ്പ് ചക്കീ ചങ്കരം എന്ന ആക്ഷേപഹാസ്യ നാടകം അവതരിപ്പിച്ചതോടെയാണ് ഇവയ്ക്ക് ഒരു ശമനമുണ്ടായത്. പ്രഹസനങ്ങളുടെ പിന്മുറക്കാറായി ഇന്ന് പരിഗണിക്കുന്നത് ഹാസ്യനാടകങ്ങളെയും ആക്ഷേപഹാസ്യ നാടകങ്ങളെയുമാണ്. സമൂഹം ചർച്ച ചെയ്യേണ്ടതും യാഥാർത്ഥ്യങ്ങൾ അറിയേണ്ടതുമായ ഏതു വിഷയവും ഹാസ്യ നാടകമായി രംഗത്തെത്തിക്കാൻ നർമ്മകൈരളി പോലുള്ള നാടക സംഘങ്ങൾക്ക് സാധിച്ചു. കാർണിവലുകളിൽ സ്ക്രിപ്റ്റും റിഹേഴ്സലും ഒന്നുമില്ലാത്ത ചെറുനാടകങ്ങൾ ഹാസ്യത്തിൻ്റെ മേമ്പൊടി ചേർത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ആധുനിക ഹാസ്യനാടകങ്ങൾ അധികവും ആക്ഷേപഹാസ്യത്തിലൂടെ ഗൗരവമുള്ള സമകാലീന പ്രശ്നങ്ങളെയും രാഷ്ട്രീയ സംഭവ വികാസങ്ങളെയും അവതരിപ്പിക്കുന്നവയാണ്. അഴിമതി, സ്വജനപക്ഷപാതം, കെടുകാര്യസ്ഥത തുടങ്ങിയവയെ തുറന്നുകാട്ടി വെറും ചിരി മാത്രമല്ല, ചിന്തിപ്പിക്കാൻ വ്യംഗ്യം, കറുത്ത ഹാസ്യം എന്നിവയിലൂടെ ആഴത്തിലുള്ള ആശയങ്ങൾ വേദിയിൽ എത്തിക്കുന്നു. അതിനായി ലളിതവും ശക്തവുമായ ഭാഷ ഉപയോഗിക്കുന്നു. പ്രഹസനങ്ങളുടെ സ്ഥാനത്ത് ഹാസ്യനാടകങ്ങളും ആക്ഷേപഹാസ്യ നാടകങ്ങളും ഇന്ന് ജനപ്രീതിയാർജിച്ച കലാരൂപമായി മാറിയിരിക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
2: ഇമെയിൽ വിലാസം: AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മ ചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.

ചരിത്ര അന്വേഷികൾക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് ഈ ദ്വീപുകൾ. നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: രാവിലെ സുഭാഷിതം, 5:55 അവതരിപ്പിക്കുന്നത് തോമച്ചൻ സേവിയർ. 6:32 റീഗർ ജുവലേഴ്സ് എടുപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാരയിൽ ONV കുറുപ്പിന്റെ കൊയ്ത്ത് എന്ന കവിത. 7:00 മഹിതം മലയാളം. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.

പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. ശ്രോതാക്കൾ കേട്ടത് നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. ഇതോടുകൂടി ഇന്നത്തെ FM ഈവനിംഗ് പൂർണ്ണമാകുന്നു.

0: ഖുഷി എന്ന ചിത്രത്തിൽ സിറ്റ് ശ്രീറാമും ചിന്മയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തോടുകൂടി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 കഴിഞ്ഞ് 29 50 സെക്കൻഡും. ഇനി 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലെ.
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് കടക്കോട് ബി സാംബശിവൻ. കഥ താമസി.
2: സഹൃദയ സമക്ഷം അവതരിപ്പിക്കുന്നു താമസി.

ജയിലഴിയക്കുള്ളിൽ സുന്ദരിയായ ഒരു പെണ്ണ് നിൽക്കുന്നു. രണ്ട്, നീല കണ്ണുകൾക്കുടമയായ ആ പെൺകുട്ടിയുടെ പേരെന്താണ്? ഹേന.

ഫേന കിടക്കുന്ന സ്ത്രീ വാർഡിൽ പാതിരാ നേരത്ത് വലിയ ഒരു കശപിശ അതങ്ങനാണ്. 10 പെണ്ണുങ്ങൾ ഒക്കുന്നിടത്ത് അടുത്തെങ്ങും മനുഷ്യർക്ക് പൊറുതിയുണ്ടാവില്ല. ഒരു വൃദ്ധ കണ്ണിക്കണ്ടതെല്ലാം വാരിത്തിന്ന് അടുത്ത് കിടക്കുന്നവരുടെ എല്ലാം ദേഹത്ത് കക്കി വയ്ക്കുന്നു. അതിന്റെ പൊടിയരങ്ങാണ് അവിടെ നടക്കുന്നത്. ബഹളം കേട്ട് ജയിലർ മഹേഷ് കയറി ചെന്നു. ആ, എന്താണ് ഇവിടെ ഒരു ബഹളം? കാര്യം മനസ്സിലാക്കിയ അദ്ദേഹം ജയിൽ ഡോക്ടറെ വരുത്തി. ഡോക്ടർ ദേവദോഷ്. ഡോക്ടർ വൃദ്ധയെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ സ്ത്രീയെ നല്ല രീതിയിൽ ഒന്ന് പരിശോധിക്കണം. ഇവരെ ജയിലിലെ സ്ത്രീകളുടെ ആശുപത്രിയിലേക്ക് മാറ്റണം. മാത്രമല്ല, ശുശ്രൂഷിക്കാൻ ഒരു നഴ്സിനെയും ആവശ്യമുണ്ട്. അപ്പോൾ ഹേന മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കാം ഡോക്ടർ. അതിശയിച്ചു പോയി. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് കുറ്റവാളിയായി ഈ തടവറയിൽ വന്നതെങ്ങനെ? ഹേന ഓടിപ്പോയി തന്റെ പാസ്ബുക്ക് എടുത്തുകൊണ്ട് വന്ന്

ഡോക്ടർ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, സർ, ഇതിൽ ഈ വൃദ്ധയെ പരിചരിക്കാനുള്ള അനുവാദം ഒന്ന് എഴുതി തരൂ ഡോക്ടർ. ഡോക്ടർ പാസ്ബുക്ക് വാങ്ങി കുറ്റം എഴുതിയിരിക്കുന്ന കാലത്തിൽ ഒന്ന് കണ്ണോടിച്ചു. ഞെട്ടിപ്പോയാൽ ഇടിവട്ടേറ്റ മാതിരി വിഷമൂട്ടിയാരെയോ കൊലപ്പെടുത്തി കളഞ്ഞവൾ. ഞെട്ടിപ്പോയാൽ ഇടിവട്ടേറ്റ മാതിരി വിഷമൂട്ടിയാരെയോ കൊലപ്പെടുത്തി കളഞ്ഞവൾ. അവൾ ഒരു കൊലപാതകി, ഒരാളെ വിഷം കൊടുത്തു കൊന്ന ഭയങ്കരി. വൃദ്ധയെ ജയിലിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഹേന കിഴവിയെ പരിചരിച്ച് അടുത്ത് തന്നെയുണ്ട്. അടുത്ത ദിവസം ഡോക്ടർ ദേവദോഷ് ആശുപത്രിയിൽ ചെന്നു. വൃദ്ധയെ പരിശോധിച്ചു. നിവർന്ന് ഹേനയെ ഒന്ന് നോക്കി. അവളുടെ മുഖം കുനിഞ്ഞുപോയി. അവൾ തന്റെ വാർഡിൽ ചെന്നപ്പോൾ മറ്റു തടവുകാർ കളിയാക്കി ഹേന. അതിനാൽ അടുത്ത ദിവസം രാവിലെ ആശുപത്രിയിൽ ചെന്ന് പരിശോധിക്കാൻ ആവശ്യമായതൊക്കെ കരുതി വെച്ചിട്ട് പോയി. ഡോക്ടർ വരും മുമ്പേ ഇറങ്ങിപ്പോയി. അന്ന് ഡോക്ടർ ആശുപത്രിയിൽ നേരത്തെ ചെന്നു. ഹേനയില്ല. പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം നിരുന്മേഷനായി ഇറങ്ങിപ്പോന്നു. നാരകമരങ്ങൾ തിങ്ങി നിൽക്കുന്ന ജയിൽ വളപ്പിലൂടെ ഏകനായി നടന്നപ്പോൾ ഒരു അപ്സരസ് അവയുടെ ഇടയിൽ, ഹേന, ഹേനേ, നീ ഇപ്പോൾ പ്രഭാതം സ്ത്രീരൂപം എടുത്തതുപോലെ

എന്നെ പ്രഭാതമായി കാണുന്ന ഈ കണ്ണിന് എല്ലാം പൊന്നായേ തോന്നുന്നു. ഡോക്ടറുടെ മനസ്സിൽ ഒരു മധുരാനുഭൂതിയുടെ ആന്തൽ. സ്വയം മറന്ന് ഹേനയുടെ കരം ഗ്രഹിച്ചുപോയി. വിടൂ വിടൂ, കൈവിടുവിച്ച് കടന്നു കളഞ്ഞു. ഹേനെ, ദേവദോഷന് ലജ്ജ തോന്നി. ഇനി എങ്ങനെയാ പെണ്ണിന്റെ മുഖത്ത് നോക്കും? പിന്നെ 7 ദിവസം കഴിഞ്ഞാണ് ഡോക്ടർ ആശുപത്രിയിൽ ചെന്നത്. ഹേന തനിച്ചിരിക്കുന്നു. ഹേനെ, പേഷ്യന്റ് ഇവിടെ. പേഷ്യന്റിനെ കാണാൻ മാത്രമാണോ ഇങ്ങോട്ട് വന്നത്? ഞാൻ ആരെ കാണാൻ വന്നതാണെന്ന് ഹേനയ്ക്കറിയാമല്ലോ. ദയവായി നിന്റെ ഹൃദയത്തിൽ എനിക്കല്പം സ്ഥലം അനുവദിക്കൂ. സത്യമല്ല, ഞാൻ കൊലയാളി. ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നില്ല. ഹേനെ ഓടിപ്പിക്കണേ. നിരാശനായ ഡോക്ടർ തന്റെ ജോലി രാജിവെച്ചു. ഹേനയോട് യാത്ര ചോദിക്കാതെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. വീട്ടിൽ ചെന്നിട്ടും മനസ്സ് ഹേനയുടെ സമീപത്താണ്.

0: കുറെ ദിവസം കഴിഞ്ഞ് ജയിലർ മഹേഷ് ഡോക്ടർ ദേവദോസിന്റെ വീട്ടിൽ ചെന്നു, ജോലിക്ക് മടങ്ങി വരാൻ അഭ്യർത്ഥിച്ചു. അനന്തരം ജയിലിൽ മടങ്ങി വന്നതിന് ശേഷം ജയിലർ മഹേഷ് ഹേനയെ വിളിച്ചു. ഹേന അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. ജയിലർ വിളിച്ചു, ഹലോ ഹേനേ.
1: എന്താണ് സാർ?

0: നിന്റെ ശിക്ഷ തീർന്നാലുടൻ ഡോക്ടർ ദേവദോഷ് നിന്നെ വിവാഹം കഴിക്കും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്നെ നിന്നെ അറിഞ്ഞാണ് സ്വീകരിക്കുന്നത്. ഇല്ല, എന്നെ ആർക്കും അറിഞ്ഞുകൂടാ സാർ, എന്നെ ആർക്കും അറിഞ്ഞുകൂടാ. എന്റെ കഥയെന്ന് കേൾക്കുമോ?
1: ശരി, കേൾക്കാൻ പറഞ്ഞോളൂ.
0: ഹേന കയ്യിലിരുന്ന ഡയറി അയാളുടെ മുന്നിൽ വെച്ച് പറയുകയായി.

എന്റെ കഥ പറയാൻ എനിക്ക് നാണമാണ് സർ. ഈ ഡയറിയിലുണ്ട്. അങ്ങേക്കും ഡോക്ടർ ദേവദോഷനും അത് വായിച്ചു മനസ്സിലാക്കാം. ഹേനയുടെ വീട് ബംഗാളിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്, ആർഡിയ ഖാൻ എന്ന ഗ്രാമത്തിൽ. അമ്മ മരിച്ചു, അച്ഛനുണ്ട്, വിരമിക്കാറായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. ഹേന പഠിച്ച് മിടുക്കിയായി, മനസ്സും വപുസും വളർന്നു. സ്വദേശ സുന്ദരി, മൈലാഞ്ചി പെണ്ണ്, യൗവനാരംഭ രമ്യത, ജന്മായത്തെ ലാവണ്യം പത്തിരട്ടിച്ചു. അതാണല്ലോ താരുണ്യത്തിന്റെ ദൈപുണ്യം.

0: ഒരു ദിവസം അച്ഛനും മകളും വീടിന്റെ മുൻവശത്തെ ഹാളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വെളിയിലൊരു ശബ്ദം, അകത്തേക്ക് വരട്ടോ. ഹേന ജനലിൽ കൂടി നോക്കി. ഒരു യുവാവിന്റെ ഗംഭീര വദനത്തിൽ അവളുടെ നോട്ടം ചെന്നു തറച്ചു. അവൾ അടുത്ത മുറിയിലേക്ക് പോയി.
1: ആരാണ്?
0: വരണം.
1: അല്ല, ഇത് ആരാ? വികാസോ? കണ്ടിട്ട് കുറെ നാളായല്ലോ, കയറിയിരിക്കൂ.
0: ഹേന അല്പസമയത്തിനുള്ളിൽ കാപ്പി കൊണ്ടുവന്നു. ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ ധീരമായി പോരാടുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു വികാസ്. വികാസ് വീട്ടു തടങ്കലിലാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ പോകാൻ അനുവാദമുണ്ട്. അങ്ങനെയാണ് വികാസ് ഇവിടെ വന്നത്. വരവ് തുടരെ തുടരെ ആയപ്പോൾ വികാസും ഹേനയും ഹൃദയം കൊണ്ട് അടുക്കുകയായിരുന്നു. അച്ഛനില്ലാത്ത ഒരു ദിവസം വികാസും ഹേനയും ഒരുമിച്ചിരിക്കുകയായിരുന്നു. പലതും പറഞ്ഞിട്ട് ഒടുവിൽ രാഗാവേശത്താൽ വികാസ് വിളിച്ചു, ഹേനേ.

വികാര തരളിനതായി വിഹാസ് അവളുടെ കരം ഗ്രഹിച്ചു. അന്ന് അവർ പിരിഞ്ഞു. ദിവസങ്ങൾ പലതും കടന്നുപോയി. വികാസ് പനി പിടിച്ചു കിടപ്പിലായി. ഇണയായും തുണയായും സ്വന്തം ഭവനത്തിൽ ആരുമില്ല. ഹേന ബാർലി തിളപ്പിച്ച് ഒരു വേലക്കാരൻ പയ്യന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. പയ്യൻ തിരിച്ചു വന്നപ്പോൾ ഹേന ചോദിച്ചു, കുടിച്ചോടാ? ആദ്യം കുടിച്ചില്ല, പിന്നെ പറഞ്ഞ് ഹേന ചേച്ചി വെച്ച് തന്നതാണെന്ന്. അന്നേരം കുടും കുടും കുടും എന്ന് കുടിച്ചു തീർത്തു. അതെങ്ങനാണല്ലോ, ഇഷ്ടമുള്ള പെണ്ണ് പാചകം ചെയ്ത് കൊടുക്കുന്നതെന്തും ആണുങ്ങൾക്ക് പഞ്ചാമൃതം പോലെ അങ്ങ് കഴിക്കും. പ്രിയമുള്ള പെണ്ണ്.

0: വികാസിന് സുഖമുണ്ടെന്നറിഞ്ഞ് ഹേന ചോറ് വെച്ച് കൊടുത്തയച്ചു. എന്നിട്ട് ഹേനയും അത്താഴം കഴിച്ചിട്ട് പുസ്തക വായന തുടങ്ങി. വാതിലിൽ ആരോ മുട്ടുന്നു. ആരാ? ഞാനാണ് വികാസ്. ഒരു കതക് തുറന്നു. എന്താ വികാസ് ഏട്ടാ ഈ രാത്രിയിൽ അകത്ത് കയറി? അദ്ദേഹം കട്ടിലിരുന്നു. ഏട്ടന് തീരെ സുഖമില്ലല്ലോ. അതെ ഹേനെ, അതാണ് ഇങ്ങോട്ട് പോന്നത്. അവൾ വിസരികൊണ്ട് വീശിക്കൊടുത്തു. അയാൾ ഒന്നു മയങ്ങി. സമയം കുറെ കഴിഞ്ഞു. വാതിലിൽ ആരൊക്കെയോ മുട്ടുന്നു. ബൂട്സുകൾ ഞെരിയുന്ന ശബ്ദം. വികാസ് ഞെട്ടി ഉണർന്നു. ഹേന കതക് തുറന്നു. പോലീസ് ഇൻസ്പെക്ടർ പാർട്ടിയും.
1: നിങ്ങളെ വീട്ടു തടങ്കലിൽ പാർപ്പിക്കുകയല്ലേ? എന്നിട്ട് ഈ പാതിരാനായിരത്ത് ഈ പെണ്ണിന്റെ വീട്ടിൽ എന്താണോ?
0: ഇവളെന്റെ ഭാര്യയാണ് സർ.
1: ആരേ? എന്താ? വരൂ.
0: വികാസിനെയും കൊണ്ട് അവർ പോയി. ഏതാനും മാർച്ചുകൾ കഴിഞ്ഞപ്പോൾ ഹേനയ്ക്ക് വികാസിന്റെ ഒരു കത്ത് കിട്ടി. കത്തിൽ അദ്ദേഹം കൽക്കട്ട സെൻട്രൽ ജയിലിലാണെന്നും മോചിതനാകുന്ന നിമിഷം മടങ്ങി വന്ന് എന്നെ വിവാഹം കഴിക്കുമെന്നും എഴുതിയിരിക്കുന്നു. ഹേന മധുര സ്വപ്നങ്ങളുടെ പല്ലവ് പാണിയിൽ മധുര സായാഹ്ന വേളയിൽ ഊഞ്ഞാലാടി.

0: പക്ഷേ പാട്ട് മാത്രം മിച്ചമായി. വികാസിന്റെ വരവുണ്ടായില്ല. ഹേന അയലത്തുള്ള അവളുടെ അധ്യാപികയുടെ വീട്ടിൽ ഒരു ദിവസം ചെല്ലാനിടയായി. എടി, നിന്റെ വികാസനെ സ്വദേശി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എന്റെ സഹോദരൻ രണ്ടു ദിവസം മുമ്പൊന്ന് കണ്ടു. ഹേ, കണ്ടോ ടീച്ചർ? എന്നെപ്പറ്റി വല്ലതും ചോദിച്ചോ ടീച്ചർ? അദ്ദേഹം എന്നെ വിവാഹം കഴിക്കും. എത്ര നല്ല വിശ്വാസം! എന്നാൽ അദ്ദേഹം വേറെ വിവാഹം കഴിച്ചു പോയി ഹേനെ.
1: എന്ത്, വേറെ വിവാഹം കഴിച്ചെന്നോ? ഞെട്ടിപ്പോയ അവൾ ഇടിവെട്ടേറ്റമാതിരി പൊട്ടിത്തെറിച്ചോ പ്രപഞ്ചകടാഹങ്ങൾ. ചുറ്റിക്കറങ്ങുന്നു സർവവും തന്തന്, ചുറ്റിപ്പിടഞ്ഞു തറയിൽ പതിച്ചവൾ.
0: അന്ന് രാത്രി അച്ഛനൊരു കത്തെഴുതി വെച്ചിട്ട് അവൾ വീട് വിട്ട് പൊയ്ക്കളഞ്ഞു. ചെന്നപ്പെട്ടത് കൽക്കത്ത പട്ടണത്തിൽ. അവിടെ അവൾക്കൊരു കൂട്ടുകാരിയുണ്ട്. ഹേന കൂട്ടുകാരിയുടെ വീട് കണ്ടുപിടിച്ചു.

കൂട്ടുകാരിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു ദിവസം ഹേന മുറ്റത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ രോദനം കേട്ടു. ഹേന ആ വീട്ടിലേക്ക് കയറി ചെന്നു. പ്രസവിക്കാനുള്ള വെപ്രാളത്തിൽ ഒരു സ്ത്രീ തനിച്ച് ആ വീട്ടിൽ നിൽക്കുന്നു. ഹേനയെ അടുത്തിയെന്നു ശുശ്രൂഷിച്ചു. സ്ത്രീയുടെ ഭർത്താവ് ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നു. ആശുപത്രിയിൽ പോയേ തീരൂ, വേഗം പോകണം. ആ സ്ത്രീയോടൊപ്പം ഹേനയും ആശുപത്രിയിൽ പോയി. ആ സ്ത്രീയെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ അവൾ ഡോക്ടറോട് പറഞ്ഞു, എന്റെ കൂടെയുള്ള ഹേനയ്ക്ക് എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുമോ ഡോക്ടർ? ഓ, ഇവിടെ ഇപ്പോൾ ഒരു പരിചാരികയുടെ ഒഴിവേയുള്ളൂ. ഈ സംഭാഷണം കേട്ടിരുന്ന ഹേന ഓടി വന്ന് പറഞ്ഞു, സർ, എനിക്ക് ആ ജോലി മതി. കുട്ടി, നീ ഒരു കുലീനയാണെന്ന് തോന്നുന്നു. വേലക്കാരിയായി നിയമിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു വിടുകയാണെങ്കിൽ ഈ കുലീന ചെന്ന് വീഴുന്നത് ഈ നഗരത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ട സ്ഥലത്തായിരിക്കും. അങ്ങനെ ഹേന ആ ആശുപത്രിയിലെ വേലക്കാരിയായി നിയമിക്കപ്പെട്ടു. ആശുപത്രിയിൽ ശിവാനി എന്ന് പേരായ ഒരു സ്ത്രീ ചികിത്സിക്കാൻ വന്നു. പ്രസവിക്കുന്നില്ല എന്നതാണ് അവരുടെ രോഗം. ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നില്ല. രണ്ടാഴ്ച കഴിഞ്ഞൊരു ദിവസം ശിവാനി ഹേനയെ വിളിച്ചു, ഹേനെ, രണ്ട് കപ്പ് കാപ്പി കൊണ്ടുവരണം. ഹേന രണ്ട് കയ്യിലും കാപ്പിയുമായി ആ മുറിയുടെ അടുത്തേക്ക് നടന്നെത്തിയപ്പോൾ

പരിചയമുള്ളൊരു പുരുഷ സ്വരം ആ മുറിക്കുള്ളിൽ കേൾക്കുന്നു. വാതിൽ കർട്ടൻ കിടക്കുന്നതിനാൽ ആളിനെ കാണാൻ കഴിയുന്നില്ല. ക്ഷണം, ഒരു കാറ്റടിച്ചു, കർട്ടൻ തിങ്ങി. വികാസ്, അയാൾ ശിവാനിയുടെ അടുത്തിരിക്കുന്നു. കഴലൊരു

പേരയുടെ കയ്യിലിരുന്ന കാപ്പിപ്പാത്രം താഴെ വീണുപോയി. എന്താടി കപ്പ് താഴെയിട്ട് പൊട്ടിച്ചോ? ശിവാനിയുടെ ഗർജനം. വികാസ് പറഞ്ഞു, കല്യാണം കഴിക്കാത്ത പെണ്ണല്ലേ ഭാര്യ ഭർത്താക്കന്മാർ ചേർന്നിരിക്കുന്നത്? കണ്ടപ്പോൾ പെങ്കച്ചു ഇളകിപ്പോയതാണ്. ഭാര്യയും ഭർത്താവും, ഭാര്യയും ഭർത്താവും.

തേനയുടെ സ്ഥിരങ്ങളിൽ ചോര ഇരച്ചേറി. ഭാര്യയും ഭർത്താവും അവൾക്ക് ഉഗ്രമായ ഒരു പ്രഹരം എത്തതുപോലെ അവൾ പ്രതികാരത്തിന്റെ തീപന്തമായി കത്തിയാളി. പിറ്റേന്ന് രാവിലെ ശിവാനിയുടെ മുറിയിൽ നിലവിളി ഉയരുകയായി. ഒരു നഴ്സ് ഹേനയോട് പറഞ്ഞു, എടി ആ ശിവാനി ആത്മഹത്യ ചെയ്തു കളഞ്ഞു. ആത്മഹത്യ ഹേന വെളിയിൽ വന്നു. ശിവാനിയുടെ ശവം കിടക്കുന്ന മുറിയിൽ ചെന്നു. വികാസ് ഗർജിക്കുന്നു, ഡോക്ടർ എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തതല്ല, അവളെ ആരോ കൊന്നതാണ്. അപ്പോൾ ഹേന ആ മുറിയിലേക്ക് ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയെ കൊന്നത് ഞാനാണ്. നിങ്ങൾ അറിയുമോ ഹേനയെ? അവൾ നിലം പതിച്ചു. കോടതി 5 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. അങ്ങനെ അവൾ സെൻട്രൽ ജയിലിൽ എത്തുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഡയറിയിൽ എഴുതിയിരുന്നതാണ്. ജയിലർ ഡയറി വായിച്ച് തീർത്ത ശേഷം ഒന്ന് നെടുവുറിപ്പിട്ടു. ഒരാഴ്ച കഴിഞ്ഞു ദേവദോഷന്റെ ഒരു കത്ത് കിട്ടി. എഴുത്തില്ല ആവശ്യപ്പെട്ടതനുസരിച്ച് ജയിലർ മഹേഷ് ദേവദോഷന്റെ അടുത്തെത്തി. മടങ്ങി വന്ന ജയിലർ ഹേനയോട് പറഞ്ഞു, ഹേനെ നിന്നെ ഞാൻ ഉടനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കും. ഏ പിന്നെ ഞാൻ എങ്ങോട്ട് പോകും? ഡോക്ടർ ദേവദോഷനെ വിവാഹം കഴിക്കണം. വേണ്ട, അദ്ദേഹം വലിയ മനുഷ്യൻ, ഘാതകിയായ എന്നെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ അറിഞ്ഞാണ് അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇതാ ദേവദോഷന്റെ അമ്മയുടെ കത്ത് വായിച്ചു നോക്കൂ. ഹേന മതി പറന്നുപോയി. അവൾ എഴുത്തു

ഹേനയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ഹേനയുടെയും ഡോക്ടർ ദേവദോഷിന്റെയും വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. തീവണ്ടി മാർഗം ഹേന നാട്ടിലേക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷനിലെത്തി. നേരം ഇരുട്ടി. ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ അവൾ ഒറ്റയ്ക്കിരിക്കുകയാണ്. ആ ഒറ്റയ്ക്കല്ല, അങ്ങ് മൂലയ്ക്ക് ബെഞ്ചുകൾ അടുപ്പിച്ച് ആരോ ഒരാൾ മൂടിപ്പതച്ചു കിടക്കുന്നു. രോഗിയാകണം, ചുമയ്ക്കുന്നുണ്ട്. അല്പം കഴിഞ്ഞ് ഏതോ ഒരു ശക്തി അവളുടെ മുഖം വീണ്ടും അങ്ങോട്ടേക്ക് പിടിച്ചു തിരിക്കുകയായി. അയാൾ കണ്ണു തുറന്ന് കിടക്കുന്നു. ആ കണ്ണുകൾ അന്തരാത്മാവിൽ ചുഴിഞ്ഞിറങ്ങുന്നു. എന്താണിങ്ങനെ നോക്കുന്നത്? അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് വന്ന് പറഞ്ഞു, ചേട്ടാ, ചേട്ടനെ കപ്പലിനെ കൊണ്ടുപോകാൻ സ്ട്രക്ചർ കിട്ടിയില്ല, ഞങ്ങൾ തോളിൽ എടുത്തുകൊണ്ട് പോകാം. വീണ്ടും ചുമ. ഏനെ എഴുന്നേറ്റ് എന്നു രോഗി അടുത്തി എന്നു. അയാളുടെ നെഞ്ചു തിരുമ്മി. അയാളുടെ രക്തം ഛർദ്ദിച്ചു. അയാളുടെ ചുണ്ടുകൾ ചരിക്കുന്നു. ഹേന. അതെ, ഞാൻ ഹേനയാണ്. നീ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിന്റെ ശത്രു വികാസ് ശത്രുവല്ല, എന്റെ ഭർത്താവ്. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച ഭർത്താവ്. സംസാരിക്കാതിരിക്കൂ. സംസാരിക്കണം. ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന് രോഗം ഭേദമായപ്പോൾ എന്റെ പാർട്ടി വീണ്ടും പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടു. പ്രവർത്തനം തുടങ്ങിയപ്പോൾ അറസ്റ്റ് വാറണ്ടുണ്ടായി. ഒളിവിൽ പോയി. ഒളിവിൽ പോയത് എന്റെ പാർട്ടിയുടെ അംഗമായ ഒരു യുവതിയുടെ വീട്ടിലായിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. ആ വന്ന രണ്ട് ചെറുപ്പക്കാർ തിടുക്കം കൂട്ടി യാത്ര ചോദിക്കൂ, കപ്പൽ പുറപ്പെടാൻ സമയമായി. അതാ സൈറൻ കേൾക്കുന്നു. ഹേനെ, ഞാൻ പോകട്ടെ. മാപ്പ് തരൂ, മാപ്പ് തരൂ. യുവാക്കന്മാർ അയാളെ എടുത്ത് പാർട്ടിഫാമിലെ കൊണ്ടുപോവുകയാണ്. ഹേന വാതുക്കിൽ ഓടിച്ചെന്തു. ആ കൊണ്ടുപോകുന്നത് ആരെയാണ്? എന്റെ ഭർത്താവിനെ. എന്റെ ഭാര്യയെ വിളിച്ച എന്റെ പുരുഷനെ. അദ്ദേഹം മരിക്കാൻ തുടങ്ങുന്നു. അന്ത്യ ശുശ്രൂഷ ആവശ്യമുണ്ട്. ഞാൻ നോക്കി നിൽക്കുന്നു. കൂടെ പോകണം, പോകണം. വികാസേട്ടോ, വികാസേട്ടോ, എന്റെ പുറത്തേക്ക് ഓടി. പക്ഷെ അവരെ കാണുന്നില്ല. അവൾ കപ്പിനടുത്തെത്തി. അവളുടെ ശബ്ദം വികാസ് കേട്ടു. നിങ്ങൾ അവളെ കൂടി ഈ കപ്പലിലേക്ക് കയറ്റണം. കപ്പൽ വിടാൻ പോകുന്നു. അവസാനത്തെ പലക മാറാൻ പോകുന്നു. ഹേന പലകയിൽ ചാടിക്കേറി. അയ്യോ, പലക ഇപ്പോൾ മാറും. അവൾ പലകയിൽ കിടന്ന് ആടുകയാണ്. അവൾ വെള്ളത്തിൽ വീഴും. ആ ചെറുപ്പക്കാർ ഒരുവിധം അവളെ കപ്പലിൽ പിടിച്ചു കയറ്റി. എന്റെ വികാസേട്ട. അവൾ തവർന്നുപോയി. എവിടെ എന്റെ വികാസേട്ടൻ? കാണണം. ഹേന വികാസിന്റെ അടുത്തെത്തി. അദ്ദേഹത്തിന്റെ നെഞ്ചു തടവുകയാണ്. അയാളുടെ രക്തം പുരണ്ട ചുണ്ടുകൾ മന്ത്രിച്ചു. ഹേനേ. വീണ്ടും മന്ത്രിച്ചു.

താമസി. കടയ്ക്കോട് ബി സാംബശിവൻ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കൊട്ടറ രാജീവ്, ശ്യാം കുമ്പളം, അടൂർ ജോയ്, വിക്രമൻ ഏനത്ത്, പ്രേമചന്ദ്രൻ. ഇതാകാശവാണി.

ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ 59:20. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിരാഗം. ആദ്യഗാനം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ചിത്രത്തിൽ യേശുദാസും പി ലീലയും മാധുരിയും ബി വസന്തയും ചേർന്ന് പാടിയത്. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്, നഖങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നും. അടുത്ത ഗാനം വയലാറും ദേവരാജനും ചേർന്നൊരുക്കിയത് തന്നെ. പാടിയത് യേശുദാസ്, ബി വസന്ത, ചിത്രം പേൾ വ്യൂ.

ശ്രീമാൻ ശ്രീമതി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, ഈണമിട്ടത് ദേവരാജൻ. അടുത്ത ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് യതീന്ദ്രദാസ്, സംഗീതം MB ശ്രീനിവാസൻ, പാടിയത് ലതാരാജു. ചിത്രം പ്രയാണം.

വയലാറിന്റെ വരികൾക്ക് സലിൽ ചൗധരി ഈണം നൽകി മന്നാടയും ജയചന്ദ്രനും സംഘവും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്, നെല്ല് എന്ന ചിത്രത്തിൽ നിന്നും. അടുത്ത ഗാനം കാട് എന്ന ചിത്രത്തിൽ കെ പി ബ്രഹ്മാനന്ദനും ബി വസന്തയും സംഘവും പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വേദ്പാൽ വർമ്മ.

പി ഭാസ്കറിൻ്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയിനമിട്ട് സൽമ ജോർജ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്, തുലാവർഷം എന്ന ചിത്രത്തിൽ നിന്നും. അടുത്ത ഗാനം മരം എന്ന ചിത്രത്തിൽ പി സുശീലയും മാധുരിയും ചേർന്ന് പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

ലോറി എന്ന ചിത്രത്തിൽ ജോളി അബ്രഹാമും പി സുശീലയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം എം എസ് വിശ്വനാഥൻ. അടുത്ത ഗാനം ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണമിട്ട് ജയചന്ദ്രൻ പാടിയത്. ചിത്രം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു.

പ്രിയശ്രോതാക്കളെ, ഈ ഗാനത്തോടുകൂടി സ്മൃതിരാഗം പൂർണ്ണമാകുന്നു. ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 59:52. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

ആകാശവാണി കൊച്ചി FM 102.3, സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 2 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz FM ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.